ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ഭാദ്രം 21, കൊല്ലവർഷം 1202, ചിങ്ങമാസം 27, 2026 സെപ്റ്റംബർ 12 ശനിയാഴ്ച. എഫ് എം ബാൻഡിൽ 101.5 MHz ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ. ഈ ദിവസം എല്ലാവർക്കും നല്ലതായിരിക്കട്ടെ എന്ന ആശംസയോടെ പരിപാടികളിലേക്ക് സ്വാഗതം.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സിസ്റ്റർ മേരി കൂട്ടിയാനിക്കൽ. പ്രകൃതി വലിയൊരമ്മയാണ്. തന്റെ ഉദരത്തിലായിരിക്കുന്ന സകലതിനെയും തന്നിൽ നിന്ന് ജന്മം കൊണ്ട എല്ലാറ്റിനെയും തഴുകി തലോടി താരാട്ടുപാടി ഉറക്കുന്ന അമ്മ പ്രഭാതമഞ്ഞിന്റെ കണികകൾ കൊണ്ട് രോമാഞ്ചമണിയിച്ച് പക്ഷികളുടെ കളകൂജനത്താലും മന്ദമാരുതന്റെ തലോടലാലും മനം കുളിർപ്പിക്കുന്ന അമ്മ മണിനാദങ്ങളും പുഴയുടെ സംഗീതവും കാട്ടാറിൻ കൂട്ടങ്ങളുടെ കളകളാരവും വൃക്ഷലതാദികളുടെ മർമ്മരവുമെല്ലാം ആത്മാവിനും മനസ്സിനും ശരീരത്തിനും ഒരുപോലെ സുഖം പകരുന്ന ആസ്വാദ്യത നൽകുന്ന പ്രകൃതിയുടെ രമണീയത ഏറെ ഇമ്പകരം. ഹാ, നീ എത്ര സുന്ദരി, നീ എത്ര മഹോന്നത, എത്ര മഹനീയം നിന്റെ മാതൃത്വം. എന്നും എപ്പോഴും ഗർഭം ധരിക്കുകയും പ്രസവവേദന അനുഭവിക്കുകയും ജന്മം നൽകുകയും ചെയ്യുന്ന നിന്റെ മാതൃവാത്സല്യത്തിന്റെ കരസ്പർശനമേറ്റ് വളരാൻ കഴിയുന്നത് എത്രയോ ശ്രേഷ്ഠം. നിന്റെ സ്രഷ്ടാവും നാഥനുമായവൻ നിന്നെ അണിയിച്ചൊരുക്കുന്നത് നിന്റെ മക്കളായ ഞങ്ങൾക്കു വേണ്ടിയല്ലേ. ഓരോ രേണുവിലും നിറഞ്ഞു നിൽക്കുന്ന ജീവചൈതന്യം ഞങ്ങൾ ബോധപൂർവം ഉള്ളിൽ സ്വീകരിക്കുമ്പോൾ ചിരഞ്ജീവികളായി മാറാനുള്ള ഒരു സാധ്യത ഞങ്ങളിൽ അവശേഷിക്കുന്നു. അനുപമ സുന്ദരമാർന്ന നിന്റെ ശൈലി ഞങ്ങൾക്കും ആവഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നഗ്നപാദങ്ങൾ കൊണ്ട് നിന്നെ ചവിട്ടി ഇക്കിളിപ്പെടുത്തുന്നത് നിനക്ക് നനുത്ത സുഖമല്ലേ തരിക. അപ്പോൾ നിനക്കുണ്ടാകുന്ന രോമാഞ്ചമല്ലേ നിന്നിൽ വിടർന്നുല്ലസിക്കുന്ന വർണ്ണവസന്തം. പ്രകൃതിയുടെ മടിത്തട്ടിൽ വിരിയുന്നതും വിന്യസിക്കുന്നതും പരിശുദ്ധിയുടെ പരിവേഷങ്ങളല്ലേ. നീ അമലയും വിമലയുമാണ്. നിന്നെ വെട്ടിയും മുറിച്ചും കിളച്ചും തല്ലിപ്പൊട്ടിച്ചും വേദനിപ്പിക്കുമ്പോൾ പ്രതിഫലമായി തരുന്നത് ജീവന്റെ ഫലങ്ങളും കായികനികളുമല്ലേ. നിന്നിൽ നിന്ന് പുറപ്പെടുന്ന ജീവജലത്തിന്റെ അരുവിയിൽ നിന്ന് ഞങ്ങൾ പാനം ചെയ്യുമ്പോൾ അതൊരു മൃതസഞ്ജീവിനിയാണെന്ന് ഞങ്ങൾ തിരിച്ചറിയട്ടെ. പ്രപഞ്ചഗോളങ്ങൾ നിന്നിൽ അരുണിമ പകരുമ്പോൾ നിന്റെ നാഥന്റെ പുണ്യം നീ വിളിച്ചോതുകയല്ലേ മൗനമായി. നിന്റെ സ്തന്യം പാനം ചെയ്ത് ഞങ്ങൾ പുഷ്ടിപ്പെടുന്നത് കാണുമ്പോൾ നിന്റെ മുഖത്ത് വിടരുന്ന പുഞ്ചിരി ഞങ്ങളെ ആനന്ദപുളകിതരാക്കുന്നു. വിവിധ വർണ്ണങ്ങൾ നിന്നിൽ നിന്ന് പൊട്ടിവിടരുമ്പോൾ നീ കൂടുതൽ ആകർഷകത്വവും മാദകത്വവും ഉള്ളവളാകുന്നു. നീ നൽകുന്ന ജീവശ്വാസം ഞങ്ങളുടെ നാസാരന്തരങ്ങൾക്ക് പുതുജീവനാണ്. പ്രകൃതിയാമമ്മേ, നിൻപാദം എവിടെ ഞങ്ങൾ കണ്ടെത്തും? സ്രഷ്ടാവിന്റെ കൈവിരൽ തുമ്പിലോ പാദപത്മങ്ങളിലോ? നിനക്ക് മറയിടാനോ ആവരണമേകാനോ ഞങ്ങൾ തുനിയാതിരിക്കട്ടെ. മനുഷ്യൻ നിന്നിൽ നിന്ന് മെനയപ്പെടുമ്പോൾ അകളങ്കിതനായിരുന്നില്ലേ? നിന്റെ സർവ്വാംശങ്ങളും ചേർത്ത് സൃഷ്ടിക്കപ്പെട്ടപ്പോൾ മണ്ണിന്റെ സുഗന്ധം മൃതസഞ്ജീവിനിയായിരുന്നു. മനുഷ്യർ ഇന്ന് നിന്നെ വിഷപ്പുക തുപ്പുന്ന ഒരു ഫാക്ടറിയാക്കി മാറ്റിയിരിക്കുന്നുവല്ലേ. ഹൃദയം തുറന്ന് ഞങ്ങൾ മാപ്പു ചോദിക്കുന്നു. അനാദിയിലെ ഉണ്ടായിരുന്ന ആ പരിശുദ്ധി ചാരിത്ര്യം ഇനിയും കെടാതെ സൂക്ഷിക്കുവാൻ നിനക്കിടവരട്ടെയെന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും സഹോദരുമെല്ലാം നീ തന്നെയെന്ന് കണ്ടെത്തുവോളം നിന്നിലേക്കുള്ള യാത്രയിൽ ഞങ്ങൾ വഴിതെറ്റാതിരിക്കട്ടെ. നിന്നിൽ ലയിച്ചു ചേരുന്നത് സ്രഷ്ടാവിലുള്ള വിലയം പ്രാപിക്കലാണ്.

0: ആണെന്നും ഞങ്ങൾ തിരിച്ചറിയട്ടെ. അമ്മേ മാതേ, നിനക്കെന്റെ പ്രണാമം. ഓ മാതേ, നിന്റെ മാതൃത്വവും പിതൃത്വവും ദൈവത്തിന്റെ മുഖച്ഛായയല്ലയോ? നിന്റെ സന്താനങ്ങളല്ലേ ഭൂമുഖത്ത് നിറഞ്ഞു നിൽക്കുക. ഒരു പൂവിതളിനെ പോലും മൃദുവായി സ്പർശിക്കുമ്പോൾ ആദികാരണമായ അങ്ങയെ ഞങ്ങൾ സ്പർശിക്കുന്നു. ആ സൗകുമാര്യം ഞങ്ങളിൽ കവിതകൾ ഉണർത്തുന്നു. ഫലമൂലാദികളല്ലേ നിന്റെ മൗനമായ വാചാലത. ശബ്ദമില്ലാത്ത ഭാഷ ഞങ്ങൾ വായിച്ചെടുക്കുന്നത് കണ്ണുകൾ കൊണ്ട്, കാതുകൾ കൊണ്ട്, ഘ്രാണം കൊണ്ട് ഒക്കെയല്ലേ? നിന്റെ ഉദരഫലങ്ങൾ ഏറ്റവും അനുഗ്രഹീതം തന്നെ. നിന്റെ മാറിൽ കിടന്ന് മയങ്ങുന്നതാണ് ഞങ്ങളുടെ സന്തുഷ്ടി.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് സിസ്റ്റർ മേരി കൂട്ടിയാലിക്കൽ.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ്. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് 2 ദിവസത്തെ ബ്രിക്സ് ഉച്ചകോടി ആരംഭിക്കുന്നത്. 11 രാജ്യങ്ങളിലെ നേതാക്കൾ ഉച്ചകോടിയിൽ പങ്കെടുക്കും. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന ഇന്നേക്ക് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുക എന്ന ലക്ഷ്യത്തോടെ 2019-ലാണ് പദ്ധതി ആരംഭിച്ചത്. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർ റെൻ എക്സ്പോ 2026, എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് IAS തലപ്പത്ത് അഴിച്ചുപണി. ശ്രീറാം വെങ്കട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായും അരുൺ കെ വിജയനെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറായും നിയമിച്ചു. കൊങ്കണി ഭാഷാ പണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെറലായിൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കോഴിക്കോട്ട് കേരള സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒക്ടോബർ 25 മുതൽ 31 വരെയാണ് കായികമേള. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, തിരുനെല്ലൂർ കരുണാകരന്റെ റാണി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം കേൾക്കാം, ആലപിച്ചത് മൃദുല. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ. തദ്ദേശ വാർത്തകൾ 7:00 ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഇതിൽ കേൾക്കാം കണ്ണൂർ സർവകലാശാല ഫോക്ലോർ മ്യൂസിയത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടരുന്നു. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈം. ഇതിൽ 2 വ്യത്യസ്ത കായിക ഇനത്തിൽ മികവ് തെളിയിച്ച ഐവൻ ഡിക്രൂസ് തന്റെ 80-ാമത്തെ വയസ്സിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. 7:55 റീഗുൽ ജൂലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീത മാധുരിയിൽ കേൾക്കാം ലളിതഗാനങ്ങൾ. 8:58, 9:58, 10:58 FM പ്രധാന വാർത്തകൾ. 9:00 പ്രിയം പ്രിയതരം, തബ്ലിസ്റ്റ് പ്രമോദ് KP അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. 10:00 നേർവഴി, കാഴ്ചപരിമിതി നേരിടുന്നവർക്കായുള്ള പ്രത്യേക പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 തോറ്റംപാട്ട്, MP കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ചത്. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1:00 ഓർമ്മയിൽ ഒരു ഗാനം. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ, പാട്ടും പറച്ചിലുകളും തേടി. വൈകിട്ട് 5:00 സംസ്കൃത പാഠം. 5:15

നിങ്ങൾ കേട്ടത് തിരുനല്ലൂർ കരുണാകരന്റെ റാണി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിച്ചത് മൃദുല. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ അർച്ചന ആരംഭിക്കുകയാണ്. ആദ്യഗാനം യേശുദാസ് പാടിയത്. ഖേദമേകും ദീർഘയാത്ര, ഭീതിയേകും വനയാത്ര.

ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിച്ചു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15.

ഇന്ന് രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, കണ്ണൂർ സർവകലാശാല ഫോക്ലോർ മ്യൂസിയത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടരുന്നു. ഇതിൽ കേൾക്കാം അപൂർവ ഗാനം. നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈമിൽ 2 വ്യത്യസ്ത കായിക ഇനത്തിൽ മികവ് തെളിയിച്ച ഐവൻ ഡിക്രൂസ് തന്റെ 80-ാം വയസ്സിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. ഒൻപത് മണിക്ക് പ്രിയം പ്രിയതരം, തബ്ലിസ്റ്റ് പ്രമോദ് KP അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. പന്ത്രണ്ട് 40 ആരോഗ്യദീപ്തിയിൽ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം, അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. രണ്ട് 30 നാട്ടുവഴിയിൽ ഈണങ്ങൾ, പാട്ടും പറച്ചിലുകളും തേടി തളിപ്പറമ്പിലും കോഴിക്കോട് നീട്ടൂരിലെ പന്തീരടി മനയിലേക്കും ഒരു യാത്ര. രാത്രി 7:35 യുവവാണിയിൽ ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമ

0: ആകാശവാണി കണ്ണൂർ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരുണ്യം തളിരിടും മേനിയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ

സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. അഴീക്കോട് കച്ചേരിപ്പാറ കേരള ഫോക്ലോർ സെന്റർ ട്രസ്റ്റിന്റെ കെട്ടിട നിർമ്മാണ ഉദ്ഘാടനം ഇന്ന് രാവിലെ 9 മണിക്ക് കെ വി സുമേഷ് എംഎൽഎ നിർവഹിക്കും. കണ്ണൂർ ടെക്നീഷ്യൻസ് ആന്റ് ഫാമേഴ്സ് കോർഡിനേഷൻ സൊസൈറ്റി, ബി ടി ആർ സ്മാരക വായനശാല ആന്റ് ഗ്രന്ഥാലയം, ശ്രീസ്ഥ ഹരിത സംഘം എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഇന്നുച്ചയ്ക്ക് 2:30 ബി ടി ആർ സ്മാരക വായനശാലയിൽ കർഷക സദസ് സംഘടിപ്പിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയോടനുബന്ധിച്ച് വേടടുക്ക ഗ്രാമപഞ്ചായത്തും വിമുക്തി മിഷൻ ബന്ദടുക്ക റേഞ്ചും സംയുക്തമായി നടപ്പിലാക്കുന്ന റിലാക്സ് പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. മുന്നാട് പീപ്പിൾസ് കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ കെ നീലകണ്ഠൻ എംഎൽഎ ഉദ്ഘാടനം നിർവഹിക്കും. കേരള സീനിയർ സിറ്റിസൺ ഫോറം ചൊവ്വ യൂണിറ്റിന്റെ പ്രതിമാസ യോഗം ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ചൊവ്വ ഹൈസ്കൂളിൽ ചേരും. തലശ്ശേരി ഇന്റർനാഷണൽ വൈസ്മെൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികളുടെ സമാപനവും അധ്യാപക ആദരവും ഇന്ന് രാവിലെ 10 മണിക്ക് തലശ്ശേരി കോസ്മോപൊളിറ്റൻ ക്ലബ് ഹാളിൽ നടക്കും. കേരള സീനിയർ സിറ്റിസൺസ് ഗ്രൂപ്പ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഓണാഘോഷം നാളെ രാവിലെ 9 മണി മുതൽ കണ്ണൂർ വൃന്ദാവൻ ഹോട്ടലിൽ നടക്കും. എടക്കാട് സാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സാഹിത്യകാരൻ ടി കെ ഡി മുഴപ്പിലങ്ങാടിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി നാളെ വൈകുന്നേരം 3:30 എടക്കാട് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടക്കും. കണ്ണൂർ തുളിച്ചേരി റെസിഡൻസ് അസോസിയേഷന്റെ 1-ാം വാർഷികാഘോഷം നാളെ രാവിലെ 10 മണിക്ക് ചെങ്ങിനിപ്പടി യു പി സ്കൂളിൽ നടക്കും. യൂണിവേഴ്സൽ ബ്രെയിൽ ആന്റ് ടോക്കിംഗ് ബുക്ക് ലൈബ്രറി, ഇന്നവീൽ ക്ലബ് ഓഫ് കണ്ണൂർ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഈ മാസം 19 കാഴ്ച പരിമിതർക്കായി അഖില കേരള ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നു. ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയത്തിൽ നടക്കുന്ന മത്സരത്തിൽ 2 അംഗങ്ങൾ വീതമുള്ള ടീമുകൾക്ക് പങ്കെടുക്കാം. ഈ മാസം 16 മുൻപ് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 94460684 ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയുന്നു, 94460684. മാവിലായി മാവിലാക്കാവ് ക്ഷേത്രത്തിൽ ഇന്നുച്ചയ്ക്ക് അന്നദാനം ഉണ്ടാകും. പയ്യന്നൂർ എടാട്ട് തൃക്കൈ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശ മഹോത്സവം നാളെ സമാപിക്കും. കണ്ണൂർ താളിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പടിപ്പുര പുനർനിർമ്മാണത്തിനോടനുബന്ധിച്ചുള്ള ചടങ്ങ് ഇന്ന് രാവിലെ 8 മണിക്ക് നടക്കും. കണ്ണൂർ ഗവൺമെന്റ് ബേസിക് ട്രെയിനിംഗ് സ്കൂൾ 1961-68 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജി ടി ഐയിൽ രാവിലെ ടി ഒ മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും. സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകളാണ് ഇതുവരെ കേട്ടത്.

0: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
2: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
1: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാബ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
3: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ.

0: A traditional blend.
1: BMW, സ്കൂട്ടർ, കാർ, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ
2: ചേട്ടാ. ചായ എടുക്കട്ടെ?
3: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
4: മൈജിയോടെ മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൗജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് ENT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
6: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
7: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
2: എന്തേട്ടാ ഒരു വിഷമം?
8: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
2: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
8: അതെവിടുന്ന്?
2: ഇവിടെ മൈജിന്ന് ഈസിയായി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
4: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999582.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
10: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
11: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
12: മൈജി പ്രൈസ് ചലഞ്ച്.
13: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
14: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
5: ഏ തടിയാ, ഈ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഓൺഡെയിൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൗജന്യം. വിളിക്കൂ 8111999581.
13: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
12: അതിനായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
13: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ. എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
15: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
16: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
17: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080. 9495967080.

0: അവരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യം തോന്നി.
1: പിന്നണി ഗായിക ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമ.

ഇന്ന് രാവിലെ 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം, കണ്ണൂർ സർവകലാശാല ഫോക്ലോർ മ്യൂസിയത്തെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 FM ഡയറി തുടർന്ന് കേൾക്കാം. ഇതിൽ അപൂർവഗാനം നിങ്ങൾക്കറിയാമോ, സ്പോർട്സ് ടൈം. സ്പോർട്സ് ടൈമിൽ കേൾക്കാം രണ്ട് വ്യത്യസ്ത കായിക ഇനത്തിൽ മികവ് തെളിയിച്ച ഐവൻ ഡിക്രൂസ് തന്റെ 80 വയസ്സിൽ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നു. 7:55 റീഗൽ ജൂവലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ, 8:30 സംഗീത മാധുരിയിൽ ലളിത ഗാനങ്ങൾ, 8:58 9:58 10:58 FM പ്രധാന വാർത്തകൾ.

രാവിലെ 9 മണിക്ക് പ്രിയം പ്രിയതരം തബലിസ്റ്റ് പ്രമോദ് കെ പി അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ. 10 മണിക്ക് നേർവഴി, കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പ്രത്യേക പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:25 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് ആൽബം ഗാനങ്ങൾ. 12:10 സേവന വാർത്തകൾ. 12:15 എം പി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ട്.

12:40 ആരോഗ്യദീപ്തി. ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറും ആയ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം അവസാന ഭാഗം. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. 2:15 തുടർ നാടകം.

2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. പാട്ടും പറച്ചിലുകളും തേടി തളിപ്പറമ്പിലും കോഴിക്കോട് നീട്ടൂരിലെ പന്തീരടി മനയിലേക്കും ഒരു യാത്ര ഇന്നുച്ചയ്ക്ക് 2:30. വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 ഇടയ്ക്ക് പി വി രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം എറണാകുളം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വിലനിലവാരം, രാത്രി 7:35 യുവവാണി. ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമയും വിദ്യാർത്ഥിനിയുമായ സാറ മായിനെ പരിചയപ്പെടുത്തുന്നു. 8:00 വളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ അശ്വിൻ എം ദൽവിയുടെ സുർ ബഹാർ വാദനം, രാത്രി 11:00 സ്പോട്ട് ലൈറ്റ്. ഇപ്പോൾ സമയം 6:00 കഴിഞ്ഞ് 43 മിനിറ്റും സമയം 6:00 കഴിഞ്ഞ് 44 മിനിറ്റ്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. ലോക നേതാക്കൾ ഡൽഹിയിലെത്തി. വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. സംസ്ഥാനത്ത് IAS ഉദ്യോഗസ്ഥ തലത്തിൽ അഴിച്ചുപണി. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് വനിതാ ഹോക്കി ആദ്യ സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് ഡെസ്ക് റിപ്പോർട്ട്.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയാദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൌറോ വിയേരയാണ്. സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്നൊരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും.
1: ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ഇന്നലെ ഇന്തോനേഷ്യ, ആഫ്രിക്ക, അബുദാബി, മലേഷ്യ, ഈജിപ്ത്, എത്യോപ്യ എന്നിവിടങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ഉന്നത നേതാക്കളെ കേന്ദ്രമന്ത്രിമാരും സഹമന്ത്രിമാരും ചേർന്ന് സ്വീകരിച്ചു. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുദ്രുവ ലോകത്തിന്റെ പ്രാധാന്യവും സമകാലിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും UN രക്ഷാസമിതി ഉൾപ്പെടെ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പരിഷ്കരണം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായും ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവവികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും കപ്പൽ ഗതാഗത വാണിജ്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നാവികരുടെ സുരക്ഷാക്ഷേമം എന്നിവ ഉറപ്പാക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ന്യൂഡൽഹിയിൽ രാവിലെ 9:30 മുതൽ രാത്രി 9 വരെ പ്രധാന പാതകളിൽ ഗതാഗത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തും. സാധ്യമായ ഇടങ്ങളിലെല്ലാം പൊതുഗതാഗത സംവിധാനങ്ങൾ, മെട്രോ തുടങ്ങിയവ ഉപയോഗിക്കാനും അധികൃതർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു. അവശ്യ സേവന വാഹനങ്ങൾക്ക് കടന്നുപോകാൻ മുൻഗണന നൽകുമെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജനയ്ക്ക് ഇന്ന് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 ഈ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം യോഗ്യരായ ഭൂവുടമകൾക്കും ചെറുകിട നാമമാത്ര കർഷകർക്കും 60 വയസ്സ് മുതൽ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കിട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ്

പൊതു വിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെലസാസിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡ്യനെ കൃഷിവകുപ്പ് ഡയറക്ടറായും നിയമിച്ചു. വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി എനർജി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് അറിയിച്ചു. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കോർ റൺ എക്സ്പോ 2026, എനർജി കോൺക്ലേവ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മഴയുടെ കുറവും കൽക്കരിക്ഷാമവും ഉൽപാദനത്തെ ബാധിച്ചപ്പോൾ കടുത്ത ചൂട് കാരണം സംസ്ഥാനത്ത് എയർ കണ്ടീഷണറുകൾ, ഫാനുകൾ, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയുടെ ഉപയോഗം മൂലം വൈദ്യുതി ഉപഭോഗം ഗണ്യമായി വർദ്ധിച്ചതായും മന്ത്രി പറഞ്ഞു. മുൻകാലങ്ങളിൽ രാത്രി 7 മുതൽ 10 വരെയായിരുന്നു പീക്ക് അവറുകൾ. ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണെന്നും സണ്ണി ജോസഫ് അറിയിച്ചു. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രം വൈദ്യുതിയാണ് സ്വന്തമായി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും ബാക്കി മുഴുവൻ പുറത്തുനിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനത്തിന് സംസ്ഥാന ഗവൺമെന്റ് പ്രത്യേക ശ്രദ്ധ നൽകുമെന്ന് മന്ത്രി വി അബ്ദുൽ ഗഫൂർ പറഞ്ഞു. പ്രധാനമന്ത്രി മത്സ്യസമ്പദ് യോജന പദ്ധതികൾ എറണാകുളം നായരമ്പലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിപണിയിലെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സംസ്ഥാന ഗവൺമെന്റിന് കഴിഞ്ഞതായി മന്ത്രി അനൂപ് ജേക്കബ് പറഞ്ഞു. 100-ദിന കർമ്മപദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജകമണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊങ്കിണി ഭാഷാപണ്ഡിതൻ എൻ പുരുഷോത്തമ മല്യ എറണാകുളം ചെർളായിൽ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. 2015 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. 2008 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. മട്ടാഞ്ചേരിയിൽ ജനിച്ച മല്യ വിദ്യാഭ്യാസ പ്രവർത്തകനും എഴുത്തുകാരനും കൊങ്കണി ഭാഷാപ്രചാരകനും ആയിരുന്നു. സംസ്കാരം രാവിലെ 10:30 കരിപ്പാലം രുദ്രവിലാസം ശ്മശാനത്തിൽ. ഭാരതത്തിലെ യുവാക്കളെ പുതിയ സാങ്കേതിക ലോകത്തിലേക്ക് നയിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാണെന്ന് BJP അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ അഭിപ്രായപ്പെട്ടു. കോഴിക്കോട് മാവൂരിൽ BJP സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാ അഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിസ്ഥാന അടിയന്തര ശുശ്രൂഷ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2-ാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. ചൈനയിൽ ജൂനിയർ ഏഷ്യാ കപ്പിൽ ഇന്ത്യൻ വനിതാ ടീം ഇന്ന് ആദ്യ സെമിഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി മത്സരിക്കും. ഇന്ത്യൻ സമയം രാവിലെ 9:15 മത്സരം ആരംഭിക്കുന്നത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യയെ 1-3 ഇന്ത്യ തോൽപ്പിച്ചത്. നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. വനിതാ 2020 ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ. ദുബായിലെ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒക്ടോബർ 25 മുതൽ 31 വരെയാണ് കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്നു മുതൽ 15 വരെ കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. തൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2,300 വിദ്യാർത്ഥികൾ മത്സരത്തിൽ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. അണ്ടർ 17 സുബ്രതോ കപ്പ് ദേശീയ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം അത്താണിക്കൽ MIC EMHSS ടീം ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയാണ് ഡൽഹിയിൽ ദേശീയ മത്സരത്തിന് ടീം തെരഞ്ഞെടുക്കപ്പെട്ടത്. ചൊവ്വാഴ്ചയാണ് ടീമിന്റെ ആദ്യ മത്സരം. മന്ത്രി KM ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മപരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. മർക്കസ് സെൻട്രൽ ക്യാമ്പസിൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിലെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും പങ്കെടുക്കും. കോഴിക്കോട് ജില്ലയിലെ ആദ്യ കാർബൺ ന്യൂട്രൽ ഭവനമായി അംഗീകരിച്ച വേങ്ങേരിയിലെ മേടഭവനത്തിന്റെ ഉടമ ബാബു പറമ്പത്തിന് ജില്ലാ

0: क्षेत्रेषु द्विपक्षीय सहकारस्य प्रगतिः समीक्षां कृतवन्तौ। नवदिल्ल्यां सम्पन्नायां द्विपक्षीय वार्तायाम् उभौ नेतारौ पश्चिमैशियायां कृष्ण सागर क्षेत्रे च प्रवर्तमानान् संघर्षान् समेत्य परस्परहित सम्बद्धेषु प्रमुखेषु क्षेत्रीय वैश्विक विषयेषु स्वकीय विचारान् प्रकटितवन्तौ। प्रधानमन्त्री मोदी पुनः प्रतिपादितवान् यत् संघर्षाणां समाधानस्य मार्गः संवादेन एव प्रशस्तः भवति तथा भारतं शान्ति प्रयासेषु साहाय्याय तत्परमस्ति इति वार्ताः।
1: आकाशवाणी कन्नूर ഇപ്പോൾ സമയം 7 മണി. ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ശ്രദ്ധിക്കുക. ട്രെയിൻ നമ്പർ 1 66 29 തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ മലബാർ എക്സ്പ്രസ് 12 മിനിറ്റും 1 66 49 മാംഗ്ലൂർ സെൻട്രൽ കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 14 മിനിറ്റും 1 66 10 മാംഗ്ലൂർ സെൻട്രൽ പാൽഘാട്ട് എക്സ്പ്രസ് 13 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: ഇന്നത്തെ FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
5: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
6: വിശ്വാസം ഏതൊരു വലിയ വിജയത്തിന്റെയും അടിത്തറയാണത്.
5: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
6: 10 ആണ്ടുകളുടെ പാരമ്പര്യമുള്ള കേരളത്തിലെ പ്രമുഖ സൂപ്പർ ഗ്രേഡ് ബാങ്ക് മികച്ച പ്രവർത്തനത്തിലൂടെ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടി ജനമനസ്സുകളിൽ ആഴത്തിൽ ഇടം നേടിയ നാടിന്റെ സ്വന്തം ബാങ്ക് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
5: നിങ്ങളുടെ ഭാവിയെ കൂടുതൽ ഭദ്രമാക്കാൻ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ഹെഡ് ഓഫീസ് കതിരൂർ.

0: തലമുറകൾക്കായി ഒരു പൈതൃക ജാലകം. കണ്ണൂർ സർവകലാശാല താവക്കര ക്യാമ്പസ് അറിവിന്റെയും അക്കാദമിക ചർച്ചകളുടെയും മാത്രം വേദിയായിരുന്ന ഈ സർവകലാശാല അങ്കണത്തിൽ ഇപ്പോൾ കലയുടെയും അനുഷ്ഠാനങ്ങളുടെയും തെയ്യക്കാവുകളുടെയും സുഗന്ധം പരന്നിരിക്കുന്നു. തറിയുടെയും തിറയുടെയും നാടായ കണ്ണൂരിന്റെ പൈതൃകം എല്ലാ കാലവും സംരക്ഷിക്കുന്നതിനും വരും തലമുറകൾക്കിടയിൽ പകർന്നു നൽകുന്നതിനുമായി കണ്ണൂർ സർവകലാശാല കേരള ഫോക്ലോർ അക്കാദമിയുടെ സഹകരണത്തോടെ യാഥാർത്ഥ്യമാക്കിയ ഫോക്ലോർ മ്യൂസിയത്തിന്റെ വിശേഷങ്ങളുമായാണ് ഇന്നത്തെ ജാലകം നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്.
1: കണ്ണൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം തെളിയുന്ന ചില ചിത്രങ്ങളുണ്ട്. തറയുടെ താളവും തിറയുടെ ചുവടുകളും അതുകൊണ്ട് തന്നെ കണ്ണൂരിനെ ദ ലാൻഡ് ഓഫ് ലൂംസ് ആൻഡ് ലോർസ് എന്ന് വിശേഷിപ്പിക്കുന്നു.
0: കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ കെ സാജു.
1: കണ്ണൂരിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ കൈത്തറി വ്യവസായത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണുള്ളത്. തലമുറകളിലൂടെ കൈമാറി വന്ന നെയ്ത്തിന്റെ പാരമ്പര്യം കണ്ണൂരിന്റെ ജീവിതത്തോടും സമ്പദ് വ്യവസ്ഥയോടും സംസ്കാരത്തോടും ചേർന്ന് നിൽക്കുന്നു. അതുപോലെ തന്നെ തിര കണ്ണൂരിന്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന അനുഷ്ഠാന കലകളുടെ പ്രതീകമാണ്. വടക്കൻ കേരളത്തിന്റെ വിശ്വാസങ്ങളും കലയും ചരിത്രവും ജനജീവിതവും ഒരുമിച്ച് ചേരുന്ന മനോഹരമായ സാംസ്കാരിക അനുഭവമാണ് തിറ. നിറങ്ങളും വാദ്യങ്ങളും ചുവടുകളും ആചാരങ്ങളും ചേർന്ന് തിറ ഒരു കാഴ്ച മാത്രമല്ല, തലമുറകളുടെ സാംസ്കാരിക ഓർമ്മ കൂടിയായി മാറുന്നു. ഈ ഒരു പൈതൃകത്തെ സംരക്ഷിക്കുകയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഈ ലക്ഷ്യത്തിലേക്കുള്ള ഒരു ശ്രദ്ധേയമായ ഒരു ചുവടുവെപ്പാണ് കണ്ണൂർ സർവകലാശാല ക്യാമ്പസിൽ ഒരു തറിയന്ത്രം സ്ഥാപിക്കുന്നത് കൂടെ നടപ്പിലാക്കിയിരിക്കുന്നത്. ഒരു സർവകലാശാലയുടെ അകത്ത് തറി സ്ഥാപിക്കുന്നത് ഒരു യന്ത്രം സ്ഥാപിക്കുന്നതിലുപരി വലിയൊരു സന്ദേശമാണ് നൽകുന്നത്. നമ്മുടെ പരമ്പരാഗത അറിവിനും കൈത്തറി തൊഴിലിനും കലാപാരമ്പര്യത്തിനും ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഇടയിൽ ഒരു സ്ഥാനം നൽകുകയാണ് അതിലൂടെ ചെയ്യുന്നത്. താവക്കര ക്യാമ്പസ് ലൈബ്രറിയോട് ചേർന്ന് കേരള ഫോക്ലോർ അക്കാദമിയുടെ മ്യൂസിയവും സ്ഥാപിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ തനത് കലാരൂപങ്ങളെയും നാടോടി പാരമ്പര്യങ്ങളെയും ചരിത്രപരമായ സാംസ്കാരിക അടയാളങ്ങളെയും സംരക്ഷിക്കുകയും പുതുതലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ള ഈ മ്യൂസിയം സർവകലാശാലയുടെ സാംസ്കാരിക പൈതൃക സംരക്ഷണത്തോടുള്ള കമ്മിറ്റ്മെന്റിന്റെ ഭാഗമാണ്. ഇന്ന് ലോകം അതിവേഗം മാറുകയാണ്. സാങ്കേതിക വിദ്യ അത് വളരുമ്പോഴും നമ്മുടെ

0: പേരുകൾ മറക്കാതിരിക്കുക എന്നത് അത്ര തന്നെ പ്രാധാന്യമുള്ളതാണ്. പാരമ്പര്യവും ആധുനികതയും കൈകോർക്കുമ്പോഴാണ് ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക വളർച്ച കൂടുതൽ അർത്ഥവത്താകുന്നത്. ഇതിനോടൊപ്പം കണ്ണൂർ സർവകലാശാലയും കേരള ഫോക്ലോർ അക്കാദമിയും ചേർന്ന് വിവിധ കോഴ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ നാടിന്റെ തനത് കലാരൂപങ്ങളെയും നാടോടി പാരമ്പര്യങ്ങളെയും ശാസ്ത്രീയമായി പഠിക്കാനും മനസ്സിലാക്കാനും പുതുതലമുറയ്ക്ക് ഇതിലൂടെ അവസരം ലഭിക്കുന്നതാണ്. തറയുടെ നൂലിഴകൾ പോലെ നമ്മുടെ പാരമ്പര്യങ്ങളെയും ചേർത്ത് പിടിക്കുകയും തിറയുടെ ചുവടുകൾ പോലെ അവയെ അടുത്ത തലമുറയിലേക്ക് കൈമാറുകയും ചെയ്യാം നമുക്ക്. കണ്ണൂർ തറയുടെയും തിറയുടെയും നാടാണ്. അത് നമ്മുടെ ചരിത്രം മാത്രമല്ല, നമ്മുടെ അഭിമാനവുമാണ്, നമ്മുടെ ഭാവിയിലേക്കുള്ള വഴികാട്ടിയുമാണ്.
1: കണ്ണൂർ സർവകലാശാലയുടെ ഡയറക്ടർ ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് സ്പോർട്സ്
2: പ്രൊഫസർ പ്രവീൺ,
1: ഇതിന്റെ പർപ്പസ്, ഈ റൂറൽ ആർട്ട് ഹബ് ഡയറക്ടറേറ്റ് ഓഫ് കൾച്ചറിന്റെ അകത്ത് വരുന്ന ഫോക്ലോർ അക്കാഡമി ചിറക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ പോയി വിസിറ്റ് ചെയ്തു. അപ്പോഴാണ് ഈ വെഞ്ചർ ഇത് കണ്ടപ്പോഴാണ് കണ്ണൂരിൽ ഇത്രയും കലകളും ഇത്രയും കൾച്ചറും ഉണ്ടെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത്. ആ വഴി നമ്മൾ ഈ ഫോക്ലോർ അക്കാഡമി കാണുന്ന റൂറൽ ആർട്ട് ഹബ് ഇവരെല്ലാം മൊത്തം ഫ്രീ ആയിട്ടാണ് ഇത് ജനങ്ങൾക്ക് സന്ദർശിക്കാൻ വേണ്ടി റൂറൽ ആർട്ട് ഹബ് ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നമ്മളെ പാരമ്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് കേരള റൂറൽ ആർട്ട് ഹബ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുമായിട്ട് പല രീതിയിൽ MOU ചെയ്തിട്ട് ഇത് വഴി നമുക്ക് നാക്ക് നേടിയെടുക്കണം. നമ്മളെ അട്രാക്ഷൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വരുമ്പം തന്നെ എല്ലാവരും കാണുമ്പോൾ അത് കേരളത്തിലെ വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ സുന്ദരമായ യൂണിവേഴ്സിറ്റിയാ എന്ന് അറിയണമെന്ന് മാത്രമാണ് ഞങ്ങൾ ഇതിലേക്ക് ഇറങ്ങിയത്. അങ്ങനെയാണ് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ട് ഇപ്പം ഇവിടെ കാണുന്ന നമ്മളെ പാരമ്പര്യ സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് കണ്ണൂരിന്റെ ആർട്ട് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ ചെയ്തിട്ടുള്ള. ഗവർണർ സാർ ഇത് ഇനോഗ്രേഷൻ ചെയ്തു. ഓൺ റൊട്ടേഷൻ ബേസിസിലാണ് അവരുടെ അഗ്രിമെന്റ് ചെയ്ത്. നമ്മൾ ഫോക്ലോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ കൾച്ചർ മാറി മാറി ഓൺ റൊട്ടേഷൻ ബേസിസിൽ റൂറൽ ആർട്ട് ഹബ് ചെയ്തു തരും എന്നാണ് നമ്മൾ MOU-ൽ പറഞ്ഞിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് മീൻസ് ദ വിഷൻ ഓഫ് വൈസ് ചാൻസലർ ഫോർ എക്സിബിറ്റിംഗ് കണ്ണൂർ സർവകലാശാലയുടെ ട്രഡീഷൻ, മീൻസ് കണ്ണൂരിന്റെ ട്രഡീഷൻ തന്നെയായിട്ട് നമ്മൾ എക്സിബിറ്റ് ചെയ്യുന്നത് ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആയി. ഇതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങളുണ്ട്. കളരി കണ്ണൂരിലെ ഒരു മുഖ്യമായ ഒരു ഭാഗമാണ്. പഠനത്തിലൂടെ ഞങ്ങൾ അത് കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ കളരിപ്പായിട്ടും ഒരു ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കറ്റും കോഴ്സുമായിട്ട് കണ്ണൂർ യൂണിവേഴ്സിറ്റി കേരള ഫോക്ലോർ അക്കാഡമി ആയിട്ട് MOU ചെയ്തിട്ട് കോഴ്സായിട്ട് നമ്മൾ ഈ വരുന്ന എത്രയും അടുത്ത് അത് നോട്ടിഫിക്കേഷൻ കൊടുക്കും. ഗുരുക്കൾ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് കോഴ്സാണ് ഇത് നമ്മൾ ചെയ്യാൻ പോകുന്നത്. പിന്നെ യോഗ, അതും ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. എല്ലാം ഇന്ത്യൻ നോളജ് സിസ്റ്റമിൻ്റെ അകത്തേക്ക് വരുന്ന എല്ലാ സംവിധാനവും കേരള ഫോക്ലോർ അക്കാഡമി ത്രൂ റൂറൽ ആർട്ട് വഴി നമ്മൾ MOU ചെയ്ത് വരുന്ന കാലങ്ങൾക്ക് കുട്ടികൾക്കും എല്ലാവർക്കും ഇവിടെ നോട്ടിഫൈ ചെയ്ത് അവർക്കും പങ്കെടുക്കാം എന്നുള്ള ഒരു രീതിയിലാണ് ആക്കുന്നത്.
3: കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രോഗ്രാം ഓഫീസറാണ്, സാംസ്കാരിക വകുപ്പ് ഡയറക്ടറേറ്റ് നേതൃത്വം നൽകുന്ന റൂറൽ ആർട്ട് ഹബ് പ്രോജക്ടിന്റെ പ്രോജക്ട് ഓഫീസർ കൂടിയാണ്.
2: PV Lovely.
3: കണ്ണൂരിന്റെ പൈതൃകങ്ങളും അതുപോലെ കണ്ണൂരിന്റെ ഗതകാല സ്മരണകളെയും നിരന്തരം നിലനിർത്തുന്ന രീതിയിൽ പെർമനന്റ് ആർട്ടിഫാക്ട്സിന്റെ ഒരു കളക്ഷൻ സെന്റർ കണ്ണൂർ സർവകലാശാലയിൽ സ്ഥാപിക്കണം എന്നാണ് VC നമുക്ക് തന്നിട്ടുള്ള റിക്വസ്റ്റ്. റൂറൽ ആർട്ട് ഹബിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള 13 കരകൗശല നിർമ്മാണ യൂണിറ്റുകളുണ്ട്. ആ നിർമ്മാണ യൂണിറ്റുകളുടെ നിർമ്മിത വസ്തുക്കൾ അവ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടി ഒരു പെർമനന്റ് സ്പേസ് ഫോർ എക്സിബിഷൻ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ക്രമീകരിക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് ഞങ്ങൾ VC സാറിന് മറുപടി നൽകി. അപ്പോൾ ഞങ്ങൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 13 ആർട്ട് സംഘങ്ങളുണ്ട്, ക്രാഫ്റ്റ് സംഘങ്ങളുണ്ട്. ആ 13 ക്രാഫ്റ്റ് സംഘങ്ങളിലെയും കലാകാരന്മാർക്ക് അവർ നിർമ്മിച്ച കരകൗശല ഉൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് കണ്ണൂർ സർവകലാശാലയിൽ പ്രദർശിപ്പിക്കുവാനുള്ള ഒരു അവസരം ഉണ്ടാവണം. ആ പ്രദർശനം നടത്തുന്ന സ്ഥലത്തിന് ഒരു ആംബിയൻസ് അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടാവണം. അപ്പോൾ ആ ഞങ്ങൾ കാവിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൃഷ്ടിക്കുകയും ആ ബാക്ക്ഗ്രൗണ്ടിൻ്റെ മുന്നിൽ ഈ 13 ക്രാഫ്റ്റ് സംഘങ്ങളുടെയും ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ ഇവിടെ പ്രദർശിപ്പിക്കാമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണ് ഈ റൂറൽ ആർട്ട് ഹബിൻ്റെ ആർട്ട് ഗാലറി അല്ലെങ്കിൽ പെർമനന്റ് എക്സിബിഷൻ സെന്റർ എന്ന ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ പുനർജനിക്കുന്നത്. അടിസ്ഥാന വർഗത്തിൻ്റെ അല്ലെങ്കിൽ സാധാരണക്കാരനായ മനുഷ്യരുടെ കലാരൂപങ്ങൾക്ക് അന്താരാഷ്ട്ര തലത്തിലും അതുപോലെ തന്നെ ദേശീയ തലത്തിലും അതിന് ശ്രദ്ധ നേടിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഈ 13 ആർട്ട് സംഘങ്ങൾക്കും അവരുണ്ടാക്കുന്ന എല്ലാ കരകൗശല നിർമ്മിതിയും ഞങ്ങൾ ഒരു മന്ത്ലി ബേസ് അല്ലെങ്കിൽ 2 ബേസിൽ ഓരോ സംഘങ്ങൾക്കും അവരവരുടെ ആർട്ടിഫാക്ട്സ് ഇവിടെ പ്രദർശിപ്പിക്കും. അപ്പം ഞങ്ങളുടെ സാരി പെയിന്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ മ്യൂറൽ ആർട്ടിസ്റ്റുകൾ വരക്കുന്ന ഒരു സംഘം ഞങ്ങൾക്കുണ്ട്. ട്രൈബൽ ക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട്. വംശീയ ഉൽപ്പന്നങ്ങളിൽ ഏറ്റവും മനോഹരം എന്ന് പറയുന്നത് പ്രാചീനകാലം മുതലേ മനുഷ്യർ ഉപയോഗിക്കുന്ന മഴമൂളി എന്ന് പറയുന്ന മ്യൂസിക് ഇൻസ്ട്രുമെന്റ് ഉണ്ടാക്കും. 13 യൂണിറ്റുകളാണ് ഞങ്ങൾക്ക് ഇപ്പോൾ അഫിലിയേറ്റഡ്. ഒരു 10 യൂണിറ്റ് അഫിലിയേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ ക്യൂലാണ്. പ്രത്യേകിച്ച് ഈ ഒരു ക്രാഫ്റ്റ് കണ്ണൂരിന്റെ പൈതൃക കലയായിട്ടുള്ള വെങ്കല ഗ്രാമം ഉണ്ട് ഇവിടെ. അപ്പൊ അവരുടെ ആ വെങ്കല ഗ്രാമം

ത്തിനുള്ള ആളുകൾക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ അത് ഇവിടെ കൊണ്ടുവന്ന് പ്രദർശിപ്പിക്കാൻ പറ്റും. അതുപോലെ തന്നെ പയ്യന്നൂരിലുള്ള ഈ സാരി നിർമ്മാതാക്കളുണ്ട്, അവർക്കിവിടെ പ്രദർശിപ്പിക്കാൻ പറ്റും. അവരുടെ ഒന്നോ രണ്ടോ ഐറ്റംസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഐറ്റംസ് നമ്മളിവിടെ വെക്കും. അതുപോലെ

0: ാണ് ഈ ഒരു പദ്ധതിയുടെ ഉദ്ദേശം. പൈതൃക കലകളെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ് ഈ ഒരു പദ്ധതി. ഇപ്പം കാണിമുണ്ടും ചോപ്പ് എന്ന് പറയുന്നത് തെയ്യത്തിന്റെ ഒരു ഉടുപ്പാണ്. അതുപോലെ തന്നെ തെയ്യത്തിന്റെ തലപ്പാളി, തെയ്യത്തിന്റെ പൂർണ്ണകായ ശില്പം, കുഞ്ഞുമുറി എന്ന് പറഞ്ഞ വേറൊരു ആടയാഭരണം, അതുപോലെ വള, തെയ്യത്തിന്റെ ആംബിയൻസിലാണ് ഞങ്ങൾ ഈ സാധനം റിഫ്ലക്ട് ചെയ്ത് നോക്കുന്നത്. ഞങ്ങളുടെ സ്റ്റേജ് എന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ കണ്ണൂരിന്റെ പരമ്പരാഗത കലാരൂപമായ തെയ്യാണ്, കാവാണ്. ഫോക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കാവാണ്. എല്ലാ കാവുകളിലും പ്രത്യേകിച്ച് ജൈവ വൈവിധ്യങ്ങളൊക്കെ വല്ലാത്ത തരത്തിലുള്ള ഒരു എക്കോസിസ്റ്റം നിലനിൽക്കുന്നത്. ആ എക്കോസിസ്റ്റത്തിന്റെ ഭാഗമാണ് നാഗത്തറ. ഞങ്ങളൊരു യൂണിറ്റ് ഉണ്ട് രംഗോലി. രംഗോലിയിലെ കലാകാരന്മാരാണ് ഇതിന്റെ ബേസ്, ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. ഉദയന്റെ നേതൃത്വത്തിലാണ് ഈ തെയ്യത്തിന്റെ ആടയാഭരണങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജൂട്ടും അതുപോലെ ഇതിന്റെ മറ്റു പശ്ചാത്തലങ്ങളൊക്കെ ചെയ്തിട്ടുള്ള പയ്യന്നൂരിലെ വേറൊരു കലാകാരനാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ചിലോട്ടു ഭഗവതിയാണ്. ഈ ഒരു സാധനം ചെയ്തിട്ടുള്ളത് ശ്യാം എന്ന് പറഞ്ഞ കലാകാരനാണ്. അതുപോലെ തന്നെ പുറത്തി തെയ്യത്തിന്റെ വട്ടമുടി, പിന്നെ ചെന്നിപ്പത്തി, വേറൊരു ക്രാഫ്റ്റ് ഐറ്റം. ഇങ്ങനെ ഓരോ ഐറ്റംസ് ഇവിടെ ഇങ്ങനെ ഓരോ ക്ലസ്റ്റർ വന്നിട്ടാണ് ഈ കാര്യങ്ങൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ചെണ്ടുവളയാൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ആർക്കും അറിയില്ല. ഇതൊക്കെ നിർമ്മിക്കുന്ന കലാകാരന്മാർ വിസ്മൃതിയിലാണ്ട് പോവാ, അവരെ ആർക്കും അറിയില്ല. ഇതിനെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും മനോഹരമായ ഒരു പ്രവൃത്തിയാണ്. ബിസിയോട് ഞങ്ങളുടെ നന്ദി എത്ര പറഞ്ഞാലും തീരില്ല. അങ്ങനെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളെ ലൈംലൈറ്റിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ പദ്ധതി.
1: കണ്ണൂർ സർവകലാശാല ആസ്ഥാനത്ത് സജ്ജീകരിച്ചിരിക്കുന്ന ഈ ഫോക്ലോർ മ്യൂസിയം കേവലം കാഴ്ചകളുടെ ശേഖരമല്ല, മറിച്ച് കേരളത്തിന്റെ പാരമ്പര്യ കലകളും നാടൻ സംസ്കാരവും സംരക്ഷിക്കുക എന്ന വലിയ ലക്ഷ്യത്തോടെ ഒരുക്കിയിരിക്കുന്ന തുറന്ന പുസ്തകമാണ്.
2: ഞാനിപ്പം ഓൺലൈൻ കറന്റ് ഒരു കോഴ്സ് ചെയ്തോണ്ടിരിക്കുന്ന വെബ് ബേസ്ഡ് പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എന്റെ വീട് അഴീക്കലാണ്.
1: ഷാരോൺ പി.
2: പണ്ടത്തെ ഇത് വെച്ച് നോക്കുമ്പോ ഇപ്പം ഒരുപാട് കാര്യങ്ങൾ മാറി മാറിക്കൊണ്ടിരിക്കുക, ചിലത് ഇല്ലാണ്ടായി പോകുന്നത് അങ്ങനെയൊക്കെ ഉണ്ട്. ട്രഡീഷൻസ് കീപ്പ് ചെയ്യാന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പം കൾച്ചർ, ഇപ്പൊ നമ്മള് വളരുന്ന നാട്, അതൊക്കെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വരുന്നത്. അപ്പം കണ്ണൂരിന്റെ ഇത് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് തെയ്യം ആണ്. അത് മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ഹെറിറ്റേജ് അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാം. അപ്പം അതിന്റെ ഒരു എക്സിബിഷൻ വളരെ നല്ലൊരു ഇനിഷ്യേറ്റീവ് ആണ്.
3: ഞാൻ വരുന്നത് മലപ്പുറം പെരിന്തമണ്ണ ഭാഗത്തു നിന്നാണ്.
1: മിഥുൻ പി.
3: ഞാൻ ഇതുവരെ തെയ്യം കണ്ടിട്ടില്ല, പക്ഷേ നമ്മളിവിടെ ഈ കണ്ണൂർ യൂണിവേഴ്സിറ്റിന്റെ ലൈബ്രറിയിലേക്ക് വന്നപ്പോൾ നമുക്ക് ഒരു ഗ്രാമപ്രദേശത്തെ ഒരു അന്തരീക്ഷം മാതിരിയാണ് തോന്നിയത്. ഇവിടെ ആൽത്തറ, പിന്നെ തെയ്യത്തിന്റെ ഒരുപാട് രൂപങ്ങളും നമുക്ക് വന്നപ്പോൾ തന്നെ ഗ്രാമത്തിന്റെ അങ്ങനത്തെ ഒരു കണ്ണൂരിന്റെ ടച്ചാണ് നമുക്ക് കിട്ടിയത്. മലപ്പുറത്ത് അങ്ങനത്തെ തെയ്യത്തിന്റെ പരിപാടി അങ്ങനത്തെ ഒന്നുമില്ല, ഇതുവരെ തെയ്യം കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. നമുക്ക് ഇതുവരെ കാണാത്ത ഒരാള് വന്ന് നോക്കുമ്പോൾ ഇതൊക്കെ എന്താന്ന് മനസ്സിലാക്കാനും നന്നായി വിവരിച്ച് നമുക്ക് നോക്കി കാണുമ്പോൾ തന്നെ കണ്ണൂരിന്റെ ടച്ച് കിട്ടുന്ന ഒരു ഇതാണ്. ഞാൻ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഈ തെയ്യത്തിന്റെ രൂപം കാണുന്നത്. ഇവിടെ കാണുന്ന മുച്ചിലോട്ട് ഭഗവതിയെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുന്ന് കാണുന്നത്. ഇവിടെ യൂണിവേഴ്സിറ്റി ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞത് ഇപ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട ആൾക്കാർ, ഇപ്പൊ ഞാൻ തന്നെ ഇത് ഒന്നും കണ്ടിട്ടില്ല. ഇങ്ങനെ ഒന്ന് നമ്മളെ ക്യാമ്പസിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് റൂറൽ ആർട്ട് ഹബ്ബ് ഉണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് നമുക്കിത് കാണാൻ പറ്റിയത്. ഇനിയും ഇതേമാതിരി എന്നെ പോലെ തെയ്യൊന്നും കണ്ടിട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് വന്ന് കണ്ടാൽ നല്ലൊരു അറിവാണ് ലഭിക്കുന്നത്. തെയ്യത്തിന്റെ ഒരുപാട് വേഷഭൂഷാദികൾ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ഇത് വളരെയധികം സഹായിക്കും.
1: പൊതുജനങ്ങൾക്കും ഗവേഷകർക്കും ഒരുപോലെ പ്രാപ്യമായ രീതിയിലാണ് ഇതിന്റെ ക്രമീകരണം.
4: കണ്ണൂർ യൂണിവേഴ്സിറ്റി ഫോൾക്ലോർ മ്യൂസിയത്തിൽ വന്ന് അലങ്കരിച്ച നല്ല തെയ്യക്കോലങ്ങളൊക്കെ കണ്ടു.
1: സനല എ എം.
4: ഭഗവതി തെയ്യം, കുറത്തി തെയ്യം, ഗുളികൻ പൊട്ടൻ തെയ്യം, അങ്ങനെ പല തെയ്യങ്ങളുടെ കോലങ്ങളും കണ്ടു. കാവുകളിൽ പോയാലുള്ള ആ അരയാലിന്റെ ഇതൊക്കെ വളരെ ഗംഭീരമായിരിക്കുന്നു. ശരിക്കും ഒരു കാവിൽ പോയ പ്രതീതിയാണ് നമുക്ക് ഇവിടെ കിട്ടിയത്.
5: ഞാൻ കേന്ദ്ര വിദ്യാലയ കണ്ണൂരിലെ എട്ടാം തരം വിദ്യാർത്ഥിനിയാണ്.
1: ദീക്ഷ നമ്പ്യാർ.
5: ഇവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ ഫോക്ലോർ മ്യൂസിയത്തിൽ വരാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ഡ്രോയിങ്സും മുഖത്തിന്റെ എഴുത്തിന്റെ ഒക്കെ റെപ്ലിക്കയും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇതൊക്കെ അടുത്തുനിന്ന് കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. പിന്നെ പെയിന്റിങ്സിന്റെയും ഡീറ്റെയിലിങ് ഭയങ്കര പ്രിസൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായ ഇത് റൂറൽ ആർട്ട് ഹബിന്റെ ഫോക്ലോർ അക്കാദമിക്ക് ഇതിലെ അപ്ലിഫ്റ്റ്മെന്റ് കൊണ്ടുവരുന്നതിൽ വളരെ സന്തോഷം.
1: വിദ്യാർത്ഥികൾക്ക് നാടിന്റെ തനത് കലാരൂപങ്ങളെ ശാസ്ത്രീയമായി പഠിക്കാനും മനസ്സിലാക്കാനും ഇതിലൂടെ സാധിക്കും.
6: ഞാനിവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മലയാളം ഗവേഷകയാണ്.
1: അഞ്ജലി ശ്രീനിവാസ്.
6: എന്റെ ഗവേഷണ വിഷയം എന്ന് പറയുന്നത് ഈ ക്ഷീകാവ്. അപ്പൊ എനിക്ക് ഈ യൂണിവേഴ്സിറ്റി ലൈബ്രറിയുടെ അകത്തുണ്ടാക്കിയിട്ടുള്ള ഈ കാവ് എന്നുള്ളത് കൂടുതൽ ഉപയോഗപ്രദമായിട്ടുള്ളത് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം തെയ്യം എന്ന് പറയുന്നത് നമ്മുടെ തനതായിട്ടുള്ള കലാരൂപമാണ്. തെയ്യത്തിന് നമ്മൾ കുറച്ച് ഒരു കയ്യകലത്തിൽ നിന്നിട്ട് നമ്മൾ ഭക്തിയോടെ നോക്കുകയാണ് ചെയ്യുക. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നാഗത്തറയുണ്ട്, തെയ്യത്തിന്റെ മറ്റ് ഉടയാടകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുഖത്തെഴുത്ത് നമുക്ക് തെയ്യത്തിന്റെ അടുത്ത് പോയി നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് നമുക്ക് മനസ്സിലാവണമെന്നില്ല. ഇവിടെ വന്നിട്ട് കൃത്യമായിട്ട് നമുക്ക് അതിനെ നോക്കി വിശകലനം ചെയ്യാൻ വേണ്ടി പറ്റുന്ന തരത്തിൽ ഇവിടെ മുഖത്തെഴുത്ത് തുടങ്ങി ഓരോ ആഭരണങ്ങളും കൃത്യമായിട്ട് ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉപയോഗപ്രദമാകുന്ന രീതിയിൽ അടുത്ത് വന്ന് നോക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഇവിടെയുണ്ട്. അതുപോലെ നാഗത്തറ, അത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ കാണുന്നത് പോലെ അതേ പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. മഞ്ഞൾ അതിന്റെ പുറത്തിട്ടിട്ടുണ്ട്. അത് അവിടെ ഉള്ളത് പോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ആ മഞ്ഞൾ വിതറിയതും ഒക്കെ കാണുന്ന സമയത്ത് അതൊരു തെർമോകോളിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ള രൂപമല്ല അത്. നമുക്കത്

0: കാണുമ്പോൾ നമുക്ക് ഭക്തി തന്നെയാണ് അതിന് കാണുമ്പോൾ തോന്നുന്നത്. നാഗത്തറയുടെ സൈഡിൽ തന്നെയുള്ള ആ ഒരു സർപ്പത്തിന്റെ ആ ഒരു രൂപമൊക്കെ ശരിക്കും ക്ഷേത്രത്തിന്റെ അത് തോന്നുന്ന രീതി തന്നെയായിരുന്നു അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. മറ്റ് തെയ്യങ്ങളുടെ മുഖത്തെഴുത്തുകൾ മുഖപ്പാളകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ തെയ്യത്തിന്റെ ഒരു പൂർണ്ണ രൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഒരു പുതിയ കാലത്ത് ഇതിന്റെയൊക്കെ പ്രസക്തി സോഷ്യൽ മീഡിയയിൽ ഇതിനൊക്കെ വലിയ റീലുകളിലൂടെ പ്രസക്തി ഉണ്ടെങ്കിലും ഭക്തി എന്നുള്ള നിലയിലും ഇതിനെയൊക്കെ കുറച്ചും കൂടെ അടുത്ത് വന്ന് പഠിക്കാൻ പറ്റുന്ന നിലയിൽ ഇവിടെ ഇത് ഒരുക്കി വെച്ചത് അത് ഇവിടെ വരുന്ന ഗവേഷകർക്കാണെങ്കിൽ ആർക്കാണെങ്കിലും ഇവിടെ വന്ന് നോക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ ഒരുക്കി വെച്ചിട്ടുള്ളത്.
1: ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി മലയാള വിഭാഗം ഗവേഷകയാണ്.
2: ക്രിസ്റ്റി ജോസ്.
1: വയനാട് ബോർഡറാണ് എന്റെ, കൊട്ടിയൂരാണ്. തെയ്യം തിറയെ പറ്റിയൊക്കെ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട് എന്നല്ലാണ്ട് നേരിട്ട് കാണാനുള്ള ഒരു അവസരം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ഒരു ഫോക്ലോർ ഒരു ഗാലറി തെയ്യവുമായി ബന്ധപ്പെട്ട് കാവുമായി ബന്ധപ്പെട്ടൊക്കെ വന്നപ്പോൾ എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്താണ് തെയ്യം, അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ വേഷവിധാനം എങ്ങനെയാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് അവലോകനം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇങ്ങനെയൊരു ഫോക്ലോർ ഏരിയ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവന്നപ്പോൾ ഇതിനെ കൃത്യമായിട്ടൊന്നുകൂടെ പരിചയപ്പെടാൻ സാധിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മുഖത്തെഴുത്താണെങ്കിലും തെയ്യത്തിൻ്റെ ഓരോ വേഷവിധാനങ്ങളാണെങ്കിലും ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ശ്രദ്ധിക്കുന്നത്. സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇത് എടുത്തു വെച്ച് കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗി, അല്ലെങ്കിൽ ഇതിൻ്റെ വലുപ്പം, കാര്യങ്ങളൊക്കെ കൃത്യമായി തിരിച്ചറിയുന്നത് നേരിട്ട് കാണുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ ഇതിനെ മനസ്സിലാക്കാൻ ഏറെക്കുറെ സാധിച്ചിട്ടുണ്ട്.
3: ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ മലയാളത്തിൽ ഗവേഷക വിദ്യാർത്ഥിയാണ്.
4: രശ്മി വി.
3: ഒരു സാംസ്കാരികതയുടെ ഒരു നാടായിട്ടാണ് നമ്മൾ കണ്ണൂരിനെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ തെയ്യം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സാംസ്കാരികമായ ഒരു സംഗതിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇപ്പം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഇതുപോലെ തെയ്യത്തിന്റെയും കാവുകളുടെ ഒക്കെ ഒരു ഡെമോ വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു നാടിന്റെ ഒരു സാംസ്കാരികത വിളിച്ചോതുന്ന അല്ലെങ്കിൽ തുറന്നു കാട്ടുന്ന ഒരു സംഗതിയായിട്ടാണ് ഈ ഒരു കാവ് നമ്മൾ മനസ്സിലാക്കുന്നത്. കണ്ണൂർ നാടിന്റെ ഒരു ഒരു പൈതൃകത്തെ തുറന്നു കാട്ടാൻ ഈ ഒരു കാവും ഈ സെറ്റിങ്സ് എല്ലാം നമുക്ക് സഹായിക്കും. ഇവിടെ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചത് ഈ കാവിന്റെ ഈ കൽവിളക്കും ഈ നാഗത്തറയൊക്കെ തന്നെയാണ്. നാഗത്തറയാണെന്ന് ശരിക്കും നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് എങ്ങനെയാണോ നാഗത്തറ കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ ചെയ്തു വെച്ചിട്ടുള്ളത്. അറിയാതെ തൊഴുതു പോകുന്ന ഒരു രീതിയിൽ തന്നെയാണ് ആ ഒരു നാഗത്തറ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ തെയ്യത്തിന്റെ മറ്റ് രൂപങ്ങളായാലും തലയിൽ വെക്കുന്ന കിരീടാണെങ്കിലും കുളിയൻ തെയ്യത്തിന്റെ മുഖപ്പാള ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പുറകിലുള്ള ആ കാവിന്റെ ചിത്രമാണെങ്കിലും നമുക്ക് ശരിക്കും കാണുമ്പോൾ ഒരു ഭക്തി തോന്നുന്ന രീതിയിലാണ് ഉറുമിയുടെ സെറ്റ് ചെയ്ത് മുറം വെച്ചിട്ടുണ്ട്. ആൽമരത്തിന്റെ ഒരു ഒരു പ്രതീതി അതിന്റെ ആ തൂങ്ങിക്കിടക്കുന്ന വള്ളികള് അതൊക്കെ വളരെ ഒറിജിനാലിറ്റി തോന്നുന്ന വിധത്തിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്.
5: ഞാൻ കയ്യൂരാണ്. ഞാനിവിടെ MLIS പഠിക്കുന്നു.
4: മിഥുൻ എ.
5: കണ്ണൂരെ പറ്റി പറയുകയാണെങ്കിൽ തെയ്യത്തിനും തറികൾക്കും ഒരുപാട് പ്രാധാന്യമുള്ള നാടാണിത്. തെയ്യങ്ങളെ കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ ഓരോ പോയിന്റ്സും നമുക്ക് എടുത്തു പറയേണ്ടതാണ്. അതിന്റെ മുഖത്തെഴുത്തായാലും മുടിക്ക അലങ്കരിക്കുന്ന സംഭവങ്ങളായാലും തീച്ചാമുണ്ടി, രക്തചാമുണ്ടി, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള തെയ്യങ്ങളുണ്ട്. ഇപ്പൊ ചമയങ്ങളിലേക്ക് വരികയാണെങ്കിൽ ചെക്കിപ്പൂ മുഖത്തെഴുതാൻ ഉപയോഗിക്കുന്ന സംഭവങ്ങൾ, പൊയ്ക്കണ്ണ് ഉപയോഗിക്കാറുണ്ട് ചില തെയ്യങ്ങൾക്ക്, കാൽച്ചിലമ്പ്, അങ്ങനെ വൈവിധ്യമാർന്ന പലതരത്തിലുള്ള തെയ്യങ്ങൾ ഈ നാട്ടിൽ നമുക്ക് കാണാൻ പറ്റും. ഓരോ തെയ്യത്തിനും ഓരോ കഥയാണ് പറയാനുള്ളത്. ജാതി മതഭേദമന്യേ പല കാര്യങ്ങളും തെയ്യം നമ്മളോട് പറഞ്ഞിരുന്നുണ്ട്. ഇപ്പൊ പൊട്ടം തെയ്യം തന്നെ ആവട്ടെ, പിന്നെ എന്നെ കൊത്തിയാലും നിന്നെ കൊത്തിയാലും ഒന്നല്ലേ ചോര, അതിലൂടെ ജനങ്ങൾക്ക് ഒരുപാട് ആശയങ്ങളാണ് തെയ്യങ്ങൾ നമുക്ക് പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എല്ലാ കാലത്തും തെയ്യങ്ങളും ജനങ്ങൾക്കിടയിൽ നിൽക്കണമെന്നാണ് എന്റെ അഭിപ്രായം. തെയ്യങ്ങളെ കുറിച്ച് ആളുകൾ കൂടുതലായി മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കണ്ണൂർ യൂണിവേഴ്സിറ്റി ഒരുക്കിയ ഫോക്ലോർ ആർട്ട് മ്യൂസിയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാൻ പറ്റും.
6: ഞാൻ എറണാകുളം ഗവൺമെന്റ് ലോ കോളേജിലെ അധ്യാപകനാണ്.
4: ഡോക്ടർ സുധീഷ് കുമാർ.
6: ഞാനിവിടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ മീറ്റിംഗിന് വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഫോക്കോൾ അക്കാദമിയുടെ തെയ്യത്തിനെ കുറിച്ചുള്ള കുറേയധികം കാര്യങ്ങൾ അത് കണ്ടത്. നമ്മളെ സംബന്ധിച്ച് കണ്ണൂരിന്റെ ഒരു പൈതൃകം നമ്മുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അത് കാണാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കണ്ണൂരിന്റെ ഒരു ഐഡന്റിറ്റി ലോകം എമ്പാടും ഇത് വ്യാപിച്ച് എല്ലാ ആളുകളും ഇത് മനസ്സിലാക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. നമ്മുടെ നോളജ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിലും അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലും ഒക്കെ ഉള്ള പഴയ കാലത്ത് നമുക്ക് നല്ല നല്ല കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതെല്ലാം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഇതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്ത ഒരു യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ച് അതിന്റെ അധിപൻ എന്ന് പറഞ്ഞാൽ വൈസ് ചാൻസലറാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും കണ്ണൂർ യൂണിവേഴ്സിറ്റി ഇങ്ങനെ കണ്ണൂരിൻ്റെതായ പല കാര്യങ്ങളും യൂണിവേഴ്സിറ്റിയിൽ കൊണ്ടുവരാനും ഒക്കെ ഇനീഷ്യേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ളവർക്ക് യൂണിവേഴ്സിറ്റി വിസിറ്റ് ചെയ്യുമ്പോൾ ഇതും അതിൻ്റെ ഭാഗമായിട്ടൊരു വിസിറ്റിങ്ങിനുള്ള ഒരു അവസരമായി കാണും. എൻ്റെ സ്ഥലം മട്ടാഞ്ചേരിയാണ്. ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഈ തെയ്യത്തെക്കുറിച്ചൊന്നും ആ ഭാഗത്തോട്ടൊക്കെ നമ്മൾ TV-യിലും അല്ലെങ്കിൽ ചില ചാനലുകളിലൊക്കെ കണ്ടതല്ലാതെ നമ്മൾ അല്ലാതെ ഇതിനെക്കുറിച്ചൊന്നും അധികം കേട്ടിട്ടില്ല. നേരിട്ട് വന്ന് കാണാനും അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടിയിട്ടില്ല. ഇതിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് തെയ്യത്തെക്കുറിച്ചുള്ള പല ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷം.
2: ഞാൻ വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ്. ഞാൻ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ലൈബ്രറി ഇൻഫർമേഷൻ സയൻസ് പഠിക്കുകയാണ്.
4: വിവേക് പി.
2: ഇവിടെ എപ്പോഴാണ് ബ്രൈറ്റും മെയിൻ ആയിട്ട് തെയ്യം ആണ് അറിയണത്.

0: അതെ, ഞങ്ങളുടെ നാട്ടിലൊന്നും തെയ്യധികം ഇല്ല, നേരിട്ട് കണ്ടിട്ടില്ല. ഇവിടെ എത്തിയപ്പോഴാണ് ഇത്തരം തെയ്യത്തിന് ഇത്ര പ്രാധാന്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ ഇവിടെ എത്തിയിട്ടാണ്. യൂണിവേഴ്സിറ്റിന്റെ ഉള്ളിൽ പെട്ടെന്ന് കണ്ടപ്പോ ഇതിനുള്ളിൽ ഇങ്ങനെ സെറ്റപ്പ്, ഇത് എന്ത് സംഭവം മനസ്സിലായില്ലോ. പക്ഷേ കണ്ടപ്പോ ഭയങ്കര ഒരു മനസ്സിനൊരു സുഖം, കംഫുൾ പീസ്ഫുൾ അന്തരീക്ഷമാണ്. കാവുകളുടെ കൂടെ തന്നെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുന്നുണ്ട്.
1: പറഞ്ഞു തീരാത്ത കഥകളും അനുഷ്ഠാനങ്ങളും ശേഷിപ്പുകളും പേറുന്ന കണ്ണൂരിന്റെ മണ്ണിൽ ആ അറിവുകളെ പുതിയ തലമുറയിലേക്ക് കൈമാറാൻ കണ്ണൂർ സർവകലാശാല ഒരുക്കിയ ഈ ഫോക്ലോർ മ്യൂസിയം ഒരു വലിയ നാഴികക്കല്ലായി മാറിയിരിക്കുകയാണ്. കണ്ണൂർ സർവകലാശാലയുടെ ഫോക്ലോർ മ്യൂസിയത്തെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ സി സീമ.
2: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ജാലകം നിങ്ങൾക്കായി സമർപ്പിച്ചത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
1: നമ്മുടെ നാടിന്റെ വളർച്ചയും നമ്മുടെ സ്വപ്നങ്ങളുടെ വിജയവും ഇനി ഒന്നിച്ച് സാക്ഷാത്കരിക്കാം.
2: കൃഷിക്കും ആരോഗ്യത്തിനും പരിസ്ഥിതിക്കും പ്രാധാന്യം നൽകി നാടിന്റെ സമഗ്ര വികസനത്തിൽ ഞങ്ങൾ എന്നും മുൻപന്തിയിലുണ്ട്. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഇവിടെ നിങ്ങളുടെ ഓരോ നിക്ഷേപവും സമ്പൂർണ്ണ സുരക്ഷിതമാണ്. ഓരോ വായ്പയും നിങ്ങളുടെ വളർച്ചയ്ക്കുള്ള കരുത്താണ്.
1: കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്, ഹെഡ് ഓഫീസ് കതിരൂർ.
2: വിശ്വാസത്തിന്റെ കരുത്തിൽ നമുക്ക് ഒരുമിച്ച് മുന്നേറാം. കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്.
3: ആകാശവാണി കണ്ണൂർ.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ ജി എസ് ടി അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. കണ്ണൂർ പരശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ ഒരു വർഷത്തെ എച്ച് ഡി സി എം കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 മുൻപായി ബിരുദം, എസ് എസ് എൽ സി എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാൻഡ്സ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ 0497-27-84044. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ എൽ ഐ ഡി ആന്റ് ഇ ഡബ്ല്യു വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 15 ഉച്ചയ്ക്ക് 2 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-4270-034. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്റനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 11 കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ 0499-4252-5483. ചിമേനി അപ്ലൈഡ് സയൻസ് കോളേജിൽ 2026-27 അധ്യയന വർഷത്തേക്കുള്ള താൽക്കാലിക കമ്പ്യൂട്ടർ പ്രോഗ്രാമറുടെ കൂടിക്കാഴ്ച ഈ മാസം 15 രാവിലെ 10:30 നടക്കും. ഫസ്റ്റ് ക്ലാസ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ്, ബി സി എ, പി ജി ഡി സി എ എന്നിവയാണ് യോഗ്യത. ഫോൺ നമ്പർ 99-61-41-62-02. ജയിൽ വകുപ്പിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ഫീമെയിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ശാരീരിക അളവെടുപ്പും കായിക ക്ഷമതാ പരീക്ഷയും ഈ മാസം 15, 16, 17, 18, 22, 23 തീയതികളിലും കണ്ണൂർ ജില്ലയിലെ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കുള്ള ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും 24, 25, 28 തീയതികളിലും കണ്ണൂർ മാങ്ങാട്ടുപറമ്പ സർദാർ വല്ലഭായ് പട്ടേൽ സ്പോർട്സ് കോംപ്ലക്സിൽ രാവിലെ 5:30 മുതൽ നടക്കും. കാഞ്ഞങ്ങാട് മീനാപീസിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസിൽ വിദ്യാതീരം പദ്ധതിയുടെ ഭാഗമായി കായിക പരിശീലകനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 16 രാവിലെ 10:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94-46-65-11-31. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കെമിസ്ട്രി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച ഈ മാസം 16 രാവിലെ 11:30 നടക്കും. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദവും നെറ്റും പാസായവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0499-4256-027. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് കേട്ടത്.
1: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-37-40.
3: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരത്ത് നിന്നും.
4: ആകാശം.

0: ഇതുവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാകും. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജ ഉൽപാദനവും ബാറ്ററി സ്റ്റോറേജും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക എലീന റൈബാക്കിന പോരാട്ടം. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ഉച്ചകോടിക്കെത്തിയ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചർച്ച നടത്തും. 7 വർഷത്തിനുശേഷം ഇന്ത്യയിലെത്തുന്ന ഷീ ജിൻപിങ്ങുമായി നടത്തുന്ന ഉഭയകക്ഷി ചർച്ചയിൽ പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രമുഖ ലോക നേതാക്കൾ തലസ്ഥാനത്തെത്തി. ഉഭയകക്ഷി യോഗങ്ങൾക്കും തിരക്കിട്ട ചർച്ചകൾക്കും വേദിയാവുകയാണ് ന്യൂഡൽഹി. വിശദാംശങ്ങളിലേക്ക്.
1: ഇന്ത്യ ആതിഥ്യം വഹിക്കുന്ന സുപ്രധാന അന്താരാഷ്ട്ര സമ്മേളനമായ ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഇന്നും നാളെയുമായി ഭാരത മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളും 12 പ്രതിനിധികളും പങ്കെടുക്കും. ഇന്ന് ഉച്ചതിരിഞ്ഞ് ആരംഭിക്കുന്ന ഉച്ചകോടിയുടെ പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. സമഗ്രമായ ആഗോളഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലുമെന്ന വിഷയത്തിൽ ചർച്ച നടക്കും. ഇന്ത്യയുടെ നൂതനാശയങ്ങളും സാങ്കേതിക മുന്നേറ്റങ്ങളും പരിചയപ്പെടുത്തുന്ന പ്രത്യേക പ്രദർശനവും ഉച്ചകോടിയുടെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് ബ്രിക്സ് നേതാക്കൾ പ്രദർശനം വീക്ഷിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഉച്ചകോടിയുടെ സമാപന ദിവസമായ നാളെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഡൽഹിയിൽ കർശന സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശിഷ്ടാതിഥികൾ സഞ്ചരിക്കുന്ന വഴികളിൽ മറ്റു വാഹനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. ഡൽഹി വ്യോമപാതയിലും പ്രത്യേക നിയന്ത്രണങ്ങൾ നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നിരവധി വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിലെത്തി. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബോവോ സുബിയാന്റോ, ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് എവാരിസ്റ്റെ എൻഡായിഷിമിയെ, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എൽ സിസി, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനാൻഡ് മാർക്കോസ് ജൂനിയർ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, റഷ്യൻ ഉപപ്രധാനമന്ത്രി അലക്സി ഓവച്ചുക്, തായ്ലന്റ് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ സിഹാസാക് ഫുവാങ് കെക്കിയോ, നൈജീരിയൻ വൈസ് പ്രസിഡന്റ് കാശിങ് ഷെട്ടിമ തുടങ്ങിയവരാണ് ഉച്ചകോടിക്കായി ദേശീയ തലസ്ഥാനത്തെത്തിച്ചേർന്ന പ്രമുഖർ. ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്ത്യ, ഇന്തോനേഷ്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നിവയാണ് ബ്രിക്സിലെ അംഗരാജ്യങ്ങൾ. ബെലറസ്, ക്യൂബ, ബൊളിവിയ, കസാഖിസ്ഥാൻ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നിവയാണ് ബ്രിക്സിന്റെ പങ്കാളിത്ത രാജ്യങ്ങൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. മേഖലയിലെ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. കടൽ മാർഗമുള്ള ചരക്ക് നീക്കത്തിൽ കപ്പൽ ജീവനക്കാരുടെ സുരക്ഷയ്ക്ക് പ്രഥമ പരിഗണന നൽകണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയും ഇറാനും തമ്മിലുള്ള ദീർഘകാല സാംസ്കാരിക വ്യാപാര ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ പരസ്പര സഹകരണം വിപുലീകരിക്കുന്നതിനും കൂടിക്കാഴ്ചയിൽ ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിക്കെത്തിയ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. ഉഭയകക്ഷി വ്യാപാരം, പരസ്പര സഹകരണം, റഷ്യ യുക്രൈൻ സംഘർഷം, പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. 2030-ഓടെ ഇന്ത്യ റഷ്യ വ്യാപാര ലക്ഷ്യം $10,000 കോടി ഉയർത്തുന്നതും ചർച്ചയായി. യുക്രൈനുമായുള്ള സംഘർഷം അവസാനിപ്പിച്ച് സമാധാന ശ്രമങ്ങൾക്ക് സഹായം നൽകാൻ ഇന്ത്യ സന്നദ്ധത അറിയിച്ചു. 24-ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യ സന്ദർശിക്കാൻ പ്രസിഡന്റ് പുടിൻ പ്രധാനമന്ത്രിയെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി ക്ഷണം സ്വീകരിച്ചു. റഷ്യൻ പ്രസിഡന്റിന് തിരുക്കുറളിന്റെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാഷകളുടെയും അതിർത്തികളുടെയും വരമ്പുകൾ ഭേദിക്കുന്നതാണ്

0: മഹാകവി തിരുവള്ളുവർ രചിച്ച അനശ്വരജ്ഞാനമായ തിരുക്കുറളെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആഗോള അനിശ്ചിതത്വങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക വളർച്ചയ്ക്കും സ്ഥിരതയ്ക്കും ലോകത്തിന് ആത്മവിശ്വാസം പകരുന്ന രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ലോകമെമ്പാടും വ്യാപാര തടസ്സങ്ങളും നിയന്ത്രണങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിവിധ രാജ്യങ്ങളുമായി ചേർന്ന് പുതിയ സാമ്പത്തിക സഹകരണത്തിന്റെ പാലങ്ങൾ പണിയാനാണ് ഇന്ത്യ ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതൃസമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
1: ഷിപ്പ് ബിൽഡിംഗ്, സെമി കണ്ടക്ടർ, ക്വാണ്ടം, ക്രിട്ടിക്കൽ മിനറൽസ് ഓർ ബയോടെക് ജെസേ സ്ട്രാറ്റജിക് ക്ഷേത്രമേ നൈ ക്ഷമതായ തയ്യാർ കറേ ഇസ്ലിയെ മേക്ക് ഇൻ ഇന്ത്യ, ഇന്നോവേറ്റ് വിത്ത് ഇന്ത്യ, സ്കേൽ ഫോർ ദ വേൾഡ്. 2 लाख के अधिक स्टार्टअप और 120 से अधिक यूनिकॉर्न्स के साथ भारत आज ग्लोबल सॉल्यूशंस का हब बन रहा है.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും കൂടിക്കാഴ്ച നടത്തി. നിലവിലുള്ള ആഗോള സംഘർഷങ്ങൾ, നാവിഗേഷൻ സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, പുനരുപയോഗ ഊർജ്ജം, ആഗോള ഭക്ഷ്യസുരക്ഷ, മനുഷ്യകേന്ദ്രീകൃത നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. 4ാം തവണയും ബ്രിക്സ് അധ്യക്ഷ പദവി ഏറ്റെടുത്തതിനെ ഗുട്ടറസ് പ്രധാനമന്ത്രി മോദിയെ അഭിനന്ദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9ാമത് യോഗത്തിലാണ് തീരുമാനം. ആസാം, ബീഹാർ, ഗുജറാത്ത്, തെലങ്കാന, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ 6 സംസ്ഥാനങ്ങളിലെ ഭവന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചത്. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 ഇതേ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പു നൽകുന്നു. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോടടുക്കുകയാണ്. പുറത്തുനിന്ന് കൂടിയ അളവിൽ വൈദ്യുതി എത്തിക്കുന്നതിലും പ്രതിസന്ധി നേരിടുന്നതിനാൽ ആഭ്യന്തര ഉൽപാദനം കൂട്ടുമെന്ന് വൈദ്യുതി ബോർഡ് അറിയിച്ചു. കേരളത്തിൽ വൈദ്യുതി ലഭ്യത കുറയുകയും ആവശ്യകത വൻതോതിൽ വർദ്ധിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മുൻകാലങ്ങളിൽ രാത്രി 7 മണി മുതൽ 10 മണി വരെയായിരുന്നു ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപഭോഗമെങ്കിൽ ഇപ്പോൾ രാത്രി 11 മണിക്ക് ശേഷവും അത് തുടരുകയാണ്. കേരളത്തിന് ആവശ്യമായതിന്റെ 25% മാത്രമാണ് സ്വന്തമായി ഉൽപാദിപ്പിക്കാൻ സാധിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. US ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് 1ാം സീഡ് ആര്യന സബ്ലങ്കയും 2ാം സീഡ് എലന റൈബാക്കിനെയും തമ്മിൽ ഏറ്റുമുട്ടും. തുടർച്ചയായ 3ാം കിരീടമാണ് സബലങ്കയുടെ ലക്ഷ്യം. പുരുഷ സിംഗിൾസ് ഫൈനൽ നാളെ നടക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ആദ്യ സെമിയിൽ മലേഷ്യയെ വീഴ്ത്തി ഇന്ത്യൻ ജൂനിയർ പുരുഷ ടീം ഫൈനലിൽ കടന്നു. നാളെ നടക്കുന്ന ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. ഇന്ന് നടക്കുന്ന ജൂനിയർ വനിതാ വിഭാഗം സെമി ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. 2020 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമി ഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ കാര്യക്ഷമമായ ഇടപെടലുകളിലൂടെ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ സാധിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി അനൂപ് ജേക്കബ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി താനൂർ നിയോജക മണ്ഡലത്തിലെ ഇരിങ്ങാവൂർ മീശപ്പടിയിൽ നവീകരിച്ച സപ്ലൈകോ മാവേലി സൂപ്പർ സ്റ്റോർ നാടിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ഡൽഹിയിൽ തുടക്കം. ലോക നേതാക്കൾ ഇന്ത്യയിൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്ക് ശാശ്വത പരിഹാരം കാണുന്നതിന് ചർച്ചകളും നയതന്ത്ര ഇടപെടലുകളുമാണ് ഏക മാർഗമെന്ന് പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ സൌരോർജ്ജോൽപാദനവും ബാറ്ററി സ്റ്റോറേജ് സംവിധാനവും വ്യാപകമാക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. US ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് ആര്യന സബലങ്ക എലീന റൈബാക്കിന പോരാട്ടം.

0: വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി കണ്ണൂർ.
2: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തിന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനെ. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനെ വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: FM ഡയറി തുടർന്ന് കേൾക്കാം.
3: അപൂർവ ഗാനം.

1996 റിലീസ് ചെയ്ത സുൽത്താൻ ഹൈദരലി എന്ന സിനിമയിൽ സ്വർണലതയും ഉണ്ണിമേനോനും ചേർന്ന് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. രാജാമണി ചിട്ടപ്പെടുത്തിയ ഈ ഗാനത്തിന്റെ വരികൾ എഴുതിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ഉണ്ണിമേനോൻ സ്വർണലതാ കൂട്ടുകെട്ടിൽ പിറന്ന ഒരേയൊരു മലയാള ഗാനം എന്ന പ്രത്യേകതയും ഈ പാട്ടിനുണ്ട്. ഇന്ന് സ്വർണലതയുടെ ഓർമ്മദിനം.

നിങ്ങൾക്കറിയാമോ, ഫോക്ക് ഹൈസ്കൂൾ പ്രസ്ഥാനം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? പരീക്ഷകൾക്കോ സർട്ടിഫിക്കറ്റുകൾക്കോ പ്രാധാന്യം നൽകാതെ ജീവിതത്തെയും സംസ്കാരത്തെയും തൊട്ടറിയുന്ന ജീവിതത്തിനായുള്ള സ്കൂൾ എന്ന ആശയമാണ് ഫോക്ക് ഹൈസ്കൂൾ മൂവ്മെന്റ് മുന്നോട്ട് വയ്ക്കുന്നത്. ഡാനിഷ് കവിയും തത്വചിന്തകനും ചരിത്രകാരനുമായ NFS ഗ്രൗണ്ട്വിക് ആണ് ഈ ആശയത്തിന് തുടക്കമിട്ടത്.

0: ടൈം കായിക ലോകത്ത് ചില പേരുകൾ വെറും നേട്ടങ്ങൾ കൈവരിച്ചവരുടെ പട്ടികയിലെ ഒരു സൂചകം മാത്രമല്ല, ഒരു കാലഘട്ടത്തിന്റെ തന്നെ ഓർമ്മകളാണ് ആ പേര് അടയാളപ്പെടുത്തുന്നത്. ഹോക്കി സ്റ്റിക്കുമായി മൈതാനങ്ങളിൽ നിറഞ്ഞു നിന്നും ക്രിക്കറ്റ് ബാറ്റുമായി റണ്ണുകൾ വാരിക്കൂട്ടിയും തലമുറകൾക്ക് പ്രചോദനമായി മാറിയ ഒരു അപൂർവ വ്യക്തിത്വമാണ് ഐവൻ ഡിക്രൂസ്.
1: ഹോക്കിയിൽ ഞാൻ ഒരു പ്ലെയർ ആയിട്ടുണ്ടായിന്, ഒരു കോച്ച് ആയിട്ടുണ്ടായിന്, റെഫറി ആയിട്ടുണ്ടായിന്. എന്റെ കരിയറിൽ 1970 കണ്ണൂർ വന്നിട്ട് കണ്ണൂർ ക്രിക്കറ്റ് ക്ലബിന് വേണ്ടിട്ട് കളിച്ചു, പിന്നെ ലീഗിൽ കളിച്ചു, ഓൾ കേരള ടൂർണമെന്റിൽ കളിച്ചു.
0: ഹോക്കിയിൽ ദേശീയ അന്തർദേശീയ തലത്തിൽ തിളങ്ങിയ താരം, ക്രിക്കറ്റിൽ രഞ്ജി ട്രോഫി കളിച്ച പ്രതിഭ, പിന്നീട് പരിശീലകനായും അദ്ദേഹം നിരവധി താരങ്ങൾക്ക് വഴികാട്ടിയായി മാറി. തന്റെ കരിയറിലെ മറക്കാനാവാത്ത അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവയ്ക്കുകയാണ് ഈ 80-ാമത്തെ വയസ്സിലും ഐവൻ ഡിക്രൂസ്. സ്പോർട്സ് ടൈമിൽ അദ്ദേഹത്തിന്റെ കായിക യാത്രയിലേക്ക് നമുക്കും സഞ്ചരിക്കാം.
1: എന്റെ അമ്മ തലശ്ശേരി, അച്ഛൻ കണ്ണൂർ. ഞാൻ ടൻസാനിയയിൽ ജനിച്ചിട്ടുണ്ട്. അതിന് കാരണം എന്റെ അച്ഛൻ ഒരു കസ്റ്റംസ് ഓഫീസർ ആയിട്ട് ജോലി എടുക്കുന്നുണ്ടായിരുന്നു. അവർ വളരെ നേരത്തെ അവിടെ പോയി, അപ്പോൾ നമ്മൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്ത്. രണ്ടു കൂടി ബ്രദേഴ്സ് ഉണ്ട് എനിക്ക്, റുഡോൾഫ് ഡിക്രൂസ് ആൻഡ് ഫേണി ഡിക്രൂസ്. രണ്ടാളിപ്പോ മരണപ്പെട്ട്, ആരില്ല എനിക്ക്. ഇപ്പോ ഞാൻ ഇപ്പോ ഒരു ഹോസ്റ്റലിൽ താമസിക്കുന്നത് കണ്ണൂരിൽ, പ്രത്യേകീയ ഭവൻ, മറ്റു കന്യാസ്ത്രീകളിൽ അത് നോക്കുന്നു. ഇപ്പോ നല്ല മനസ്സിൽ എല്ലാം വളരെ സന്തോഷം, നല്ല സ്ഥലം, ഒരു പ്രോബ്ലം ഇല്ല.
0: ഈസ്റ്റ് ആഫ്രിക്കയിലെ ടാൻസാനിയയിൽ ആരംഭിച്ച ജീവിതപാത പിന്നീട് കേരളത്തിന്റെ കായിക ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഒരു അധ്യായമായി മാറുകയായിരുന്നു.
1: ടാൻസാനിയയില് സ്കൂളിൽ പഠിക്കുമ്പോ ആ സമയത്ത് എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ക്രിക്കറ്റും ഹോക്കി തുടങ്ങി. 1968-69 റെപ്രസെന്റേറ്റീവ് ക്രിക്കറ്റിൽ എടുത്ത ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റ്. പിന്നെ ഹോക്കി അവിടെ ടാൻസാനിയയില് കമ്പൈൻഡ് സ്കൂൾസിലെല്ലാം കളിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മള് 1970 കണ്ണൂരിൽ വന്നു, നമ്മളെ തറവാട് കണ്ണൂരിൽ തിലേരി. കണ്ണൂർ വന്നിട്ട് ഞാൻ ക്രിക്കറ്റ് ഹോക്കി കണ്ടിന്യൂ ചെയ്ത്. നമ്മളെ മിസ്റ്റർ മാധോട്ടൻ അയൽ ക്രിക്കറ്റ് ക്ലബ്ബ് നടത്തിക്കുന്നുണ്ടായില്ല. ഒരു ചെറിയ പീരിയഡിൽ സെയിന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹൈസ്കൂളിൽ കോച്ചായിട്ടുണ്ട്.

0: ഹോക്കി കുറച്ച് ക്രിക്കറ്റ് ബോയ്സിന്, പിന്നെ എനിക്കൊരു സ്വന്തം ക്ലബ് ഉണ്ടായിരുന്നു എവർഗ്രീൻസ് ഹോക്കി ക്ലബ്, നമ്മുടെ ഗ്രൗണ്ട് ബർമിശ്ശേരിയിൽ. ഒരു വളരെ നല്ലൊരു ടീം ഉണ്ടായിരുന്നു ആ സമയത്ത്. കുറേ കുട്ടികൾ കോച്ച് ചെയ്തിട്ടുണ്ട്, അവർ ജൂനിയർ സ്റ്റേറ്റ് സ്റ്റേറ്റിലെല്ലാം പോയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻറ്റ് ടൂർണമെന്റ് ഉണ്ട് കേരളയില്, ഐഒപ്പൻ ടൂർണമെന്റ്, അത് തൃശ്ശൂരിൽ, വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ കേരള. അത് എല്ലാ ടീമും വരും അവിടെ. അത് നമ്മൾ ഒരു കമ്പൈൻഡ് ടീമായിട്ട് പോയിട്ട് കണ്ണൂർ ഡൈനാമൈറ്റ്സ്, ഒരു വേറെ ക്ലബ് ഉണ്ടായിരുന്നു കണ്ണൂർ, കണ്ണൂർ ഡൈനാമൈറ്റ്, അവരായിട്ട് എസ് എൻ കോളേജ് നമ്മളെ ടീം എല്ലാവരും കമ്പൈൻഡായിട്ട് നമ്മൾ അവരുടെ പേരിൽ പോയി മൂന്ന് കൊല്ലം നമ്മൾ ആ ട്രോഫി അടിച്ച്. 1972, 1973, 1973, 1974, 1975, 1976 ഹാട്രിക്. ആൻഡ് അവർ ക്യാപ്റ്റൻ വാസ് ആലൻ ഏർണസ്റ്റ്, വെരി ഗുഡ് പ്ലെയർ.
1: ഇന്നത്തെ കായിക സൗകര്യങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമായിരുന്നു 6 പതിറ്റാണ്ടുകൾക്ക് മുൻപുള്ള കളിക്കളങ്ങൾ.
0: നമ്മള് ആ സമയത്ത് അധികം ഫെസിലിറ്റീസ് ഇല്ല, പ്രോപ്പർ ഗ്രൗണ്ട് ഉണ്ടായിട്ടില്ല, ഒരു ചെറിയ മിലിറ്ററി ഗ്രൗണ്ട് ഉണ്ടായിരുന്ന, നമ്മളെല്ലാരും അവിടെ പോവും. പിന്നെ പൈസ ഉണ്ടായിട്ടില്ല നമുക്ക് അവരുടെ ക്ലബ്ബ് സ്റ്റിക്ക് മേടിക്കാൻ, എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയെങ്കിലും നമ്മൾ ആ ക്ലബ്ബ് നടത്തിക്ക് കുട്ടികളെ മുന്നോട്ട് പോയി, നമ്മൾ അങ്ങനെ കളി. പിന്നെ കുട്ടികളെല്ലാം സ്കൂളിൽ കഴിഞ്ഞിട്ടോ ഉടനെ ഓടിയിട്ട് വരും ഗ്രൗണ്ടിൽ, ഇല്ലെങ്കിൽ സ്റ്റിക്ക് കിട്ടുള്ള കളിക്കാൻ. അപ്പോൾ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു നമുക്ക്, പക്ഷെ എല്ലാവർക്കും സന്തോഷം ഉണ്ടായിരുന്നു കളിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും തലശ്ശേരി ലീഗിൽ കളി പോവും, സീനിയർ ലീഗിൽ. ഒരു കോളേജ് നമ്മൾ ചാമ്പ്യൻസ് ആയി, രണ്ട് കോളേജ് റണ്ണേഴ്സ് അപ്പ് ആയി. അപ്പോൾ നമുക്ക് ഒരു നല്ല ടൈം ഉണ്ടായിരുന്നു. ഡെയിലി കളിക്കും, സൺഡേ മാത്രം ലീവ്, കാരണം എല്ലാവരും പള്ളി പോവും ഇതെല്ലാം. പക്ഷെ എല്ലാ ദിവസവും 4 മണിക്ക് തുടങ്ങും പ്രാക്ടീസ്, 6:30 വരെ ഉണ്ടാവും ഗ്രൗണ്ടിൽ.
1: കണ്ണൂരിലെ പ്രതിഭാധനരായ താരങ്ങളെയും ഓർത്തെടുക്കുകയാണ് ഐവൻ ഡിക്രൂസ്.
0: ആ സമയത്ത് തലശ്ശേരി നല്ല കളിക്കാരുണ്ടായിരുന്നു, നന്ദകുമാർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ശിവറാം വെരി ഗുഡ് പ്ലെയർ, പിന്നെ മക്കി, സിദ്ദീഖ്, പ്രസാദ്. കണ്ണൂരിന് ആദ്യം ഞാൻ വന്ന് ജിംഖാന സ്പോർട്സ് ക്ലബിന് കളിച്ചു, ഒരു വെരി പവർഫുൾ ടീം അത്. അതിൻ്റെ അകത്ത് നമുക്ക് വളരെ നല്ല കളിക്കാരുണ്ടായിരുന്നു, പി വസന്തൻ, ഒരു വളരെ ഏറ്റവും ബെസ്റ്റ് പ്ലെയർ ആ സമയത്ത് കേരളയില്. കാരണം ഇന്ത്യൻ ഹോക്കി കോച്ച് അതിനെ കണ്ണു തമിഴ്നാട് വന്നിട്ട് കണ്ടിട്ട് പറഞ്ഞ്, ഇയാൾ കണ്ണൂർ വിട്ടാൽ മദ്രാസിൽ വന്നാൽ ഇയാൾക്ക് ചില സമയം ഇന്ത്യക്ക് കളിക്കും, അത്ര ബ്യൂട്ടിഫുൾ സ്റ്റിക്ക് വർക്ക്, ബ്യൂട്ടിഫുൾ പ്ലെയർ, ശരിയായ ഓൾറൗണ്ട് പ്ലെയർ പി വസന്തൻ. പക്ഷെ അയാൾക്ക് സ്ഥലം വിട്ടിട്ട് പോകാൻ താല്പര്യം ഉണ്ടായിട്ടില്ല. ആലൻ ഏർണസ്റ്റ് ഇസ് എ വെരി ഫൈൻ പ്ലെയർ, വില്യം ജോൺസൺ വെരി ഓൾഡ് പ്ലെയേഴ്സ്, വില്യം ഹഗ്ഗിൻസ്, സാമി അണൻ, ആൻഡ് വെൻ ഹി റിട്ടയർഡ് ഹി വാസ് പ്ലേയിങ് വിത്ത് അസ്, ഹി വാസ് ഓൾസോ വെരി ഗുഡ് പ്ലെയർ. ദെൻ ദേർ വാസ് മെൻഡി, ദെർ വാസ് മെനി അദർ ഗുഡ് പ്ലെയേഴ്സ് ഹു വാസ് പ്ലേയിങ് ഡ്യൂറിംഗ് ദാറ്റ് ടൈം.
1: ഇന്ന് ഒരു കായിക ഉപകരണം ലഭിക്കുന്നത് എളുപ്പമാണ്, എന്നാൽ അന്നത്തെ കാലത്ത് ഒരു ഹോക്കി സ്റ്റിക്ക് സ്വന്തമാക്കാൻ പോലും വലിയ പരിശ്രമം ആവശ്യമായിരുന്നു.
0: ബാംഗ്ലൂരിന് മേടിച്ചിട്ട് കൊണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ കോഴിക്കോട് പോയിട്ടുള്ളു. കണ്ണൂരിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഞാൻ അത്ര തൃപ്തി ഉണ്ടായിട്ടില്ല. ബുൾഡോഗ്, ചക്രവർത്തി, വാമ്പയർ, തിരാങ്ക, വേറെ വേറെ കമ്പനിന്റെ കുറേ സ്റ്റിക്സ് വന്ന്, വാമ്പയർ സുപ്രീം ടോപ്പ് സ്റ്റിക്ക്, വളരെ നല്ല സ്റ്റിക്ക്, കുറച്ച് വെള്ളമുള്ള.
1: കളിക്കളത്തിലൂടെ ആർജിച്ച അനുഭവങ്ങൾ പിന്നീട് ഒരു പരിശീലകന്റെ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നതിൽ നിർണായകമായി.
0: ഞാൻ ഒരു കോച്ചായിട്ട് നിൽക്കുമ്പോ എന്റെ മെയിൻ ഇത് ഉണ്ടായിരുന്നു എല്ലാവർക്കും ബേസിക് സ്കിൽ, അത് സ്റ്റോപ്പിംഗ്, ഹിറ്റിംഗ്, ഡ്രിബ്ലിംഗ്, സ്കൂപ്പിംഗ് എല്ലാം പഠിപ്പിക്കും ആദ്യം, റോളിംഗ് ഓഫ് ദ ബോൾ, പിന്നെ ബോൾ സെൻസ് കളിക്കുമ്പോ, പിന്നെ കണ്ണ് എപ്പോഴും നോക്കി, അതെല്ലാം ആദ്യം പഠിപ്പിക്കും ഇവർ. പക്ഷെ മെയിൻ ബോൾ കൺട്രോൾ, സ്റ്റിക്ക് ബോൾ എപ്പോഴും കോൺടാക്ട് വേണം, പിന്നെ ഗുഡ് സ്റ്റോപ്പ്, ക്ലീൻ ഹിറ്റ്, പിന്നെ സ്കൂപ്പിംഗ് നല്ല ടെക്നിക്ക് വേണം, നല്ല റിസ്റ്റ് പവറിൽ നല്ലൊരു സ്കൂപ്പ് ചെയ്യണം, അതെല്ലാം ഞാൻ പഠിപ്പിക്കും. പിന്നെ ഗോൾ കീപ്പർക്ക് നല്ല ട്രെയിനിങ് കൊടുക്കും, ഓരോരോ സിറ്റുവേഷനിൽ ഇത് ഗോൾ കീപ്പർ വെച്ചിട്ട് റാപ്പിഡ് ഫയർ ഇട്ട് അടിക്കും, പിന്നെ പെനാൾട്ടി സ്ട്രോക്ക് സേവ് ആക്കാണ് എല്ലാം നമ്മൾ പഠിപ്പിച്ചു കൊടുത്ത്.
1: അക്കാലത്തെ സ്പോർട്സ് ക്ലബ് സംസ്കാരത്തെക്കുറിച്ചും കളിക്കളങ്ങളിലെ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം ഓർത്തെടുക്കുന്നു.

0: ജിംഖാന സ്പോർട്സ് ക്ലബ് ഉണ്ടായിന്, കാണത്തൂർ ഡൈനമൈറ്റ്സ് ഉണ്ടായിന്, സ്റ്റുഡൻസ് ക്ലബ് ഉണ്ടായിന്, പിന്നെ എസ് എൻ കോളേജ് ഉണ്ടായിന്, അവർ കളിക്കും. പിന്നെ തലശ്ശേരി കോസ്മോപോളിറ്റൻ ക്ലബ്, ടൗൺ ക്ലബ്, കോസ്മോപോളിറ്റൻ ടീം, നല്ല കളിക്കാരുണ്ടായിന്. എസ് എൻ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ വരൂ, തലശ്ശേരി കുറച്ച് കുട്ടികൾ വരൂ, എല്ലാവരും അവർ കോളേജ് ടീമിന്റെ ആൾക്കാർ നമ്മൾ കൂടെ കളിക്കും. ഹോക്കിയിൽ ഡിസ്ട്രിക്ട്, കേരള സ്റ്റേറ്റ്, നാഷണൽ എല്ലാം ഏറ്റവും വലിയ ടൂർണമെന്റ് ഞാൻ കളിച്ചിട്ടുണ്ട്. കേരളയില് സി പി അയ്യപ്പൻ ടൂർണമെന്റ്, ഓൾ കേരള ഓപ്പൺ ടൂർണമെന്റ്, കണത്തൂർ ഡൈനമൈറ്റ്സ് കമ്പൈൻഡ് ടീമിൽ ഒരു മെമ്പറായിട്ട് പോയി. മൂന്ന് കൊല്ലം നമ്മൾ കളിച്ച്. പിന്നെ നാഷണലിന് പോകുമ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് കളി ഞാൻ കേരള വേഴ്സസ് ഉത്തർപ്രദേശ്, അത് ഗ്രൗണ്ട് നമ്പർ വണ്ണിൽ നമ്മൾ കളിച്ച്. ഒരു ടൂർണമെന്റിൽ ഒരു ദിവസം മാത്രം നമ്മൾ കിട്ടും ഏ ഗ്രൗണ്ടിൽ കളിക്കാണ്. കോട്ട് നമ്പർ വണ്ണ് കളിക്കാണ് ഒരു ചാൻസ് കിട്ടും. അപ്പോൾ എനിക്ക് ഭാഗ്യം ഉണ്ടായിട്ട് നമ്മൾ യു പി കളിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ വേൾഡ് ഫേമസ് കളിക്കാരുണ്ടായിരുന്നു അശോക് കുമാർ, ദ സൺ ഓഫ് ദ ഫേമസ് പ്ലെയർ ഡാൻസന്ത്, ഹി വാസ് ദർ. അത് മറക്കുള്ള കളി കഴിഞ്ഞിട്ട് അശോക് കുമാർ അത്ര ഹമ്പിൾ ഒരു ആള്, അയാൾ എല്ലാവരും വന്നിട്ട് കെട്ടിട്ട് പൊടിച്ച് വെൽ പ്ലേഡ് വെൽ പ്ലേഡ്. അത് വലിയ എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായി.
1: രണ്ട് വ്യത്യസ്ത കായിക മേഖലകളിൽ മികവ് തെളിയിച്ച അപൂർവ പ്രതിഭയാണ് ഐവൻ ഡിക്രൂസ്. രഞ്ജി ട്രോഫി മത്സരങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും അക്കാലത്തെ പ്രമുഖ താരങ്ങളെക്കുറിച്ചുള്ള അനുഭവങ്ങളും പങ്കുവയ്ക്കുകയാണ് അദ്ദേഹം.
0: ആ സമയത്ത് ഒരു ജേക്കബ് ട്രോഫി ഉണ്ടായിരുന്നു, സെലക്ഷൻ മാച്ച്, രഞ്ജി ട്രോഫി സെലക്ഷന് വേണ്ടിട്ട്. അത് കണ്ണൂരിലുണ്ടായിരുന്നു. അത് സോൺ ആയിട്ട് കളിക്കും, നോർത്ത് സോൺ, സൗത്ത് സോൺ, സെൻട്രൽ സോൺ. അതിൻ്റെ അകത്ത് ഞാൻ ഹയസ്റ്റ് സ്കോറായി, 89 റൺസ് ഞാൻ എടുത്ത്, 6 വിക്കറ്റ് എടുത്ത്. ആ കൊല്ലം കണ്ണൂരിൽ കുറേ ആളുണ്ടായി, ഒ കെ രാംദാസ്, സത്യേന്ദ്രൻ, അമർനാഥ്, അശോക് ശേഖർ, അബ്ദുൾ ഹഫീസ്, കുറേ കളിക്കാരുണ്ടായിരുന്നു കണ്ണൂരിൽ. ക്രിക്കറ്റ് നോക്കിയാലും കണ്ണൂർ ക്രിക്കറ്റ് ക്ലബ്, ബ്രദേഴ്സ് ക്രിക്കറ്റ് ക്ലബ് നല്ല സ്ട്രോങ് ടീം ആ സമയത്ത്. പിന്നെ തലശ്ശേരി നോക്കുമ്പോൾ സ്റ്റുഡൻസ് ക്രിക്കറ്റ് ക്ലബ്, ബ്രദേഴ്സ് ക്രിക്കറ്റ് ക്ലബ്, പിന്നെ ബ്രണ്ണൻ കോളേജ് ടീംസ് ഉണ്ടായിരുന്നു.
1: കായിക ജീവിതം എന്നത് മത്സരങ്ങളുടെ മാത്രം കഥയല്ല, കളിക്കളങ്ങളിലേക്കുള്ള യാത്രകളും സഹതാരങ്ങളോടൊപ്പമുള്ള നിമിഷങ്ങളും ചേർന്നാണ് ആ കാലം മനോഹരമായത്.
0: ട്രെയിനിൽ പോവും, ചില സമയം റിസർവേഷൻ ഉണ്ടാവില്ല, അങ്ങനെ നമ്മൾ കയറിയിട്ട് പോവും. ഡെയിലി അലവൻസ് 50 രൂപയോ കിട്ടും. എന്താ ആക്കേണ്ടതിന് കൊണ്ട് ഒന്നില്ല, ഓരോ ഫെസിലിറ്റീസ് ഒന്നില്ല. അവിടെ ഗ്രൗണ്ടിൽ പോവും, ഇവരെ ഓരോ അക്കോമഡേഷനും കൊടുക്കും, നമ്മളങ്ങനെ പോയിട്ട് കളിക്കണം. കൂടുതലും നമ്മൾ പൈസ കൊടുക്കണം, പക്ഷെ കളിക്കുന്ന ദിവസം അവർ കൊടുക്കും. പിന്നെ നമ്മളെ കോച്ച് മിസ്റ്റർ സഹദേവൻ, തലശ്ശേരി, ഗണേശ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ പോവും, നമ്മളെ ഇൻട്രസ്റ്റിൽ ക്യാപ്റ്റനെ നോക്കിയിട്ട് എല്ലാം ചെയ്ത് കൊടുക്കും. രഞ്ജി ട്രോഫി കളിക്കുമ്പോൾ 70-71 സീസണിൽ എസ് പി മലിക് വാസ് എ ക്യാപ്റ്റൻ.
1: തന്റെ ജീവിതത്തെയും സ്പോർട്സ് കരിയറിനെയും സ്വാധീനിച്ച വ്യക്തികളെ കുറിച്ച് ഐവൻ ഡിക്രൂസ്.
0: ക്രിക്കറ്റ് കരിയർ ഞാൻ ദാർസലം ടെൻജാനിയയിൽ തുടങ്ങി. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു 14 or 15 ഇയേഴ്സിൽ ഞാൻ വളരെ സീരിയസ് ആയിട്ട് കളി തുടങ്ങി. ഞാൻ ആദ്യം ക്ലബ്ബ് ഞാൻ കളിച്ച്, അപ്പോൾ ഞാനും എൻ്റെ ബ്രദറും അതിൻ്റെ അകത്ത് ചേർന്ന്, അപ്പോൾ അവിടുന്ന് നമ്മൾ തുടങ്ങി ഇങ്ങനെ കളി. ചില സമയം ഗ്രൗണ്ട് പോയാൽ ചാൻസ് ഇല്ല, പിന്നെ ഭാഗ്യത്ത് ചാൻസ് എനിക്ക് കിട്ടി. നമ്മൾ റെഗുലർ വിക്കറ്റ് കീപ്പർ കുറച്ച് പ്രായ ആൾ, അയാൾ ഒരു ബാച്ചിന് വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ ടീമിലെ ആൾക്കാരെല്ലാം ബേശം എന്താക്കണ്ടൊക്കെ, വിക്കറ്റ് കീപ്പറില്ല, എൻ്റെ ബ്രദറിന് കുറച്ച് പണിക്കണ്ട പുള്ളി നിൽക്കും. അപ്പോൾ അവർക്ക് സംശയം, ഇത്ര ചെറിയ കുട്ടി ഇങ്ങനെ നിൽക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞ ധൈര്യത്തിൽ ഞാൻ നിൽക്കുക, ഒന്നാവില്ല. ഭാഗ്യത്ത് ക്യാപ്റ്റൻ പറഞ്ഞ് പാഡ് കെട്ട്, ഗ്ലൗസ് എടുക്കുക. അപ്പോൾ ആ കളിയിൽ ഞാൻ വളരെ നല്ല പെർഫോമൻസ് കൊടുത്ത്. പക്ഷെ ബാറ്റിങ്ങിൽ എനിക്ക് എപ്പോഴും നമ്പർ 9, നമ്പർ 10, നമ്പർ 11 കിട്ടും. നമ്മളെല്ലാം പുതിയ ആളുകാരുണ്ട്. നമ്മൾ ഒരു സെലക്ടർ ഉണ്ടായിരുന്നു, അയാൾ വന്നിട്ട് പറഞ്ഞ് നോക്ക്, ഞാൻ ഈ കുട്ടീനെ കണ്ടിട്ടുണ്ട് സ്കൂൾ ടൂർണമെന്റിലെല്ലാം കളിക്കുമ്പോൾ, നല്ലത് കളിക്കുന്നുണ്ട്. നമ്മളെന്താ ഇയാൾ 10 നമ്പർ 11 എല്ലാം അയക്കുന്നത്? ഒരു ചാൻസ് കൊടുക്കും, മേലോട്ട് പോട്ട്. പിന്നെ ഒരു വലിയ ഒരു നോക്കൗട്ട് ടൂർണമെന്റ്, നമ്മുടെ ക്യാപ്റ്റനെ പറഞ്ഞത് പറഞ്ഞ ലുക്ക് ഐ വണ്ടി ക്രൂസ്, നീ നമ്പർ 4 പോകണം, ഇമ്പോർട്ടൻറ്റ് ടൂർണമെന്റ് ചെയ്യാൻ.

0: நம்ம ஃபோரு போனு ஞான ஒரு லெஃப்ட் ஹேண்ட் பேட்ஸ்மேனு ஒரு ரைட் ஹேண்ட் போலர் 8 RB 16 நம்மள ஒப்போனன்ஸ் வால்ட்ரு ஸ்ட்ராங் டீம் அது ஹிந்து ஸ்போர்ட்ஸ் கிளப் ஒரே அன்ஒஃபிஷியல் டெஸ்ட் பிளேயர்ஸ் உண்டாயிருந்தது யா விஜயாச்சி ஹலாக்க எந்த உக்காண்டு இப்போ இதமாயிட்ட பிரதர் பண்ணி தைரியத்தை போடு நம்மள டேர்னு வந்துட்டு என் நல்லோட கழிச்சு ஒரு 40 ரன் நாட் அவுட் ஆகி பாக்யம் எனக்கு சந்தோஷம் நம்மள கேப்டனும் சந்தோஷம்.
1: 6 பதிட்டாண்டிலேறെ പിന്നിട്ട കായിക യാത്രയിൽ നിന്ന് ഐവൻ ഡിക്രൂസ് പങ്കുവച്ച ഓർമ്മകൾ ഒരു കാലത്തിന്റെ കായിക ചരിത്രത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം കൂടിയാണ്. കാലം മാറി, കളിക്കളങ്ങൾ മാറി, പക്ഷേ കളിയോടുള്ള ആ സ്നേഹവും ആവേശവും ഇന്നും അതേപോലെ. ഐവൻ ഡിക്രൂസിന്റെ കായിക ഓർമ്മകളിലൂടെ സഞ്ചരിച്ച ഇന്നത്തെ സ്പോർട്സ് ടൈം സമാപിക്കുന്നു. ഇന്നത്തെ FM ഡയറി സമാപിച്ചു. FM ഡയറിനെ നാളെ രാവിലെ 7 മണിക്ക് കേൾക്കാം. ആകാശവാണി കണ്ണൂർ.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, നല്ലതല്ലേ? റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്.
1: റീഗൽ ജ്വല്ലേഴ്സ്. റെയിൽവേ അറിയിപ്പുകൾ. ട്രെയിൻ നമ്പർ 1 66 10 മാംഗ്ലൂർ സെൻട്രൽ പാൽഘാട്ട് എക്സ്പ്രസ് 18 മിനിറ്റും 1 63 47 തിരുവനന്തപുരം സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ മാംഗ്ലൂർ എക്സ്പ്രസ് 18 മിനിറ്റും 1 66 05 മാംഗ്ലൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ ഏറനാട് എക്സ്പ്രസ് 7 മിനിറ്റും 1 61 60 മാംഗ്ലൂർ സെൻട്രൽ ചെന്നൈ എക്സ്പ്രസ് 11 മിനിറ്റും വൈകി ഓടിക്കൊണ്ടിരിക്കുകയാണ്.
5: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
3: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
6: 4 പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
7: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങളുമായി
6: 42-ാം വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ, തലാബ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്
8: മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
9: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
10: മൂക്കടപ്പ്, മണമില്ലായ്മ, മൂക്കിൽ ദശ വളരുന്ന രോഗികൾക്ക് സൌജന്യമായ പരിശോധനയും എൻഡോസ്കോപ്പിക് രോഗനിർണയ ക്യാമ്പും നിശ്ചിത കാലത്തേക്ക് നടക്കുന്നുണ്ട്. ഡോക്ടർ പ്രിയദർശൻസ് റേഡിയന്റ് TNT ഹോസ്പിറ്റൽ, നാഷണൽ ഹൈവേ, കാൽടെക്സ്, കണ്ണൂർ. വിളിക്കൂ 8547769268.
11: മൂലക്കുരു, ഫിഷർ, ഹിസ്റ്റുല, മലബന്ധം കൂടാതെ സന്ധിവേദന നിങ്ങളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടോ? പ്രശസ്ത ആയുർവേദ വിദഗ്ധൻ പ്രൊഫസർ ഗംഗാധരന്റെ മേൽനോട്ടത്തിൽ ആയുർ ക്യൂർ ക്ഷാരസൂത്ര ആൻഡ് മർമ ക്ലിനിക്കിൽ ഏറ്റവും സുരക്ഷിതമായി ഫലപ്രദമായ ആയുർവേദ ചികിത്സ നൽകുന്നു. ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999582.
12: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
13: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
14: ഏ തടിയാ, ഏ തടിച്ചി, ഈ വാക്കുകൾ കേട്ട് നിങ്ങൾ മടുത്തിട്ടുണ്ടോ? അമിതവണ്ണം കുറയ്ക്കാൻ പറ്റാതെ വിഷമിക്കുന്നുണ്ടോ? നിങ്ങളുടെ അമിതവണ്ണം കുറയ്ക്കാനും അത് തിരിച്ചു വരാതിരിക്കാനും നമ്മുടെ സെന്റർ സഹായിക്കുന്നു. ലുക്ക് ഗുഡ്, ഫീൽ ഗുഡ്, ലിവ് ഗുഡ്. ന്യൂ യു പ്രൊഫഷണൽ വെയ്റ്റ് മാനേജ്മെന്റ് സെന്റർ, ജൂബിലി ബസാർ, ഒണ്ടേൻ റോഡ്, കണ്ണൂർ. ആദ്യ കൺസൾട്ടേഷൻ സൌജന്യം. വിളിക്കൂ 8111999581.
15: ഫോൺ സ്മാർട്ട് ആയ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
8: അതിനായി മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
9: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.

0: ഏഴാച്ചേരി രാമചന്ദ്രൻ വരികളെഴുതി ബോംബെ എസ് കമാൽ ഈണം പകർന്ന് കല്ലറ ഗോപാലും ശിവദർശനയും ചേർന്ന് പാടിയ ഗാനമാണ് കേട്ടത്.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
0: പറയാമായിരുന്നില്ലേ, കാതിൽ മൊഴിയാമായിരുന്നില്ലേ. രചന രാഗ പൂവത്തൂർ, സംഗീതം റസാഖ് കരിവെള്ളൂർ, ഗായിക എം വി റീജ.

0: ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: പരിപൂർണ പരിശുദ്ധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
4: കരിനീല മിഴികളിൽ കവിതകൾ എഴുതി. രചന ഭാസ്കരൻ വട്ടോളി. സംഗീതം റസാഖ് കരിവള്ളൂർ. ഗായകൻ AP അനിൽകുമാർ.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
2: ഏതോ സ്മരണതൻ ആശ്രമവാടിയിൽ, രചന ഭാസ്കരൻ വട്ടോളി, സംഗീതം AM ദിലീപ് കുമാർ, ഗായിക അഞ്ജു ദാസ്.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമവേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: എസ് ആർ മായ പാടിയ ഗാനം പൗർണമി ചന്ദ്രിക പാൽ നുര തൂകുന്ന എന്നാരംഭിക്കുന്നു. രചന രാമചന്ദ്രൻ വേട്ടറാടി, സംഗീതം അരക്കൽ നന്ദകുമാർ.

0: ലളിത ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ഇന്നത്തെ സംഗീത മാധുരി സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കം. പ്രതിരോധ ശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് പ്രമേയം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് തിരുക്കുറലിന്റെ റഷ്യൻ പരിഭാഷ സമ്മാനിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാഷകളുടെയും അതിർത്തികളുടെയും വരമ്പുകൾ ഭേദിക്കുന്നതാണ് മഹാകവി തിരുവള്ളുവർ രചിച്ച തിരുക്കുറലെന്ന് പ്രധാനമന്ത്രി സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3,000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് പദ്ധതി. നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായി ഇന്ത്യ സ്കിൽസ് 2026-27 സംഘടിപ്പിക്കും. രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യവും കഴിവുകളും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നതാണ് ലക്ഷ്യം. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. മത്സ്യബന്ധന മേഖലയുടെ പ്ലാൻ വിഹിതം നിലവിലെ 1.76% നിന്നും 5% ഉയർത്തുകയാണ് ഗവൺമെന്റിന്റെ പ്രധാന ലക്ഷ്യമെന്ന് മന്ത്രി വി.ഇ. അബ്ദുൾ ഗഫൂർ. ഇതിന് ബ്ലൂ ഇക്കോണമി ഉൾപ്പെടെ വൻകിട പദ്ധതികൾ ഘട്ടംഘട്ടമായി നടപ്പാക്കുമെന്നും മന്ത്രി അറിയിച്ചു. യുവാക്കളെ സാങ്കേതിക ലോകത്തിലേക്ക് നയിക്കുന്നതിനുതകുന്ന രീതിയിൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ലോകത്തിന് മാതൃകയാണെന്ന് ബിജെപി അഖിലേന്ത്യാ സെക്രട്ടറി കെ സുരേന്ദ്രൻ. കോഴിക്കോട് മാവൂരിൽ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഅഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന സബ് ജൂനിയർ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് കോഴിക്കോട്ട് ആരംഭിക്കും. ഈ മാസം 18 വരെ ദേവഗിരി കോളേജിൽ 14 ജില്ലകളെ 4 ഗ്രൂപ്പുകളായി തിരിച്ചാണ് മത്സരം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.
1: ആകാശവാണി കണ്ണൂർ. പ്രിയം, പ്രിയതരം, പ്രിയം പ്രിയതരത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് തബലിസ്റ്റ് പ്രമോദ് KP.
2: തബലവാദ

0: ഗൻ, കീബോർഡിസ്റ്റ്, പൊരണ്ട് മൃദംഗം, ഡ്രംസ് ഒക്കെ കൈകാര്യം ചെയ്യും. അങ്ങനെ സംഗീതത്തിൽ മുങ്ങിയ ഒരു കലാകാരനാണ് പ്രിയം പ്രിയതരത്തിലെ ഇന്നത്തെ അതിഥി പ്രമോദ് കെ പി. പ്രമോദ് വീടെവിടെയാണ്?
1: നമസ്കാരം. ആദ്യം തന്നെ, ഞാൻ കാഞ്ഞങ്ങാടാണ്. കാഞ്ഞങ്ങാട് അരൈ എന്ന് പറയും, ഒരു ഗ്രാമപ്രദേശമാണ്. അരിയിൽ നിന്നാണ് ശരിക്കും
0: അരയിൽ നിന്നാണ്
1: ഇപ്പൊ അറിയപ്പെടുന്നത്. അരിവിളഞ്ഞ നാട് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെയാണ് അരിയിൽ നിന്നായത്. അതിനിപ്പോ ഷോർട്ടായിട്ട് അരയിൽ നിന്നായി. അവിടെയാണ് താമസിക്കുന്നത്.
0: ഓക്കെ. അപ്പോ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്നത് തബലയാണ്.
1: അതെ.
0: കൂടാതെ മറ്റ് ഇൻസ്ട്രുമെന്റ്സുകളും ഒക്കെ കൈകാര്യം ചെയ്യും, പാടുകയും ചെയ്യും അല്ലേ? അപ്പൊ ഈ തബല വളരെ കുഞ്ഞു നാളിലെ കൂടെ ഉണ്ടോ?
1: ഉണ്ട്. ഞാൻ രണ്ടാം ക്ലാസ് മുതൽ
0: തബല പഠിക്കുന്നുണ്ട്.
1: തബല പഠിക്കുന്നുണ്ട്.
0: അപ്പൊ അന്നൊക്കെ യുവജനോത്സവങ്ങളാണല്ലോ കൂടുതലും വേദികൾ.
1: അപ്പൊ
0: അങ്ങനെ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അല്ലേ? പിന്നെ ഈ പ്രൊഫഷണൽ ആയിട്ട് തബല വായിക്കാൻ തുടങ്ങിയത് ഏത് വയസ്സിലാണ്?
1: ശരിക്കും അത് 1985 മുതൽ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ.
0: അഞ്ചാം ക്ലാസ്
1: പഠിക്കുമ്പോൾ പ്രൊഫഷണൽ ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയത്. അന്ന് എന്റെ ഏറ്റവും വലിയത് അമ്മ തന്നെയായിരുന്നു അത് ഇതിലേക്ക് കൊണ്ടുവരാനുള്ളത്. അമ്മ അച്ഛനാണോ അതിന്റെ പ്രധാന കണ്ണി. അപ്പൊ അന്നേ പിന്നെ പാത്രത്തിനിങ്ങനെ മുട്ടി ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടുകൊണ്ടാണ് അച്ഛനും അമ്മയും ഇതിലേക്ക് കൊണ്ടുവരുന്നത്. അന്ന് അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പൊ കാസർഗോഡ് വർക്ക് ചെയ്യുന്ന സമയത്താണ് ഈ രാമകൃഷ്ണൻ കാസർഗോഡ് എന്ന് പറയുന്ന ഉസ്താദാണ്, ഒരു തബലയിലെ ഉസ്താദാണ്. അപ്പൊ അത് നമ്മളെ പഴയ കുമാർ ഉസ്താദ് എന്ന് പറയുന്ന ഒരു തബല വാദകനുണ്ട്. ആ തബല വാദകന്റെ മകനാണ് ഈ രാമകൃഷ്ണൻ എന്ന് പറഞ്ഞവര്. അപ്പൊ അവരെ അച്ഛനുമായിട്ട് നല്ല പരിചയമുണ്ട്. അപ്പൊ ആ പരിചയം വെച്ച് അങ്ങനെ നേരിട്ട് കൂട്ടി വന്ന് തബല വാങ്ങിട്ട് തന്നെയാണ് നേരെ വീട്ടിലേക്ക് വരികയും വീട്ടിൽ തന്നെയാണ് ആദ്യം തുടക്കം കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് തബലയിലേക്ക് വരുന്നത്.
0: പൊതുവേ ഈ പാടുന്ന പോലെയല്ലല്ലോ ഒരു കുട്ടിക്ക് ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യാൻ അറിയുന്നുള്ളത് വളരെ വൈകിട്ടാണ് തിരിച്ചറിയുന്നത്.
1: അപ്പൊ
0: താങ്കളുടെ അച്ഛനും അമ്മയ്ക്കൊക്കെ കുറച്ചൊരു വാസന ഇതിന്റെ അകത്ത് ഉണ്ടാകും. അതുകൊണ്ടാണ് അവരെ പെട്ടെന്ന് ദേവിലെ പ്ലേറ്റിന് മുട്ടുന്നെല്ലാം കേട്ടിട്ട് അത് അവർ മനസ്സിലാക്കുന്നതും ഒരു നല്ലൊരു ഗുരുവിന്റെ അടുത്ത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതും. ഓക്കെ. അപ്പൊ ആ കുഞ്ഞുനാളം മുതൽ ഇങ്ങനെ വേദികളിൽ തബല വായിക്കാറുണ്ട്. നേരത്തെ പറഞ്ഞു, അഞ്ചാം ക്ലാസ് മുതല് വലിയൊരു പ്രൊഫഷണൽ കലാകാരനെ പോലെ തന്നെ വേദികളില് നമ്മളൊരു പേയ്മെന്റോടുകൂടി ഇത് ചെയ്യും.
1: അങ്ങനെ പേയ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും
0: ചെറിയ ചെറിയ
1: ഒരു 100-150 രൂപ അന്നൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അമ്മ ഡാൻസ് പഠിപ്പിക്കുകയും ചെയ്തു, പാട്ടും പാടും. ആ സമയത്ത് മത്സരം നല്ല ടൈറ്റ് മത്സരമായിരുന്നു. ഭരതനാട്യം ഒക്കെ അമ്മ പഠിപ്പിക്കാറുണ്ട്. അന്ന് ഭരതനാട്യത്തിന് ജതി പറയലാണ് ഞാൻ ഉണ്ടായിരുന്നത്. കൂടെ മൃദംഗം വായിക്കാൻ വേറെ ആൾക്കാരുണ്ടോ, ജതി പറയലാണ് എന്റെ കർത്തവ്യം.
0: അപ്പൊ അങ്ങനെ പാടുന്നത് അമ്മ തന്നെയാണോ ഈ ഭരതനാട്യത്തിന്?
1: അല്ല, പാടുന്നത് വേറെ ആളാണ്. പക്ഷെ അമ്മ അവിടെ ഇരിക്കും. അമ്മ നട്ടുവാങ്ങ് വായിക്കും.
0: ഇലത്താളെല്ലാം മുട്ടിയിട്ട് അങ്ങനെ ടീച്ചർമാർ അവിടെ സൈഡിൽ ഉണ്ടാവുമല്ലോ.
1: അന്ന് ഈ നട്ടുവാങ്ക് എന്ന് പറഞ്ഞ സംഭവം അപ്പോഴില്ല. അപ്പോഴും നമ്മളെ പഴയ ചിച്ചിലം അത് ഉപയോഗിച്ചിട്ടാണ് ചെയ്യല്. ചിച്ചിലെന്ന് പറയുമ്പോ അത് ടൈമിംഗ് എന്നുള്ള അർത്ഥം. അപ്പൊ അന്ന് ജതി പറഞ്ഞുകൊണ്ടാണ് ഞാൻ വേദിയിലേക്ക് വരുന്നത്. അപ്പൊ അങ്ങനെ ഓരോ ഭരതനാട്യത്തിന് അങ്ങനെ ജതി പറഞ്ഞു. അന്ന് വലിയ കൊലകുമ്പന്മാരൊക്കെ ആ വേദിയിലൊക്കെ ഉള്ളൊരു സമയത്താണ് നമ്മളെ മൃതകത്തിന്റെ നമ്മളെ പയ്യന്നൂര് സുശീൽ മാഷ അവരൊക്കെ ഉണ്ടായ സമയത്താണ് ഞാൻ ഈ ജതി പറയാൻ വേണ്ടിട്ട് രംഗത്ത് ഇറങ്ങുന്നത്. അമ്മേന്റെ നിർബന്ധത്തിൽ തന്നെയാണ് ചെയ്തത്. അങ്ങനെ വേദിയിലേക്ക് വന്നു. അത് പിന്നെ നല്ലൊരു ശരിക്കും പറഞ്ഞ ഒരു തുടക്കം തന്നെയായി.
0: അപ്പൊ ഈ ഗാനമേളകളിലും മറ്റുമൊക്കെ വായിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ്?
1: പിന്നെ 85 ഞങ്ങൾ ദുർഗ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അപ്പോ അവിടെ നമ്മുടെ സംഗീത മാഷായിരുന്നു കഞ്ഞങ്ങാട് രാമചന്ദ്രൻ മാഷ്.
0: ഒരു കാര്യം ചെയ്യാം, അപ്പോ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ, താങ്കളുടെ പ്രിയപ്പെട്ട ഗാനങ്ങൾ പറഞ്ഞും പാടിയൊക്കെ മറ്റു വിശേഷങ്ങളിലേക്ക് പോകാം. അപ്പൊ ആദ്യം ഒരു പാട്ട് ഏതാണ് പറയുന്നത്?
1: ദേവിയെ സ്തുതിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോവാം. നമുക്ക് എല്ലാം അമ്മയാണല്ലോ. അപ്പോ സംഗീതം എന്ന് പറയുന്നത് തന്നെ ദൈവമാണ്. അമ്മ തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ശ്രുതിമാത ലയ പിതാന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് അമ്മയിൽ തന്നെ നമുക്ക് തുടങ്ങാം. കൊല്ലൂർ മൂകാംബിക അമ്മയെ സ്തുതിച്ചുകൊണ്ട് 1985 ഇറങ്ങിയ നീലക്കളമ്പ് എന്ന സിനിമയിലെ ദാസർ നമ്മുടെ ഗാനഗന്ധർവൻ പാടി സ്മരണമാക്കി തീർത്ത കുടജാദ്രിയിൽ എന്ന് തുടങ്ങുന്ന ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. ഞാൻ ഈ ഫീൽഡിൽ എത്തിയിട്ടാകുമ്പോൾ, കലാഫീൽഡിൽ എത്തിയിട്ടാകുമ്പോൾ ഞാൻ ആദ്യമായിട്ട് ഒരു ഭക്തി ഗാനങ്ങളൊക്കെയാണ് ആദ്യം വായിക്കുന്നത്. അപ്പൊ വായിക്കുന്ന സമയത്ത് ആദ്യത്തെ ഫസ്റ്റ് ഒരു ഗണപതി ശ്ലോകം പാടി അങ്ങനെയുള്ള തുടക്കം കുറിക്കുന്നത്. തുടക്കം കുറിച്ച് അടുത്ത പാട്ട് ഈ ഒരു പാട്ടാണ് പാടുന്നത്. ആദ്യത്തെ ഗണപതി ശ്ലോകം കഴിഞ്ഞിട്ട് അടുത്ത അതൊരു മൂകാംബിക ക്ഷേത്രത്തിൽ തന്നെയായിരുന്നു ആ പരിപാടി. ഈ പരിപാടിയിൽ ഈ രണ്ടാമത്തെ പാട്ട് ഈ പാട്ടാണ് പാടുന്നത്. ഈ കുടജാദ്രി നല്ല പാട്ടാണ്, അത് നല്ലൊരു ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് അത്രയും പറഞ്ഞത്. കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി സർവ

0: മുകാംബിക ക്ഷേത്രവും അല്ലേ ദേവിയെയും എല്ലാം നമ്മൾ അറിയാതെ ഇങ്ങനെ മനസ്സുകൊണ്ട് കൈകൂപ്പി പോകും. അങ്ങനത്തെ ഒരു പാട്ടാണ്. അപ്പോ താങ്കൾ പറഞ്ഞ നീലക്കടമ്പ് 1985 പുറത്തിറങ്ങിയ സിനിമ, അത് പുറത്തിറങ്ങിയിട്ടില്ല, അത് നമ്മുടെ ആകാശവാണി പോലത്തെ മീഡിയയാണ് കേൾപ്പിച്ച് കേൾപ്പിച്ചത്. ഏറ്റവും വലിയ അല്ലെ, പുറത്തിറങ്ങിയ ചിത്രങ്ങളെക്കാൾ കൂടുതൽ ഹിറ്റായി മാറിയ ഒരു ഗാനം, ഒരു ഭക്തിഗാനം, നല്ലൊരു ഗാനം, അതൊരു ഭക്തിഗാനവും കൂടി ആകുമ്പോൾ അതിന് ഒന്നും കൂടി ഒരു ഭംഗി, മനോഹാരിതയും സൗന്ദര്യവും ആകർഷണവും ഒക്കെ കിട്ടും അല്ലെ. അങ്ങനത്തെ ഒരു ഗാനം കേൾക്കാം. രവീന്ദ്രന്റെയാണ് മ്യൂസിക്, കെ ജയകുമാറിന്റെ രചന.
1: ജയകുമാർ സാറിനൊപ്പം വേദിയിൽ എനിക്ക് വായിക്കാനുള്ള ഭാഗ്യം കിട്ടി.
0: ഈ പാട്ട് പാടുമ്പോ തന്നെയാണ് വായിച്ചത്?
1: ഈ പാട്ട് പാടുമ്പോ തന്നെ. അത് നീലേശ്വരത്തൊരു നീലാഞ്ജലി എന്ന് പറഞ്ഞൊരു കൾച്ചറൽ സെന്റർ ഉണ്ട് അവിടെ. ഇതുപോലെ പ്രോഗ്രാമിന് നടന്നു.
0: അപ്പൊ ഈ പാട്ടന്ന് പാടിയത് ആരായിരുന്നു, ഏത് ഗായകനാണ്?
1: അന്ന് ഉമേഷ് നീലേശ്വരം എന്ന് പറഞ്ഞ ഒരു സിംഗർ ആയിരുന്നു നീലേശ്വരത്തുള്ള.
0: അല്ല, ആദ്യത്തെ ആകുമ്പോ നമ്മൾ അതെല്ലാം ഓർത്തിരിക്കും, പിന്നെ പിന്നെ വരുമ്പോഴത്തേന് ഏത് പാട്ട് എപ്പോ പാടി ആര് പാടി അതൊന്നും അത്ര ഓർമ്മയിരിക്കൂല. ഇതെല്ലാം ആദ്യ അനുഭവങ്ങളെ
1: നടന്നിട്ട് കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ. ആദ്യത്തെ തവണ പാടിയത് ഉമേഷല്ല, അത് വേറൊരാളാണ്, നമ്മളെ കണ്ണൂർ ചന്ദ്രശേഖരൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓർമ്മ കിട്ടുന്നില്ല.
0: അപ്പോ പാട്ട് കേൾക്കാം.

0: അഞ്ചാം ക്ലാസ് മുതല് ഭരതനാട്യത്തിന് ജതിയൊക്കെ പറയാൻ തുടങ്ങി. അന്ന് യുവജനോത്സവങ്ങളില് സമ്മാനങ്ങള് അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ, സംസ്ഥാന തലത്തിലൊക്കെ? എത്ര പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്?
1: ഞാൻ 3 വർഷം തബലയിലെ ഹാട്രിക് ആയിരുന്നു.

0: അപ്പൊ അന്ന് പഠിച്ചത് ഏത് സ്കൂളിലാണ്?
1: ദുർഗാ ഹൈസ്കൂൾ. അവിടുന്നാണ് എന്റെ ഈ കരിയർ തുടങ്ങുന്നത്.
0: അവിടെയൊക്കെ നല്ല പ്രോത്സാഹനം കിട്ടുന്നല്ലേ കലയ്ക്ക്? ഒരുപാട് പ്രോത്സാഹനം കിട്ടുന്ന കാഞ്ഞങ്ങാട് രാമേന്ദ്ര മാഷൊക്കെ.

0: എന്നുള്ളൊരു ഐറ്റം ഇപ്പൊ കണ്ടുവരുന്നത്, തബല എന്നുള്ളൊരു ഐറ്റം വേറെ തന്നെയാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ആ പങ്കെടുക്കുന്ന സമയത്ത് ഈ മൃദംഗം, ഗഞ്ചറ, ഘടം, തബല അങ്ങനെയാണ്
1: ഇങ്ങനെ
0: ഒന്നിച്ചാണ് ഉണ്ടായത്. അപ്പൊ എറണാകുളത്ത് നടന്ന ഒരു സംസ്ഥാന കലോത്സവത്തില് പിന്നെ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ടി എൻ ജേക്കബ് സാറ് പങ്കെടുത്ത ഒരു വേദിയിൽ അന്നാണ് ഈ ഐറ്റം നടക്കുമ്പോൾ തബല ഒരു ഹിന്ദുസ്ഥാനി ഉപകരണമാണ്, പിന്നെ മറ്റുള്ള മൃദംഗം അതൊക്കെയാണ് കർണാടക ലെവലിൽ വരുന്നത്. അപ്പോ ഹിന്ദുസ്ഥാനി ലെവലും ഈ കർണാടക ലെവലും തമ്മിൽ നമുക്ക് ഒന്നിച്ച് താരതമ്യപ്പെടുത്താൻ
1: പറ്റൂല.
0: അപ്പോ അതുകൊണ്ട് തന്നെ അന്ന് ആ വേദിയിൽ കുറച്ച് പ്രശ്നങ്ങളായി, എല്ലാ സ്റ്റേജിലും പ്രോഗ്രാമൊക്കെ ബ്രേക്ക് ചെയ്തു. അപ്പൊ ഞാൻ ആ വായിച്ചത് ഒരു 3 താളം മിക്സ് ചെയ്തിട്ടായിരുന്നു അന്ന് വായിച്ചത്. വളരെ ചെറുപ്പത്തിലാണ് അത് വായിച്ചിട്ടാകുമ്പോ അത് മനസ്സിലാക്കുന്ന ജഡ്ജസ് ഇപ്പൊ ഇരിക്കുന്ന പോലെയല്ല അന്നുണ്ടായത്. എല്ലാത്തിനും ഒരു ജഡ്ജസ് ആണ്, അങ്ങനെ ആയിരിക്കും. ഇപ്പൊ തബല ആണെങ്കിൽ തബല അറിയുന്ന ഒരാളുണ്ടാവും, പാട്ടിനെ അതിന്റെ താളവും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ മറ്റുള്ള ആളുണ്ടാവും. അങ്ങനെയാണല്ലോ ഇപ്പൊ ഇരിക്കുന്നത്.
1: ഇത് ഒന്നാമത് പല ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, അതിൽ തന്നെ എന്താണ് അതിന്റെ ഒരു
0: മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു സമയത്ത് അങ്ങനെ ഒരു പ്രശ്നമാണ്, ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു. ശരിക്കും നന്നായിട്ട് പെർഫോം ചെയ്തവർക്ക് കൊടുക്കുന്നില്ല, സമ്മാനം കൊടുക്കുന്നില്ല എന്നൊരു ഇത് വരികയും. അപ്പൊ ടി എം ജേക്കബ് സാറ് വേദിയിൽ വന്നിട്ട് അപ്പൊ തന്നെ പ്രഖ്യാപിച്ചു, ഈ ഒരു ഐറ്റം ഞങ്ങള് വരുന്ന എലി വേറെ തന്നെ നടത്തും എന്ന് പറഞ്ഞു. ഇപ്പൊ അങ്ങനെയാണ്, ഇപ്പൊ മൃദംഗം, ഗഞ്ചറ എന്നുള്ള തബല എന്നുള്ളത് വേറെ തന്നെ ഉണ്ടാവും.
1: നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു അന്ന് 10-ാം ക്ലാസ്സിലായിരിക്കും അല്ലെ? അപ്പൊ അടുത്തൊരു യൂത്ത് ഫെസ്റ്റിവൽ പങ്കെടുക്കാനും പറ്റില്ല.
0: ഞാനൊരു 9-ലോ 8-ലോ
1: അടുത്ത കൊല്ലം പോയിരുന്നോ തബലയ്ക്ക് മാത്രമുള്ള മത്സരത്തിന് പോയിരുന്നു, അറിഞ്ഞാൽ മതി.
0: അപ്പൊ അങ്ങനെ ഒരു സംസ്ഥാന കലോത്സവത്തില് അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റിയതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പൊ അത് മാത്രല്ല, അതേ വേദിയിൽ എനിക്ക് ജഡ്ജ്മെന്റ് ആയിട്ട് ഇരിക്കാനും പറ്റി.
1: സ്റ്റേറ്റ് കലോത്സവം വന്നപ്പോ
0: സ്റ്റേറ്റ് കലോത്സവം വന്നപ്പോ അതേ വേദിയിൽ തന്നെ അത് ഇരിക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു ഭാഗ്യമല്ലേ.
1: ശരി, അപ്പൊ ഒരു അടുത്തൊരു ഇഷ്ടഗാനം.
0: അടുത്തത് എനിക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ഗാനമാണ് സർഗം എന്ന സിനിമയിലെ സംഗീതമേ അമര സല്ലാ ഭവൻ. ഈ പാട്ട് ഞാന് മ്യൂസിക്കോളിൽ ഗാനഭൂഷണത്തിന് പോയാലോ,
1: ഗാനഭൂഷണം പഠിച്ചിട്ടുണ്ട്
0: പാലക്കാട് ചെമ്പൈ മെമ്മോറിയൽ.
1: അത് മെയിൻ ആയിട്ട് തബല തന്നെയാണോ?
0: അല്ലല്ല, അവിടെ മൃദംഗമായിരുന്നു.
1: മൃദംഗം വായ്പാട്ടാണ് മെയിൻ.
0: മെയിൻ വായ്പാട്ടാണ്, പക്ഷെ ഞാൻ മൃദംഗം മെയിൻ ഏറ്റെടുത്തു. സബ് വോക്കലായിരുന്നു. നമ്മള് ലതിക്ക ടീച്ചറൊക്കെ ഉള്ള ടൈമിലാണ് ഞാൻ അവിടെ ഉണ്ടായത്. ടീച്ചറിന്റെ കുറെ പ്രോഗ്രാമിൽ എനിക്ക് വായിക്കാനും പറ്റില്ല. അപ്പൊ ഈ പാട്ട് ആ ഒരു സമയത്ത് ഇറങ്ങിയ ഒരു പാട്ടായിരുന്നു ഈ സർഗം ഇതിന്റെ മൂവി. അപ്പൊ ഇതിന്റെ കുറച്ച് സ്വരങ്ങളൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള കുറെ സ്വരങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇതിലുള്ളത്. പെട്ടെന്ന് പാടിപ്പെടിപ്പിക്കാൻ നമുക്ക് പറ്റില്ല. നൊട്ടേഷൻ ഞാൻ അത് കുറെ കേട്ട് പഠിക്കുകയും അതിന്റെ ഓരോ മൃദംഗ നോട്ടുകളൊക്കെ കുറച്ച് വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ്. അപ്പൊ ഈ കുളയിൽ പോയിക്കുമ്പോഴാണ് ഈ പാട്ട് കുറച്ചുകൂടെ നല്ല പോപ്പുലറായിട്ട് വന്നിട്ടുണ്ടായത്. അപ്പൊ ഈ പാട്ട് എനിക്ക് അവിടെ നമ്മൾ കുറെ കൂട്ടുകാരന്മാരൊക്കെ അതിന്റെ നൊട്ടേഷനും കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റി. അത് വലിയൊരു സന്തോഷമായിട്ട് കൂട്ടുകാരാണ്. അപ്പൊ അത് ഏറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. ഞാൻ ഇപ്പോഴും ഏത് വേദിയിലും അത് പാടാറുണ്ട്.
1: മ്യൂസിക് കോളേജില് ഇത് പാടുവാണോ ചെയ്തത്? ആരെങ്കിലും പാടുമ്പോൾ വായിക്കുകയാണോ, തബല വായിക്കുകയാണോ ചെയ്തത്?
0: മ്യൂസിക്കോളജ് അതില് നമ്മൾ കൂട്ടുകാരന്മാർക്ക് ഇതിന്റെ നോട്ടേഷനും സ്വരങ്ങളും കാര്യങ്ങളൊക്കെ കുറെ എനിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്.
1: അങ്ങനെ ഇത് പാടുന്നവർക്ക്?
0: അതെ അതെ അതെ, അവർക്ക് ചില നോട്ടുകളൊക്കെ തെറ്റി പാടാറുണ്ട്. അപ്പൊ അത് ഒന്ന് കറക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് നമുക്ക് പറ്റിയിട്ടുണ്ട്.
1: ഞാൻ എപ്പോഴും വിചാരിക്കും ഈ തബലയ്ക്ക് ശ്രുതി ഉണ്ടോ?
0: ഉണ്ട്.
1: നമ്മളിപ്പം ഈ പാടുന്ന സമയത്ത് നമ്മൾ 4, 5, 6 കട്ടകളൊക്കെ വെക്കുമല്ലോ, അതുപോലത്തെ ഒന്ന് ഓരോരാളുടെ ശ്രുതിക്ക് അനുസരിച്ചാണോ തബലയില് ശ്രുതി വരിക?
0: അതിപ്പോ ഓരോ പാട്ടിന് ഇപ്പൊ ഒരു സ്കെയിലിന്റെ അടിസ്ഥാനത്തിലുണ്ടല്ലോ. ഇപ്പൊ ഇപ്പൊ സംഗീതമേന പാടുന്നുണ്ടെങ്കിൽ അത് സി സ്കെയിലാണ്, അതായത് ഒന്നിന്റെ ശ്രുതി, ഒന്നിന്റെ ശ്രുതിക്കാണ്.
1: അപ്പൊ എല്ലാരും അതിൽ പാടണം എന്നില്ലല്ലോ,
0: എല്ലാരും അതിൽ
1: കുറച്ചും കൂട്ടിയിട്ട് പാടുന്നവരുണ്ട്. അപ്പൊ ഈ തബലയുടെ ശ്രുതി
0: മാറ്റും, അത് നമ്മൾ കുറ്റി മാറ്റും, അങ്ങനെ സെപ്പറേറ്റ് കുറ്റി നമ്മൾ ഉണ്ടാവും.
1: സംഗീതമേ അമര സല്ലാപമേ ഈ പാട്ടാണ് അടുത്ത ഇഷ്ടഗാനായിട്ട് പറയുന്നത്. അപ്പൊ നമുക്ക് ആ പാട്ടിലൊന്ന് ലയിച്ചിരിക്കാം. നല്ലൊരു ഗാനം, നിങ്ങൾ പറഞ്ഞതുപോലെ 90-കളിലെ നമുക്ക് കിട്ടിയിട്ടുള്ള അല്ലെ, സംഗീതം സ്നേഹിക്കുന്നവർ ഒരിക്കലും മറക്കാത്ത ഒരു സിനിമയാണ് സർഗം. അതിലുള്ള എല്ലാ ഗാനങ്ങളും, പ്രത്യേകിച്ച് ഏത് എന്ന് നമുക്ക് പറയാൻ കഴിയും, അതാണ് അതിന്റെ ഒരു അത്ഭുത.

0: അടുത്ത പാട്ടിലേക്ക്.
1: അടുത്തൊരു ലളിതഗാനമാണ്. അപ്പോ ആകാശവാണി ലളിതഗാനം തന്നെയാണ് ഇത് അറിയപ്പെടുന്നത്. ഞാന് മുമ്പ് ഇവിടെ തന്നെ ആകാശവാണി തന്നെ പല റെക്കോർഡിങ്സിനും കാര്യങ്ങളൊക്കെ ഞാൻ വന്നിട്ടുണ്ട്.
0: ഏത് പരിപാടിക്കാണ്? അത്
1: പരിപാടി ഏതാണെന്നൊന്നും ഓർക്കുന്നില്ല. ദക്ഷിണാമൂർത്തി സ്വാമിജിന്റെ കൂടെ തന്നെ രണ്ട് ലളിതഗാനത്തിന്റെ വർക്ക് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതുകൂടെ രമേശ് നാരായണ സാറ് ഇവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് സാറിന്റെ ഒന്ന് രണ്ട് വർക്കിന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്.

0: വായിക്കാൻ. അത് വലിയൊരു സന്തോഷമാണ്. ഒരുപാട് ലളിതാനും ഞാൻ മുമ്പ് ചെറുപ്പത്തിലൊക്കെ മത്സര വേദികളിലൊക്കെ പാടിയിട്ടുണ്ട്. പാപം ഞാനൊരു ഗായിക എന്നൊരു പാട്ട് മുമ്പ്
1: പാടിയിട്ടുണ്ട്.
0: അത് പാടിയിട്ടുണ്ട്. പിന്നെ അതിൽ ഏറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ഈ ഘനശ്യാമ നല്ല പാട്ട്. വേദിയിൽ പാടിയിട്ടൊന്നുമില്ല, പക്ഷെ ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ആ പാട്ടിനോട്. എന്നാലും എം ജി രാധാകൃഷ്ണൻ സാറിന്റെ മനോഹരമായ സംഗീതം, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. സാറിനെ എനിക്ക് നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യം
1: കിട്ടിയിട്ടുണ്ട്.
0: തിരുവനന്തപുരം വെച്ചിട്ടുണ്ട്. ഞാൻ സ്വാധീനാൽ സംഗീത കോളേജിൽ വേറൊരാവശ്യത്തിൽ പോയതായിരുന്നു. അന്ന് അവിടെ സാറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വേദിയിൽ അങ്ങനെ നേരിട്ട് കാണാനും ഒരു അനുഗ്രഹം വാങ്ങാനും ഒരു ഭാഗ്യമുണ്ടായി. അപ്പൊ ആ ഒരു മനോഹര ഗാനമാണ്, സാറിനെ ഓർത്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ഞാനിപ്പോ ഈ പ്രിയം പ്രിയതരത്തിൽ ഒന്ന് പാടുന്നത്.

0: ആകാശവാണിയുടെ ലളിത ഗാനങ്ങൾ കേട്ടും വളർന്നും പാടിയും ഒരു തലമുറ ഉണ്ടായിരുന്നു അല്ലേ. അവരുടെ പ്രിയപ്പെട്ട ഒത്തിരി ലളിത ഗാനങ്ങളുണ്ട് ഈ പറഞ്ഞതുപോലെ. പാവം ഞാനൊരു ഗായിക, പിന്നെ നീളാനദിയുടെ നിർമ്മല തീരം, ചിരിച്ചാൽ നീയൊരു തൃക്കാർത്തിക അല്ലേ, ഇങ്ങനത്തെയൊക്കെ ഒത്തിരി ഗാനങ്ങളുണ്ട്. അന്നത്തെ യുവജനോത്സവ വേദികളിൽ എനിക്ക് തോന്നുന്നു ഘനശ്യാമ സന്ധ്യ ഹൃദയം ഇല്ലാത്ത ഒരു കോമ്പറ്റീഷൻ കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ഇത്രയും ആൾക്കാരുടെ മനസ്സ് കവർന്ന ഒരു പാട്ടാണ്, നമുക്കത് കേൾക്കാം.
1: ആയിക്കോട്ടെ.

0: തബലിസ്റ്റ് പ്രമോദ് കെ പി അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങളാണ് പ്രിയം പ്രിയതരത്തിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അടുത്ത ഒരു ഗാനം ഏറെ ഇഷ്ടമുള്ള ഒരു ഗാനമാണ്. 1973 പുറത്തിറങ്ങിയ ദിവ്യദർശനം സിനിമയിലെ എം എസ് വിശ്വനാഥൻ സാറിന്റെ സംഗീതത്തില് പി ജയചന്ദ്രൻ സാർ പാടിയിട്ടുള്ള മനോഹരമായ ഗാനം സ്വർണ ഗോപുര നർത്തക ശില്പം. ഈ പാട്ട് എനിക്ക് ഏറെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം, ഞാൻ ആദ്യം തന്നെ ജയചന്ദ്രൻ സാറിന്റെ കൂടെ വായിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പലതവണ കുറെ സ്റ്റേജിലൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷെ ആദ്യം പയ്യന്നൂർ സുബ്രഹ്മണ്യ കോവിലില്
2: സുബ്രഹ്മണ്യ സ്വാമി
1: ക്ഷേത്രത്തില് നടന്ന ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നത്. അപ്പൊ മുപ്പര് വളരെ സ്ട്രിക്റ്റ് ആണ് കാര്യത്തിൽ, ഓർക്കസ്ട്ര ഒക്കെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കും. എന്നാലും മുപ്പര് ഒരു മൃദംഗവാദകം കൂടി ആയതുകൊണ്ട് പിന്നെ ഓർക്കസ്ട്ര വളരെയധികം ശ്രദ്ധിക്കും. അപ്പൊ അന്ന് നീലമേഘം എന്നുള്ളൊരു പാടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓരോ നോട്ടുകളും വളരെ ടഫായിട്ടുള്ള നോട്ടുകളാണ് വായിക്കാനുള്ളത്. കട്ട് ചെയ്യുന്ന സ്ഥലത്ത് കട്ട് ചെയ്തില്ലെങ്കിൽ അത് ആകെ അലങ്കോലപ്പെടും. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഓർക്കസ്ട്രയിലൊക്കെ അത്ര പെർഫെക്ഷനും കൂടി വായിച്ചില്ലെങ്കിൽ അത് നടക്കില്ല. അപ്പൊ അന്നത് നല്ല രീതിയിൽ വായിക്കാൻ അതിനെക്കൊണ്ട് പറ്റി. അപ്പൊ അതിനെ സാറ് പ്രത്യേകം ഒരു കൺഗ്രാജ് പറഞ്ഞു, ഇതിൽ തന്നെ പറഞ്ഞു, മൂത്തോക്കിട്ട് തന്നെ പറയും ഏത് കാര്യങ്ങളും. അപ്പൊ തന്നെ തെറ്റാണെങ്കിൽ തെറ്റിയാലും പറയും. അതിനുശേഷം പിന്നെ ഞാൻ ഗൾഫ് ഷോയില് പോയിട്ടുണ്ടായിരുന്നു ദുബായ്. അപ്പൊ ആദ്യമായിട്ട് ഞാൻ പോകുന്നതാണ്, രമേന്ദ്ര മാഷിന്റെ കേരളത്തിലാണ് പോയിട്ടുണ്ടായത്. അപ്പൊ എന്നെ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന മാഷാണ്. അപ്പൊ അന്ന് ജയചന്ദ്ര സാറും പിന്നെ പി സുശീലാമ നമ്മളെ ലെജൻഡ് സിംഗറും പിന്നെ കള്ളർ ഗോവിന്ദ് സാർ അങ്ങനെ എല്ലാരും കൂടി ഉള്ളൊരു
2: പ്രോഗ്രാം
1: ഗ്രൗണ്ടിൽ വെച്ചിട്ടായിരുന്നു പരിപാടി. ദുബായ് അൽനാസർ വലിയൊരു സ്റ്റേഡിയം ഉണ്ട്, അവിടെ വെച്ചിട്ടായിരുന്നു ആ പരിപാടി ഉണ്ടായത്. അപ്പൊ അന്ന് ഞങ്ങള് റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു റൂമില്, ഞങ്ങൾ താമസിക്കുന്ന റൂമില് ഒരു വലിയ ഹാളില് ചുറ്റും ഇങ്ങനെ ഇരുന്നുകൊണ്ട് നടുക്ക് ജയചന്ദ്രൻ സാറും പിന്നെ സുശീലാമയൊക്കെ ഇരുന്നിട്ട് ആണ് റിഹേഴ്സൽ ചെയ്തോണ്ടെ. അപ്പൊ സാറ് എന്നെ കണ്ട ആള് വേഗം നല്ല പരിചയമുണ്ട്, എന്തായാലും നല്ല ഓർമ്മയുണ്ട് വായിച്ചതൊക്കെ. അപ്പൊ ആർന്ന് പറഞ്ഞു, ആ നമ്മള് പയ്യന്നൂർ വായിച്ച ആളല്ലേ, കാണാൻ പറ്റിയ സന്തോഷം പറഞ്ഞു. അപ്പൊ എനിക്ക് അതൊരു വലിയൊരു ഇതായി. സാറോട് ഞാൻ പറഞ്ഞു, സാർ നമുക്ക് ഈ പാട്ടൊന്ന് ഒന്ന് പാടി നോക്കിയാലോ എന്ന് പറഞ്ഞു. സാർ തീർച്ചയായും പാടാം, എന്തായാലും പറഞ്ഞു, പ്രമോദ് പറഞ്ഞതല്ലേ, എന്തായാലും പാടാം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സുശീലാമന്റെ സാധ്യത ഈ പാട്ട് നമ്മൾ റിഹേഴ്സൽ ചെയ്തിട്ട് അത് ഗംഭീരമായിട്ട് സാർ പാടുകയും ചെയ്തു. അപ്പൊ അത് ആ വേദിയിൽ പാടുമ്പോ ആ റിഹേഴ്സലിൽ പാടിയ പോലെയല്ല, വേദിയിൽ ഒരു പ്രത്യേക സുഖമാണ്, അത് ധാര തന്നെ പറയാം. അപ്പൊ അങ്ങനെ നല്ലൊരു ഗൃഹാതിത്വം തുടർന്ന ഒരു പാട്ടാണല്ലോ ഈ പാട്ട്. അപ്പൊ ആ രാഗത്തിന്റെ ഒരു ശൈലി തന്നെ അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം, സിന്ധു ഭൈരവി രാഗത്തിലുള്ള ആ ഒരു കമ്പോസിഷനിൽ ആയതുകൊണ്ടായിരിക്കാം അത്രയും ഒരു മനോഹരത ആ പാട്ടിന് ഉണ്ടാകുന്നത്. അതിന്റെ കുറച്ച് വരികള് എന്തായാലും ജയചന്ദ്രൻ സാറിന്റെ ഓർമ്മകൾക്ക് മുമ്പില് ഒരുപാട് അശ്രുപൂക്കൾ അർപ്പിക്കുകയാണ്.
2: അതെ, ശരിക്കും ശ്രീകുമാരൻ തമ്പിയാണ് ഇതിന്റെ വരികൾ എഴുതിയത്. അപ്പൊ നല്ല വരികള്, ഏറ്റവും നല്ല ഈണം. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ഈ പാട്ടിനെ എന്താ വെച്ചാൽ ജയചന്ദ്രന്റെ ഒരു പാട്ടായിട്ട്, ജയചന്ദ്രന്റെ സ്വരം

0: മാധുരിയിൽ നമ്മുടെ മനസ്സിലൊക്കെ ഇടം നേടിയിട്ടുള്ള ഒരു പാട്ട് എന്ന
1: അതെ
0: രീതിയിലായിരിക്കും ആ പാട്ട് അല്ലേ?
1: അതെ അതെ. സ്വർണ്ണ ഗോപുര നർത്തകീ ശില്പം

0: ദീപം.
1: അച്ഛൻ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു, അമ്മ ഒരു നൃത്താധ്യാപികയായിരുന്നു, വൈഫ് കുട്ടികള്.
2: ഒരു മോളാണ്, പേര് അമ്മയാണ്. അവളിപ്പോ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇപ്പോ എറണാകുളത്താണ് SLBS പഠിക്കുന്നത്, ഇപ്പോ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ.
1: ശരി. അവള് എന്തെങ്കിലും ഇതേപോലെ ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യും?
2: തബല വായിക്കും,
1: പാടും ചെയ്യും.
2: ഒരു നാടൻപാട്ട് കലാകാരി കൂടിയാണ്.
1: അതിന്റെ ട്രൂപ്പ് എന്തെങ്കിലും?
2: ഞങ്ങൾ സ്വന്തമായിട്ട് ഞാൻ നടത്തുന്ന ചിലമ്പുലി നടൻകല പഠനകേന്ദ്രം എന്ന പേരിൽ അരയിൽ തന്നെ നമ്മൾ ഏകദേശം ഒരു 10-15 വർഷത്തോളമായി അത് തുടങ്ങിയിട്ട്. കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ആയിട്ട് 1200 വേദികൾ പരിപാടി ചെയ്തു.
1: ഇപ്പൊ തന്നെ ചെയ്തിട്ടുണ്ട്.
2: അതില്
1: മെയിനായിട്ട് പാടുന്നതാരാണ്?
2: മെയിനായിട്ട് സുരേഷ് പള്ളിപ്പാറ അങ്ങനെയുള്ള നാടൻപാട്ട് കലാകാരന്മാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ അവരില്ല. ഇപ്പൊ നമ്മള് എന്റെ മരുമക്കൾ തന്നെയാണ് കൂടുതലും ഉള്ളത്. മരുമോൻ അഭിരാജുണ്ട് പാടാൻ. രണ്ടാമത്തെ ഏച്ചിയുടെ മകൻ റിജിത എന്നാണ് ഏച്ചിയുടെ പേര്. അവരെ മകൻ ആങ്കർ വിത്ത് സിംഗറാണ് നാടൻപാട്ട്. പിന്നെ അങ്ങനെയുള്ള നല്ല പ്രശസ്തമായിട്ടുള്ള നാടൻപാട്ട് കലാകാരന്മാരും കലാകാരികളും ഇപ്പോൾ പാടുന്നുണ്ട്.
1: പഠിത്തൊരു ഗാനത്തിലേക്ക്,
2: പഠിത്ത ഗാനം കള്ളിച്ചൊല്ലമ്മ എന്ന സിനിമയിലെ പി ഭാസ്കർ മാഷിന്റെ വരികൾ, പ്രിയപ്പെട്ട രാഘവ മാഷിന്റെ സംഗീതം ബ്രഹ്മാനന്ദ സാറ് പാടിയിട്ടുള്ള, അങ്ങനെയുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ബ്രഹ്മാനന്ദ സാറിന്റെ കൂടി
1: വായിച്ചിട്ടുണ്ടോ?
2: വായിക്കാനുള്ള ഒരു ഭാഗ്യം.
1: അതെവിടെയായിരുന്നു?
2: ഞങ്ങൾ ദുർഗ ഹൈസ്കൂളിൽ തന്നെയായിരുന്നു. അതേ ഞാൻ വായിച്ചു വളർന്ന അതേ വേദി തന്നെയായിരുന്നു. പിന്നെ വേറെ 1-2 പ്രോഗ്രാംസിന് പുറത്തും ഒക്കെ വായിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. സാറിന്റെ മകനും
1: രാകേഷ് ബ്രഹ്മാനന്ദനും
2: കൂടിയും വേദി പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്.
3: മനത്തെ കായലിൽ മണപ്പുറത്തിന്നൊരു താമര കളിത്തോണി വന്നു.

0: ഈ പാട്ട് ഞാനൊന്ന് പഠിച്ചെടുത്തതാണ്.
1: ഏത് പാട്ടാണ്?
0: ഈ സ്വാമിനാഥ പരിപാലയ എന്നൊരു പാട്ട്. ഏറെ ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. മുമ്പ് അത് കീർത്തനായിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ. ചിത്രം എന്ന സിനിമയിൽ ആ പാട്ട് വീണ്ടും വരികയും, പക്ഷെ എന്തെന്നറിയില്ല, ആ പാട്ടിനോട് ഒരു പ്രത്യേക ഒരു സുഖം തോന്നിയതുകൊണ്ട് അതൊന്ന് പഠിക്കാനെന്ന് തീരുമാനിച്ചു. അത് ഞാനിപ്പോ അത് തബല വായിച്ചുകൊണ്ട് തന്നെ ഈ പാട്ട് സംഗീതമേയും അതേപോലെ ഈ സ്വാമിനാഥൊക്കെ തബല വായിച്ചുകൊണ്ട് തന്നെ പാടാറുണ്ട്. ഇപ്പോ ഒന്ന് രണ്ട് വേദികളിൽ അങ്ങനെ ഒരു ശ്രമം നടത്തി നോക്കി, അത് വിജയമായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ പാട്ട് ഞാൻ പ്രത്യേകിച്ച് ഇന്ന് സെലക്ട് ചെയ്തത്. അപ്പൊ അതിന്റെ കുറച്ച് പാടാവും.

0: നാട്ടുരാഗത്തിലുള്ള ഒരു
1: അതെ
0: കീർത്തനമാണ്. ഇതുപോലുള്ള കീർത്തനങ്ങളൊക്കെ ഇതിനു മുമ്പും അല്ലെ, ചിത്രം സിനിമ വരുന്നതിനും എത്രയോ മുമ്പ് തന്നെ പണ്ടു പണ്ടേ ഇത് പാടുന്നതൊക്കെയാണ്. പക്ഷെ ഒരു സിനിമയിൽ ഈ ഗാനങ്ങൾ പാടുന്നു, നമ്മുടെ ജനപ്രിയ ഗായകൻ ഇത് ആലപിക്കുന്നു, അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എല്ലാ സാധാരണക്കാരായ ആൾക്കാർ അതിനെ ഒരു സിനിമാ പാട്ട് പോലെ വളരെ ലളിതമായി ആ സിനിമയിലെ ദൂരക്കിഴക്കൊതുക്കിൻ മാണിക്കച്ചെമ്പഴുക്ക അത് കേൾക്കുന്ന അതേ ലാഘവത്തോടെ ഈ ഒരു പാട്ടും അവര് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയാണ് ഒരു സിനിമയിലേക്കൊക്കെ വരുന്ന സമയത്ത്. ഇങ്ങനത്തെ കീർത്തനങ്ങളെയൊക്കെ വളരെ നന്നായിട്ട് ആൾക്കാരുടെ ഇടയിൽ എത്തിക്കാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു എന്താണ് മോഹൻലാൽ, രഞ്ജിനി ഇവരുടെയൊക്കെ രംഗങ്ങളും വരെയും നമ്മളെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഈ കൃതിക്ക് പറ്റും. അപ്പൊ നമുക്ക് കേൾക്കാം.

0: ഓടത്തഗാനം രമണൻ എന്ന സിനിമയിലെ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള സാറിന്റെ വരികൾ പാടിയിരിക്കുന്നത് പ്രശസ്ത ഗായകനൊന്നും പറയാനില്ല, ഒരു മഹാവ്യക്തിത്വമാണ് പി ഉദയഭവൻ സാർ. അവരുടെ ശബ്ദം തന്നെ കേട്ടാൽ തന്നെ നമുക്ക് അറിയാതെ ഇരുന്നു പോകും, അത്ര ഒരു മാസ്മരികമായിട്ടുള്ള ഒരു ശൈലിയാണ് മൂപ്പര്. അതേപോലെ തന്നെയാണ് ഓരോ ആർട്ടിസ്റ്റുമാരോടും കണ്ടാൽ അവർ പെരുമാറുന്ന രീതിയും, അത് എത്ര ചെറുപ്പുള്ള ആളായാൽ പോലും വലിയ ആളായാൽ പോലും
1: ഒരേപോലെ ഒരു വേദിയിലൊക്കെ പാടുന്ന സമയത്ത് നല്ല ഡ്രസ്സും കുറച്ച് അലങ്കാരങ്ങളൊക്കെ ആയിട്ട് വരും, പക്ഷെ പാടുന്നത് ഇതുപോലത്തെ പാട്ടൊക്കെ.
0: സാർ അത് ഒരു ജുബൊക്കെ ഇട്ടിട്ട് ഒന്ന് നിന്നാൽ തന്നെ മതി, വേദിയിൽ നിന്ന് കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഐശ്വര്യമാണ്. അപ്പോൾ അത് ഒന്ന് രണ്ട് പരിപാടികൾ എനിക്ക് വായിക്കാനും സാധിച്ചിട്ടുണ്ട്, അവരുടെ ഓർമ്മകൾക്ക് മുമ്പിലും കണ്ണീർ പൂക്കളം നേരെയാണ്. അപ്പോൾ വെള്ളി നക്ഷത്രമേ എന്നൊരു ഗാനം.

ഓക്കെ, ചങ്ങമ്പുഴ എഴുതിയ രമണൻ കവിതയിലൊരു വരികളാണ്. അപ്പൊ അതില് രമണന് ചന്ദ്രികയെ വലിയ ഇഷ്ടമാണെങ്കിലും ആ ഇഷ്ടം, ആ ഒരു ആഗ്രഹം, അദ്ദേഹം അത് ആ ഇഷ്ടമൊക്കെ വേണ്ടാന്ന് വെക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അല്ലേ. ചന്ദ്രിക ഒരു വെള്ളി നക്ഷത്രമാണ്, അപ്പൊ അടുത്തേക്ക് പോകാൻ രമണന് ഇഷ്ടമില്ല. ആ ഒരു വരികളാണ്. അപ്പൊ നമുക്കത് കേൾക്കാം.

അടുത്ത ഗാനം പാടുന്നത് കാവ്യമേള എന്ന സിനിമയിലെ നമ്മുടെ രാഗങ്ങളുടെ സുൽത്താൻ എന്ന പോലെ അറിയപ്പെടുന്ന ശ്രീ ദക്ഷിണാമൂർത്തി സ്വാമികളുടെ മനോഹരമായ ഗാനമാണ്. സ്വപ്നങ്ങളിൽ തുടങ്ങുന്ന ഗാനം. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ചോളം എൻ്റെ കലാജീവിതത്തിലെ ഏറ്റവും വിലമതിക്കുന്ന ഒരു മുഹൂർത്തത്തിന് എനിക്ക് സാക്ഷിയാവാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ സ്വാമിജി ഇങ്ങനെ ഇതുപോലുള്ള ഒരു ചെയറിലെ അത് 1996 ഭാരതീയ സംഗീതവേദി സംഗീത യാത്ര നടത്തിയിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ ഗാനഭൂഷണം കഴിഞ്ഞ ശേഷമാണ് ഇത് നടന്നത്. അപ്പോ ഇത് നമ്മളെ തിരുവനന്തപുരം മുതൽ കൊല്ലൂർ വരെ ആയിരുന്നു അതിന്റെ അവര്. അപ്പൊ ഞാൻ തിരുവനന്തപുരം മുതൽ ഈ യാത്രയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഒരു രഥം ആണ് ഈ കൊല്ലൂരിലേക്ക് പോയത്. അപ്പോൾ അതിന്റെ കൂടെ തന്നെ ഉണ്ട് വായിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ട്. അപ്പൊ കാഞ്ഞങ്ങാട് എത്തുമ്പോൾ അന്ന് രാമൻതേട്ടന്റെ, ഞാൻ രാമൻതേട്ടൻ എന്നാ വിളിക്കലേ, അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. രാമൻതേട്ടന്റെ ഒരു നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് ഹോസ്ദുർഗ് സ്കൂളിന്റെ അങ്കണത്തിൽ വെച്ചിട്ട് ഒരു ദക്ഷിണാമൂർത്തിനെ കുറിച്ചുള്ള ഒരു ഡെമോൺസ്ട്രേഷൻ പ്രോഗ്രാംസും നടന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് ഓർക്കസ്ട്രയിൽ ഞാനാണ് തബല വായിക്കുന്നത്. രാമൻതേട്ടന്റെ കൂടെ വായിക്കുന്നത് കൊണ്ട് ഞാനായിരുന്നു അന്ന് വായിക്കാനുണ്ടായത്. അപ്പൊ അന്ന് വേദിയിൽ ദക്ഷിണാമൂർത്തി സ്വാമി ഇതേപോലെ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുകയും അപ്പൊ ഓരോരോ പാട്ടിനെ കുറിച്ച് ഇങ്ങനെ ഡെമോൺസ്ട്രേഷൻ ക്ലാസ് മാഷങ്ങനാട് എടുത്തുകൊണ്ടുണ്ട്. അപ്പോ ഈ പാട്ട് സ്വാമി തന്നെ വേദിയിൽ പാടി, അതുപോലെ പാടാൻ വേണ്ടി നിന്നതല്ല, പിന്നെ പെട്ടെന്ന് എല്ലാവരുടെയും ഒരു അഭ്യർത്ഥന പ്രകാരം ഈ ഒരു പാട്ട് പാടി. കൂടെ എനിക്ക് വായിക്കാനും പറ്റി. അത് വലിയൊരു ഭാഗ്യമായിട്ടാണ് കൂട്ടുന്നത്. അതിനോടൊപ്പം അതേ വേദിയിൽ തന്നെ സ്വാമിയുടെ ഒരു കയ്യൊപ്പുള്ള ഒരു പുരസ്കാരം കൂടി എനിക്ക് തന്നു. അത് സ്വാമിയുടെ കൈകൊണ്ട് തന്നെ എനിക്ക് ഏറ്റുവാങ്ങാനുള്ള ഒരു മഹാഭാഗ്യം കിട്ടി. അത് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അത് ഞാൻ ഏത് വേദിയിൽ പോയാലും അത് പറയാറുണ്ട്. അപ്പൊ അത് ഈ ഒരു പാട്ടിനോട് വളരെ ഒരു ഇഷ്ടമുണ്ട്. അത് മൂന്ന് രാഗത്തിലുള്ള ഒരു കോമ്പോസിഷൻ ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ പാട്ട് പാടി ഫലിപ്പിക്കാനും. അപ്പൊ അതൊന്ന് പാടാനുള്ള ഒരു ശ്രമം നടത്താം. സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലോ.

0: നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം സ്വപ്നങ്ങൾ.
1: ഓക്കെ, അത് സ്വപ്നം എന്നുള്ളതിനൊരു വ്യാഖ്യാനം നൽകുന്നത് പോലെയാണ് വയലാർ ഈ പാട്ട് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ താങ്കളെ സംബന്ധിച്ച് ഇവിടെ വയലാറൊന്നും ഇല്ല, യേശുദാസ് ഇല്ല, പേലിയിലയില്ല, ദക്ഷിണമൂർത്തി മാത്രമാണ് അല്ലേ ഈ ഒരു ഗാനം. നമുക്ക് ആ ഒരു ഗാനം കേൾക്കാം.
2: ഇന്ദ്രനീലം കൊണ്ടു
3: മാനത്തു തീർത്തൊരു

0: രണ്ട് സിനിമകളിൽ തല കാണിച്ചിട്ടുണ്ട്.
1: ഏതാണത് സിനിമ?
0: എന്നാത്തം കേസോട് എന്നുള്ള ഫിലിമില് ദേവദത്ത് ത്രിപാഠി എന്നുള്ളൊരു പാട്ട് സിനിമ
1: തബല
0: വായിക്കുന്ന ഞാനാണ്. പിന്നെ രാമനും കതിജയും പൊറാട്ട് നാടകം, അങ്ങനെ ഒന്ന് രണ്ട് സിനിമകൾ
1: അഭിനയിക്കാൻ
0: പറ്റി, ചെറിയൊരു വേഷം ചെയ്യാൻ പറ്റി.
1: അഭിനയത്തില് മുൻകാലങ്ങളിൽ ഇതേപോലെ സ്റ്റേജിൽ വേറെ എന്തെങ്കിലും
0: അഭിനയത്തിന് നാടകത്തിൽ
1: അഭിനയിച്ചിട്ടുണ്ടായിരുന്നു
0: സ്കൂൾ കാലഘട്ടത്തില്. ഇതൊരു അവസരം കിട്ടിയതാണ്. പിന്നെ അതിനുശേഷം പിന്നെ അങ്ങനെ ഒരു തല കാണിക്കാൻ പറ്റി. പ്രിയം പ്രിയതരം എന്ന ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം അറിയിക്കുകയാണ്. ഇതിന്റെ പിന്നിലുള്ള ആകാശവാണിയിലെ എല്ലാവർക്കും എന്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് ജീജ,
1: താങ്കളുടെ കുറെ മെയിൻ ആയിട്ട് തബല വായിക്കുകയാണെങ്കിലും വേറെയും ഇൻസ്ട്രുമെന്റ്സ് കൈകാര്യം ചെയ്യുന്നുണ്ട്, പാടുന്നുണ്ട്, നാടൻ പാട്ടുകളുടെ കുറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോ മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്.
2: ടബലിസ്റ്റ് പ്രമോദ് കെ പി അവതരിപ്പിച്ച ഇഷ്ടഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. പ്രിയം പ്രിയതരം സമാപിക്കുന്നു. അഭിമുഖം ജീജ ശ്രീജിത്, കൂടെ മഞ്ജു മുകുന്ദൻ, സാങ്കേതിക സഹായം എം അശോകൻ.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
5: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
8: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ. ഹലോ പ്രിയ ഗീതം, എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണിക്ക് ഇഷ്ടഗാനങ്ങൾ കൈവിളിക്കൂ. 9495991015, 0497295600 7.
10: സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
11: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
12: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
11: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
12: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.

സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.

0: പിന്നണി ഗായിക ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
1: എനിക്ക് ഒരു ടി വി വാങ്ങണമായിരുന്നു.
2: ഇല്ല, ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
3: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
4: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
2: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
5: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
6: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
8: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
9: എന്താ സംശയം? അത് മൈജിയിലല്ലേ?
8: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
9: ഓഫർ സെപ്റ്റംബർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
10: TNC അപ്ലൈ.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
12: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
13: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
2: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
9: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
0: ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് ആസിയാൻ അധ്യക്ഷൻ എന്ന നിലയിൽ ഫിലിപ്പീൻസ് പ്രസിഡന്റ് ഫെർഡിനൻഡ് ആർ മാർക്കോസ് ജൂനിയർ ന്യൂഡൽഹിയിലെത്തി. കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ അദ്ദേഹത്തെ സ്വീകരിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 കീഴിൽ 1,77,000 വീടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ അംഗീകാരം. ന്യൂഡൽഹിയിൽ വ്യാഴാഴ്ച ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9th യോഗത്തിലാണ് തീരുമാനം. 4th അന്താരാഷ്ട്ര കോവളം മാരത്തൺ അഥവാ തൂഫാൻ റൺ നാളെ തിരുവനന്തപുരത്ത്. ലഹരി വിരുദ്ധ ബോധവൽക്കരണവും മാനസികാരോഗ്യ സംരക്ഷണവും മുൻനിർത്തി കേരള പോലീസിന്റെ സഹകരണത്തോടെ യങ് ഇന്ത്യൻസ് ട്രിവാൻഡ്രം ചാപ്റ്ററിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ തൂഫാൻ റൺ. പ്ലസ് 1 ഒന്നാം വർഷ പുനർമൂല്യനിർണയ ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ചവർക്ക് അടുത്ത മാസത്തെ സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫീസ് ചൊവ്വാഴ്ച വരെ പിഴ കൂടാതെ അടയ്ക്കാം. പാലക്കാട് ജില്ലയിൽ ഉണക്ക് ഭീഷണി നേരിടുന്ന 1st നെൽകൃഷിക്കായി മലമ്പുഴ ഡാം ഈ മാസം 16 തുറക്കാൻ തീരുമാനമായി. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ആദ്യ സെമിഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി ഏറ്റുമുട്ടുന്നു. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ആകാശവാണി കണ്ണൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം.
14: 10 മണി.
15: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നമസ്കാരം. SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ നേർവഴിയിൽ കേട്ടിരുന്നല്ലോ. അതിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കിയ SBI പാല റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളാണ് ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിലുള്ളത്. അപ്പോ സാറിനോട് ചോദിക്കുകയാണെങ്കിൽ, സാറ് വളരെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. അപ്പോൾ ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം കരുത്ത് നൽകിയിട്ടുണ്ട്.
2: നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയും നമ്മളിലുള്ള ഒരു അന്തർ

0: മാറി കുറച്ചുകൂടെ ഒരു തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കും. നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങൾ മറികടന്നുകൊണ്ട് ചിലപ്പം പബ്ലിക്കിൽ പോയി കഴിയുമ്പോഴായിരിക്കും നമുക്ക് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ളവർ ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്.
1: വരുമാനം ഒരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ.
0: തീർച്ചയായിട്ടും
1: അപ്പൊ നമുക്കൊരു സ്ഥിര വരുമാനം ഉള്ളത് നമ്മുടെ ജീവിതത്തിനോടുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമല്ലോ. പല ഭിന്നശേഷി ആൾക്കാരും നേരിടുന്ന പ്രശ്നം സ്ഥിരമായിട്ടൊരു വരുമാനം ഇല്ലാത്തതായിരിക്കുമല്ലോ. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത ചിലപ്പോ ചെറിയ കാലങ്ങളിലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർക്കൊരു വരുമാനം അത്യാവശ്യം ആണ് താനും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ചെയ്യാനായിട്ട്? ഇപ്പൊ സാറ് ബാങ്കിലൊക്കെ ജോലി ചെയ്യുന്നത് കാരണം ബാങ്ക് പോലത്തെ സ്ഥാപനങ്ങളിലൂടെ അവർക്ക് എന്തെങ്കിലും ധനസഹായം അല്ലെങ്കിൽ ലോണ് അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ടോ?
0: കൊടുക്കാറുണ്ട്. നമുക്ക് രണ്ട് രീതിയിലാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. നമ്മൾ അക്കാഡമികമായിട്ട് രീതിയിൽ പഠിച്ച് മുന്നേറിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ജോബുകൾ നമുക്ക് കിട്ടും. ഇനി അതല്ല അക്കാഡമികമായിട്ട് അത്ര പെർഫോം ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിൽ നമുക്ക് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള പല സ്കീമുകളുണ്ടാവും. ആ സ്കീമുകൾ കണ്ടെത്തുക. നമ്മുടെ നാട്ടിന് ആവശ്യമുള്ളത് നമ്മുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വിജയിക്കാൻ സാധ്യതയുള്ള ഏതെങ്കിലും ഒന്ന് രണ്ട് ഏരിയകൾ കണ്ടെത്തി കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട പ്രോജക്റ്റുകളൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള മുദ്ര ലോണുകളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ തന്നെ ഭിന്നശേഷി വികസന കോർപ്പറേഷൻ വഴി ലോണുകൾ കൊടുക്കുന്നുണ്ട്. അവര് സബ്സിഡികളൊക്കെ ഈ ഭിന്നശേഷിക്കാരായ വ്യക്തികൾക്ക് കൊടുക്കുന്നുണ്ട്. അപ്പൊ അവരും അവരുടെ പ്രോജക്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ബാങ്കിലേക്ക് അത് പ്രൊമോട്ട് ചെയ്യും. ബാങ്കുകളായിരിക്കും ലോൺ കൊടുക്കുന്നത്. പിന്നെ ഭിന്നശേഷി ക്ഷേമ കോർപ്പറേഷൻ നേരിട്ടും ലോണുകൾ കൊടുക്കുന്നുണ്ട്. പലർക്കും അതിനെക്കുറിച്ചുള്ള ധാരണ കുറവായിരിക്കും. ഇത് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നൊക്കെയുള്ള ധാരണകൾ കുറവുണ്ട്. ഭിന്നശേഷി വികസന കോർപ്പറേഷന് തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് മൂന്ന് മേഖലയിലുള്ള ഓഫീസുകളാണ് ഉള്ളത്. അല്ല ബാങ്കുകൾക്കൊക്കെ എല്ലാ ഇടത്തും തന്നെ ഓഫീസുകളുണ്ട്. അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നമ്മൾ കൊടുക്കുന്ന പ്രോജക്റ്റ് മീനിങ് ഫുൾ ആയിരിക്കണം. അത് വിജയിക്കും എന്നുള്ള ഉറപ്പുള്ളതായിരിക്കണം. അത് ബന്ധപ്പെട്ട ലോൺ പ്രോസസ് ചെയ്യുന്ന ഓഫീസർമാരെ അത് കൺവിൻസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഫീസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സെൽഫ് എംപ്ലോയ്മെന്റ് മേഖലയിൽ നല്ല മുന്നേറ്റം നടത്താനായിട്ട് ഭിന്നശേഷിക്കാർക്ക് സാധിക്കും.
1: മുൻകാലങ്ങളെ അപേക്ഷിച്ച് ടെക്നോളജി വളരെയധികം വളർന്നിട്ടുണ്ട്. ഇപ്പൊ മൊബൈൽ ഫോൺ ആണെങ്കിലും കമ്പ്യൂട്ടർ ആണെങ്കിലും ഒക്കെ ഭിന്നശേഷി സൗഹാർദ്ദപരമായിട്ടുള്ള ഒരുപാട് അപ്ഡേറ്റ്സ് ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. ഈ സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ മാറ്റിയത്?
0: സാങ്കേതിക വിദ്യയുടെ മുന്നേറ്റം കൊണ്ടാണ് ഞാൻ ഇന്നിപ്പം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്നത്. കാരണം അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടായിട്ടില്ലായിരുന്നെങ്കിൽ ബാങ്കിങ് ജോലികൾ എന്ന് പറയുന്ന പേന കൊണ്ട് എഴുതിയും കണ്ണുകൊണ്ട് വായിക്കുകയും ചെയ്യുന്ന ആ ഒരു ജോലി കാഴ്ച പരിമിതർക്ക് കേവലം ടെലിഫോൺ ഓപ്പറേറ്ററിനുള്ള ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2008 മുതലാണ് ബാങ്കുകൾ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഫീസർ തസ്തികയിലേക്കൊക്കെ ആളുകളെ നിയമിച്ചു തുടങ്ങിയത്. അപ്പോൾ ആ സമയമായപ്പോഴേക്കുമൊക്കെ ടെക്നോളജിയൊക്കെ ഡെവലപ്പായി. കമ്പ്യൂട്ടർ റീഡിംഗ് സോഫ്റ്റ്വെയറുകളൊക്കെ വന്നു. അതുപോലെ തന്നെ ഇപ്പം ടച്ച് ഫോണൊക്കെ വന്നെങ്കിൽ ടച്ച് സ്ക്രീനിൽ പോലും നമുക്ക് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളും അതിന്റെ സംവിധാനങ്ങളും എല്ലാം ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരും. ഓരോ പുതിയ കണ്ടുപിടുത്തം വരുമ്പോഴും അതിന് ആക്സസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഡെവലപ്മെന്റ്സ് ചെയ്തു വരുന്നുണ്ട്. പലപ്പോഴും നമ്മുടെ നാട്ടിലേക്ക് അത് ലേറ്റ് ആയിട്ടായിരിക്കും എത്തുന്നതെന്ന് മാത്രം.
1: സാറിന്റെ ഇത്ര നാളത്തെ ജീവിത അനുഭവത്തിൽ നിന്നും നേരിട്ട് ഒരു പ്രതിസന്ധി എന്താണെന്നൊന്ന് പറയാമോ? അതെങ്ങനെയാണ് താങ്കൾ ഓവർകം ചെയ്തതെന്നും കൂടെ ഒന്ന് പറയാമോ?
0: പ്രതിസന്ധി എന്റെ ജീവിതത്തിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മറ്റുള്ളവർ റിയലൈസ് ചെയ്യുന്നില്ല, നമ്മളെ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ് പലപ്പോഴും നമുക്ക് നേരിടുന്നത്. നമ്മള് ഇന്നിടത്ത് നമ്മൾ ഇന്ന ആളാണ് എന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങോട്ട് കൺവിൻസ് ചെയ്യിക്കേണ്ടി വരികയാണ്. പലപ്പോഴും ആളുകളുടെ ഒരു സോഷ്യലൈസേഷൻ പ്രോസസ്സ് ചിലപ്പം കാഴ്ച പരിമിതരോ അല്ലെങ്കിൽ ഭിന്നശേഷിക്കാരോ അവരുടെ റിലേറ്റീവ് ആയിട്ടുള്ളവർക്ക് മാത്രമാണ് വന്നിട്ടുള്ളൂ. പൊതുസമൂഹത്തിന് പലപ്പോഴും ഇനി നമ്മളോട് കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ചവർക്കറിയാം, അല്ലാത്തവരുടെ അടുത്ത് ചെന്ന് കഴിയുമ്പോൾ പെട്ടെന്ന് ഇപ്പോഴും ആ ഒരു പഴയ ഒരു കൺസെപ്റ്റിലേക്കൊക്കെ തന്നെയാണ് പോകുന്നത്. ഇപ്പോഴും ജോലി ഇല്ലാത്തവരാണെന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളക്ഷനൊക്കെ എടുക്കാനൊക്കെ പോകുന്നവരാണെന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പിന്നെ നമ്മളെ അറിയാവുന്നവര് പറയും ഇന്ന ആളാണ് ഇന്ന സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആളാണ് അല്ലെ ഇന്ന സ്റ്റാറ്റസിലുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കും. അത് നമ്മളൊരു പുതിയ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ പുതിയ ഒരു ഏരിയ ചെല്ലുമ്പോഴോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ട്.
1: അപ്പൊ സാർ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്?
0: ഞാനത് പലപ്പോഴും അങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് ഒരു ആദ്യം ഒന്ന് ജനറൽ ആയിട്ട് പറഞ്ഞ് മനസ്സിലാകുന്നില്ല എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മളുടെ ഡെസിഗ്നേഷൻ അഡ്രസ്സോ ചില സ്ഥലത്തേക്ക് വിസിബിൾ ചെയ്യേണ്ടി വരാറുണ്ട്. നമ്മൾ പറഞ്ഞില്ല നമുക്ക് അവിടെ സ്വീകാര്യത കിട്ടുന്നില്ല എന്ന് തോന്നുന്ന സ്ഥലങ്ങളിൽ നമ്മളെ പൊസിഷനും കാര്യങ്ങളൊക്കെ നമ്മൾ പറയേണ്ടി വരും. ആ പറയുമ്പോൾ പിന്നെ അവര് പെട്ടെന്ന് അവരുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആകുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
1: സാറ് വളരെ കുറച്ചു കാലമാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ച ഒരാളാണ്. ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനും ഇൻക്ലൂസീവ് എഡ്യൂക്കേഷനും ഒക്കെ വന്നതിന് ശേഷവും നമ്മുടെ സമൂഹത്തിന്റെ പല കാഴ്ചപ്പാടുകളും മാറുന്നില്ല. സാറിപ്പോ പറഞ്ഞതുപോലെയുള്ള പല തെറ്റിദ്ധാരണകളും സമൂഹത്തിനുണ്ട്. അപ്പൊ വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് തരം മാറ്റം വന്നാലായിരിക്കും സമൂഹം കൂടുതൽ ഇൻക്ലൂസീവ് ആവുക എന്നാണ് വിചാരിക്കുന്നത്?
0: അത് നമ്മൾ കുറച്ചുകൂടി ആ ഒരു പബ്ലിക്കേഷനാണ്.

0: സിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഭിന്നശേഷി മേഖലയിലെ മികച്ച ജീവിത വിജയം നേടിയവരെയൊക്കെ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം ഒരു സെഷൻസ് ഇപ്പം ശ്രാവ്യ മാധ്യമത്തിനപ്പുറത്ത് ദൃശ്യ മാധ്യമങ്ങളിലൂടെ ഇപ്പൊ ടെലിവിഷൻ പോലെ ഉള്ള സാധ്യതകളിലൊക്കെ കൂടുതലായിട്ട് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളിലൊക്കെ കൂടുതൽ കൊടുക്കുക. പലപ്പോഴും ചില ഭിന്നശേഷി ദിനങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാന്മാരുടെ ദിനങ്ങളിലൊക്കെ ആചരിക്കുന്നതിനപ്പുറത്തേക്ക് ഉള്ള ആക്ടിവിറ്റീസ് കുറഞ്ഞു പോകുന്നുണ്ടായിട്ട് മനസ്സിലാക്കും. പാഠപുസ്തകങ്ങളിലൊക്കെ ഭിന്നശേഷിക്കാരെ കുറിച്ചും അവരുടെ വശങ്ങളെ കുറിച്ചൊക്കെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഒരു പ്രായോഗിക ജീവിതത്തിൽ അത് എത്രമാത്രം കൊണ്ടുവരുന്നുണ്ടെന്നുള്ള ഒരു സംശയമുള്ള കാര്യമാണ്. അത് ബോധപൂർവമായ ചില ഇടപെടലുകൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ച പോലെ നമ്മുടെ മീഡിയാസ് അത് കുറച്ചുകൂടി കാര്യക്ഷമമായിട്ട് ഏറ്റെടുത്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നതിനുള്ള എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിരിക്കും.
1: ഭിന്നശേഷിക്കാരുടെ വിദ്യാഭ്യാസത്തിനും അവരുടെ ജീവിത ഉന്നമനത്തിനും ഒക്കെ വേണ്ടിയിട്ട് കുടുംബത്തിന്റെ പങ്ക് എത്രത്തോളമാണ്?
0: കുടുംബം സപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ഒരു ഭിന്നശേഷിക്കാരന് ബേസിക്കലി മുന്നേറാൻ പറ്റുള്ളൂ. കാരണം സമൂഹം എന്ന് പറയുന്നത് ഒത്തിരി ആളുകളുടെ ഒരു ഫ്രെയിമാണ്. അപ്പം ഒരു വ്യക്തിയുടെ പ്രായോഗികമായൊരു കോൺഫിഡൻസും കാര്യങ്ങളും ഒക്കെ സ്റ്റാർട്ടിങ്ങിൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുടുംബത്തിലെ സിബ്ലിങ്സ്, പേരൻസ്, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ്, അതുപോലെ തന്നെ മറ്റ് ഫാമിലി റിലേറ്റീവ്സ് ആയിട്ടുള്ളവർ, ഇവരൊക്കെ അത് മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ മാത്രമേ ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂടുകയുള്ളൂ. അങ്ങനെ കോൺഫിഡൻസ് ലെവൽ എത്തിയ ആൾ സൊസൈറ്റി ചെല്ലുമ്പോഴേക്കും ആളുകളോട് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി സ്കില്ലുകൾ വികസിച്ച് വരികയും ആള് മികച്ച ജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്യും.
1: കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ലോണിന് അപേക്ഷിക്കാൻ എനിക്ക് കിട്ടുമോ, എനിക്ക് കിട്ടില്ലായിരിക്കാം, അതുകൊണ്ട് ഞാൻ അപേക്ഷിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയാൽ പല വെല്ലുവിളികളും നേരിടേണ്ടി വരും, സ്കൂളിൽ പോകാൻ എനിക്ക് പറ്റുമോ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റുമോ എന്നൊക്കെ സംശയിച്ച് നിൽക്കുന്ന എന്തെങ്കിലും പരിമിതികളുള്ള ആൾക്കാരോടോ കുഞ്ഞുങ്ങളോടോ സാറിന് കൊടുക്കാനുള്ള സന്ദേശം എന്തായിരിക്കും?
0: അത് ഇപ്പം കാര്യങ്ങൾ പണ്ടത്തെ കുറച്ചുകൂടെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം ഭിന്നശേഷിക്കാർക്കുള്ള സാധ്യതകളെ കുറിച്ചുള്ള ഭിന്നശേഷി ഗ്രാമസഭകളൊക്കെ പഞ്ചായത്തുകളിലൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പഞ്ചായത്ത് മെമ്പർമാരും അവരൊക്കെ അറിയിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യങ്ങളെ കുറിച്ച് അറിയിപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി അതിനകത്ത് പോയി പങ്കെടുക്കുക. ഇനി അല്ലെങ്കിൽ തന്നെ നമ്മുടെ വികേന്ദ്രീകൃത സംവിധാനം വന്നതിന് ശേഷം ഒത്തിരി സാധ്യതകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി വരുന്നുണ്ട്. അപ്പൊ ആ സാധ്യതകളെ കുറിച്ച് ഒന്ന് പോയി അന്വേഷിക്കുക, അതാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്. അപ്പൊ പോയി അന്വേഷിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ പല കാര്യങ്ങളും അവർ ചെയ്തു കൊടുക്കും. ചിലപ്പോൾ ചില ജീവനക്കാർക്കൊന്നും ചില സ്കീമുകളെ കുറിച്ചൊന്നും ധാരണ കാണില്ല. പ്രത്യേകിച്ച് നമുക്ക് മാധ്യമങ്ങളിൽ പിടിച്ച് റേഡിയോയിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സംഘടനാ സംവിധാനങ്ങളിലൂടെയൊക്കെ എന്തെങ്കിലും അറിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള സാധ്യത അത് നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ അടുത്തുള്ള സ്ഥാപനങ്ങളിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു എൻക്വയറി വന്നു കഴിയുമ്പോൾ തന്നെ അവിടെയുള്ള ജീവനക്കാർ ഇങ്ങനൊരു സ്കീം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പെട്ടെന്ന് അന്വേഷിച്ച് അതിന്റെ സാധ്യത ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മളിപ്പോ അന്വേഷിക്കാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും പലതും കിട്ടിയില്ല.
1: സാർ, നമ്മൾ നേരത്തെ പറഞ്ഞു 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡാണ് സാറിന് കിട്ടിയത്. അപ്പൊ അതെങ്ങനെയാണ് ആ അവാർഡ് ലഭ്യത ഉണ്ടായത്, അത് ആ അനുഭവം ഒന്ന് പറയാമോ?
0: എല്ലാ വർഷവും ഇങ്ങനെ സംസ്ഥാന ഗവൺമെന്റ് ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർക്ക് അവാർഡുകൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ നോമിനേഷൻ കൊടുക്കണം. നോമിനേഷൻ നമ്മുടെ എംപ്ലോയറാണ് കൊടുക്കേണ്ടത്. എനിക്ക് വേണ്ടി ബാങ്കായിരുന്നു എന്നെ നോമിനേറ്റ് ചെയ്ത് അയച്ചിരുന്നത്. അപ്പൊ നമ്മുടെ ഒരു പെർഫോമൻസ്, ബാങ്കിങ് മേഖലയിലുള്ള വർക്കിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ്, പെർഫോമൻസ് കാര്യങ്ങൾ അതിന്റെ ഒരു അപ്രൈസിൽ കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഓവറോൾ ആയിട്ടുള്ള നമ്മുടെ ആക്ടിവിറ്റീസ്, മറ്റ് ഇടപെടലുകളെ കുറിച്ചുള്ള സാമൂഹ്യ മേഖലയിലുള്ള നമ്മുടെ പങ്കാളിത്തം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചേർത്തുള്ള ഒരു റിപ്പോർട്ടാണ് കൊടുക്കുന്നത്. ആ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സാമൂഹ്യക്ഷേമ വകുപ്പ് അതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെക്കും. ആ കമ്മിറ്റി നമ്മുടെ എംപ്ലോയറെ വന്ന് വിസിറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷമാണ് അത് ജില്ലാതലത്തിൽ. അപ്പോൾ അവർ അതിനുശേഷം ആ ക്രോഡീകരിച്ച നോമിനേഷൻ സ്റ്റേറ്റ് തലത്തിലേക്ക് കൊടുക്കുകയും സ്റ്റേറ്റ് തലത്തിലുള്ള ഒരു കമ്മിറ്റിയാണ് ഈ അവാർഡ് ഡിസൈഡ് ചെയ്യുന്നത്.
1: മറ്റ് അവാർഡുകൾ എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ?
0: ഇല്ല, മറ്റു അവാർഡുകൾ ഇങ്ങനെയുള്ള അവാർഡുകളിലൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. പിന്നീട് എന്റെ ഒരു പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഞാൻ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് എന്ന് പറയുന്ന ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഒരു ഫുൾ ടൈം പ്രവർത്തനം കൂടിയാണ്. 94 തൊട്ട് പ്രവർത്തിച്ചു വരുന്നു. അതിനകത്ത് ഇപ്പോൾ 2022 മുതൽ കോട്ടയം ജില്ലയുടെ ജില്ലാ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു വരികയാണ്.
1: അപ്പോൾ താങ്കളുടെ ജീവിതവും പ്രവർത്തനങ്ങളും ഒരുപാട് പേർക്ക് വെളിച്ചം പകരുന്നതാണ്. ഭാവി പദ്ധതികൾക്ക് വേണ്ടിയിട്ട് ആകാശവാണിയും ആശംസകൾ നേരുന്നു. പരിപാടിയിൽ പങ്കെടുത്തതിന് നന്ദി. നമസ്കാരം.
0: നമസ്കാരം.
2: SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശോഭ ബീത്തി.

In a ആകാശവാണി കണ്ണൂർ ഇന്ന് 12:40 ആരോഗ്യദീപ്തി ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം കേൾക്കാം. അവസാന ഭാഗം ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഓർമ്മയിൽ ഒരു ഗാനം. രണ്ട് 15 തുടർ നാടകം, 2:30 നാട്ടുവഴിയിൽ ഈണങ്ങൾ. പാട്ടും പറച്ചിലുകളും തേടി തളിപ്പറമ്പിലും കോഴിക്കോട് നീട്ടൂരിലെ പന്തീരടി മനയിലേക്കും ഒരു യാത്ര ഇന്ന് 2:30.

വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 ഇടയ്ക്ക് പി വി രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം. രാത്രി 7:35 യുവവാണിയിൽ ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമയും വിദ്യാർത്ഥിനിയുമായ സാറ മായിനെ പരിചയപ്പെടുത്തുന്നു. രാത്രി 7:35 യുവവാണിയിൽ

0: രാത്രി 8 മണിക്ക് വളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. ഒൻപത് 30 സാറ്റർഡേ നൈറ്റ് ഫീവർ, രാത്രി 10 മണിക്ക് ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ അശ്വിൻ എം ദൽവിയുടെ സുർബഹാർ വാദനം. ആകാശവാണി കണ്ണൂർ. ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നിമിഷ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്ന് തുടക്കമാകും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേരുന്ന ഉച്ചകോടിയുടെ പ്രമേയം പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്, ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ രാമഫോസ, ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് എസിസി, ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ, ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ, എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്യദ് അൽ നഹ്യാൻ തുടങ്ങിയവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ബ്രസീലിനെ പ്രതിനിധീകരിക്കുന്നത് വിദേശകാര്യമന്ത്രി മൌറോ വിയേരയാണ്. സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി പ്രിൻസ് ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദും ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് 2 ദിവസത്തെ ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നവേറ്റ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തെ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസുമായി കൂടിക്കാഴ്ച നടത്തി. ബഹുധ്രുവ ലോകത്തിന്റെ പ്രാധാന്യവും സമകാലിക യാഥാർത്ഥ്യങ്ങൾ പ്രതിഫലിപ്പിക്കുന്നതിനും യു എൻ രക്ഷാസമിതി ഉൾപ്പെടെ ബഹുരാഷ്ട്ര സ്ഥാപനങ്ങളിൽ പരിഷ്കരണം വരുത്തേണ്ടതിന്റെ ആവശ്യകത ഇരുനേതാക്കളും ചർച്ച ചെയ്തു. നിലവിലെ സംഘർഷങ്ങൾ, നാവിക സഞ്ചാര സ്വാതന്ത്ര്യം, സുസ്ഥിര വികസനം, കൃത്രിമ ബുദ്ധി, പുനരുപയോഗ ഊർജ്ജ മേഖലയിലെ പുരോഗതി, ആഗോള ഭക്ഷ്യസുരക്ഷ തുടങ്ങിയ വിവിധ വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്തു. 4th തവണയും ബ്രിക്സിന്റെ അധ്യക്ഷ പദവി ഇന്ത്യ ഏറ്റെടുത്തതിൽ നരേന്ദ്രമോദിയെ യു എൻ സെക്രട്ടറി

അഭിനന്ദിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയനുമായി ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടത്തി. എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കണമെന്ന ഇന്ത്യയുടെ ഉറച്ച നിലപാട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവർത്തിച്ചു. പശ്ചിമേഷ്യയിലെ സമീപകാല സംഭവ വികാസങ്ങളെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. മേഖലയിൽ സമാധാനവും സ്ഥിരതയും ഉറപ്പാക്കാനും കപ്പൽ ഗതാഗത വാണിജ്യ സ്വാതന്ത്ര്യം സംരക്ഷിക്കാനും നാവികരുടെ സുരക്ഷ, ക്ഷേമം എന്നിവ ഉറപ്പാക്കാനും തുടർച്ചയായ ശ്രമങ്ങൾ ആവശ്യമാണെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാനമന്ത്രി കിസാൻ മൻധൻ യോജന ഇന്നേക്ക് 7 വർഷം പൂർത്തിയാക്കി. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ നൽകുകയെന്ന ലക്ഷ്യത്തോടെ 2019 ഈ ദിവസമാണ് പദ്ധതി ആരംഭിച്ചത്. പദ്ധതി പ്രകാരം യോഗ്യരായ ഭൂവുടമകൾക്കും ചെറുകിട നാമമാത്ര കർഷകർക്കും 60 വയസ്സു മുതൽ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ ഉറപ്പാക്കുന്നു. വാർദ്ധക്യത്തിൽ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക സ്ഥിരതയും അന്തസ്സും നൽകുന്നതിനും പിൽക്കാല വർഷങ്ങളിൽ സുരക്ഷയും സമാധാനവും ഉറപ്പാക്കുന്നതിനുമാണ് പെൻഷൻ പദ്ധതി രൂപകൽപ്പന ചെയ്തത്. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 ന് കീഴിൽ 1,8,77,000 വീടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ഭവന നഗരകാര്യ വികസന വകുപ്പ് സെക്രട്ടറി സതേന്ദ്രസിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് തീരുമാനം. നഗരപ്രദേശങ്ങളിൽ എല്ലാവർക്കും വീട് എന്ന ആശയം പ്രാവർത്തികമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം. പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അർഹരായ എല്ലാ ഗുണഭോക്താക്കളിലേക്കും എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾ കൂട്ടായ പരിശ്രമം നടത്തണമെന്ന് സതേന്ദ്രസിംഗ് നിർദ്ദേശിച്ചു. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിസ്ഥാന അടിയന്തര ശുശ്രൂഷ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2-ാമത്തെ ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷ ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പിന് 68,00,000 രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവർക്ക് പ്രതിവർഷം 15,000 രൂപ വീതമാണ് ലഭിക്കുക. ശബരിമല സീസൺ പരിഗണിച്ച് കെഎസ്ആർടിസി ഇത്തവണ 500 ബസ്സുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം ചർച്ച ചെയ്തതായി മന്ത്രി സി പി ജോൺ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ആലോചിച്ചതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് യാത്രാ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഇന്ന് രാവിലെ 8:30 ഹുബ്ബള്ളിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ നാളെ രാവിലെ 10 തിരുവനന്തപുരത്ത് എത്തി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മടക്കയാത്ര ആരംഭിക്കും. സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കട്ടരാമനെ വനം വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെൽസാസിനെയാണ് പുതിയ വയനാട് കളക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർഗോഡ് കളക്ടറായി നിയമിച്ചു. കാസർഗോഡ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ കൃഷിവകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. സംസ്ഥാനത്തെ ഗവൺമെന്റ് ഓഫീസുകളെ വയോജന സൌഹൃദമാക്കുന്ന നൂതന പദ്ധതിക്ക് സംസ്ഥാന വയോജന ക്ഷേമ വകുപ്പ് തുടക്കം കുറിക്കുന്നു. രാജ്യത്ത് ആദ്യമായാണ് വയോജന സൌഹൃദ ഓഫീസ് സർട്ടിഫിക്കേഷൻ സംവിധാനം നടപ്പാക്കുന്നത്. വില്ലേജ്, താലൂക്ക് ഓഫീസുകൾ, ആശുപത്രികൾ, ബാങ്കുകൾ, ഗതാഗത കൌണ്ടറുകൾ എന്നിവിടങ്ങളിൽ സർട്ടിഫിക്കേഷൻ നടപ്പാക്കും. പൊതു മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തി ഗോൾഡ്, സിൽവർ, ബ്രോൺസ് സർട്ടിഫിക്കറ്റുകളാണ് നൽകുന്നത്. നിശ്ചിത കാലയളവിനുശേഷം സർട്ടിഫിക്കറ്റുകൾ പുതുക്കും. മന്ത്രി കെ എം ഷാജി ഇന്ന് മലപ്പുറം ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. സംസ്ഥാന ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് നിർമ്മിക്കുന്ന 3 സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണങ്ങൾ മന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാവിലെ 9:30 എ ആർ നഗർ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിട നിർമ്മാണം ഉദ്ഘാടനം ചെയ്യുന്ന മന്ത്രി ഊരകം പറപ്പൂർ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ തറക്കല്ലിടൽ ചടങ്ങുകളിലും പങ്കെടുക്കും. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. 3 ദിവസത്തെ യോഗം പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ എ കെ ജി ഓഡിറ്റോറിയത്തിലാണ് യോഗം. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ എന്നിവരടക്കം 300 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുക.
കേരളത്തിലെ തെരഞ്ഞെടുപ്പ് തിരിച്ചടിയിലെ രാഷ്ട്രീയം, സംഘടനാപരമായ വീഴ്ചകൾ തുടങ്ങി

0: എന്നിവ ചർച്ച ചെയ്യുകയാണ് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ മുഖ്യ അജണ്ട. ചൊവ്വാഴ്ച വൈകിട്ട് ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിലെ റാലിയോടെയാണ് യോഗത്തിന് സമാപനമാവുക. കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനുകളിൽ വെള്ളം നിറയ്ക്കാൻ ആധുനിക സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു. ഇതിന് 2,74,00,000 രൂപ അനുവദിച്ചതായി അദ്ദേഹം അറിയിച്ചു. എക്സ്പ്രസ് അടക്കം എല്ലാ ട്രെയിനുകളിലും ദ്രുതഗതിയിൽ വെള്ളം നിറയ്ക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് ഏർപ്പെടുത്തുന്നത്. ഇടുക്കി അടിമാലിയിൽ ഇരട്ട കുട്ടികൾ മരിച്ച സംഭവത്തിൽ അടിമാലി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. കുട്ടികൾ തിന്നർ കഴിച്ചെന്നായിരുന്നു മാതാപിതാക്കളുടെ മൊഴി. കുട്ടികളിൽ ഒരാളുടെ കയ്യിൽ നിന്ന് തിന്നറിന്റെ സാമ്പിൾ കണ്ടെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസമാണ് ഇടുക്കി അടിമാലി പഞ്ചായത്തിലെ അഫ്സൽ സാന്ദ്ര ദമ്പതികളുടെ ഒരു വയസ്സായ ഇരട്ട കുട്ടികളെ തിന്നർ കഴിച്ച നിലയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനു ശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. മർക്കസ് സെൻട്രൽ ക്യാമ്പസിൽ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുമായി കൂടിക്കാഴ്ച നടത്തുന്ന അദ്ദേഹം മർക്കസ് കൺവെൻഷൻ സെന്ററിലെ പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിലും പങ്കെടുക്കും. രാജ്യത്തെ യുവജനങ്ങളുടെ തൊഴിൽ നൈപുണ്യവും കഴിവുകളും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ നൈപുണ്യ വികസന സംരംഭകത്വ മന്ത്രാലയവും നാഷണൽ സ്കിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനും സംയുക്തമായി ഇന്ത്യ സ്കിൽസ് 2026-27 സംഘടിപ്പിക്കുന്നു. സംസ്ഥാന തൊഴിൽ വകുപ്പിന് കീഴിലെ കേരള അക്കാദമി ഫോർ സ്കിൽസ് എക്സലൻസ് നേതൃത്വം നൽകുന്ന മത്സരങ്ങളിൽ 16 മുതൽ 25 വരെ പ്രായക്കാർക്ക് പങ്കെടുക്കാം. ചൈനയിൽ ജൂനിയർ ഏഷ്യ കപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ആദ്യ സെമി ഫൈനലിൽ ദക്ഷിണ കൊറിയയുമായി ഏറ്റുമുട്ടുകയാണ്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടും. പുരുഷ വിഭാഗത്തിൽ ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചു. മലേഷ്യയെ 1-3 ഗോളിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. നാളെ ഫൈനലിൽ ഇന്ത്യ ദക്ഷിണ കൊറിയയെ നേരിടും. യുഎസ് ഓപ്പൺ പുരുഷ ടെന്നീസിൽ ആദ്യ സെമി ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവ് റഷ്യൻ താരം കരേൻ ഖച്ചനോവിനെ തോൽപ്പിച്ചു. രണ്ടാം സെമിയിൽ 8-ആം സീഡായ ബെൽഷട്ടൻ 11-ആം സീഡായ ഫ്രാൻസിസ് ടിയാഫോയെയും തോൽപ്പിച്ചു. വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ആര്യന സബലേങ്ക എലേന റൈബക്കിനെ നേരിടും. രാത്രി 9:00 ന്യൂയോർക്കിലാണ് കലാശപ്പോരാട്ടം. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനൽ നാളെ. ദുബായിലെ മത്സരത്തിൽ ഇന്ത്യ നിലവിലെ ചാമ്പ്യൻമാരായ ശ്രീലങ്കയെ നേരിടും. ഇന്നലെ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിലെത്തിയത്. കോഴിക്കോട്ട് സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സംഘാടക സമിതി ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. ഒക്ടോബർ 25 മുതൽ 31 വരെയാണ് കായികമേള. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾ ഇന്നു മുതൽ 15 വരെ കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ നടത്തും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസ് പാടിയ ഗാനം ചിത്രം അണ്ണാമലൈ.

0: പോലീസ്.
1: മിസ് സീമ,
0: അതെ,
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: കാതലേ നിമ്മതി എന്ന പടത്തിന് വേണ്ടി SP ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ട സമയെടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണം മാസോണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമം.

0: മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080. ചിത്രം അരുണാചലം. ഗാനം പാടിയവർ എസ് പി ബാലസുബ്രഹ്മണ്യം, സുജാത, മീരാ കൃഷ്ണൻ, മനോരമ.

0: എനിക്ക് ഒരു ടിവി വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പോ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. ഏത് വലിപ്പത്തിലുമുള്ള ടിവിയും വാങ്ങാം. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ 6,490 രൂപ മുതൽ സ്മാർട്ട് LED ടിവികൾ, കൂടാതെ ടിവി പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: ശ്രീതിലകം, പെൺമയുടെ തിളക്കം, വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മുതൽ 2 വരെ
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
2: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
0: യേശുദാസ് പാടിയ ഗാനം, ചിത്രം മീര.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. നമസ്കാരം. FM പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബെലാറൂസ് വിദേശകാര്യമന്ത്രി മാക്സിം റിസൻകോവ് ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും ബെലാറൂസും തമ്മിൽ ബഹുകക്ഷി മേഖലകളിലെ വിശാലമായ സഹകരണം വളരുന്നതിന്റെ ഭാഗമായാണ് ബെലാറൂസിന്റെ ഉച്ചകോടിയിലെ പങ്കാളിത്തം. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അദാനോ ഗെബ്രയേസിസ് ന്യൂഡൽഹിയിലെത്തി. രാജ്യങ്ങളുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ആരോഗ്യ സംബന്ധമായ ആഗോള സഹകരണത്തിനും അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം സഹായകരമാകുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പിന് 68 ലക്ഷം രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രി VD സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. ശബരിമല സീസൺ പരിഗണിച്ച് KSRTC ഇത്തവണ 500 ബസ്സുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം ചർച്ച ചെയ്തതായി മന്ത്രി CP ജോൺ. മുഖ്യമന്ത്രി VD സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ആലോചിച്ചതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ അറിയിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ എന്നിവരടക്കം 300 പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് യാത്രാ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഇന്ന് രാവിലെ 8:30 ഹുബ്ബള്ളിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ നാളെ രാവിലെ 10 തിരുവനന്തപുരത്തെത്തി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മടക്കയാത്ര ആരംഭിക്കും. ഇടുക്കി അടിമാലിയിൽ ഇരട്ട കുട്ടികൾ മരിച്ച സംഭവത്തിൽ അടിമാലി പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആന്തരിക അവയവങ്ങൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് അറിയിച്ചു. US ഓപ്പൺ പുരുഷ ടെന്നീസിൽ വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ അരിയാന സബലെങ്ക എലേന റൈബക്കിനെ നേരിടും. രാത്രി 9:30 ന്യൂയോർക്കിലാണ് കലാശപ്പോരാട്ടം. FM പ്രധാന വാർത്തകളാണ് കേട്ടത്.

ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ആൽബം ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ശബരിമലയുടെ താഴെ കുഴുകുന്നു പുണ്യനദിയാം പമ്പ. ആൽബം അയ്യപ്പ ഗാനങ്ങൾ, പാടിയത് യേശുദാസ്, രചന ഹരി കുടപ്പനക്കുന്ന്, സംഗീതം വിദ്യാധരൻ.

തിരുവരങ്ങിൽ ഉടുക്കുകുട്ടി പാടി നിന്നൊരു പാണനാരെ. ആൽബം ചൈത്രഗീതങ്ങൾ. ഗായിക ചിത്ര. രചന ഒ എൻ വി കുറുപ്പ്. സംഗീതം ശരത്.

എന്നും ചിരിക്കുന്ന സൂര്യന്റെ ചെങ്കതിർ, എന്നിത്ര ധന്യതയാർന്നു. ആൽബം ഉത്സവഗാനങ്ങൾ, പടയ യേശുദാസ്, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഗ്രീഷ്മ മധ്യാഹ്നത്തിൽ ഓർക്കാതെ പെയ്യും ഒരു വേനൽ മഴയാണെനിക്കു നീ എന്നും. ആൽബം എനിക്കു നീ എന്നും. ഗായകൻ ജയചന്ദ്രൻ. രചന ശശി എൻ നായർ. സംഗീതം നജീബ്.

സ്നേഹം എനിക്കു സ്നേഹം, പുഴയോട് സ്നേഹം, മഴയോട് സ്നേഹം. ആൽബം സ്നേഹം എനിക്കു സ്നേഹം. രചന സംഗീതം സനൽകുമാർ.

രാവിന്റെ പാതിയാമത്തിലൊരു താരകം രാഗാർദ്രമായി വന്നുതിക്കും. ആൽബം ഏകാഗികളുടെ ഗീതം. പഴയത് സുദീപ് കുമാർ, ഗാനരചന രാജീവ് ആലുങ്കൽ, സംഗീതം രാജീവ് ആലുങ്കലിനൊപ്പം വിജയ് കരുൺ.

മന്മഥജ്വരത്തിന് മരുന്നറിയാമോ മാമ്പൂ മണമുള്ള കാറ്റേ. ആൽബം രാഗതരംഗിണി, പാടിയത് യേശുദാസ്. രചന യൂസുഫലി കേച്ചേരി, സംഗീതം വിദ്യാധരൻ.

ഇഷ്ടമാണോ നിനക്കെന്നെ ഇഷ്ടമാണോ, ആൽബം മോഹം. രചന സംഗീതം മൻസൂർ അഹമ്മദ്, പാടിയത് എം ജി ശ്രീകുമാർ. This.

എം ജി ശ്രീകുമാറും ഹേനയും പാടിയ ഗാനമാണ് കേട്ടത്. ഇനി അടുത്ത ഗാനത്തിലേക്ക്. ഒന്നു കണ്ടോട്ടെ, മതിയാകും വരെ ആ മുഖത്തൊന്ന് നോക്കിയിരുന്നോട്ടെ. യേശുദാസാണ് പാടിയത്. രചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ, സംഗീതം എം ജയചന്ദ്രൻ. ആൽബം സ്വന്തം.

നിറകണ്ണുമായന്റെ വാതിൽക്കലെത്തിയ അനുരാഗ സംഗീതമേ. രചന പ്രദീപ്, അഷ്ടമിച്ചിറ, ഈണമാലാപനം ഉമ്പായി. ആൽബം ഒരു മുഖം മാത്രം.

0: 99 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും, ഒപ്പം 4 വർഷം വാറന്റിയും.
1: മൈ ജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈ ജി ആൻഡ് മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ആൽബംഗാനങ്ങളിൽ ഒരു ഗാനം കൂടി, കാറ്റത്തും വെയിലത്തും മഞ്ഞത്തും മഴയത്തും. ആൽബം ചിൽഡ്രൻ സോങ്സ്, പാടിയ ദേശുദാസ്, രചന ബിഷു തിരുമല, സംഗീതം ആലപ്പി രംഗനാഥ്.

0: ജി പ്രൈസ് ചലഞ്ച്.
1: എ സികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്. ഒപ്പം മൈ ജി ഓണം മാസ ഓണം ഓഫർ തുടരുന്നു.
2: എല്ലാ മൈ ജി ഫീച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.
3: എന്തേട്ടാ ഒരു വിഷമം?
4: ഈ ഓണത്തിന് കുറച്ച് ഹോം അപ്ലയൻസസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരുന്നു, പക്ഷെ കാശിന്റെ കാര്യം.
3: അതിനെന്താ, കാശില്ലെങ്കിലും പർച്ചേസ് ചെയ്യാലോ, അതും ബെസ്റ്റ് ഓഫറിൽ.
4: അതെവിടുന്ന്?
3: ഇവിടെ മൈജിന്ന് ഈസി ആയി ഫിനാൻസ് കിട്ടും. തിരഞ്ഞെടുത്ത പ്രോഡക്റ്റുകൾക്ക് ഇപ്പൊ നോ കോസ്റ്റ് EMI ഉണ്ട്. പിന്നെ 30 കോടിയുടെ ഓഫറുകളും സമ്മാനങ്ങളും ഉണ്ട്.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
7: ചേട്ടാ ചായ എടുക്കട്ടെ?
8: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
7: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
8: അപ്പോ കാത്തിരിപ്പില്ലേ?
7: ഇല്ല.
1: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
9: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
10: എനിക്കൊരു TV വാങ്ങണമായിരുന്നു.
1: എന്നാ ഇപ്പൊ തന്നെ മൈജിയിലേക്ക് പോയിക്കോളൂ. മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ സ്മാർട്ട് LED TVകൾ, കൂടാതെ TV പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
11: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
12: 20 കാറുകൾ,
11: 25 സ്കൂട്ടറുകൾ,
12: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
11: 1 ലക്ഷം രൂപ വീതം 100 പേർക്ക്
12: ബമ്പർ സമ്മാനമായി BMW കാർ,
11: അങ്ങനെ 30 കോടി രൂപയുടെ
12: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
13: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
14: ആകാശവാണി കണ്ണൂർ. ഇനി 12:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
15: read by Shagun Chopra. Prime Minister Narendra Modi today held bilateral talks with his Ethiopian counterpart Dr. Abiy Ahmed Ali on the sidelines of the 18th BRICS summit in New Delhi. The Minister of External Affairs said in a statement that the two leaders held discussions aimed at further strengthening the bilateral strategic partnership. Both the leaders reviewed progress across key sectors, including economic cooperation, defense and security partnership, and capacity building. The meeting built on Prime Minister Modi's historic visit to Addis Ababa in December 2025. The two leaders also exchanged perspectives on regional and international developments of mutual interest and reaffirmed their commitment to close cooperation in multilateral fora. During the meeting, Prime Minister Modi expressed appreciation for Ethiopia's participation in the 18th BRICS summit and noted that its presence helped in reinforcing the collective voice of the Global South. The Prime Minister also held bilateral talks with his Malaysian counterpart Anwar Ibrahim on the margins of the BRICS summit being held under India's chairship. During the meeting, the two leaders reviewed the progress in bilateral cooperation across a range of areas including trade and investment, defense and security, and people-to-people ties. They also took stock of the outcomes of Prime Minister Modi's visit to Malaysia in February this year. Mr. Modi appreciated Malaysia's continued support in strengthening ASEAN-India relations. The leaders exchanged views on key regional and global issues of mutual interest and expressed their continued commitment to advancing the India-Malaysia Comprehensive Strategic Partnership. The Prime Minister also held bilateral talks with Crown Prince of Abu Dhabi, Sheikh Khalid bin Mohammed bin Zayed Al Nahyan, and the Prime Minister of Vietnam, Le Minh Hung. Chinese President Xi Jinping has arrived in New Delhi to participate in the BRICS Summit 2026. Prime Minister Narendra Modi is scheduled to hold a bilateral meeting with the Chinese President later today. Foreign Affairs Minister of Belarus, Maxim Ryzhnikov, arrived in New Delhi this morning to participate in the 18th BRICS Summit in New Delhi. India and Belarus share warm and friendly relations marked by growing cooperation across a broad range of areas in bilateral and multilateral spheres.

0: Minister of Vietnam Le Minh Hung has also arrived in New Delhi for the summit. He was received by the Minister of State for Civil Aviation Muralidhar Mohol at the airport. The 18th BRICS Summit is set to begin in New Delhi this afternoon. The two-day grand event will bring together 11 major emerging and developing economies including Brazil, China, Egypt, Ethiopia, Indonesia, India, Iran, Russia, Saudi Arabia, South Africa and the UAE. During the high-level event, leaders of the BRICS member countries are expected to discuss key issues including global governance, multilateralism, trade and investment, technology, food and energy security, healthcare, disaster resilience and critical supply chains. The summit is being held under India's 2026 BRICS chairship with the theme Building for Resilience, Innovation, Cooperation and Sustainability. Several world key leaders will participate in the high-profile summit. Prime Minister Narendra Modi will be joined by Russian President Vladimir Putin, Chinese President Xi Jinping, South African President Cyril Ramaphosa, Egyptian President Abdel Fattah el-Sisi, Indonesian President Prabowo Subianto, and Iranian President Masoud Pezeshkian. The summit will begin with a closed session for BRICS member countries on inclusive global governance and strengthening multilateralism. Leaders of the BRICS member countries will also visit the Bharat Innovates exhibition at Bharat Mandapam. This will be followed by a joint tree planting ceremony and a gala dinner hosted by Prime Minister Modi. In hockey, India reached the final of the Women Junior Asia Cup 2026, defeating South Korea 5-1 in Mochi, China today. For India, Supriya scored a hat-trick, while Madhu Sidhar and Sukhveer Kaur also found the net for India. Yuri Jong scored South Korea's only goal of the match. India will face the winner of the second semi-final between China and Japan in the final. Union Home Minister Amit Shah and Lok Sabha Speaker Om Birla have extended their wishes to the countrymen on the occasion of Prakash Purab of Sri Guru Granth Sahib today. In a social media post, Mr. Shah said that by conferring the status of Guru upon Sri Guru Granth Sahib, Sri Guru Gobind Singh conveyed the message that true guidance in life comes from knowledge, truth and principles. And that is the end of this news bulletin.
1: ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ നിലവിലുള്ള 3 ഒഴിവുകളിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെയുള്ളതും SSLC പാസ്സായതുമായ വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ഇരിട്ടി നഗരസഭാ പരിധിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉള്ളവർക്ക് മുൻഗണന. ഈ മാസം 17-ാം തീയതിക്ക് മുമ്പായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കാഞ്ഞങ്ങാട് മീനാപ്പീസിൽ പ്രവർത്തിച്ചുവരുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസ് സ്കൂളിൽ വിദ്യാതീരം പദ്ധതിയുടെ ഭാഗമായി കായിക പരിശീലകനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16-ാം തീയതി രാവിലെ 10:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 944-651-131. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കെമിസ്ട്രി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 16-ാം തീയതി രാവിലെ 11:30 നടക്കും. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദവും നെറ്റും പാസ്സായവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0499-256-027. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അഡ്ഹോക്ക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ാം തീയതി രാവിലെ 11:00 നടക്കും. ഫോൺ നമ്പർ 0467-25037. കണ്ണൂർ പരശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ 1 വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15 മുമ്പായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകണം. അർഹരായവർക്ക് ഇ ഗ്രാന്റ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 0497-27744.

9 7 2 7 8 4 0 4 4. പൈവളികെ ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ അട്ടഗോളി വാർഡുകളിലേക്ക്

0: 9049947719 സേവന വാർത്തകളാണ് കേട്ടത്.
1: എസിയുടെ വിലയിൽ മൈജിയുടെ പ്രൈസ് ചാലഞ്ച് മിസ് ചെയ്യല്ലേ.
2: എസികൾ വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വിലയിൽ, കൂടാതെ ഫ്രീ ഇൻസ്റ്റലേഷൻ, 5 ഇയർ വാറന്റി, ഫ്ലാറ്റ് 50% ഓഫ്, ഒപ്പം 30 കോടിയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി മൈജി ഓണം മാസോണം ഓഫർ തുടരുന്നു.
3: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്. ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്നൊരു മണി മുതൽ 1:40 വരെ. വിളിക്കാം 0497295600 എന്ന നമ്പറിൽ. മറ്റൊരു നമ്പർ 9495991015.

ആകാശവാണി കണ്ണു. ഇപ്പോൾ തോറ്റം പാട്ട് കേൾക്കാം. എം പി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ചത്.

എം പി കൃഷ്ണകുമാറും സംഘവും അവതരിപ്പിച്ച തോറ്റം പാട്ടാണ് ഇതുവരെ കേട്ടത്. ഇന്നൊരു മണിക്ക് ഓർമ്മയിലൊരു ഗാനം, ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങൾ. ഓർമ്മയിലൊരു ഗാനത്തിന്റെ ശബ്ദലേഖനം ഇന്ന് ഒരു മണി മുതൽ 1:40 വരെ. വിളിക്കുക 0497295600. മറ്റൊരു നമ്പർ 9495991015. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ്. പ്രധാന വാർത്തകൾ. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഉച്ചകഴിഞ്ഞ് തുടക്കമാവും. സംസ്ഥാനത്ത് സപ്ലൈകോ വഴി കുറഞ്ഞ വിലയിൽ സവാള വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ശബരിമല സീസണിൽ KSRTC 500 ബസുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി CP ജോൺ. CPIMനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ EDA ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഉച്ചകഴിഞ്ഞ് തുടക്കമാകും. 2 ദിവസത്തെ ഉച്ചകോടിയിൽ ബ്രസീൽ, ചൈന, ഈജിപ്ത്, എത്യോപ്യ, ഇന്തോനേഷ്യ, ഇന്ത്യ, ഇറാൻ, റഷ്യ, സൌദി അറേബ്യ, ദക്ഷിണാഫ്രിക്ക, UAE എന്നീ രാജ്യങ്ങളിലെ നേതാക്കൾ പങ്കെടുക്കും. പ്രതിരോധശേഷി നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്കായി നിർമ്മാണം എന്നതാണ് ഉച്ചകോടിയുടെ പ്രമേയം. ഡെസ്ക് റിപ്പോർട്ട്.
1: സമ്പൂർണ്ണ ആഗോള ഭരണവും ബഹുമുഖത്വവും ശക്തിപ്പെടുത്തൽ എന്ന വിഷയത്തിൽ അംഗരാജ്യങ്ങളുടെ സെഷനോടെയാണ് ഉച്ചകോടി ആരംഭിക്കുന്നത്. അംഗരാജ്യങ്ങളുടെ നേതാക്കൾ ഭാരത് മണ്ഡപത്തിൽ ഇന്നോവേറ്റേഴ്സ് എക്സിബിഷനും സാക്ഷ്യം വഹിക്കും. നേതാക്കൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷം ലോക നേതാക്കൾ വൃക്ഷത്തൈ നടും. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രിക്സ് നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ചകളും നടത്തും. ബെലാറസ്, ബൊളീവിയ, കസാഖിസ്ഥാൻ, ക്യൂബ, മലേഷ്യ, നൈജീരിയ, തായ്ലന്റ്, ഉഗാണ്ട, ഉസ്ബെക്കിസ്ഥാൻ, വിയറ്റ്നാം എന്നീ പങ്കാളിത്ത രാജ്യങ്ങളും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ബെലാറസ് വിദേശകാര്യമന്ത്രി മാക്സിം റിസങ്കോവ് രാവിലെ ന്യൂഡൽഹിയിലെത്തി. ഇന്ത്യയും ബെലാറസും തമ്മിൽ ബഹുകക്ഷി മേഖലകളിലെ വിശാലമായ സഹകരണം വളരുന്നതിന്റെ ഭാഗമായാണ് ബെലാറസിന്റെ ഉച്ചകോടിയിലെ പങ്കാളിത്തം. ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ ലോകാരോഗ്യ സംഘടന ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥാനോ ഗബ്രേസിസും ന്യൂഡൽഹിയിലെത്തി. രാജ്യങ്ങളുടെ പുരോഗതിക്കും സമൃദ്ധിക്കും ആരോഗ്യ സംബന്ധമായ ആഗോള സഹകരണത്തിനും അദ്ദേഹത്തിന്റെ ഇന്ത്യ സന്ദർശനം സഹായകരമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. തലസ്ഥാനത്തെത്തിയ വിയറ്റ്നാം പ്രധാനമന്ത്രി ലേമിൻ ഹുങ്ങിനെ കേന്ദ്ര സഹമന്ത്രി മുരളീധർ മോഹോൾ വിമാനത്താവളത്തിൽ സ്വീകരിച്ചു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടത്തി. ഇരു നേതാക്കളും ഉഭയകക്ഷി ബന്ധത്തിന്റെ പുരോഗതി വിലയിരുത്തുകയും വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യ വികസനം, സാങ്കേതികവിദ്യ, ശേഷി വർദ്ധിപ്പിക്കൽ, ജനങ്ങൾ തമ്മിലെ ബന്ധം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം കൂടുതൽ ശക്തമാക്കുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 കീഴിൽ 1,77,000 വീടുകൾക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ഭവന നഗരകാര്യ വികസന വകുപ്പ് സെക്രട്ടറി സത്യേന്ദ്ര സിംഗിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ യോഗത്തിലാണ് തീരുമാനം. നഗരപ്രദേശങ്ങളിൽ എല്ലാവർക്കും വീട് എന്ന ആശയം പ്രാവർത്തികമാക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം.

പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ അർഹരായ എല്ലാ ഗുണഭോക്താക്കളിലേക്കും എത്തുന്നുവെന്ന് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങൾ കൂട്ടായ പരിശ്രമം നടത്തണമെന്ന് സത്യേന്ദ്രസിംഗ് നിർദ്ദേശിച്ചു. സംസ്ഥാനത്ത് കുറഞ്ഞ വിലയിൽ സവാള വിതരണം സപ്ലൈകോ വഴി ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിപണിയിൽ കിലോയ്ക്ക് 65 മുതൽ 75 രൂപ വരെ വില വരുന്ന സവാളയാണ് 35 രൂപയ്ക്ക് ലഭ്യമാവുകയെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു. യു ഡി എഫ് ഗവൺമെന്റ് വിലക്കയറ്റം പിടിച്ചു നിർത്താൻ വിപണിയിൽ ഇടപെടുന്നതിന്റെ ഭാഗമായാണ് തീരുമാനമെന്നും വി ഡി സതീശൻ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ കർശന നിരീക്ഷണവും നടപടിയുമുണ്ടാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗത്തെ നഴ്സിംഗ് പാരാമെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് മദർ തെരേസ സ്കോളർഷിപ്പിന് 68 ലക്ഷം രൂപ അനുവദിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവർക്ക് പ്രതിവർഷം 15,000 രൂപ വീതമാണ് ലഭിക്കുക. ശബരിമല സീസൺ പരിഗണിച്ച് കെഎസ്ആർടിസി ഇത്തവണ 500 ബസ്സുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം ചർച്ച ചെയ്തതായി മന്ത്രി സി പി ജോൺ അറിയിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ അധ്യക്ഷതയിൽ ചേർന്ന ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ചേർന്ന യോഗത്തിലാണ് ഇക്കാര്യം ആലോചിച്ചതെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ അറിയിച്ചു. ഗണേശ ചതുർത്ഥിയോടനുബന്ധിച്ച് യാത്രാ തിരക്ക് പരിഗണിച്ച് കർണാടകയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പ്രത്യേക ട്രെയിൻ സർവീസ് ആരംഭിച്ചു. ഇന്ന് രാവിലെ 8:30 ഹുബ്ബള്ളിയിൽ നിന്ന് പുറപ്പെട്ട ട്രെയിൻ നാളെ രാവിലെ 10 തിരുവനന്തപുരത്തെത്തി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മടക്കയാത്ര ആരംഭിക്കും. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയിൽ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നതിനും അന്താരാഷ്ട്ര സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും അമേരിക്കൻ കൌൺസിൽ ജനറൽ മരിയാന എൽ നിഷുള്ളറുമായി കൂടിക്കാഴ്ച നടത്തിയതായി മന്ത്രി പി സി വിഷ്ണുനാഥ് അറിയിച്ചു. ടൂറിസം മേഖലയിലെ നിക്ഷേപകർക്ക് അവസരങ്ങൾ ഒരുക്കുന്നതിനൊപ്പം അടിസ്ഥാന സൌകര്യ വികസനം, ഉത്തരവാദിത്ത ടൂറിസം, അനുഭവാധിഷ്ഠിത ടൂറിസം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിന് സാധ്യതകളും കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്തതായി മന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. ഇഡി കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. സിപിഐഎമ്മിനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ഒന്നിച്ച് ശ്രമിക്കുകയാണെന്ന് അദ്ദേഹം കണ്ണൂരിൽ കുറ്റപ്പെടുത്തി. ഇഡിയെ ഉപയോഗിച്ച് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഉയർത്തിയ ഒരു ആരോപണവും നിയമത്തിനു മുന്നിൽ നിലനിൽക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട്ട് നാളെ തുടക്കമാകും. 3 ദിവസത്തെ യോഗം പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി ഉദ്ഘാടനം ചെയ്യും. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ എ കെ ജി ഓഡിറ്റോറിയത്തിലാണ് യോഗം. പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ പ്രതിനിധികൾ എന്നിവരടക്കം 300 പ്രതിനിധികളാണ് യോഗത്തിൽ പങ്കെടുക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് സൌദി അറേബ്യ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചുപൂട്ടി. ഇറാഖിൽ നിന്നാണ് ആക്രമണം ഉണ്ടായതെന്നും മുൻകരുതൽ നടപടിയായാണ് അടച്ചുപൂട്ടലെന്നും സൌദി ഊർജ്ജ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തെ ഇറാഖ് ഗവൺമെന്റ് അപലപിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ പ്രവേശിച്ചു. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ ടീം ഫൈനലിലെത്തിയത്. മറ്റൊരു സെമിയിൽ ആതിഥേയരായ ചൈന ജപ്പാനെ നേരിടുകയാണ്. പുരുഷ വിഭാഗം ഫൈനലിൽ ഇന്ത്യ നാളെ ദക്ഷിണ കൊറിയയെ നേരിടും. യുഎസ് ഓപ്പൺ പുരുഷ ടെന്നീസ് ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവും അമേരിക്കയുടെ ബെൽ ഷെൽട്ടനും നാളെ ഏറ്റുമുട്ടും. ആദ്യ സെമിയിൽ ഫൈനലിൽ റഷ്യൻ താരം കരിയൻ ഖച്ചനോവിനെയാണ് സ്വരേവ് തോൽപ്പിച്ചത്. രണ്ടാം സെമിയിൽ 8th സീഡായ ബെൻ ഷെൽട്ടൻ 11th സീഡായ ഫ്രാൻസിസ് റിയോഫോയെയാണ് പരാജയപ്പെടുത്തിയത്. വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻ ആര്യാന സെബലേങ്ക എലേന റൈബക്കിനെ നേരിടും. രാത്രി 9:00 ന്യൂയോർക്കിലാണ് കലാശപ്പോരാട്ടം. വനിതാ 2020 ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നാളെ ഇന്ത്യ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ നേരിടും. ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 8:00 മത്സരം. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ തുടക്കമായി. ത്വൈക്കാണ്ടോ, ജിംനാസ്റ്റിക്സ്, ഫെൻസിംഗ്, ഗുസ്തി, ചെസ് എന്നീ ഇനങ്ങളിലായി 2,300 വിദ്യാർത്ഥികൾ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. 4th അന്താരാഷ്ട്ര കോവളം മാരത്തൺ അഥവാ തൂഫാൻ റൺ നാളെ തിരുവനന്തപുരത്ത് നടത്തും. ലഹരി വിരുദ്ധ ബോധവൽക്കരണവും മാനസികാരോഗ്യ സംരക്ഷണവും മുൻനിർത്തി കേരള പോലീസിന്റെ സഹകരണത്തോടെയാണ് യങ് ഇന്ത്യൻ ശ്രീവാൻഡ്രം ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ തൂഫാൻ റൺ സംഘടിപ്പിച്ചിരിക്കുന്നത്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളത്തിലെത്തും. ഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുത്തതിനുശേഷമാണ് അദ്ദേഹം കോഴിക്കോട്ടെത്തുക. ഇന്ന് ലോക പ്രഥമ ശുശ്രൂഷാ ദിനം. കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രഥമ ശുശ്രൂഷ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. വിദഗ്ധ സഹായം ലഭിക്കുന്നതിന് മുൻപ് അടിസ്ഥാന അടിയന്തര ശുശ്രൂഷാ നൈപുണ്യങ്ങൾ എങ്ങനെ ജീവൻ രക്ഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ആഗോളതലത്തിൽ ജനങ്ങളിൽ അവബോധം വളർത്തുകയാണ് ദിനാചരണ ലക്ഷ്യം. എല്ലാ വർഷവും സെപ്റ്റംബറിലെ 2nd ശനിയാഴ്ചയാണ് ലോക പ്രഥമ ശുശ്രൂഷാ ദിനമായി ആചരിക്കുന്നത്.

0: സംസ്ഥാനത്ത് 36 IAS ഉദ്യോഗസ്ഥരുടെ ചുമതലകളിൽ സംസ്ഥാന ഗവൺമെന്റ് മാറ്റം വരുത്തി. ശ്രീറാം വെങ്കട്ടരാമനെ വനംവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയായി നിയമിച്ചു. അരുൺ കെ വിജയനാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ. വി ചെൽസ സിനിയാണ് പുതിയ വയനാട് കലക്ടർ. ശ്രീധന്യ സുരേഷിനെ കാസർകോട് കലക്ടറായി നിയമിച്ചു. കാസർകോട് ജില്ലാ കലക്ടർ അർജുൻ പാണ്ഡിനെ കൃഷിവകുപ്പ് ഡയറക്ടറായി നിയമിച്ചു. കൊയിലാണ്ടിയിലെ നന്ദിയിൽ സ്ഥിതി ചെയ്യുന്ന കെൽട്രോണിന്റെ വികസനത്തിന് കർണാടക മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറുമായും മന്ത്രി കൃഷ്ണ ബൈരേഗൌഡയുമായും കെ പ്രവീൺകുമാർ എംഎൽഎ ബംഗളൂരുവിൽ കൂടിക്കാഴ്ച നടത്തി. AICC ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും ഷാഫി പറമ്പിൽ എംപിയും സഹായം അഭ്യർത്ഥിച്ചതിനെ തുടർന്ന് കൂടിക്കാഴ്ചയ്ക്ക് വഴിയൊരുങ്ങി. പാലക്കാട് ജില്ലയിൽ ഉണക്ക് ഭീഷണി നേരിടുന്ന ഒന്നാം വിള നെൽകൃഷിക്കായി മലമ്പുഴ ഡാം ഈ മാസം 16 തുറക്കാൻ തീരുമാനമായി. വാളയാർ മീങ്കര ഡാമുകൾ തുറക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നു. കൽമണ്ഡപം കനാൽ പാലം പണി യുദ്ധകാല അടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും തീരുമാനിച്ചു. പ്ലസ് വൺ ഒന്നാം വർഷ പുനർമൂല്യനിർണയ ഫലം പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പോർട്ടലിൽ പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണയത്തിന് അപേക്ഷിച്ചവർക്ക് അടുത്ത മാസം നടക്കുന്ന സപ്ലിമെന്ററി പരീക്ഷകളുടെ ഫീസ് ചൊവ്വാഴ്ച വരെ പിഴ കൂടാതെ അടയ്ക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ ഉച്ചകഴിഞ്ഞ് തുടക്കമാകും. സപ്ലൈകോ സംസ്ഥാനത്ത് കുറഞ്ഞ വിലയിൽ സവാള വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി.ഡി സതീശൻ. ശബരിമല സീസണിൽ KSRTC 500 ബസ്സുകൾ ലീസിനെടുത്ത് അധിക സർവീസ് നടത്തുന്ന കാര്യം പരിഗണിക്കുമെന്ന് മന്ത്രി സി.പി. ജോൺ. CPIMനെ തകർക്കാൻ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ ED ഉപയോഗിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ചൈനയിൽ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കിയിൽ ഇന്ത്യൻ വനിതാ ടീം ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.

0: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം.
1: ആത്മഹത്യയെക്കുറിച്ച് പറയുന്നവർ അത് ചെയ്യില്ല, അത് ശ്രദ്ധ നേടാനും ഒക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആത്മഹത്യയെക്കുറിച്ച് സമൂഹത്തിലുള്ള പ്രധാന തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്?
2: ആത്മഹത്യയെക്കുറിച്ച് വളരെയധികം തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട്. ഉദാഹരണത്തിന്, വളരെ മാനസിക ദൗർബല്യമുള്ള വ്യക്തികളാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വ്യക്തികളൊന്നും ജീവിക്കേണ്ടവരല്ല, അവരൊക്കെ മരിച്ചു പോകേണ്ടവരാണ് എന്ന് തന്നെ ചിലർ പറയാറുണ്ട്. മാത്രമല്ല, ചിലർ ആത്മഹത്യ ചെയ്യുമ്പോൾ അത് അവരുടെ അഭിമാന ക്ഷതം കൊണ്ടാണ്, അല്ലെങ്കിൽ ചില പ്രത്യേക മാനസിക പെരുമാറ്റ ദൂഷ്യം കൊണ്ടാണ്, അഹങ്കാരം കൊണ്ടാണ്, അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ പറയാറുണ്ട്. എടുത്തുചാട്ടം മൂലമാണ്, ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്, ഇതെല്ലാം തെറ്റിദ്ധാരണയാണ്. ഒരു വ്യക്തി ആത്മഹത്യാ ചിന്ത പ്രകടിപ്പിക്കുന്നത് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലാണ്. ആർക്കും അവരുടെ ദേഹത്തെ വേദനിപ്പിക്കാൻ യാതൊരു താല്പര്യമില്ല. ആരെങ്കിലും സ്വന്തം കയ്യിലൊരു സൂചി കുത്താൻ പോലും തയ്യാറാവില്ല. ഒരു ഓപ്പറേഷൻ പോലും വളരെ അത്യാവശ്യമാണെങ്കിൽ കൂടി ആത്മഹത്യ ചിന്ത പ്രകടിപ്പിക്കുന്ന വ്യക്തിക്ക് പോലും ഭയം ഉണ്ടാവും. അപ്പൊ ആരും മരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പൊ അത്രയധികം ജീവിതം വ്യർത്ഥമാണെന്ന് തോന്നുകയും അത്രയധികം ഒരു മോശമായ സാഹചര്യത്തിൽ ഇനിയൊരു ജീവിതം ഇല്ല എന്ന് തോന്നുന്ന ഒരു മാനസികാവസ്ഥയിൽ മാത്രമേ ഇത്തരം ചിന്തകൾ പ്രകടിപ്പിക്കുകയുള്ളൂ. അപ്പോൾ അതൊരു മാനസിക പ്രശ്നമായിട്ടാണ് കണക്കാക്കേണ്ടത്. അഹങ്കാരമോ വ്യക്തിത്വ വൈകല്യമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രശ്നങ്ങളായി കണക്കാക്കാതെ ആ വ്യക്തിയുടെ ചിന്തയെ ബാധിക്കുന്ന, ശരീരത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായി തന്നെ കണക്കാക്കി അതിന് മറ്റേത് രോഗത്തെ പോലെയും ചികിത്സ നൽകാൻ നമ്മൾ ശ്രമിക്കേണ്ടതും പരിഗണന നൽകാൻ ശ്രമിക്കേണ്ടതും ആണ്.
1: ആ വ്യക്തിയുടെ ആത്മഹത്യയെക്കുറിച്ചുള്ള സംസാരത്തെ ഗൌരവമായി എടുക്കുകയും വ്യക്തിയെ കുറ്റപ്പെടുത്തുകയോ പരിഹസിക്കുകയോ ചെയ്യാതെ ആവശ്യമായ സഹായം എത്തിക്കുകയാണ് ചെയ്യേണ്ടത്.
2: തീർച്ചയായും, നേരത്തെ പറഞ്ഞ പോലെ ഒരിക്കലും പരിഹസിക്കുകയോ സഹായം നൽകാതിരിക്കുകയോ ചെയ്യരുത്. തീർച്ചയായും ആ വ്യക്തി പ്രകടിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ ശ്രദ്ധയോടുകൂടി കേൾക്കണം. മറ്റ് ഏത് രോഗാവസ്ഥയെക്കാട്ടിലും കൂടുതൽ പ്രാധാന്യം കൊടുക്കുകയും വേണം. ആത്മഹത്യാ ചിന്ത ഒരു എമർജൻസിയാണ്, മെഡിക്കൽ എമർജൻസി തന്നെയാണ്. ഒരു വ്യക്തിക്ക് ആക്സിഡന്റ് വരികയോ അല്ലെങ്കിൽ പക്ഷാഘാതം വരികയോ അല്ലെങ്കിൽ കഠിനമായ രക്തസ്രാവം ഉണ്ടാവുകയോ ചെയ്യുന്നത് പോലെ തന്നെയാണ് ശരീരത്തിന്റെ ബാഹ്യമായ രീതിയിൽ ഒരു പ്രശ്നമില്ലാത്തൊരു വ്യക്തി ആത്മഹത്യ ചിന്ത പ്രകടിപ്പിക്കുന്നത്. കാരണം രണ്ടും മരണത്തിലേക്ക് തന്നെയാണ് നയിക്കുന്നത്. അപ്പോൾ ശരീരത്തിന്റെ ബാഹ്യഭാഗങ്ങളിൽ ഒരു പ്രശ്നമില്ല എന്ന് കരുതി അതൊരു എമർജൻസി അല്ല എന്ന് കണക്കാക്കാൻ പാടില്ല. ആ വ്യക്തിക്ക് വേണ്ട പരിചരണം നൽകുകയും പറ്റാവുന്ന രീതിയിൽ അദ്ദേഹത്തെ പൂർണ്ണമായി നിരീക്ഷിക്കുകയും നിരീക്ഷാ സംവിധാനമുള്ള ഒരു സ്ഥലത്ത് അഡ്മിറ്റ് ആക്കുകയും വേണം.
1: ഒരാള് ഉടൻ തന്നെ സ്വയം അപകടപ്പെടുത്താനുള്ള സാധ്യത ഉണ്ടെന്ന് കൂടെയുള്ളവർക്ക് തോന്നുകയാണെങ്കിൽ ആദ്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്?
2: ആദ്യമായി

0: ഒരു വ്യക്തി സ്വന്തമായിട്ട് അപകടപ്പെടുത്തുകയോ അല്ലെങ്കിൽ വേറൊരാളെ കൂടി അപകടപ്പെടുത്തുകയോ ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ പരമാവധി മാനസികമായി അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക, അതായത് അദ്ദേഹത്തോട് തുറന്ന് സംസാരിക്കാൻ തയ്യാറാവുകയും അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ കേൾക്കാൻ ആൾക്കാരുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുകയും വേണം. മാത്രമല്ല കുറ്റപ്പെടുത്താനോ അമിത ഭയം ഉളവാക്കുന്ന രീതിയിൽ പെരുമാറാനോ പാടുള്ളതല്ല. അദ്ദേഹത്തിന്റെ ചുറ്റുവട്ടത്തും എന്തെങ്കിലും രീതിയിലുള്ള മാരകായുധങ്ങളോ അല്ലെങ്കിൽ സ്വയം ഉപദ്രവിക്കാനോ മറ്റുള്ളവരെ ഉപദ്രവിക്കാനോ സാധ്യമാവുന്ന രീതിയിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തു മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു വ്യക്തിക്ക് വേറൊരാളെ അപായപ്പെടുത്തി പിന്നെ സ്വയം അപായപ്പെടുത്തണമെന്നുള്ള ചിന്തയുണ്ടെങ്കിൽ അദ്ദേഹത്തോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് പകരം വളരെ സഹാനുഭൂതിയോടുകൂടി അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കാതെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തയ്യാറാവണം. അതിന് വളരെ സഹാനുഭൂതിയോടുകൂടി കേൾക്കാനുള്ള മനസ്സ് നമുക്കും ഉണ്ടാവണം. അദ്ദേഹത്തെ സമാധാനപ്പെടുത്താൻ സാധിക്കണം. മാത്രമല്ല പറ്റാവുന്ന പോംവഴികൾ നിർദ്ദേശിക്കാൻ സാധിക്കുകയും അത് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാതെ അദ്ദേഹത്തെ സംസാരത്തിലൂടെ പരമാവധി നേരായ ഒരു ചിന്താധാരയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യണം. ഇതിനൊപ്പം തന്നെ സാധ്യമായ എല്ലാ രീതിയിലും നമ്മൾ അദ്ദേഹത്തിന് ഒരു ചികിത്സ കൊടുക്കാൻ തയ്യാറാവുകയും അതിനുള്ള കാര്യങ്ങൾ അതിന്റെ ഒപ്പം തന്നെ ചെയ്യുകയും വേണം. വേണമെങ്കിൽ 108 ആംബുലൻസ് മുതലായവ അറേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ പറഞ്ഞ പോലെ വേറെ അതോറിറ്റീസിനെ നമുക്ക് അറിയിക്കാം, പോലീസ് മുതലായവയെ അറിയിക്കാം. ഇവരുടെ എല്ലാ സഹകരണത്തോടു കൂടി മാത്രമേ നമുക്ക് അദ്ദേഹത്തെ രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ.
1: ആ വ്യക്തിയെ ഒറ്റയ്ക്ക് വിടാതെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് നന്നായിരിക്കും അല്ലേ?
0: അതെ, വീടിനുള്ളിൽ സംഭവിക്കുന്ന ഒരു പ്രശ്നമാണെങ്കിൽ, അതായത് ഒരു കഠിനമായ വിഷാദ രോഗമുള്ള ഒരു വ്യക്തി ആത്മഹത്യാ ചിന്തകൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊന്നും വേണ്ടി വരികയില്ല. നമുക്ക് അദ്ദേഹത്തെ അടുത്തുള്ള ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്കോ അല്ലെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധനെയോ സൈക്കാട്രിസ്റ്റിനെയോ കാണിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു പബ്ലിക് എമർജൻസി, ഒരു വ്യക്തി ഒരു സ്ഥലത്ത് കയറിയിരുന്ന് ആത്മഹത്യ ചെയ്യുന്നൊക്കെ ഭീഷണി മുഴക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്.
1: ഇതിനായിട്ട് അടിയന്തര സേവനങ്ങൾ ഉണ്ടാവുമല്ലോ, അപ്പോ ബന്ധപ്പെടാനായിട്ട് ഉള്ള നമ്പർ ഉണ്ടാവില്ലേ ഡോക്ടർ?
0: ഉണ്ടാവും. അടിയന്തര അപകട സാധ്യതയുണ്ടെങ്കിൽ ഒറ്റയ്ക്കിരിക്കാതെ അടുത്തുള്ള ആശുപത്രിയിലോ അടിയന്തര സേവനത്തിലോ ഒരു വ്യക്തിക്ക് ഉടൻ സഹായം തേടാം. കൂടാതെ അടിയന്തര ഘട്ടങ്ങളിൽ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ഡോക്ടർമാർക്കോ അടിയന്തര സഹായം തേടാവുന്നതാണ്. ഇന്ത്യയിൽ അടിയന്തര സഹായത്തിനായി 112 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. മാത്രമല്ല മാനസികാരോഗ്യ സഹായത്തിനായി ടെലിമാനസിന്റെ 1446 എന്ന സേവനവും ലഭ്യമാണ്. ഇന്ത്യയിൽ അടിയന്തര സഹായത്തിനായി 112 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കൂടാതെ മാനസികാരോഗ്യ സഹായത്തിനായി ടെലിമനസിന്റെ 1446 എന്ന സേവനവും ലഭ്യമാണ്.
1: ആത്മഹത്യാ ശ്രമം നടത്തിയ ഒരാൾക്ക് പിന്നീട് എന്ത് തരത്തിലുള്ള സഹായങ്ങളൊക്കെയാണ് ആവശ്യമായി വരുന്നത്?
0: അതെ, അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച രീതി അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ സാമൂഹിക മാനസിക നില വരെ അടിസ്ഥാനമാക്കി തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വ്യക്തി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുന്നത് പല രീതിയിലായിരിക്കാം. വളരെ ലീതലായ, അതായത് വളരെ മാരകമായ രീതികൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരൊക്കെ പലപ്പോഴും മരണപ്പെടുകയോ അല്ലെങ്കിൽ രക്ഷപ്പെട്ട് കിട്ടുകയാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയോ ചെയ്യും. ഇപ്പൊ അവരെ ICU, അതായത് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ പോയി നമ്മൾ കാണേണ്ട ഒരു അവസ്ഥ ആദ്യം തന്നെ ഉണ്ടാവും ഡോക്ടർക്ക്. എന്നാൽ ആ സമയത്ത് അതിനെപ്പറ്റി സംസാരിക്കാതെ അദ്ദേഹം ക്ലിനിക്കലി സ്റ്റേബിൾ, അതായത് അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്തം. അതിനുശേഷം മാത്രം അതിനെപ്പറ്റി അവർക്ക് സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സംസാരിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഒരിക്കലും നമ്മൾ അവരെ കുറ്റപ്പെടുത്തുകയോ സംസാരിക്കാൻ അമിതമായി പ്രേരിപ്പിക്കാതിരിക്കുകയും ചെയ്യാൻ ശ്രമിക്കണം. അവർക്ക് തുറന്ന് സംസാരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമ്പോൾ അവർക്ക് സംസാരിക്കാൻ തോന്നുകയും കാര്യങ്ങൾ അവർ വിശദമായി സംസാരിക്കുകയും ചെയ്യുമ്പോൾ അതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം പിന്നോട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ. ഉദാഹരണത്തിന് പെട്ടെന്ന് ഉള്ള ഒരു ഭയം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി കൊണ്ടോ ഉണ്ടാവുന്ന ഒരു ആത്മഹത്യാ ചിന്ത ആണെങ്കിൽ അങ്ങനെയുള്ള ഭയം അല്ലെങ്കിൽ ആ പ്രതിസന്ധി നീക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് വീട്ടുകാരോടും കൂടി നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അല്ലാതെ വ്യക്തിത്വ വൈകല്യത്തിന്റെ ഭാഗമായുള്ള തുടർച്ചയായ ആത്മഹത്യ പ്രവണതയാണെങ്കിൽ അതിനുള്ള ചികിത്സ നൽകേണ്ട ആവശ്യമുണ്ട്. ചില സമയങ്ങളിൽ മരുന്നുകളും വേണ്ടിവരും. കാരണം ഈ ആത്മഹത്യാ ചിന്ത പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് നിരാശ അല്ലെങ്കിൽ വിഷാദ രോഗം ഒക്കെ ആ സമയത്ത് ഉണ്ടാവാം. അപ്പൊ അതിനുള്ള ചികിത്സ വേണ്ടിവരും. തുടർച്ചയായ ചില തെറ്റിദ്ധാരണകൾ മൂലമോ അല്ലെങ്കിൽ ചില സംശയങ്ങൾ മൂലമോ തുടർച്ചയായ ചിന്തകൾ മൂലമോ ഉള്ള പ്രശ്നങ്ങളാണെങ്കിൽ അതിനുള്ള ചികിത്സ വേണ്ടിവരും. കൂടാതെ ആത്മഹത്യാ ചിന്ത തുടർച്ചയായി പ്രകടിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയും വേണ്ടിവരും. ചിലപ്പോൾ ചില പ്രത്യേക തെറാപ്പികൾ, DBT അല്ലെങ്കിൽ CBT എന്ന പേരുള്ള തെറാപ്പികളൊക്കെ ഇതിന്റെ ഭാഗമായി നമുക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പൊ മരുന്ന് സാമൂഹ്യപരമായ ഒറ്റപ്പെടൽ തടയാൻ വേണ്ടി ശ്രമിക്കുക, സാമൂഹ്യപരമായ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാവുക, വീട്ടുകാരുടെ ഇടപെടൽ കൂടാതെ കൗൺസിലിംഗ്, ഇവയെല്ലാം ആത്മഹത്യാ ചിന്തയിൽ നിന്നും ആ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് ആവശ്യമായി വരാം.
1: മാനസിക പിന്തുണ അത്യാവശ്യമായിരിക്കും.
0: അതെ, മാനസിക പിന്തുണ കൂടാതെ മരുന്നും സാമൂഹ്യപരമായ ഒരു സഹാനുഭൂതി പ്രകടിപ്പിക്കലും സാമൂഹ്യപരമായ സപ്പോർട്ടും ഇതിന് വേണം.
1: ഈ ലോക ആത്മഹത്യാ പ്രതിരോധ ദിനത്തിൽ

0: പൊതുജനങ്ങളോട് ഡോക്ടർക്ക് നൽകുവാനുള്ള പ്രധാന സന്ദേശം എന്താണ്?
1: ഈ ദിനത്തിൽ നൽകാവുന്ന ഒരു പ്രധാന സന്ദേശം, ആരും ഒറ്റയ്ക്കല്ല എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുമുള്ള ഒരാൾ പുറത്തുനിന്ന് സാധാരണയിൽ തോന്നിയാലും ഉള്ളിൽ വലിയൊരു പോരാട്ടത്തിലായിരിക്കാം. അതുകൊണ്ട് നമ്മൾ പരസ്പരം ശ്രദ്ധിക്കാൻ ശ്രമിക്കണം. ഒരാളുടെ വിഷമം കേൾക്കണം. വിധി എഴുതാതെ വേണം സംസാരിക്കാൻ. ആവശ്യമായപ്പോൾ വിദഗ്ധ സഹായത്തിലേക്ക് അവരെ എത്തിക്കാനും നമുക്ക് സാധിക്കും. എങ്ങനെയുണ്ട് എന്നൊരു ചോദ്യം പോലും പലപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു സംഭാഷണത്തിന്റെ തുടക്കമിടാം. ആത്മഹത്യ പ്രതിരോധം ഒരു വ്യക്തിയുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് സമൂഹത്തിന്റെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് നമ്മൾ എന്തായാലും മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും മാധ്യമങ്ങളുടെയും സമൂഹത്തിന്റെയും ഒക്കെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങാം. വിഷമം അനുഭവിക്കുന്ന ആൾക്കാരെ കേൾക്കാം, അവരെ സഹായിക്കാം, പ്രതീക്ഷ നൽകാം.
0: ഇപ്പോ സെപ്റ്റംബർ 10 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആത്മഹത്യ തടയാൻ കഴിയും, സഹായം ചോദിക്കുന്നതും സഹായം നൽകുന്നതും രണ്ടും ഒരുപോലെ പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ളതാണ്.
1: തീർച്ചയായും.
2: ലോക ആത്മഹത്യാ പ്രതിരോധ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മനോരോഗ വിദഗ്ധനും ജില്ലാ മാനസികാരോഗ്യ പദ്ധതി നോഡൽ ഓഫീസറുമായ ഡോക്ടർ ശരത് എസ് നായരുമായുള്ള അഭിമുഖമാണ് ഇതുവരെ കേട്ടത്. കൂടെ ശ്രീകലാപിച്ചു.
0: ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12:40.
3: ആകാശവാണി കണ്ണൂർ. ഇനി 12:50 വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
2: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യ സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ വിശദമായി. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന പ്രധാന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ഒരു റിപ്പോർട്ട്.
4: സമഗ്രമായ ആഗോള ഭരണവും ബഹുരാഷ്ട്ര സഹകരണത്തിന്റെ ശക്തിപ്പെടുത്തലും എന്ന വിഷയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കായി നടത്തുന്ന സെഷനോടെയാണ് ഉച്ചകോടിക്ക് തുടക്കമാകുക. ഭാരത് മണ്ഡപത്തിൽ ഒരുക്കിയിരിക്കുന്ന ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം വൈകിട്ട് ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ സന്ദർശിക്കും. തുടർന്ന് നേതാക്കൾ സംയുക്തമായി വൃക്ഷത്തൈ നടും. ഇന്നും നാളെയുമായി ഭാരത് മണ്ഡപത്തിൽ നടക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളി രാജ്യങ്ങളും വിവിധ അന്താരാഷ്ട്ര സംഘടനകളുടെ 12 പ്രതിനിധികളും പങ്കെടുക്കും. ഞായറാഴ്ച ബ്രിക്സ് പങ്കാളിത്ത രാജ്യങ്ങളിലെ നേതാക്കളെയും ക്ഷണിക്കപ്പെട്ടവരെയും പ്രധാനമന്ത്രി സ്വാഗതം ചെയ്യും. ഉച്ചകോടിയുടെ സമാപന ദിനമായ നാളെ ബ്രിക്സ് നേതാക്കൾ സംയുക്ത പ്രസ്താവന പുറത്തിറക്കും. പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
2: ഉന്നതതല സമ്മേളനത്തിൽ ആഗോള ഭരണ നിർവഹണം, ബഹുപക്ഷവാദം, വ്യാപാര നിക്ഷേപം, സാങ്കേതിക വിദ്യ, ഭക്ഷ്യ ഊർജ്ജ സുരക്ഷ, ആരോഗ്യം, ദുരന്തങ്ങളെ നേരിടാനുള്ള ശേഷി, നിർണായക വിതരണ ശൃംഖലകൾ തുടങ്ങിയ സുപ്രധാന വിഷയങ്ങൾ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ ചർച്ച ചെയ്യും. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിന് വിദേശ നേതാക്കളും ഉന്നത ഉദ്യോഗസ്ഥരും ന്യൂഡൽഹിയിൽ എത്തി. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് അല്പം മുൻപ് എത്തിച്ചേർന്നു. വിയറ്റ്നാം പ്രധാനമന്ത്രിയും ബെലറൂസ് വിദേശകാര്യമന്ത്രിയും ന്യൂഡൽഹിയിലെത്തിയിട്ടുണ്ട്. ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആഫ്രിക്കൻ യൂണിയനെ പ്രതിനിധീകരിച്ച് ബുറുണ്ടി പ്രസിഡന്റ് അബുദാബി കിരീടാവകാശി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം തുടങ്ങിയവർക്ക് പുറമെ ഈജിപ്ത്, എത്യോപ്യ, ഫിലിപ്പീൻസ്, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരും ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, വികസന പങ്കാളിത്തം, അടിസ്ഥാന സൌകര്യം, സാങ്കേതിക വിദ്യ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം തുടങ്ങി വിവിധ മേഖലകളിലെ

0: സഹകരണം ശക്തമാക്കുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. വിവിധ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി ഇന്നും ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട് നടക്കും. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹംഗ് എന്നിവരുമായി കൂടിക്കാഴ്ച തീരുമാനിച്ചിട്ടുണ്ട്. റഷ്യൻ പ്രസിഡന്റ്, ഇറാൻ പ്രസിഡന്റ്, ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറൽ തുടങ്ങിയവരുമായി ഇന്നലെയായിരുന്നു കൂടിക്കാഴ്ച. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും നാവികരുടെ സുരക്ഷയും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. വ്യാപാര തടസ്സങ്ങൾ നീക്കുന്നതിനും ബിസിനസ് അവസരങ്ങൾ വിപുലീകരിക്കുന്നതിനുമായി പ്രവർത്തിക്കാൻ അദ്ദേഹം ബ്രിക്സ് അംഗരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചു. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ ഇന്നലെ നടന്ന ബ്രിക്സ് ബിസിനസ് ഫോറം നേതാക്കളുടെ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി.
1: ഗ്ലോബൽ ട്രേഡ് തഭി ആകെ ബഡ് സക്താ ഹൈ ജബ് സീ ലേൻസ് സെക്യൂർ ഹോ, സപ്ലൈ റൂട്ട് ഓപ്പൺ ഹോ ഓർ സീ ഫെറർ സേഫ് ഹോ. ഓർ ഇസ്ലിയെ ഭാരത് ഫ്രീഡം ഓഫ് നെവിഗേഷൻ ഓർ സീ ഫെറർസ് കി സേഫ്റ്റി കാ ദൃഢ സമർത്ഥക ഹൈ.
0: ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന നൂതന ആശയങ്ങളും കണ്ടുപിടുത്തങ്ങളും ലോകത്തിന് മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായ ഭാരത് ഇന്നോവേറ്റ്സ് പ്രദർശനം ഒരുക്കിയിരിക്കുന്നതെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. ഈ പ്രദർശനത്തിലേക്ക് വിശിഷ്ടാതിഥികളെ സ്വാഗതം ചെയ്യുന്നത് രാജ്യത്തിന് അഭിമാനകരമായ കാര്യമാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാൻമന്ത്രി കിസാൻ മാൻധൻ യോജന ഇന്ന് 7 വർഷം പൂർത്തിയാക്കുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് സാമൂഹിക സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ 2019 പദ്ധതി ആരംഭിച്ചത്. അർഹരായ ചെറുകിട നാമമാത്ര കർഷകർക്ക് 60 വയസ്സ് തികയുമ്പോൾ കുറഞ്ഞത് 3000 രൂപ പ്രതിമാസ പെൻഷൻ പദ്ധതി ഉറപ്പു നൽകുന്നു. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. കേരളത്തിൽ ചൂട് കടുത്തതോടെ വൈദ്യുതി ബോർഡിന്റെ സംഭരണികളിലെ ജലനിരപ്പ് ഗണ്യമായി കുറയുന്നു. സംസ്ഥാനത്തിന്റെ പ്രതിദിന ഉപഭോഗം 100 ദശലക്ഷം യൂണിറ്റിനോട് അടുക്കുകയാണ്. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫെയ്സ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല മണ്ഡലകാലത്ത് 300 അധിക ട്രെയിൻ സർവീസുകൾ നടത്തുമെന്ന് റെയിൽവേ. 500 ബസുകൾ വാടകയ്ക്കെടുത്ത് അധിക സർവീസുകൾ നടത്താൻ KSRTC തീരുമാനിച്ചു. സന്നിധാനത്ത് എല്ലാ വകുപ്പുകളുടെയും സംയുക്ത കൺട്രോൾ റൂമും സ്ഥാപിക്കും. ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. ചൈനയും ജപ്പാനും തമ്മിലുള്ള രണ്ടാം സെമിഫൈനലിലെ വിജയികളെ ഇന്ത്യ ഫൈനലിൽ നേരിടും. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടൺ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വനിതാ സിംഗിൾസിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്ക എലീന റൈബാക്കിനെയെ നേരിടും. വനിതാ ഡബിൾസിൽ കാറ്ററീന സിനിയാക്കോവ ടെയ്ലർ ടൌൺസനെ സഖ്യം നേരിടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ചതായി സൌദി ഊർജ്ജ മന്ത്രാലയം. മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യം

0: കാര്യത്തിൽ സൌദി അറേബ്യയുടെ എണ്ണ കയറ്റുമതിയിൽ ഈ പൈപ്പ്ലൈന് നിർണായക പങ്കുണ്ട്. ഇടുക്കി അടിമാലിയിൽ ഒരു വയസ്സ് പ്രായമുള്ള ഇരട്ട കുട്ടികൾ മരിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പെയിന്റിംഗിന് ഉപയോഗിക്കുന്ന തിന്നർ അബദ്ധത്തിൽ ഉള്ളിൽ ചെന്ന് കുട്ടികൾ മരിച്ചെന്നാണ് വീട്ടുകാർ നൽകിയ പ്രാഥമിക മൊഴി. കുട്ടികളുടെ മാതാപിതാക്കളെ വീണ്ടും ചോദ്യം ചെയ്യും. വിശദമായ ശാസ്ത്രീയ പരിശോധനകൾക്കും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനും ശേഷം മാത്രമേ മരണകാരണത്തിൽ വ്യക്തത വരികയുള്ളൂവെന്ന് പോലീസ് അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അമൃത് പദ്ധതിയുടെ രണ്ടാംഘട്ടത്തിൽ തിരുവനന്തപുരം നഗരത്തിലെ 29 കുളങ്ങൾ കോർപ്പറേഷൻ നവീകരിക്കും. കാട് മൂടിയതും പായലും ചെളിയും നിറഞ്ഞ ഉപയോഗശൂന്യവുമായ കുളങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി വൃത്തിയാക്കുന്നത്. 17 കോടി രൂപ ചെലവഴിച്ചാണ് കുളങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി കോർപ്പറേഷൻ നവീകരിക്കുന്നത്. സ്വർണവിലയിൽ ഇന്ന് നേരിയ വർധന രേഖപ്പെടുത്തി. പവന് 120 രൂപ വർദ്ധിച്ച് 1,13,360 രൂപയും ഗ്രാമിന് 14,170 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി ആവാസ് യോജന അർബൻ 2.0 പദ്ധതിയുടെ ഭാഗമായി 1,8,77,000 വീടുകൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. ന്യൂഡൽഹിയിൽ ചേർന്ന സെൻട്രൽ സാങ്ഷനിംഗ് ആന്റ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ 9-ാമത് യോഗത്തിലാണ് തീരുമാനം. പതിനെട്ടാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. ഉച്ചയ്ക്ക് ശേഷം ആരംഭിക്കുന്ന മുഖ്യസമ്മേളനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിക്കും. ബ്രിക്സ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്യോപ്യൻ പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റുമായുള്ള കൂടിക്കാഴ്ച വൈകിട്ട്. ആഗോള വ്യാപാര ശൃംഖലയുടെ സുസ്ഥിരതയ്ക്ക് സുരക്ഷിതമായ സമുദ്രപാതകളും തടസ്സമില്ലാത്ത വിതരണ ശൃംഖലകളും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ടുള്ള സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് ഇന്ന് തുടക്കമാകും. കേരളത്തിൽ വൈദ്യുതി ക്ഷാമം മറികടക്കാൻ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഏഷ്യാകപ്പ് വനിതാ ജൂനിയർ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ.

0: ഓർമ്മകളെ തഴുകിയുണർത്തുന്ന ഹൃദയരാഗങ്ങളും നേരനുഭവങ്ങളും പങ്കുവയ്ക്കുന്ന പരിപാടി. നാം കടന്നു വന്ന വഴികളിലേക്ക് മനസ്സുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആരൊക്കെയോ എന്തൊക്കെയോ നമ്മിൽ ഓർമ്മകളായി വന്നു നിറയുന്നു. ചില പാട്ടുകൾ കാതുകളിലെത്തുമ്പോൾ, അല്ലെങ്കിൽ അറിയാതെ ഒന്ന് മൂളിപ്പോകുമ്പോൾ, ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ഇന്നലകളിലേക്ക് മനസ്സ് ചെന്നെത്തുന്നു. നിങ്ങളുടെ ഓർമ്മയിലെ ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട നേരനുഭവങ്ങളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295600 എന്ന നമ്പറിലേക്ക്. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 0497295600. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായി അയക്കാം. വാട്സ്ആപ്പ് നമ്പർ 8281311344, 8281311344.
1: ഹലോ, ആരാണ്?
2: ഇത് കണ്ണവരം മൊട്ടമ്പിലാണ്.
1: ആ, പേര് പറ?
2: സീതയാണ്.
1: സീത, ഏതാണ് ഓർമ്മയിലെ ഗാനം പറയുന്നത്?
2: ഓർമ്മയിലൊരു ഗാനം ചെമ്മിലെ സിനിമയാണോ ഒരു സംശയം. പിന്നെ പണ്ടൊരു മുക്കും മുത്തും പോയിരുന്നില്ലേ പാട്ട്, എന്റെ ഒരു വിഷമത്തിനുള്ള ഒരു പാട്ടാണ്. കാര്യം എന്ന് വെച്ചാല് ഞാൻ ഒറ്റപ്പെട്ടു, ഒറ്റക്കുള്ള ജീവിതമാണ് ഇപ്പൊ. രണ്ടാളും ഭർത്താവും കൂടെ ജീവിക്കുന്നു. അപ്പോ മോൻ നഷ്ടപ്പെട്ട് രണ്ടു മൂന്ന് വർഷം എത്താൻ പോകുന്നു. ഒക്ടോബർ 11 വന്നാൽ 3 വർഷം എത്തും. അച്ഛൻ കഴിഞ്ഞ സെപ്റ്റംബർ 9 അച്ഛൻ വെച്ച് 1 വർഷം എത്തിയില്ല അച്ഛൻ വെച്ചു. അപ്പൊ ഇങ്ങനെ ഒറ്റക്ക് ഇപ്പൊ ഒറ്റക്ക് ചെയ്യാം. മറ്റേ ഭാര്യ വീട്ടിലാണ്. അപ്പൊ ഇങ്ങനെ ഒരു വിഷമത്തിന് ആ പാട്ട് ഓർമ്മ വന്നു, അതുകൊണ്ട് അത് കേൾക്കാൻ വേണ്ടി വിളിക്കുകയാണ്.
1: അങ്ങനെ ഇപ്പൊ ഉള്ള മോനെന്താ ജോലി?
2: മോന് ക്ലർക്കിന്റെ ജോലിയാണ്.
1: എങ്ങനെ സമയം കളയുന്നത്?
2: ഞാൻ സ്വയം മണ്ണിനെ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കും.
1: മണ്ണിനെ കൊണ്ട് ഉണ്ടാക്കും? ഓ, കലാകാരിയാണ്.
2: കളിമണ്ണിനെ കൊണ്ട് എന്തൊക്കെയോ എന്റെ മനസ്സ് തോന്നുന്ന പോലെ

0: സന്തോഷം ഉണ്ടാകും.
1: നമ്മളങ്ങനെ വീട്ടിൽ തന്നെ ഇരിക്കണ്ട, ഇങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. നിങ്ങളൊരു കലാകാരിയല്ലേ, കൊറേ ഈ രംഗത്തൊക്കെല്ലാം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്ന് കഴിഞ്ഞാലാണ് മനസ്സ് വല്ലാതാവുന്നത്. കൊറേ ഓർമ്മകളും എല്ലാം ഒന്നും ചെയ്യാനും പറ്റൂല. ഓരോ സാധനങ്ങള് ഇതൊക്കെ നമ്മളെ വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കും.
0: അപ്പൊ ആ ഒരു ആ പാട്ട് എനിക്കൊരു ദുഃഖം പോലെ തോന്നി.
1: പണ്ടൊരു മുത്തുവൻ മുത്തിനു പോയി. ശരി എന്നാലേ.

0: ഹലോ,
1: ഹലോ, ആരാണ് ഇത്?
0: ഇത് അനിതയാണ്. കുഞ്ഞുമംഗലത്തുനിന്ന്.
1: കുഞ്ഞുമംഗലത്തുനിന്ന് അനിതയാണ്. ജോലി ചെയ്യുന്നുണ്ടോ?
0: ആ മാം, ഞാനൊരു കോളേജിൽ വർക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഓഫീസിലാണ്.
1: ഓഫീസിലാണ് വിളിച്ചിരിക്കുന്നത്. അറിയാലോ, ഓർമ്മയിലെ ഒരു ഗാനത്തിലേക്കാണ്. ഏതാണ് ഓർമ്മയിലെ?
0: ഗാനം പറയണം അല്ലേ?
1: ഓർമ്മയിലെ ഒരു ഗാനം പറയണം.
0: കോളേജിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ നമ്മൾ കോളേജിലെ ആർട്സ് ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ആർട്സ് ഫെസ്റ്റിവലിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. അതായത് നമുക്കിങ്ങനെ ഒരു മ്യൂസിക് ഇട്ടിട്ട് നമ്മൾ അതിന്റെ ഇത് പറയണം. മീൻസ് അന്ന് അന്നേരം ആ കാലഘട്ടത്തിലേ ഉണ്ടത് മ്യൂസിക്കിലും നമ്മളെ
1: പാട്ട് ഏതാണെന്ന് പറയാനോ ഐഡന്റിഫൈ ചെയ്യാനോ വേണ്ടത്?
0: ഓക്കെ ഓക്കെ, അതായിരുന്നു ഇത്. അപ്പൊ ആ ഒരു കോമ്പറ്റീഷൻ വന്ന് നമ്മള് ലാസ്റ്റ് മൊമെന്റിൽ ടൈ ആയി. രണ്ട് ബാച്ച് തമ്മിൽ ടൈ ആയി വന്ന സമയത്ത് ആരെയും ഒരാളെ സെലക്ട് ചെയ്യണല്ലോ.
1: അങ്ങനെ
0: അവര് വീണ്ടും ഒരു അവര് നമ്മളോട് പറഞ്ഞു, നിങ്ങള് തന്നെ ഒരു ആശംസാ ഗാനം പാടുവാന്ന്. അപ്പൊ നമ്മള് രണ്ടുപേരും വെച്ചിട്ടാണ് നമ്മുടെ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത്.
1: രണ്ടിലെ ഒരാളെ തിരഞ്ഞെടുക്കണം നമുക്ക്. അപ്പൊ രണ്ടാമത്തെ പരീക്ഷണമായിട്ട്.
0: അതെ, ഇത് സെക്കൻഡ് ചാൻസ് ആണ് നമുക്കില്ല. അപ്പൊ എന്ന് വെച്ചാല് അപ്പൊ ഞാനും വേറൊരു എന്റെ കൊളീഗും അതേപോലെ അവരും ഉണ്ടല്ലോ.
1: അപ്പൊ
0: സ്വാഭാവികമായിട്ട് ഒരു തയ്യലം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഒരു ആശംസാകാനം, പിറന്നാൾ ആശംസാകാനം എന്നാണ് അവരെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എന്താക്കി, എന്റെ ഫ്രണ്ടിനോട് ചോദിക്കാതെ ഞാൻ കേറി ഒരു പാട്ട് പാടി. അതും തയ്യാണ് പാടിയതാണെങ്കിലോ, ആശംസാകാനം പിറന്നാൾ ആശംസക്ക് പകരം ഞാൻ ഒരു വിവാഹ ആശംസാകാനായിരുന്നു പാടിയത്. അത്രയും ടൈറ്റ് കോമ്പറ്റീഷൻ ആയി വന്ന് ഞാൻ അവിടെ കൊണ്ടുപോയി അത് കലോടച്ചു. എന്തായി അതെന്ന് വെച്ചാൽ മൊത്തം എല്ലാരും കൂടെ എനിക്ക് ഇട്ടു, എന്നെ ഒരു വകയാക്കി.
1: ഏത് തരത്തിലുള്ള ആശംസാന്ന് അത് ചിന്തിച്ചില്ല അല്ലേ?
0: ഇല്ല, ചിന്തിച്ചില്ല. അവര് പറഞ്ഞിരുന്നു ഒരു ബേർത്ത്ഡേ ആശംസക്കായിരുന്നു പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടതിരുന്നത്. പക്ഷെ ഞാൻ എന്താക്കി, വിവാഹ ആശംസയായിരുന്നു അവർക്ക് നേർന്നത്.
1: ഏത് ആശംസകൾ പാട്ടാണോ പാടിയത്?
0: യെസ്, അത് തന്നെ.
1: നിങ്ങൾക്കത്?
0: യെസ്, അത് തന്നെ. അത്രയും ടൈറ്റ് കോമ്പറ്റീഷനും ഒക്കെ വന്നിട്ട് നമ്മളെ ആ ലാസ്റ്റ് മൊമെന്റിന് വേണ്ടി ആ പോയിന്റും കൂടെ നമുക്ക് കിട്ടിയ നമ്മുടെ ആ എന്താ പറയാ, നമ്മളെ അന്നത്തെ ആ ഗ്രൂപ്പ് വിൻ
1: ചെയ്യുന്നു.
0: അതുകൊണ്ട്
1: അതായത് ഒരു ഗ്രൂപ്പിന്റെ മുഴുവൻ എന്താ പറയാ പ്രതീക്ഷ ഒറ്റ നിമിഷത്തെ ഒരു ആലോചന ഇല്ലാത്തത് കൊണ്ട് മാത്രം ഒരു ടീമിന്റെ മുഴുവൻ പ്രതീക്ഷയും.
0: അതെ, ഞാൻ പറയുന്നത് നിങ്ങളോട് എനിക്ക് ആ ഓർമ്മയിലൊരു ഗാനം ഇങ്ങനെ നിങ്ങളായിട്ട് പങ്കുവെക്കുമ്പോ എനിക്കത് വല്ലാതൊരു ഫീലിംഗ്.
1: വല്ലാത്ത ഫീലായിട്ട് മാറും. അതെ അതെ അതെ, ചിലപ്പോ നമ്മള് നമ്മളെ നാവിനെ തന്നെ ഒന്ന് ഒരു നിമിഷമെങ്കിലും ശപിച്ചു പോകും അല്ലേ?
0: ആ, ശപിച്ചു പോയെന്നാ. ഇന്നും ഇത്രയും വർഷങ്ങളായിട്ട്, ഇപ്പൊ ഞാനതൊരു 2004 ആ ഒരു കാലഘട്ടത്തിലും പഠിച്ചിരുന്നേ, ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന ടൈമിലാ. ഇത്രയും വർഷത്തിനുള്ളിൽ ആ പാട്ട് എന്ന ആകാശവാണിയിൽ കേൾക്കുന്നു. ഈ ഓർമ്മയിലൊരു ഗാനം ഞാൻ ഒരുപാട് തവണ കേൾക്കുന്നു. ഞാൻ എന്നെങ്കിലും എനിക്കും ഇതുപോലുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഗാനം പറയും
1: വിചാരിച്ചിരുന്നു. എന്റെ കുറ്റം കൊണ്ട് മാത്രം എന്റെ ടീമിനുള്ള ആ ഒരു സമ്മാനം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു വിഷമം എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ.
0: ആ, ഉണ്ട് ഉണ്ട്. അവരിന്നും നമ്മളിപ്പോ റീയൂണിയൻ എല്ലാം ചെയ്യുമ്പോ അവരാദ്യം അതാ പറയാ, നിന്നെ കൊണ്ട് പണ്ട് ഇങ്ങനെ പറ്റി,
1: നീ നമ്മളെ പറ്റിച്ചു. സാന്ത്വനിപ്പിച്ച മുഖവും മനസ്സിൽ ഓർമ്മയുണ്ടാവും അല്ലേ? സാരമില്ല അനിത, അതങ്ങനെയെല്ലാം സംഭവിച്ചു പോവും, മനുഷ്യരല്ലേ.

0: എന്നുള്ള പറഞ്ഞിട്ട് എന്തായാലും സമാധാനിപ്പിച്ചിട്ടുണ്ടാവും അല്ലെ.
1: ഓ ഉണ്ട്, എന്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ഉണ്ട് സുജ, അവളും ആകാശവാണിയിൽ ഒരു ശ്രോതാവ്, അവള് കേൾക്കുമെന്നറിയില്ല. അപ്പൊ അവളാ എന്റെ ഏറ്റവും നല്ല.
0: അങ്ങനെ ഒരു സംഭവം ഉണ്ടായത് കൊണ്ട് ഇന്ന് നല്ലൊരു ഓർമ്മ പങ്കുവെക്കാനായി.
1: ആ അതെ, പറയുമ്പോ ബാക്ക് ടു ദ കോളേജ്.

സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിലെ ഓർമ്മകൾക്കുമുണ്ടാകും പൊട്ടിച്ചിരിയുടെ കിലുക്കവും കണ്ണീരിന്റെ നനവും. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ട ഓർമ്മകളും പങ്കുവയ്ക്കാനായി വിളിക്കുക 0497295607 എന്ന നമ്പറിൽ. നിങ്ങളുടെ ഓർമ്മകൾ ശബ്ദ സന്ദേശമായും അയയ്ക്കാം. വാട്സ്ആപ്പ് നമ്പർ 8281314344.

0: ഹലോ
1: ഹലോ, നമസ്കാരം.
0: ഹലോ, ആരാണ്? നമസ്കാരം, ആരാണ്?
1: എൻ്റെ പേര് നാരായണൻ എന്നാണ്. തളിപ്പറമ്പിലാണ് വീട്.
0: എന്തെങ്കിലും ജോലി ചെയ്യുന്ന ആളാണോ?
1: ആ, ജോലി ഉണ്ടായിരുന്നു. ഞാൻ കനറ ബാങ്കിൽ മാനേജറായിരുന്നു. അപ്പോൾ 2020 റിട്ടയർ ചെയ്തു.
0: റിട്ടയർ ചെയ്തു.
1: അപ്പോൾ വീട്ടിൽ ഫ്രീ.
0: എന്തോ പരിപാടി ഉണ്ട്.

0: ഇല്ലില്ല, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല.
1: ലൈഫ് നമ്മള് വിരസാകാതിരിക്കാൻ എന്തെങ്കിലും കാര്യം ചെയ്യല്ലോ.
0: വിരസാകാതിരിക്കാൻ പാട്ട് തന്നെ പ്രധാനം.
1: പാട്ടാണ്.
0: അതെ അതെ, ഞാൻ കുറച്ച് ക്ലാസിക്കലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ റിട്ടയർമെന്റിന് ശേഷം കുറച്ച് ക്ലാസിക്കലൊക്കെ പഠിച്ച്.
1: റിട്ടയർമെന്റിന് ശേഷമാണോ പഠിക്കാൻ
0: അതെ
1: തുടങ്ങിയത്?
0: അതെ അതെ അതെ
1: ഇപ്പൊ വിളിച്ചിരിക്കുന്നത് ഓർമ്മയിലൊരു ഗാനം എന്നുള്ള പരിപാടിയിലേക്കാണല്ലോ.
0: അതെ അതെ
1: അപ്പോ ഏതാണ് ഓർമ്മയിലൊരു ഗാനം എന്ന് ചോദിച്ചാൽ ഒരുപാട് പാട്ടുകളും അതിനോട് ബന്ധപ്പെടുത്തി ഒരുപാട് ഓർമ്മകളും ഉണ്ടാവും അല്ലെ?
0: അതെ അതെ അതെ
1: ഒരു പാട്ടിന് തന്നെ ചിലപ്പോ ഒരുപാട് ഒരുപാട് ഓർമ്മകൾ ഉണ്ടായിരിക്കാം.
0: അതെ.
1: എന്നാലും എന്നും ഓർമ്മിക്കുന്ന ഒരു പാട്ട്, ആ പാട്ടിന്റെ ഓർമ്മ.
0: അതായത് ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് അവിടെ സ്കൂളിലൊരു ഡ്രോയിങ് അധ്യാപകൻ ഉണ്ടായിരുന്നു. പൊന്നപ്പനാണ് അദ്ദേഹത്തിന്റെ പേര്.
1: ഏത് സ്കൂളിലായിരുന്നു പഠിച്ചത്?
0: ഇവിടെ അടുത്ത് തന്നെ കുപ്പം. അപ്പോ ഒരു ഡ്രോയിങ് അധ്യാപകനായിരുന്നു. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ ആ അദ്ദേഹത്തിന് ക്ലാസ് കിട്ടുക. ഞാൻ ബേസിക്കലി ഇവിടുന്ന് അല്ല, തിരുവിതാംകൂറുകാരനാണ്. അപ്പോ ജോലിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ സെറ്റിൽ ചെയ്തതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ്സിൽ വരും. ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ എന്നെ വിളിക്കും, എടേ ആ പാട്ടൊന്ന് പാടടേ എന്ന് പറയും. ആ തിരുവിതാംകൂർ ശൈലിയിലുള്ള സംഭാഷണമല്ല. ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി, അപ്പൊ അന്നത്തെ ഹിറ്റ് സോങ് ആയിരുന്നു അത്. അപ്പൊ പൊന്നമ്മാഷ് ക്ലാസ്സിൽ വന്നാൽ മിക്കവാറും എല്ലാ ക്ലാസ്സിലും എന്നെ കൊണ്ട് ഈ പാട്ട് പാടിക്കും.
1: പാടിക്കും.
0: അതെ. അപ്പൊ ഈ പാട്ട് കേൾക്കുമ്പോഴൊക്കെ കഴിഞ്ഞാൽ മാഷെ ഓർമ്മിക്കും, മാഷി ഇപ്പൊ ഒരു 5-6 വർഷം മുമ്പേ മരിച്ചുപോയി.
1: അപ്പൊ അന്നേ സ്റ്റാർ ആണ്, ക്ലാസ്സിലെയും സ്കൂളിലെയും സ്റ്റാർ ആണ് അല്ലേ നാരായണൻ?
0: ആർന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ഇങ്ങനെ പാടും അത്രേ ഉള്ളൂ.
1: മാഷ്ക്ക്, അതായത് പൊന്നപ്പൻ മാഷിന്റെ പ്രിയപ്പെട്ട പാട്ടായിരിക്കും ഇത് ഒരുപക്ഷെ.
0: അതെ അതെ അതെ അതെ, ആ സമയത്ത് റിലീസ് ചെയ്ത പാടാണ്. അപ്പോഴത്തെ 71-ലാണ് തോന്നി ഈ പടം റിലീസ് ചെയ്തത്.
1: അപ്പൊ
0: ഞാൻ 71-ലായിരുന്നു 6ാം ക്ലാസ് പഠിച്ചത്.
1: അത് ശരി. അപ്പൊ പൊന്നപ്പൻ മാഷ്ക്ക് ഇഷ്ടപ്പെട്ട പാട്ട് നാരായണേട്ടൻ ഇഷ്ടപ്പെടുന്നത് ഈ ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് അല്ലെ? അത്രയും അധ്യാപനെ കുറിച്ചുള്ള ഓരോ ഓർമ്മയാണ്. കുട്ടികളുടെ മുന്നിൽ എന്താ പറയുക, ഒരു താരമായിട്ട് ജ്വലിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് സഹായിച്ച ഒരു പാട്ടാണ് അല്ലെ? വീട്ടില് ആരൊക്കെ ഉള്ളത്?
0: വീട്ടില് വൈഫുണ്ട്, രണ്ട് കുട്ടികളാണ്. മകള് US ലായിരുന്നു. മകന്റെ മാരേജ് ഈ കഴിഞ്ഞ ആഴ്ചയാണ് കഴിഞ്ഞത്. മകൻ ജർമ്മനിയിലാണ്.
1: അപ്പൊ നാരായണേട്ടനും ഭാര്യ മാത്രമേ വീട്ടിലുള്ളൂ.
0: അത്രേ ഉള്ളൂ, അത്രേ ഉള്ളൂ.
1: അപ്പോ ഏതായാലും രണ്ടുപേര് പാടല്ലേ? അത് ആ പാട്ട് തന്നെയാണോ പാടുന്നത് അതോ വേറെ?
0: അതന്നെ പാടാം. ഈശ്വരനൊരിക്കൽ വിരുന്നിനു പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ കന്മതിൽ ഗോപുര വാതിലിനരികിൽ കരുണാമയനവൻ കാത്തുനിന്നു, കരുണാമയനവൻ

0: ഹലോ,
1: ഹലോ,
0: ഓർമ്മയിലൊരു ഗാനത്തിലേക്ക് സ്വാഗതം.
1: ഞാൻ ചിത്ര ചന്ദ്രൻ.
0: എവിടുന്നാ വിളിക്കുന്നത്?
1: ഞാൻ പയ്യന്നൂർ തെരുവിൽ നിന്ന്.
0: എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ചിത്ര?
1: ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല.
0: നേരത്തെ എന്തോ ചെയ്തിരുന്നു.
1: നേരത്തെ എന്തോ ചെയ്തിരുന്നു,
0: എന്താണ് അതെന്ന് പറയൂ.
1: ചെറുതായിട്ട് ഇങ്ങനെ പാട്ട് പാടുന്നതാണ്.
0: എങ്ങനെ, സ്റ്റേജ് പരിപാടി ഇപ്പോഴും ഉണ്ടോ?
1: സ്റ്റേജ് പരിപാടിക്കൊന്നും ഇല്ല, ഞാൻ ഇങ്ങനെ റെക്കോർഡിങ്ങിന് സ്റ്റുഡിയോയില് പാടാൻ പോയിക്കൊണ്ടുണ്ടായതാണ്. പയ്യന്നൂർ തന്നെ സസ്തൈനേരിന്റെ സ്റ്റുഡിയോയില്.
0: ഓ, അസീസ് തായനേരി, മാപ്പിളപ്പാട്ട് ഗായകൻ, അവരുടെ സ്റ്റുഡിയോയില്.
1: അതെ,
0: മാപ്പിളപ്പാട്ടുകൾ കുറെ ഇങ്ങനെ പാടിയിട്ടുണ്ടോ അപ്പോ?
1: പാടിയിട്ടുണ്ട്, താരാട്ട്, കല്യാണം, അങ്ങനെ.
0: അപ്പൊ ഓർമ്മയിലൊരു ഗാനത്തിലേക്ക് പറയുന്നത് മാപ്പിളപ്പാട്ടിനെ കുറിച്ചാണോ?
1: അല്ല അല്ല അല്ല, ഓർമ്മയിലെ പാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ എന്ന് പറയുന്ന പടത്തില് നെറ്റിയിൽ പൂവുള്ള
0: സ്വർണ്ണ ചിറകുള്ള പക്ഷി.
1: അത് എന്നോട് തന്നെ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്.
0: നീ പാടാത്തത് എന്തേന്ന്?
1: പാടാത്തത് എന്തേ?
0: അപ്പൊ എന്താണ് ഇപ്പൊ പാടാതിരിക്കാൻ കാരണം?
1: അത് എനിക്ക് തൈറോയിഡിന്റെ കംപ്ലൈന്റ് വന്നിട്ട് സർജറി ചെയ്യേണ്ടി വന്നു തൊണ്ടക്ക്. അപ്പൊ പിന്നെ പാടാൻ പറ്റുന്നില്ല ചെയ്തതിന് ശേഷം. അപ്പൊ എനിക്ക് ആ പാട്ട് കേൾക്കുമ്പോ ഞാൻ തന്നെ എന്നോട് ചോദിക്കുന്നത് പോലെയാണ്. മുന്നേ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാത്, സുഹാസിനി അഭിനയിച്ച പടമല്ലേ?
0: അതെ അതെ, മമ്മൂട്ടി സുഹാസിനി ഒക്കെ തകർത്ത് അഭിനയിച്ച നല്ലൊരു സിനിമയായിരുന്നു അത്.
1: അതെ അതെ,
0: ഗോയിറ്റർ ആയിരുന്നു വന്നത്.
1: ഗോയിറ്റർ അല്ല, തൈറോയിഡ് ആയിട്ട് തന്നെ വന്നത്.
0: അങ്ങനെ വന്നത്
1: മഴയായിട്ട് പുറത്തേക്ക് കാണാനുണ്ടായിട്ടില്ല. അത് നമ്മൾ അറിയില്ലായിരുന്നു തൈറോയിഡ് ആണെന്ന്, അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വൈകിപ്പോയി. അതുകൊണ്ടാണ് സർജറി ചെയ്യേണ്ടി വന്നത്. തുടക്കം തന്നെയാണെങ്കിൽ ഗുളികയിൽ പോവുമായിരുന്നു.
0: പോവുമായിരുന്നു
1: അന്നേരം. ആ സമയത്തൊന്നും എനക്കിത് വന്ന സമയത്തൊന്നും നമ്മളെ നാട്ടിലൊന്നും അതിങ്ങനെ അറിയപ്പെടുന്നില്ല, തൈറോയിഡ് എന്ന് പറയുന്ന അസുഖം. ഇപ്പോ നമ്മൾ എന്തെങ്കിലും അസുഖം വന്ന് കാണിക്കാൻ പോയാൽ പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ചെക്ക് ചെയ്യുന്ന പോലെ തൈറോയിഡ് ചെക്ക് ചെയ്യാൻ
0: പറയുന്നുണ്ട്. സർജറി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വലിയ മാറ്റം വന്നു ശബ്ദത്തിന്?
1: വലിയ മാറ്റം വന്നു. ഇപ്പം അതായത് ഒരു 10-ാം ക്ലാസ്സിൽ എത്തിയ കുട്ടീനെ പിടിച്ചിട്ട് അംഗൻവാടിയിൽ ചേർത്ത പോലെ ആയിരിക്കും ആ അവസ്ഥ. അങ്ങനെയായി. അവിടുന്ന് ഞാൻ വീണ്ടും പാടി പാടി പാടി പാടി ഇപ്പം 10-ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്.
0: അത് നല്ല സന്തോഷമുള്ള ഒരു കാര്യമാണ്.
1: അതോ ഭയങ്കര ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് കടന്നു പോയിട്ട് ഇപ്പൊ ഞാൻ വീണ്ടും ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് വന്നു. അതായത് ഹൈ പിച്ച്, എത്ര പിച്ചുള്ള പാട്ടും ഞാൻ പാടിക്കൊണ്ടിരുന്നായിരുന്നു. പേടിയോ ഒന്നും ഉണ്ടായിട്ട്. ഇപ്പന്ന് വെച്ചാല് ഹൈ പിച്ച് പാടാനോ ഒന്നുമില്ല, പിന്നെ ഭയങ്കര പേടിയാണ്.
0: ഈ ശബ്ദത്തിന് ശരിക്കൊരു ക്രേക്ക് വന്ന പോലെയാണ് ഉള്ളത്.
1: ഉണ്ട്. ചില സ്ഥലത്ത് എത്തുമ്പോഴും ഹൈ പിച്ച് പാടുമ്പോ ഒരു എത്തായിക പോലെ ഉണ്ടാവും, ചെറിയൊരു സ്ക്രാച്ച് വരുന്നുണ്ട്. എന്നാലും ഒരുപാട് മാറി എന്ന് എനിക്കെന്നെ തോന്നുന്നു ഇപ്പൊ.
0: അപ്പൊ വീട്ടിലാരൊക്കെയാ ഉള്ളത്?
1: ഭർത്താവും 2 മക്കളും 2 ആൺകുട്ടികളാണ്. ഇത്രയും എന്നെ എത്തിച്ച് ഹസ്ബൻഡിന്റെ പ്രോത്സാഹനം മാത്രമാണ്. ഇത് എന്നെ എങ്ങനെയെങ്കിലും പാടിപ്പിക്കാൻ എപ്പോഴും പാട് പാട് പാട് പറഞ്ഞിട്ട് എപ്പോഴും എന്നോട് എന്റെ കൂടെ തന്നെ ഉണ്ട്.

പാട്ടുകൾ നമ്മെ എന്തിനെയൊക്കെയോ എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ആളുകളെ, ചിലത് ജീവിതാനുഭവങ്ങളെ, മറ്റു ചിലത് കാലഘട്ടങ്ങളെ. പാട്ടുകൾ ഉണർത്തുന്ന ഓർമ്മകൾ പങ്കുവയ്ക്കാനായി നിങ്ങൾക്ക് വിളിക്കാം 0497295607. 0497295607 എന്ന നമ്പറിൽ വാട്സാപ്പ് നമ്പർ 8281311344.

കാസർഗോഡ് ചെമ്മനാട് നിന്നും രത്നയാണ്. ഓർമ്മയിലൊരു ഗാനം എന്ന് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലെത്തുന്ന പാട്ട് റോസി എന്ന സിനിമയിലെ എൻ്റെ ഭർത്താവിൻ്റെ പ്രിയ ഗാനമായ അല്ലിയാമ്പൽ കടവിലെന്നരക്കുവെള്ളം എന്ന ഗാനമാണ്. ഭർത്താവിൻ്റെ പ്രിയ ഗാനം എന്നതുകൊണ്ട് മാത്രമല്ല, ഒരുപാട് ഓർമ്മകൾ കൂടി ആ ഗാനം മനസ്സിലേക്ക് കൊണ്ടുവരും. എൻ്റെ ബാല്യ കൗമാരങ്ങൾ ചെലവഴിച്ച പഴയ തറവാട് വീടിനു മുന്നിൽ വിശാലമായ പാടമാണ്. പാടം നിറയെ വിരിഞ്ഞു നിൽക്കുന്ന ആമ്പൽ. കുട്ടിക്കാലത്ത് നിറയെ ആമ്പൽ പറിച്ചെടുക്കും, കളിയുടെ ഭാഗമായി മാല ഉണ്ടാക്കി കഴുത്തിലിടും. വശ്യമായ ആ സുഗന്ധം ഇന്നും ആമ്പൽ എന്ന് കേൾക്കുമ്പോൾ അനുഭവപ്പെടും. ആമ്പലിനോടുള്ള എൻ്റെ ഇഷ്ടമറിയാവുന്ന എൻ്റെ ഭർത്താവ് പ്രണയിച്ചിരുന്ന കാലം മുതൽ ഇന്നുവരെയും എവിടെ ആമ്പൽ വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാലും കഷ്ടപ്പെട്ടായാലും പറിച്ചെടുത്ത് കൊണ്ടുതരും. എന്നിട്ട് മനോഹരമായി ചിരിച്ചുകൊണ്ട് തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ എന്ന വരി പതിയെ മൂളും. ഓർമ്മയിൽ എന്നും സുഗന്ധം നിറയ്ക്കുന്ന ഈ ഗാനം ഓർമ്മയിൽ ഒരു ഗാനം എന്ന പ്രോഗ്രാമിലൂടെ കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.

0: ഹലോ.
1: ഹലോ, ഞാൻ മോഹനൻ കയ്യന്തടം.
0: എന്താ ജോലി ചെയ്യുന്ന നിങ്ങള്?
1: ഞാൻ പെയിന്റിംഗ് ആണ്, ഹൗസ് പെയിന്റിംഗ്.
0: ഒരു പാട്ടും അതുമായി ബന്ധപ്പെട്ടിട്ട് ഓർമ്മകളും പങ്കുവെക്കുന്ന പരിപാടിയാണിത്. അപ്പോ ഏതാണ് ഓർമ്മയിലെ പാട്ടായിട്ട് പറയുന്നത്?
1: പാട്ട് പറയാനുള്ളത്

0: നീലസാരി എന്ന് പറഞ്ഞൊരു ചിത്രത്തിലെ പാട്ടാണ്. കാശ്മീര സന്ധ്യകളെ കൊണ്ടുപോരൂ എന്നുള്ളൊരു പാട്ടുണ്ട് അതിനകത്ത്.
1: അപ്പൊ ഈ പാട്ടുമായി ബന്ധപ്പെടുത്തി പറയാനുള്ള ഓർമ്മ ഒരു ആ പാട്ടിനുള്ള ഇഷ്ടം മാത്രമാണോ, അല്ലെങ്കിൽ അതിന്റെ പിറകിൽ എന്തെങ്കിലും ഒരു കഥയുണ്ടാവുമല്ലോ?
0: 76 ആ പാട്ട്. അപ്പോ കല്യാണം കഴിഞ്ഞിട്ടില്ല. അപ്പോ ആ പാട്ട് കേട്ടപ്പോൾ തോന്നി അങ്ങനെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചിട്ട് നീലസാരി വാങ്ങിക്കൊടുക്കണം എന്നുള്ളൊരു തോന്നൽ ഉണ്ടായിരുന്നു.
1: കല്യാണം കഴിഞ്ഞപ്പോ നീലസാരി വാങ്ങിച്ചു കൊടുത്ത
0: കൊടുത്തു. നീല കളറിന്റെ ഒരു നല്ലൊരു കളറുമാണ്,
1: നല്ലൊരു കളറാണ്. അതെ,
0: കിട്ടിയതൊരു ഗ്രാമീണ പെണ്ണിന് തന്നെ. സൗന്ദര്യം കുറവാണെങ്കിലും
1: സൗന്ദര്യം കാണുന്ന കാഴ്ചയിലല്ലോ അല്ലേ?
0: എനിക്ക് സൗന്ദര്യമുണ്ട്, അല്ല മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ലല്ലോ.
1: അതല്ലേ അർത്ഥമില്ല, സൗന്ദര്യം നമുക്കല്ലേ തോന്നേണ്ടത്, മറ്റുള്ളവർക്ക് സൗന്ദര്യം തോന്നിയിട്ട് കാര്യമില്ലല്ലോ.
0: അതെ, ഇതാണ് എനിക്കില്ലത് ആ ഒരു പാട്ടിനോടുള്ള ഒരു താല്പര്യം.
1: അപ്പൊ സിനിമയിലെ നായികയുടെ സ്വഭാവ സവിശേഷതകൾ ഇഷ്ടപ്പെട്ടത് കൊണ്ടാണോ അങ്ങനെ ഒരു ഇത് വന്നത്?
0: ഒരു ലൊക്കേഷനും മറ്റേ ആ ഒരു അവതരണവും കാര്യങ്ങളും മറ്റേ നായികയും നായകനായിട്ടുള്ള ആ ഒരു രംഗം ഒരു ഇതായിരുന്നു.
1: പ്രണയവിവാഹമായിരുന്നോ മോനേട്ട?
0: പ്രണയവിവാഹമല്ല, വീട്ടുകാരെ കണ്ടിട്ടില്ല ഇതല്ലേ.
1: ഭാര്യയോട് പറഞ്ഞു ഇങ്ങനെ ഒരു കഥ പറഞ്ഞോ?
0: പറഞ്ഞു.
1: എന്നിട്ട് അവരെ അഭിപ്രായം എന്തായിരുന്നു?
0: അഭിപ്രായം രണ്ടാമത് നീലസാരി കൊണ്ടു കൊടുത്തപ്പോ ഞാൻ പറഞ്ഞത് ഇതേപോലെ ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു.
1: അപ്പൊ നീലസാരി ഭാര്യക്ക് ഇഷ്ടപ്പെട്ടോ?
0: ഓ, അത് ഞാൻ വാങ്ങിച്ചത് ഇവിടെ നിന്നല്ല, കോയമ്പത്തൂരിന്നാ വാങ്ങിച്ചത്.
1: കോയമ്പത്തൂര് എന്തിനു പോയതാ? അവിടെ ആയിരുന്നു.
0: കോയമ്പത്തൂര് കുറച്ചു നാള് ജോലി ചെയ്തായിരുന്നു. മറ്റൊരു കല്യാണത്തിന് വരുമ്പോഴ് എന്നാ പിന്നെ ഏതായാലും ഒരു സാരി വാങ്ങിക്കാം, നീലസാരി വാങ്ങിക്കാന്ന് വെച്ച് കുമരൻ സിൽക്കുന്ന വാങ്ങിച്ചത്.
1: ഏതായാലും ഒരു സാരി വാങ്ങിക്കണം, അത് നീല സാരി തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു.
0: ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു കൊണ്ട് കൊടുത്തു. അപ്പോഴാണ് അവളോട് കഥ പറഞ്ഞത്. എന്നാ പറയാ, നീലസാരി ഒന്ന് മാത്രല്ല ഇപ്പോഴും ഉണ്ട് സാരി.
1: പിന്നെ വാങ്ങിക്കുന്ന സാരി മുഴുവൻ നീല കളർ ആയിരുന്നില്ലല്ലോ.
0: അതിന്റെ അകത്ത് ഏതെങ്കിലും സൈഡിൽ ഒരു നീല വരും
1: ഉണ്ടാവും. അതാണ് എങ്ങനെ എന്ത് ഏത് സാരി വാങ്ങിച്ചാലും അതിനകത്തൊരു നീല കളർ ഉണ്ടാവും. പൂവൊക്കെ ആയിട്ടോ അല്ലെങ്കിൽ അതിന്റെ ബോർഡർ എങ്ങനെയാലും ഉണ്ടാവും ഒരു നീല കളർ.
0: എങ്ങനെയാലും ഉണ്ടാവും.
1: അപ്പൊ സാരി വാങ്ങിക്കാൻ പോകുന്ന സമയത്ത് നോക്കൂ ഇതിനകത്ത് നീല കളർ ഉണ്ടോ എന്ന് സൂക്ഷിച്ചു നോക്കാറുണ്ടോ?
0: അത് നോക്കിട്ട്
1: പാട്ട് കേൾപ്പിക്കാം.
0: ഓക്കെ, ശരി ശരി.

0: ഹലോ
1: ഹലോ,
0: ആരാണിത്?
1: എന്റെ പേര് സരോജിനി രാമചന്ദ്രൻ. എന്റെ വീട് പൂമംഗലം.
0: പൂമംഗലത്ത് നിന്നാണ് വിളിക്കുന്നത് അല്ലെ?
1: അതെ.
0: ഏതാണ് ഓർമ്മയിലെ പാട്ട്?
1: പ്രേമഗീതങ്ങൾ പാട്ടാണ്. പാട്ട് യേശുദാസ് പദ്യപാട്ട്, നീ നിറയും ജീവനിൽ പുളകമായില്ല. ആ പടത്തില് അംബികയും ഷാനവാസും, പ്രേമനസീറിന്റെ മോൻ ഷാനവാസായിരുന്നു അഭിനയിച്ചത്. അപ്പോ ഞാനത് കോളേജിൽ പോകുന്ന സമയം എന്നെ എല്ലാവരും കോളേജിൽ നിന്നായാലും നാട്ടിൽ നിന്നായാലും എല്ലാരും എന്നെ വിളിക്കുന്നത് ജൂനിയർ അംബിക എന്നാണ്.
0: ഓ,
1: ആ അവസ്ഥയിലായിരുന്നു. എന്താ കാര്യം പറഞ്ഞാല് ഏകദേശം അതുപോലെ ഉണ്ട്,
0: അംബികനെ
1: പോലെയാണ്. ആ ഹെയർ സ്റ്റൈലൊക്കെ അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ
0: അതന്നെ
1: അതന്നെ അംബികന്റെ ഹെയർ സ്റ്റൈലായിരുന്നു മെയിനായിട്ട് പറയുന്നത്. അപ്പൊ ആ ഓരോ ടൈമിലും നമ്മൾ അങ്ങനെ ആണല്ലോ അനുകരിക്കല്ലേ.
0: അതെ അതെ.
1: അപ്പൊ പിന്നെ അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലിൽ അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഏകദേശം എല്ലാരും ആ ഒരു പോലെ പറയും. നാട്ടിൽ വിളിക്കും, കോളേജിൽ നിന്ന് പറയും, അങ്ങനെ ഫ്രണ്ട്സ് എല്ലാരും. അപ്പൊ അംബിക അംബിക എന്ന് പറയും. പിന്നെ എനിക്കും അങ്ങനെ തോന്നി ചെറുതായിട്ട്.
0: മറ്റുള്ളവര് പറയുന്നത് വെറുതെ അല്ല, എന്തായാലും അതിലൊരു സത്യം ഉണ്ടെന്ന് വിചാരിച്ചല്ലേ.
1: അങ്ങനെ വിചാരിച്ചു. പിന്നെ എല്ലാരും പറയുമ്പോ നമുക്ക് അതൊരു തോന്നൽ വരുമല്ലോ.
0: തോന്നുമല്ലോ. ഉണ്ട്,
1: സ്വാഭാവികല്ലേ, അതങ്ങനെ ഉണ്ടാവുമല്ലോ.
0: പിന്നെ
1: അംബികയുടെ എല്ലാ പാഠങ്ങളും കാണും. ആ സമയത്ത് പറഞ്ഞാല് നമുക്ക് അടുത്തല്ലേ ഇഷ്ടംപോലെ സിനിമ തിയേറ്ററിൽ ഉള്ളതുകൊണ്ട് അന്ന് എല്ലാരും സിനിമ കാണുമ്പോ പിന്നെ അംബികയുടെ സിനിമ എന്ന് പറയുമ്പോ കൂടുതൽ ഇഷ്ടം ഉണ്ടാവുമല്ലോ. പിന്നെ അതുപോലെ പിന്നെ അതിൽ ഏത് പാട്ടും അംബികയുടെ ഒരു പാട്ട് കാണുമ്പോ കേൾക്കുമ്പോഴും അങ്ങനെ ഒരു ഓർമ്മയുണ്ടാവും.
0: അംബികയുടെ
1: എല്ലാ പടവും എല്ലാം കണ്ടിട്ടുണ്ട്.
0: എല്ലാം കണ്ടിട്ടുണ്ട്.
1: പൊതുവെ അങ്ങനെ എല്ലാ പടങ്ങളും കാണും.
0: ഈ അംബികയോടുള്ള ഇഷ്ടം കൂടിയത് അംബികയെ പോലെ ഉണ്ട് അങ്ങനെ പറഞ്ഞത് കൊണ്ടാണല്ലോ അല്ലെ. അപ്പൊ അതിനുശേഷം അംബികയുടെ സിനിമ തെരഞ്ഞു പിടിച്ച് കാണാൻ തുടങ്ങി. അപ്പൊ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാ അംബികേണ്ടത്? എല്ലാ സിനിമയും
1: രാജാവിന്റെ മകൻ മോഹൻലാൽ അംബികയുടെ ഒരു സിനിമ. നല്ല ഒരു നല്ല ക്യാരക്ടറായിരുന്നു അംബിക. അംബികേനെ ഓർമ്മിച്ച് ഷാനവാസ് പാടുന്ന പാട്ടാണ്.
0: അതാണ് അംബികേന്റെ അതേ മുഖച്ഛായയുള്ള സരോജിനി എന്ന് പറയുന്ന നിങ്ങള് ഈ പാട്ട് ഇഷ്ടപ്പെടാൻ കാരണം എങ്ങനെയാണോ?
1: ആ
0: എന്താ ചെയ്യുന്നത്?
1: ഒന്നും ചെയ്യുന്നില്ല, ഹൗസ് വൈഫ്.
0: ഹൗസ് വൈഫ് ആണ്.
1: മക്കളും പേര മക്കളും ഒക്കെ ആയിട്ട് അങ്ങനെ
0: ഒക്കെ ആയി.
1: പിന്നെ
0: അപ്പൊ ഇപ്പൊ വീട്ടിലാരൊക്കെ ഉള്ളത്?
1: ഇപ്പൊ വീട്ടില് മൂത്ത മോളുടെ മോളുണ്ട്, കൊച്ചുമോള്, പിന്നെ ഹസ്ബൻഡ്. എനിക്ക് മൂന്ന് പെൺകുട്ടികളാണ്. എല്ലാരും കല്യാണം കഴിഞ്ഞു, വീട്ടുജോലിയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു.
0: അങ്ങനെ പോകുന്നു. ഓക്കെ.

0: ഓർമ്മയിലൊരു ഗാനം സമാപിക്കുന്നു. നിങ്ങളുടെ ഓർമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗാനവും അതുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും പങ്കുവയ്ക്കാനായി 82 81 311 344 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ഓർമ്മിപ്പിക്കുന്നു, 82 81 311 344.
1: നിങ്ങൾക്കൊപ്പം ജീജ ശ്രീജിത്ത്, ഷീപ പുഷ്പരാജ്. സാങ്കേതിക സഹായം പി വി രമേശൻ, ഷാജു പൊന്നാരത്ത്.
2: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ ജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
3: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
2: മൈ ജി പ്രൈസ് ചാലഞ്ച്, കേരളം കണ്ട ഏറ്റവും വലിയ പ്രൈസ് ചാലഞ്ച്.
3: എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും സെപ്റ്റംബർ 13 വരെ. ടി സി അപ്ലൈ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: ബ്രോ, ഒരു റെഫ്രിജറേറ്റർ എടുക്കണം.
4: എന്നാ മൈജിയിലേക്ക് പോകൂ, അവിടെ 10,299 രൂപ മുതൽ റെഫ്രിജറേറ്റർ കിട്ടും.
3: മൈജി പ്രൈസ് ചാലഞ്ച്, വിപണിയിലെ ഏറ്റവും കുറഞ്ഞ വില. എല്ലാ മൈജി ആൻഡ് മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
2: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
5: വാഷിംഗ് മെഷീൻ വാങ്ങാൻ നോക്കുകയാണോ? വിലയുടെ കാര്യം

0: ഇത്തരത്തിൽ മൈജി ആരെയും ചലഞ്ച് ചെയ്യും.
1: അതെ, 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
1: 6,299 രൂപയ്ക്ക് സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ, കൂടാതെ വാഷിംഗ് മെഷീൻ പർച്ചേസിൽ 10,000 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രോഡക്റ്റുകളും സ്വന്തമാക്കാം.
2: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ September 13 വരെ മാത്രം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി, തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000 വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4, പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
7: ഈ കിച്ചണൊന്ന് മാറ്റം വരുത്തിയാലോ? പഴയ കെറ്റില്, അയൺ ബോക്സ്, അപ്പച്ചട്ടി, ഗ്യാസ് സ്റ്റവ് ഒക്കെ ഒന്ന് മാറ്റി പുതിയതാക്കണ്ടേ?
0: മാറ്റിക്കോ, വിലയെ കുറിച്ച് മാത്രം ചിന്തിക്കണ്ട. മറ്റാരും നൽകാത്ത വിലക്കുറവുമായി മൈജി പ്രൈസ് ചലഞ്ച് വീണ്ടും. എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ.
8: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
9: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.
10: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
1: ആക്സസറീസുകൾക്ക് 83% ഓഫ് മൈ മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും.
0: ബ്രാൻഡഡ് പ്രൊഡക്ടുകൾക്ക് കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവും ഡിസ്കൗണ്ടുകളും.
1: മൈജി പ്രൈസ് ചാലഞ്ച്,
2: എല്ലാ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും September 13 വരെ. ചീസ് അപ്ലൈ.
11: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
12: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
13: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് ഉഭയകക്ഷി ചർച്ച നടത്തി. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, സുരക്ഷ തുടങ്ങി വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തിന്റെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ആസിയാൻ ഇന്ത്യ ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ മലേഷ്യ നൽകുന്ന നിരന്തര പിന്തുണയെ പ്രധാനമന്ത്രി മോദി അഭിനന്ദിച്ചു. ഇന്ത്യ മലേഷ്യ സമഗ്ര തന്ത്ര പ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത ചർച്ചയിൽ ആവർത്തിച്ചു. അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തി. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങുമായും നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ സ്ഥാപനങ്ങളിൽ നിന്നും നൂതന ആശയങ്ങളും

0: കണ്ടുപിടുത്തങ്ങളും ലോകത്തിനു മുന്നിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ബ്രിക്സ് ഉച്ചകോടിയിൽ നൂതന ആശയങ്ങളുടെ പ്രദർശനമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. പ്രദർശനത്തിലേക്ക് വിശിഷ്ട അതിഥികളെ സ്വാഗതം ചെയ്യാൻ കഴിയുന്നത് രാജ്യത്തിന് അഭിമാനകരമാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 21 മുതൽ ഗ്യാങ്ഷുവിനും ന്യൂഡൽഹിക്കും ഇടയിൽ പതിവ് യാത്രാ വിമാന സർവീസുകൾ പുനരാരംഭിക്കുമെന്ന് ചൈന സതേൺ എയർലൈൻസ്. 2020 കോവിഡ് 19 മഹാമാരിയെ തുടർന്നാണ് സർവീസ് നിർത്തിയത്. സ്വകാര്യ ബസുകൾ സന്ധ്യയോടെ സർവീസ് അവസാനിപ്പിക്കുന്നതിനെതിരെ നടപടി വേണമെന്ന് കൺസ്യൂമേഴ്സ് ഫോറം ഓഫ് കേരള കോഴിക്കോട് ജില്ലാ കൺവെൻഷൻ. മിന്നൽ പണിമുടക്കിൽ നിന്നും ബസ് ഉടമകൾ മാറി നിൽക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ കൂടുതൽ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് വർദ്ധിക്കുന്നത് സൂര്യാഘാതം, നിർജ്ജലീകരണം തുടങ്ങി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ഗ്രൂപ്പ് 1 മത്സരങ്ങൾക്ക് കണ്ണൂർ ജില്ലയിലെ വിവിധ വേദികളിൽ തുടക്കമായി. നാളെ ഉച്ചയ്ക്ക് മന്ത്രി സണ്ണി ജോസഫ് മേള ഉദ്ഘാടനം ചെയ്യും. FM പ്രധാന വാർത്തകളാണ് കേട്ടത്. ഇനി 2 മണിക്ക് മീറ്റേ ന്യൂസ് ഡൽഹിയിലെ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ എം ഷഗുൻ ചോപ്ര വിത്ത് ദ മിഡ്ഡേ ന്യൂസ്. The headlines. BRICS summit under India's presidency to begin shortly in New Delhi. Focus on global governance, multilateralism, trade, security and supply chains. World leaders assemble for the 2-day summit. Prime Minister Narendra Modi to hold bilateral talks with Chinese President Xi Jinping this evening. Prime Minister Modi holds bilaterals with his Malaysian, Vietnamese and Ethiopian counterparts. Also confers with Crown Prince of Abu Dhabi. Houthi rebels in Yemen see strategic islands tightening grip on Red Sea shipping route. Saudi Arabia shuts vital pipeline after attack. Orange alert for heavy to very heavy rainfall over Chhattisgarh, Telangana and Vidarbha for today. And in hockey, Indian women team enters Junior Asia Cup 2026 final, defeating South Korea 5-1 in Mochi, China. And now the news in detail. The 18th BRICS summit is set to begin at Bharat Mandapam in New Delhi this afternoon. The 2-day grand event will bring together 11 major emerging and developing economies, including Brazil, China, Egypt, Ethiopia, Indonesia, India, Iran, Russia, Saudi Arabia, South Africa, and the UAE. During the high-level event, leaders of the BRICS member countries are expected to discuss key issues including global governance, multilateralism, trade and investment, technology, food and energy security, healthcare, disaster resilience and critical supply chains. The summit is being held under India's 2026 BRICS chairship with the theme Building for Resilience, Innovation, Cooperation and Sustainability. Several key world leaders will participate in the high-profile summit. Prime Minister Narendra Modi will be joined by Russian President Vladimir Putin, Chinese President Xi Jinping, South African President Cyril Ramaphosa, Egyptian President Abdel Fattah Sisi, Indonesian President Prabowo Subianto and Iranian President Masoud Pezeshkian. Now, we will cross over live to our correspondent Anupam Mishra, who is at Bharat Mandapam covering the event. So, Anupam, what is the immediate buzz right now inside the corridors of Bharat Mandapam?
2: The BRICS summit is set to begin here in Bharat Mandapam. It will begin shortly. The heads of state and heads of government have started arriving at the venue. Nearly after an hour, after the closed session for 11 countries will begin at the summit hall, where they will deliberate on inclusive global governance, strengthening multilateralism. The leader of the BRICS country will also witness the Bharat Innovative Television. They will jointly plant trees and pose for family photos. Prime Minister Narendra Modi will host a gala dinner for the participating world leaders in the evening. If we talk about India's leadership, has come a time of significant global transformation. International system is affecting economic, technological disruption, geopolitical uncertainty, climate change and resource pressures are adding to the further complexity to the situation. these interconnected challenges require cooperation that is inclusive, practical, and
1: All right.
2: Responsible.

0: He holds bilaterals with his Malaysian, Vietnamese and Ethiopian counterparts, also confers with Crown Prince of Abu Dhabi. Houthi rebels in Yemen see strategic islands tightening grip on Red Sea shipping route. Saudi Arabia shuts vital pipeline after attack. Orange alert for heavy to very heavy rainfall over Chhattisgarh, Telangana and for today. Junior Asia Cup 2026 final, defeating South Korea 5-1 in Mochi, China. And with that, we end the midday news.
1: ആകാശവാണി സമയം 2:15.
2: ഈ ശനിയാഴ്ച റെഫ്രിജറേറ്ററുകൾക്ക് കിടിലൻ ഓഫറുകളുമായി പിട്ടാപ്പിളിൽ സാറ്റർഡേ സർപ്രൈസ് സെയിൽ.
3: 2000 രൂപ വില വരുന്ന ബട്ടർഫ്ലൈ ഇൻഡക്ഷൻ ബേസ് പ്രഷർ കുക്കർ ഫ്രീ. 5000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്, ഒപ്പം 20000 രൂപ വരെ ക്യാഷ് ബാക്കും 10000 രൂപ വരെ SBI ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ടും.
2: ഓണം ഓഫറുകളും സാറ്റർഡേ സർപ്രൈസ് ഓഫറുകളും ഒരുമിച്ച് നേടാൻ അടുത്തുള്ള പിട്ടാപ്പിളിൽ ഷോറൂം സന്ദർശിക്കൂ.
1: ആകാശവാണി മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം 16-ാം ഭാഗം. രചന അരുൺ നായർ. ശബ്ദം നൽകുന്നവർ PK രവി, കയ്യൂർ സത്യൻ, മനോജ് പിള്ള, ദിലീപ് MK. സംവിധാനം റൂബി ബാബു.

0: സത്യം പറയടാ, എവിടെയാ കണ്ണട?
1: സാറേ, സാറേ അത് കളഞ്ഞുപോയി.
0: എവിടെ?
1: അറിയില്ല സാർ. എല്ലാം മറച്ചു വെക്കാൻ അവധോളം ശ്രമിക്കണം.
0: എപ്പോ?
1: ഇന്ന് സാറേ.
0: നിനക്ക് അവസാനത്തെ അവസരമാണ്, മര്യാദക്ക് സത്യം പറഞ്ഞോ. ഇല്ലെങ്കിൽ പ്രകാശ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തത്രയും പ്രകാശം നീ ഇപ്പോ കാണും. വേണോ? താഴെ നിൽക്കുന്ന പോലീസുകാരെ ഞാൻ ഈ തട്ടിമ്പുറത്തോട് വിളിക്കട്ടെ.
1: സാറേ, ആ കണ്ണട ഇന്നലെയാ കളഞ്ഞത്.
0: ഇന്നലെ എപ്പോ?
1: രാത്രി.
0: കാര്യം മുഴുവനായി പറടാ. അവന്റെ ഒരു ഒറ്റ വാക്കിൽ ഉത്തരം. നിന്നോട് ഞാൻ ഒന്നൊന്നായി ചോദിക്കണോ?
1: വേണ്ട സാറേ, ഞാൻ പറയാം. ഇന്നലെ പുഴക്കരയിൽ അത് വീണുപോയത്. നമ്മുടെ അമ്പലത്തിന്റെ പുറയിലുള്ള പടിക്കെട്ടിലൂടെ പുഴവക്കത്തേക്ക് ഇറങ്ങുമ്പോൾ ഇട്ടത്ത് കാലുകെട്ടി ഞാനൊന്ന് വീണു. മാഷ് തന്ന കണ്ണടയും ദൈ ചില്ലി ഞാൻ അന്നേരം ഉടുപ്പിന്റെ പോക്കറ്റ് ഇട്ടിരിക്കുമായിരുന്നു. ആ വീഴ്ചയെ കണ്ണട തെറിച്ചുപോയി. അന്നേരം ഞാൻ അറിഞ്ഞില്ല സാറേ. പിന്നീട് നോക്കിയപ്പോഴാണ് ഈ ചില്ല് മാത്രം പോക്കറ്റിൽ കിടക്കുന്നത്.
0: ഇത് എത്ര മണിക്കാണോ സംഭവിച്ചത്?
1: ഇന്നലെ രാത്രി ഒരു 11 കഴിഞ്ഞ് കുറച്ചു നേരം കൂടെ ആയി കാണും സാറേ. വെടിക്കെട്ട് തുടങ്ങി ഒരു 20 മിനിറ്റിന് ശേഷമായിരിക്കും. അന്നേരം എൻ്റെ വാച്ചില്ലായിരുന്നു, അതുകൊണ്ട് കൃത്യസമയം.
0: എന്തിനാണ് ആ സമയത്ത് അവിടെ പോയത്
1: സാറേ? അത് ചുമ്മാ പോയതാ സാറേ.
0: സത്യം പറയടാ.
1: അയ്യോ സാറേ, ഞാൻ നമ്പ്യാർ മാഷിന്റെ പുറകെ പോയതാ. ഇനി തല്ലല്ലേ സാറേ, എനിക്ക് പേടിയാ.
0: എന്തിനാ നീ മാഷിന്റെ പുറകെ പോയത്?
1: മാഷ് ആ സമയത്ത് ആ പുഴക്കരയിൽ നിൽക്കായിരുന്നു.
0: എന്നിട്ട്
1: വേറെ ഞാൻ ഉള്ളത് പറയാം. അവിടെ പൂജ മോള് അനക്കമില്ലാതെ താഴെ കിടപ്പുണ്ടായിരുന്നു, ഡാൻസ് വേഷത്തി. കുറച്ചകലെയായി എന്തോ കിടന്ന് കത്തുന്നുണ്ടായിരുന്നു. അതിനടുത്ത മാഷ് നിന്ന് കുറച്ച് കഴിഞ്ഞ് മാഷ് പൂജയും കൊണ്ട് അവിടെ നിന്ന് പോയിട്ട് ഞാൻ ചെന്ന് നോക്കി. നമ്മുടെ സ്വാമിജിയുടെ ദേഹമായിരുന്നു സാർ കത്തിക്കൊണ്ടിരുന്നത്.
0: നീ പറഞ്ഞതൊക്കെ സത്യമാണോ?
1: ആണ് സാറെ, മുഴുവന് സത്യമാണ്. ഞാൻ വേണമെങ്കിൽ സാറിനെ കൊണ്ടാണ് ഇടാം.
0: ഞാൻ വേണമെങ്കിൽ ഒരടി കൂടി തരാം. കൊന്നുകളെയും ഞാൻ എന്റെ പേരിൽ ആണയിട്ടാൽ. ഒരു കാര്യം ചെയ്യ്, എല്ലാം ആദ്യം മുതൽ വിശദമായി ഒന്നുകൂടെ പറ. ഒന്നും വിട്ടുപോകരുത്. ഇതേ നിന്റെ മൊഴിയാണ്, മനസ്സിലായല്ലോ?
1: പറയാ സാറേ, എവിടെ വേണേലും പറയാം.
0: ജോണി, ഇങ്ങോട്ട് കയറി വാ. ഇവന്റെ മൊഴിയൊന്ന് രേഖപ്പെടുത്തു.

അവന്റെ യാഥാർത്ഥ്യം അറിഞ്ഞ നിമിഷം മനസ്സ് ചോദിച്ചു, എന്തു വേണം? പ്രതികാരം, അവന്റെ അന്ത്യം. അല്ലാതെ എന്ത്? വേറെ വഴിയൊന്നുമില്ലേ? മനസ്സ് വീണ്ടും മന്ത്രിച്ചു. വേറെന്ത് വഴി? ഓ, നിയമത്തിന്റെ വഴിയോ? പക്ഷേ അതിന്റെ അനന്തരഫലമോ? കഴിഞ്ഞ കാലം മുഴുവനായി ഉയർത്തെഴുന്നേൽക്കും, എല്ലാം പൂജമോൾ അറിയും. അത് പാടില്ല. അവളുടെ അമ്മയുടെ മരണത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച്, അതിന് കാരണക്കാരനായ ദുഷ്ടനെക്കുറിച്ച് ഒന്നും അറിയാതെ നിഷ്കളങ്കതയുടെ പവിത്രതയോടെ വളർന്ന അവളുടെ മനസ്സിനെ പിച്ചു ചീന്താൻ ഗതകാലത്തിന്റെ ചെന്നായ്ക്കളെ അഴിച്ചുവിട്ടുകൂടാ. നിയമത്തിന്റെ മാർഗത്തിലൂടെ നീങ്ങിയാൽ പക്ഷേ അത് സംഭവിക്കും. അതോടെ അവള് തകരും. അതൊഴിവാക്കണം. പകരം പകരാവനെ ഇല്ലാതാക്കുക. അതോടെ അവളുടെ ജീവിതത്തെ ഇരുട്ടിലാഴ്ത്താൻ തയ്യാറായി നിൽക്കുന്ന ഗ്രഹണം ഒഴിയും. ഒന്നും അവൾ അറിയുകയും വേണ്ട. തെറ്റായിരിക്കാൻ ചെയ്യുന്നത് ഒരു മനുഷ്യനെ ഇല്ലാതാക്കുക. പക്ഷേ എനിക്ക് ഏറ്റവും പ്രധാനം എന്റെ മോളാണ്. അവന്റെ നീക്കം ഇത്ര പെട്ടെന്നാകുമെന്ന് പ്രതീക്ഷിച്ചില്ല. ഇന്നലെ രാത്രി ഒരൽപ്പം തെറ്റിയിരുന്നുവെങ്കിൽ, പക്ഷേ ജയിച്ചത് ഞാൻ തന്നെയാണ്. എന്റെ സ്നേഹമാണ്, കടമയാണ്, പ്രതികാരമാണ്, ഒരർത്ഥത്തിൽ എന്റെ പൂജമോളാണ്. ഇന്ന് അവളെ വല്ലാതെ ഓർമ്മ വരുന്നു.

0: മോഷേ,
1: എന്താ സാർ വീണ്ടും?
0: ഈ കണ്ണട മാഷ് പ്രകാശനെ ഏൽപ്പിച്ചു അല്ലേ? അല്ലാതെ ഇത് പുഴക്കരയിൽ എങ്ങനെ എത്തിയെന്ന് നിങ്ങൾക്കറിയില്ല?
1: ഇല്ല, അറിയില്ല.
0: മാഷ് ഒന്ന് ഓർത്തു നോക്കിയേ, ഇന്നലെ രാത്രി നിങ്ങൾ പുഴക്കരയിലേക്ക് പോയി, അപ്പോ വീണതായിക്കൂടെ? നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ.
1: സാർ, ഞാൻ ഇന്നലെ രാത്രി അവിടെ
0: പോയില്ല എന്നായിരിക്കും വീണ്ടും പറയാൻ വരുന്നത്. വേണ്ട, ബുദ്ധിമുട്ടണ്ട. എനിവേ, ഇക്കാര്യം തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇത് ഇടയ്ക്ക് വരുന്ന മാറ്ററാണ്. പക്ഷേ നമുക്ക് തുടങ്ങേണ്ടത് ആദ്യം മുതൽക്കല്ലേ?
1: സാർ,
0: മാഷേ, ഞാൻ പറഞ്ഞോട്ടെ, സ്വാമിയുടെ മരണം സംഭവിച്ചത് ഇന്നലെ രാത്രി കമ്പക്കെട്ട് നടക്കുമ്പോഴാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ സമയത്ത് ആ ഒരു മണിക്കൂർ മാഷ് എവിടെയായിരുന്നു?
1: ഞാൻ അമ്പല പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു, അല്ലാതെ ഇവിടെ.
0: പക്ഷേ കമ്പക്കെട്ട് തീർന്ന സമയത്ത് നിങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ. ഞാൻ തിരക്കി അറിഞ്ഞു.
1: ഓ ഓ, അതോ. ഇന്നലെ പൂജമോൾക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവക്ക് വല്ലാത്ത ക്ഷീണമായിരുന്നു. അടുത്തായിട്ട് നാടകമായിരുന്നു. ഞാനായിരുന്നു പ്രോംപ്റ്റർ. നാടകം കഴിഞ്ഞ് വെടിക്കെട്ട് തുടങ്ങിയപ്പോഴേക്കും മോൾക്ക് നിൽക്കാൻ വയ്യാതായി. പിന്നെ ഞാൻ ഉടനെ അവളെയും കൂട്ടി വീട്ടിലേക്ക് പോന്നു. ഇപ്പൊ ഓർമ്മ വരുന്നു. എത്ര തന്മയത്വത്തോടെ നുണ പറയാൻ സാധിക്കുന്നു.
0: ഓർമ്മ വരുന്നുണ്ടല്ലേ. ആട്ടെ, എത്ര മണിക്ക് പോകുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക്?
1: കൃത്യമായി ഓർമ്മയില്ല.

0: ഒരു 11 വരെ ആയി കാണും.
1: എന്നിട്ട് ഇവിടെ എപ്പോ എത്തി?
0: രാത്രി ആയതുകൊണ്ട് ഒരു 10 മിനിറ്റ് എടുത്തിട്ടുണ്ടാവും.
1: അതായത് വെടിക്കെട്ട് നടന്ന് 1 മണിക്കൂർ, അതായത് 11:30 മുതൽ 12:30 വരെ മുഴുവൻ സമയവും മാഷ് അവിടെ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഡാൻസ് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് തിരിക്കുന്നതുവരെ പൂജ മാഷിന്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നോ?
0: ഉണ്ടായിരുന്നു. അല്ല, എനിക്ക് ചോദ്യം ചെയ്യലിന്റെ പൊരുൾ മനസ്സിലാകുന്നില്ല. ഈ സംഭവവുമായി ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ എന്നെ ബന്ധപ്പെടുത്തുകയാണോ?
1: ഈ സ്വാമിയെ നേരത്തെ, അതായത് അയാൾ ഇവിടെ വരുന്നതിന് മുമ്പ് മാഷ് അറിയുമായിരുന്നോ?
0: ദൈവമേ, ഇതെങ്ങോട്ടാണ് ഇയാൾ പോകുന്നത്? പിടിച്ചു നിൽക്കാനുള്ള ശക്തി തരണേ. ഇല്ല, എന്റെ ഓഫീസിൽ വെച്ചാണ് ഞാൻ ആളെ ആദ്യമായി കാണുന്നത്, ഒരു മാസം മുമ്പ്. പക്ഷെ ഇതൊക്കെ ഞാൻ മുമ്പ് തന്നെ
1: പറഞ്ഞു എന്നല്ലേ എനിക്കറിയാം മാഷേ. പക്ഷേ നിങ്ങൾ പറയാത്ത കുറച്ച് കാര്യങ്ങളും ഇല്ലേ എന്നെനിക്കൊരു സംശയം.
0: ഞാൻ കള്ളം പറയാറില്ല ജയരാജ്. ഏറ്റവും വലിയ കള്ളം ഈ പറഞ്ഞത് തന്നെയല്ലേ
1: എന്ന് വിശ്വസിച്ചാണ് ഞാൻ ആദ്യം വന്നത്. പക്ഷേ ഇപ്പോ എനിക്ക് ആ വിശ്വാസം കുറഞ്ഞിരിക്കുന്നു.
0: സർ, ഞാൻ കള്ളം പറയുന്നു എന്നുള്ള ഈ ആരോപണത്തെക്കാൾ എന്നെ വേദനിപ്പിക്കുന്നത് എനിക്കൊരു രീതിയിലും അടുപ്പമോ ബന്ധമോ ഇല്ലാത്ത ഒരാളുടെ മരണവുമായി എന്നെ ബന്ധപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ ചോദ്യം ചെയ്യലാണ്. ഈ നാട്ടുകാരൻ പോലും അല്ലാതിരുന്ന അയാളുടെ ആത്മഹത്യയുമായി എനിക്കെന്താ ബന്ധം?
1: അതിന് മാഷും ഈ നാട്ടുകാരനല്ലോ. അത് പോട്ടെ, അയാൾ ആത്മഹത്യ ചെയ്തതല്ല എന്ന് ഞാൻ പറഞ്ഞാൽ മാഷിന്റെ ചോദ്യത്തിന് ഉത്തരമാവുമോ?
0: ചീട്ടുകൊട്ടാരം പോലെ എല്ലാം തകർന്നടിക്കുകയാണല്ലോ. ആത്മഹത്യ അല്ലെന്നോ? പിന്നെ
1: കൊന്നതാണ് അയാളെ, തലക്കടിച്ച് പുറകിൽ നിന്ന്, എന്നിട്ട് ശവം മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു. ഇനി പറയൂ, മാഷിന്റെ നിലപാടിൽ മാറ്റമുണ്ടോ?
0: നിലപാടിൽ മാറ്റമോ എന്ന് വച്ചാ എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അയാളെ കൊന്നതാണെങ്കിൽ തന്നെ അതിന് എന്നെ എന്തിനു ചോദ്യം ചെയ്യുന്നു?
1: അപ്പോ മാഷിനൊന്നും അറിയില്ല. ആയിക്കോട്ടെ, ശരി, എല്ലാം ഞാൻ തന്നെ പറയാം. എന്നിട്ട് മാഷ് പണ്ട് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിച്ചിരുന്നത് പോലെ ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന് മാത്രം പറഞ്ഞാ മതി, അതിന് ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ.
2: മിന്നാമിന്നികൾ, വെളിച്ചം കാട്ടിയ വഴി, തുടർ നാടകം 16-ാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ നരേന്ദ്രൻ മാഷ്, പി കെ രവി, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, പ്രകാശൻ ദിലീപ് എം കെ. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 17-ാം ഭാഗം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.

ഇന്ന് രാത്രി 7:35 യുവവാണിയിൽ ബട്ടർ ആൻഡ് ബ്ലൂ എന്ന സംരംഭത്തിന്റെ ഉടമയും വിദ്യാർത്ഥിനിയുമായ സാറാ മായൻ പരിചയപ്പെടുത്തുന്നു. സാറാ മായനെ പരിചയപ്പെടുത്തുന്നു. 8 മണിക്ക് കേൾക്കാം ബാളപ്പൊട്ടുകൾ, മലയാള സിനിമകളിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ.

9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10 ദേശീയ സംഗീത പരിപാടിയിൽ ഡോക്ടർ അശ്വിൻ ഡാൽവിയുടെ സുർബഹാർ വാദനം.

0: ആകാശവാണി കണ്ണൂർ. നാട്ടുവഴിയിൽ ഇണങ്ങൽ പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിൽ ഇണങ്ങളിൽ നിന്ന് ആദ്യം എത്തിച്ചേർന്നിരിക്കുന്നത് തളിപ്പറമ്പ് കാഞ്ഞിരങ്ങാട് സ്ഥിതി ചെയ്യുന്ന റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഈ സ്ഥാപനത്തിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിവ് നൽകാൻ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫാക്കൽറ്റി അഭിലാഷ് സർ നമ്മോടൊപ്പം ചേരുന്നു. സർ, എന്താണ് റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്? എന്തൊക്കെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ?
2: റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ബേസിക് പർപ്പസ് എന്താന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടിൽ തൊഴിലില്ലായ്മ ഉണ്ടല്ലോ, നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് പോവർട്ടിയാണ്. ദാരിദ്ര്യത്തിന് കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പൈസ ഇല്ലാത്തതാണ്. പൈസ എന്തുകൊണ്ടില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തൊഴിലില്ല, വരുമാനം കിട്ടുന്ന മാർഗമില്ല. അത് എന്തുകൊണ്ടില്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വരുമാനം കൊടുക്കേണ്ട സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലില്ല. എന്തുകൊണ്ട് അങ്ങനത്തെ സ്ഥാപനങ്ങൾ ഇല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നാട്ടിൽ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഇല്ല. അതെന്തുകൊണ്ടില്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സേവിങ്സ് ഇല്ല. സേവിങ്സ് എന്തുകൊണ്ടില്ലാത്ത? ജോലിയില്ല. ഇതിന് വിഷ്വസ് സർക്കിൾ ഓഫ് പോവർട്ടി എന്ന് പറയും. അപ്പോൾ അതിന് പൊട്ടിക്കുന്ന ഏറ്റവും നല്ല മാർഗങ്ങളൊന്നാണ് ആൾക്കാർക്ക് സ്വയം തൊഴിൽ പരിശീലനം കൊടുക്കുക, അവരെ സെൽഫ് എംപ്ലോയ്ഡ് ആക്കി മാറ്റുക, അവരെ സംരംഭകരാക്കി മാറ്റുക, അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു, അവർ സേവിങ്സ് കൊണ്ടുവരുന്നു, ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്നു, ആ ബാങ്കിന്റെ സപ്പോർട്ടോടുകൂടിയോ മറ്റെന്തെങ്കിലും ഫണ്ടിങ് ഏജൻസിയുടെ സപ്പോർട്ടോടുകൂടിയോ അവർ ബിസിനസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ എക്കോണമിയിൽ ഒരു ചലനം ഉണ്ടാക്കും. അപ്പോൾ ഈ ഒരു പർപ്പസോട് കൂടിയിട്ടാണ് 1982 കർണാടകത്തിലെ ഉജിരെ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഡോക്ടർ ഡി വീരേന്ദ്ര ഹെഗ്ഡെ എന്ന് പറയുന്ന വ്യക്തി റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന രീതിയിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ സ്ഥാപനം തുടങ്ങിയത്. അന്ന് ജസ്റ്റ് ഒന്ന് ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ അറിയാലോ, അത് 82 പറഞ്ഞാൽ അത് നോക്കാം എന്ന രീതിയിൽ ചെയ്തതാണ്. പക്ഷെ പിന്നെന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഇതങ്ങ് ഹിറ്റായി. അപ്പോൾ അന്ന് അദ്ദേഹത്തിന്റെ ഒരു കോൺസെപ്റ്റ് പ്രകാരം ഈ നാട്ടുമ്പുറങ്ങളിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാരാണല്ലോ, അപ്പൊ അവർക്ക് ഒരു കുറച്ച് ദിവസം ഒരു കോഴ്സിന് പഠിക്കാൻ വേണ്ടി മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർക്ക് ഫുഡ് കൊടുക്കുന്നു, താമസം കൊടുക്കുന്നു. അപ്പൊ അന്ന് പ്രധാനപ്പെട്ട രണ്ട് ബാങ്കുകളായിട്ടുള്ള സിൻഡിക്കേറ്റ് ബാങ്കും കാനറാ ബാങ്കും അതിനോട് ജോയിൻ ചെയ്തു. പിന്നീട് കാനറാ ബാങ്ക് സിൻഡിക്കേറ്റ് ബാങ്ക് മെർജ് ആയതോടുകൂടി കാനറാ ബാങ്ക് മാത്രമായിട്ട് മാറി. അങ്ങനെ തുടങ്ങിയൊരു സ്ഥാപനമാണ്. പിന്നീട് അതിന്റെ ഒരു നല്ല വശം കണ്ടിട്ട് അതിനെ ഇന്ത്യയിലെ എല്ലാ ജില്ലയിലേക്കും കേന്ദ്ര സർക്കാർ വ്യാപിപ്പിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഇന്ത്യയിലെ എല്ലാ ജില്ലയിലും റൂട്ട്സെറ്റ് അല്ലെങ്കിൽ ആർ സെറ്റ് എന്ന പേരിൽ സ്ഥാപനങ്ങളുണ്ട്.
3: അപ്പം കർണാടകത്തിലാണ് തുടങ്ങുന്നത് അല്ലേ? ഇതിന്റെ വേര് കിടക്കുന്നത്
2: ഇതിന്റെ തറവാട് എന്ന് പറയുന്നത് കർണാടകത്തിലാണ്, ഉജിരെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്.
3: അവിടുന്ന് പിന്നെ തളിപ്പറമ്പിലേക്ക് വരുന്നത് അങ്ങനെ ഒരു സ്വന്തം സ്ഥാപനമായിട്ട് തന്നെയാണ് തളിപ്പറമ്പ്.
2: തളിപ്പറമ്പിലേക്ക് വരുന്ന അതിന്റെ ഒരു ബേസിക് സ്റ്റോറി എന്താന്ന് പറഞ്ഞാൽ, നമ്മൾ അന്നത്തെ സിൻഡിക്കേറ്റ് ബാങ്കിൽ ഒരു മാനേജർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരൊറ്റ തീരുമാനത്തിന്റെ മുകളിലാണ് സത്യം പറഞ്ഞ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ ഉജിരയിൽ മാത്രം ഒതുങ്ങി നിന്ന ഒരു സ്ഥാപനത്തിന് കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. നമ്മൾ ഒരാളുടെ ഇച്ഛാശക്തി എന്നൊക്കെ പറയില്ലേ. അപ്പൊ ഇദ്ദേഹം അവിടെ ചെന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു തവണ ഈ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാടകത്തിൽ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് തോന്നി അദ്ദേഹത്തിന്റെ നാട്ടിലും ഒന്ന് വേണം തോന്നി. അദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു അങ്ങനെ ഒരു പദ്ധതി നമുക്കില്ല, ഇത് റൂട്ട്സെറ്റ് ഉജിരയിൽ മാത്രമേ ഉണ്ടാവുകയുള്ളൂ, അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകണ ഒരു ആഗ്രഹമേ ഇല്ല. പക്ഷെ അദ്ദേഹം വാശി പിടിച്ചു. വാശി പിടിച്ചപ്പോൾ അന്ന് അന്നത്തെ മാനേജ്മെന്റ് പറഞ്ഞു നിങ്ങൾ സൗജന്യമായിട്ട് ഒരു ബിൽഡിംഗ് തന്നാൽ നമ്മൾ നോക്കാന്ന് പറഞ്ഞു. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ മായിപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വർഷം 1 രൂപ വാടകയ്ക്ക് അദ്ദേഹം ഒരു ബിൽഡിംഗ് സൗകര്യപ്പെടുത്തി കൊടുത്തു. ഒരു വർഷം 1 രൂപ എന്ന് പറഞ്ഞാൽ അത് സീറോ ആണ്. അപ്പൊ അങ്ങനെ വരാൻ നിർബന്ധിതരാവുകയും അങ്ങനെ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കാസർഗോഡ് ജില്ലയിലെ മായിപ്പാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് വരികയും പ്രവർത്തനം ആരംഭിക്കുകയും പിന്നീട് കാസർഗോഡ്, വയനാട്, കണ്ണൂർ, മാഹി പ്രദേശങ്ങളിലെ ആൾക്കാർക്ക് സൗകര്യമാകാൻ വേണ്ടിയിട്ട് കണ്ണൂർ ജില്ലയിലെ കണ്ണപുരം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരികയും അവിടുന്ന് സ്വന്തമായിട്ടൊരു ലാൻഡ് വേണം എന്നുള്ള ഒരു ആഗ്രഹപ്രകാരം പരിയാരം പഞ്ചായത്തിലെ കാഞ്ഞിരങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് 2012 നമ്മൾ ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇപ്പൊ നമ്മൾ കണ്ണൂർ, കാസർഗോഡ് തുടങ്ങി കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നുള്ള വ്യക്തികളെയും നമ്മൾ എടുക്കുന്നുണ്ട്. മുമ്പ് നമുക്ക് മാഹി ഉള്ള ആൾക്കാരെ എടുക്കാമായിരുന്നു. പക്ഷെ പുതിയ ഗവൺമെന്റ് പോളിസി പ്രകാരം മാഹി മറ്റൊരു സ്റ്റേറ്റ് ആണല്ലോ. അപ്പൊ നമുക്കിപ്പോ അവരെടുക്കാൻ വേണ്ടി പറ്റില്ല. അവരെ ലക്ഷദ്വീപിലെ ആൾക്കാർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എടുക്കാൻ പറ്റില്ല.
3: റൂട്ട്സെറ്റിനെ കുറിച്ച് പറയുമ്പോൾ ധാരാളം കോഴ്സുകൾ അല്ലേ, സ്വന്തമായിട്ട് ഒരു സംരംഭക ആവുക,

0: സംരംഭകൻ ആവുക എന്നുള്ളതാണ് അവിടുന്ന് കൊടുക്കുന്ന കോഴ്സിന്റെ തന്നെ ഒരു
1: തീർച്ചയായും. ഏതൊക്കെ
0: കോഴ്സുകളാണ് ഇതിന്റെ ഭാഗമായിട്ട് നിലവിലുള്ളത്?
1: നമുക്ക് വ്യത്യസ്തമായ കോഴ്സുകളുണ്ട്. 6 ദിവസം മുതൽ 45 ദിവസം വരെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകളുണ്ട്. 6 ദിവസത്തെ കോഴ്സായാലും 45 ദിവസത്തെ കോഴ്സായാലും കോഴ്സിന്റെ രീതികളൊക്കെ ഒരുപോലെയാണ്. എല്ലാ കോഴ്സുകളും പ്രാക്ടിക്കൽ ഓറിയന്റായുള്ള കോഴ്സുകളാണ്. ഉദാഹരണത്തിന് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫിയുടെ കോഴ്സുണ്ട്, 31 ദിവസമാണ്. ലേഡീസിന് വേണ്ടിയിട്ടുള്ള ബ്യൂട്ടീഷ്യൻ കോഴ്സുണ്ട്, 35 ദിവസം. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ് നിർമ്മാണത്തിന്റെ കോഴ്സുണ്ട്, 12 ദിവസം. പേപ്പർ ബാഗിന്റെ കോഴ്സ് 10 ദിവസം. അതുപോലെ റെസിൻ ആർട്ട് എന്ന് പറയുന്ന വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉണ്ട്, അതിന് 6 ദിവസമാണ്. കേക്ക് നിർമ്മാണം 6 ദിവസം. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് നെറ്റ്വർക്കിംഗ് 45 ദിവസം. കമ്പ്യൂട്ടർ ഗ്രാഫിക് ഡിസൈനിങ് 45 ദിവസം. അങ്ങനെ 71 സിലബസുകളുണ്ട്. അതിനകത്തൊരു 30 കോഴ്സുകൾ ഞങ്ങൾ എല്ലാ വർഷവും നടത്താറുണ്ട്. ഒരു 10-25 വ്യത്യസ്തമായ സിലബസുകളാണ് ഓരോ വർഷവും നമ്മൾ സെലക്ട് ചെയ്യുക. അത് നമുക്ക് റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. അതിന്റെ അപ്രൂവൽ എടുക്കാനുണ്ട്. അതിന് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് കേരളത്തിലെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് നടത്താൻ വേണ്ടി പറ്റും. ഏറ്റവും കുറഞ്ഞ കാലാവധി 6 ദിവസം, ഏറ്റവും കൂടിയ കാലാവധി 45 ദിവസം. പക്ഷെ 60 ദിവസം വരെയുള്ള കോഴ്സുകൾ ഉണ്ട്. അത് വളരെ അപൂർവമായിട്ടേ നമ്മൾ നടത്താറുള്ളൂ. ഇപ്പം പശുമിത്ര എന്ന പേരിൽ ആട്, പശു, കോഴി, എരുമ, പന്നി, അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചുള്ള ഒരു കോഴ്സുണ്ട്. അത് 2022 ഞങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയതാണ്. 60 ദിവസത്തെ കോഴ്സാണ്, അല്ലെങ്കിൽ ഞങ്ങൾ 45 ദിവസം മുതൽ 6 ദിവസം വരെയുള്ള കോഴ്സുകളാണ് നടത്തുന്നത്.
0: അല്ല, അത്തരം കോഴ്സിന് എങ്ങനെയാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു പരിശീലനം എങ്ങനെയാണ്
1: നൽകുക? നമ്മൾ വിശ്വസിക്കുന്ന ഒരു കാര്യം, പ്രാക്ടിക്കൽ ആയിട്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അതിന്റെ അർത്ഥം തിയറി ഇല്ലാന്നല്ല, തിയറിയും പ്രാക്ടിക്കലും ഒന്നിച്ചാണ് പോവുക. ഞങ്ങളുടെ ഒരു സംവിധാനത്തിന്റെ പ്രത്യേകത, താമസവും ഭക്ഷണവും പരിശീലനവും ഫ്രീ ആണ്. ഒരു വ്യക്തി അവിടെ വന്നു കഴിഞ്ഞാൽ സൗജന്യമായി താമസിച്ച്, സൗജന്യമായി പഠിച്ച്, സൗജന്യമായി ഭക്ഷണം കഴിച്ചുള്ള സാഹചര്യമുണ്ട്. രാവിലെ 3 മണി മുതൽ 3 മണി വരെ എന്നുള്ളത്, ഉദാഹരണത്തിന് 9:30 മുതൽ 5:30 വരെയാണ് നമ്മുടെ സമയം. പക്ഷെ 9:30 മുമ്പും അവർക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, 5:30 ശേഷവും അവിടെ പഠിക്കാനുള്ള സൗകര്യമുണ്ട്. ഉദാഹരണത്തിന് ഒരു കമ്പ്യൂട്ടർ ബാച്ച് എടുത്തു കഴിഞ്ഞാൽ 9:30 മുതൽ 5:30 വരെ ഒഫീഷ്യലി അവർ ക്ലാസ് മുറിക്കകത്ത് ഉണ്ടാവും. പക്ഷെ അവർക്ക് രാവിലെ 5 മണി മുതൽ 9:30 വരെ കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിക്കാം. വൈകുന്നേരം 5:30 ശേഷം 12 മണി വരെ അവർക്ക് എന്ത് ചെയ്യാം, കമ്പ്യൂട്ടർ ലാബ് ഉപയോഗിക്കാം. അപ്പോൾ പ്രാക്ടിക്കൽ ഇന്റൻസിറ്റി വളരെ കൂടുതലായിരിക്കും. പുറമേ നമ്മളൊരു 6 മാസത്തെ ഒരു കമ്പ്യൂട്ടർ ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗിന്റെ കോഴ്സ് ചെയ്യുകയാണെങ്കിൽ 6 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ദിവസം 2 മണിക്കൂറായിരിക്കും ഉണ്ടാവുക. അപ്പോൾ 6 മാസം കിട്ടുന്ന മൊത്തം മണിക്കൂറുകളെക്കാൾ എത്രയോ ഇരട്ടിയായിരിക്കും 45 ദിവസത്തിന് കോഴ്സ് ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിൽ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിലെ വിദ്യാർത്ഥികൾ മാത്രം റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ണൂരിന് വേണ്ടിയിട്ട് ഒരു AI ചാറ്റ് ബോട്ട് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു. അവർ തന്നെ ഡെവലപ്പ് ചെയ്ത്, അവർ തന്നെ അതിന്റെ കോഡിംഗ് ഉണ്ടാക്കി, അവർ തന്നെ അപ്പ് ചെയ്ത്, അവർ തന്നെ അത് പബ്ലിഷ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ 45 ദിവസം കൊണ്ട് ഒരു പഠിക്കുന്ന കുട്ടികൾ, അത് IT ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇല്ലാത്ത മക്കൾ അത് ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ആ കോഴ്സ് അത്രയും ഇന്റൻസിറ്റിയോട് കൂടിയാണ് കൊടുക്കുന്നത്. എല്ലാ കോഴ്സുകളും അങ്ങനെയാണ് ചെയ്യുന്നത്. അതാണ് ഒരു പക്ഷേ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ മറ്റ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകവും.
0: ഇപ്പം അഭിലാഷ് സാർ റൂട്ട്സെറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഭാഗമായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി?
1: ഞാൻ 2011 ജൂൺ 1 മുതലാണ് റൂട്ട്സെറ്റിന്റെ ഭാഗമായത്. ഇപ്പൊ റൂട്ട്സെറ്റിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ എനിക്ക് ഹെഗഡേജിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്ഥാപനത്തിൽ ഞാൻ MSW പഠിക്കുന്ന സമയത്ത് ഫീൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കർണാടകത്തിന്റെ ഒരു പ്രത്യേകത കൊണ്ടാണെന്ന് അറിയില്ല, എല്ലാവരും ഭയങ്കര കമ്മിറ്റഡ് ആണ്. അത് രാവിലെ എണീക്കുന്നു, 4 മണിക്കൊക്കെ എണീക്കുന്നു, ഗ്രാമങ്ങളിലേക്ക് പോകുന്നു, അവരുടെ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിനടുത്ത് അവർ ഭക്ഷണം കഴിക്കൂല, വെള്ളം കുടിക്കൂല. ചില സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇവർക്ക് എന്തിനാ ഇങ്ങനെ പണിയെടുക്കുന്നത്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഹെഗഡേജിന് വ്യക്തിപരമായി കാണാനുള്ള അവസരം കിട്ടുന്നത്. അപ്പൊ എനിക്ക് തോന്നി എപ്പോഴെങ്കിലും ഇദ്ദേഹത്തിന്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ലതായിരിക്കും. പക്ഷെ അവിടെ ആ നാട്ടിൽ വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് എന്താണ് കന്നഡയാണ് എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സ്ഥാപനം ഇവിടെ കണ്ണൂർ ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുകയും ഇവിടെ ഒരു അവസരം വരികയും ഞാൻ ഇങ്ങനെ ഒരു ട്രെയിനർ ആവണമെന്നും ട്രെയിനർഷിപ്പിനും ടീച്ചിങ്ങിനും താല്പര്യമുള്ളത് കൊണ്ട് ഇവിടെ ഓണ്ടർപ്രണർഷിപ്പിന്റെ ഫാക്കൽറ്റി ആയിട്ട് ജോയിൻ ചെയ്യാനുള്ള അവസരം കിട്ടുകയും വളരെ വിജയകരമായിട്ട് അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് ട്രെയിനർ ആവുക, ട്രെയിനിങ് കൊടുക്കുക. പ്രത്യേകിച്ച് ബിസിനസ് മൈൻഡ് സെറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് നന്നായിട്ട് പോകുന്നുണ്ട്.
0: ഒരുപാട് ആളുകളെ കണ്ട് പരിചയപ്പെട്ടി.
1: തീർച്ചയായിട്ടും ഒരു വർഷം എങ്ങനെ വന്നാലും നമ്മൾ 1000 പേരെ കൂടുതൽ പഠിപ്പിക്കുന്നുണ്ട്. അതിനേക്കാൾ എത്രയോ ഇരട്ടി ആൾക്കാരെ ഒരു വർഷം കാണുന്നുണ്ട്. ജില്ലയിലെ പല മേഖലയിൽപ്പെട്ട ആൾക്കാരെ, പല ഉദ്യോഗസ്ഥ വൃന്ദത്തപ്പെട്ട ആൾക്കാരൊക്കെ നമുക്ക് കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കുന്നുണ്ട്. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതിന് ഏറ്റവും വലിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ കേരളത്തിൽ എവിടെ ചെന്നാലും നമ്മുടെ ഒരു ട്രെയിനിങ് ഉണ്ടാവും. അവരെ സന്തോഷത്തോടുകൂടെ നമ്മൾ വന്ന് വിളിക്കുക. അവരുടെ ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു ഞങ്ങൾ പറയില്ല, പക്ഷെ ആ സിസ്റ്റത്തിന് സാധിച്ചു. അതാണ് എന്റെ ഒരു പ്രത്യേകത.
0: ഓക്കെ, ഒത്തിരി സന്തോഷമുണ്ട്. ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. പേര് കേൾക്കുമ്പോൾ അറിയാലോ, ഒരു രണ്ടുപേര് പാട്ടൊക്കെ വേണം. കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാട്ട് അത് ഏതാണെന്ന് രണ്ടുപേര് പാടാവും.
1: പാട്ട് പാടുന്നതിലെന്നല്ല, ഞാൻ പറയുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് ഈ മഞ്ഞൾ പ്രസാദവും എന്നുള്ളൊരു പാട്ടുണ്ട്. വിനീതും മോനിഷിയും ഒന്നിച്ചുള്ളൊരു പാട്ടാണ്. ഞാനിങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഇരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡ്രൈവൊക്കെ ചെയ്യുന്ന സമയത്ത് മൂളിപ്പാട്ട് പാടുന്നൊരു സാധനമാണ്. എനിക്ക് വരികൾ പൂർണ്ണമായിട്ട് അറിയില്ല. ആ ഫസ്റ്റത്തെ ഒരു മ്യൂസിക്കും അതിനുശേഷം വരുന്ന മഞ്ഞൾ പ്രസാദവും എന്നുള്ള പാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്.

0: അത് സിനിമ ഇറങ്ങിയ കാലം ആ കേട്ട കാലഘട്ടം മുതൽ എന്റെ മനസ്സിലുള്ള ഒരു പാട്ടാണ്. അപ്പൊ അത് ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ കേൾക്കുന്ന ഒരു പാട്ടാണ്. അതൊന്നും കേട്ട പാടില്ല, പാടുന്നത് ആ പാട്ടിനോട് ചെയ്യുന്ന ക്രൂരതയായിരിക്കും, അതുകൊണ്ട് ഞാൻ പാടില്ല. പക്ഷെ അത് കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്.
1: ഓക്കെ, ഒത്തിരി സന്തോഷം. നമുക്ക് ആ പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: അങ്ങനെ പ്രിയ ശ്രോതാക്കളെ, പാട്ടും പറച്ചിലുകളും തേടി നാട്ടുവഴിയിൽ ഇനങ്ങൾ തളിപ്പറമ്പിലാണ് എത്തി നിൽക്കുന്നത്. കൂടെ ഒരു ബ്യൂട്ടീഷ്യനാണ് അല്ലേ?
1: ബ്യൂട്ടീഷ്യനാണ്.
0: പേര് പറയൂ.
1: എന്റെ പേര് ജിഷ. ഞാൻ ബ്യൂട്ടീഷ്യനാണ്, എന്നാ ബ്രൈഡൽ മേക്കപ്പ് മാത്രമേ ചെയ്യുന്നുള്ളൂ.
0: അതെന്താണ് അങ്ങനെ?
1: എനിക്ക് എല്ലാം കൂടി ചെയ്യാനുള്ള ഒരു ഇഷ്ടമില്ല. പണ്ട് മുതലേ എന്താണെന്നറിയില്ല, ചിലപ്പോ പെൺകുട്ടികളില്ലാത്തോണ്ടായിരിക്കാം. കുട്ടികളെ ഒരുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്.
0: അത് ശരി.
1: അതുകൊണ്ടായിരിക്കാം അങ്ങനെ. പിന്നെ കൂടെ ഒരു റെന്റൽ ഷോപ്പ്, ബ്രൈഡൽ റെന്റൽ ഷോപ്പും കൂടെ കൊണ്ടുപോകുന്നുണ്ട്.
0: ഇപ്പം എത്ര വർഷമായി ഈ ഒരു ഫീൽഡിൽ വന്നിട്ട്?
1: ഞാനിപ്പോ ഇത് പഠിച്ചു തുടങ്ങിയിട്ട് 4 വർഷമായി. ഇപ്പോ 2 വർഷമായിട്ടാണ് നന്നായിട്ട് കൊണ്ടുപോകുന്നത്.
0: ശരി. ഇത് പഠിക്കാനുണ്ടായ ഒരു സാഹചര്യം, അതായത് 4 വർഷം ആയി എന്നല്ലേ പറഞ്ഞത്, അതിൽ മുന്നേ വീട്ടമ്മയായിരുന്നോ? ഒന്നും ചെയ്തില്ലേ?
1: ഇല്ല, ഒന്നും ചെയ്തില്ല. വീട്ടിൽ ഒതുങ്ങിക്കൂടി ഇരിക്കുകയായിരുന്നു. മക്കളെയൊക്കെ വിട്ട് ബാക്കിയുള്ള സമയം ഉറങ്ങി എന്റെ ടൈമൊക്കെ കഴിഞ്ഞ്.
0: അങ്ങനെയാണ് അല്ലെ? പിന്നെ ഇതിലേക്ക് കടന്നു വരാനുണ്ടായ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവുമല്ലോ, അതെന്താണ്? അതും പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു ഫീൽഡ് തെരഞ്ഞെടുക്കാൻ.
1: ഒരു പരിധി കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കിനും, അതായത് മക്കള് വീട്ടിൽ എല്ലാ സ്കൂളിലൊക്കെ പോയി, ഹസ്ബൻഡ് കൂടെയല്ല, ആള് ഗൾഫിലാണ്. അപ്പൊ നമുക്കൊരു ഒറ്റപ്പെടല് ഒരു ഫീൽ ചെയ്യും ആ ഒരു ടൈമിൽ എങ്ങനെയുണ്ടാവും. പിന്നെന്ന് പറഞ്ഞാൽ നമ്മള് എല്ലാരും ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന ഒരു ഇത് വരും. അതിനോട് എനിക്ക് അത്ര ഇഷ്ടമില്ല. അത് നമുക്ക് എപ്പോഴും വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിന്റെ ഒരു പരിധി കഴിയുമ്പോഴാണ് നമുക്ക് തോന്നുന്നത്. അതുവരെ എല്ലാം ഹാപ്പി ആയിരിക്കും നമുക്ക്.
0: താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? തളിപ്പറമ്പില്.
1: തളിപ്പറമ്പ് പൂക്കോത്ത് തരും.
0: പൂക്കോത്ത്. അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും മക്കളും.
0: രണ്ടു കുട്ടികളാണോ?
1: രണ്ടാളാണ് ഉള്ളത്.
0: മക്കൾ എന്ത് ചെയ്യുന്നു?
1: മക്കള് ഒരാളിപ്പോ പ്ലസ് ടു കഴിഞ്ഞു, BBA ഒക്കെ മംഗലാപുരത്ത് ജോയിൻ ചെയ്തു. രണ്ടാമത്തെ ആള് 8th.
0: ഓക്കെ. ഫാമിലിയുടെ ഒരു വലിയൊരു സപ്പോർട്ട് കൂടെ ഉണ്ടാവണം അല്ലേ?
1: തീർച്ചയായും. ഫാമിലിയുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ മുമ്പേ എല്ലാരോടും പറഞ്ഞിട്ടുണ്ട്, മനസ്സിൽ പല സ്വപ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവാം. ചിലപ്പോൾ ഇഷ്ടംപോലെ ക്യാഷും ഉണ്ടാവാം. പക്ഷെ അതുമായിട്ടൊന്ന് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് വീട്ടിലുള്ള പാർട്ട്ണറുടെ ഒരു സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒരിക്കലും അതുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. എത്ര ക്യാഷ് ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാലും പാർട്ട്ണർ നോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോ ഫൈറ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോവുമായിരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് അതിനെ കണ്ടിന്യൂ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എനിക്കിതായിരുന്നു ഇഷ്ടം, ഞാൻ ഈ വഴിയിലോട്ട് പോയി.
0: നമുക്ക് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ബ്രൈഡൽ മേക്കപ്പ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു മേക്കപ്പ് ചെയ്തൊരു ഫീല് ഉണ്ടാവുന്നല്ലേ? ഇപ്പം വളരെ ലൈറ്റ് ആണ്.
1: തീർച്ചയായും ഇപ്പോ നോ മേക്കപ്പ് ലുക്ക്, അതാണ്.

0: മേക്കപ്പ് എന്നാൽ അത് ചെയ്യാനും ബുദ്ധിമുട്ട് അതാണ്.
1: അതെ,
0: ആ
1: തീർച്ചയായും.
0: ചെയ്യാനും നമുക്ക് മുമ്പത്തെ പോലെയൊക്കെ ചെയ്യാൻ വളരെ ഈസിയാ, പെട്ടെന്നെല്ലാം ചെയ്ത് കഴിഞ്ഞു വിടും. പക്ഷെ ഇപ്പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ്. കാരണം എല്ലാ ഫേസിലും നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, അങ്ങനെയുണ്ട്.
1: നമ്മുടെ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ് ഇഷ്ടപ്പെട്ട ഒരു രണ്ടുപേര്.
0: എനിക്ക് ചെമ്പരത്തി പോയേ ചൊല്ലു, അത് ഭയങ്കര ഇഷ്ടമാണ്. മുമ്പേ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്.
1: പാടില്ല എന്ന് ഉറപ്പിച്ചു
0: വേണമെങ്കിൽ പാടാം.
1: രണ്ടുപേരും പാടും.

0: കൂടെ ഒരു ചേട്ടനുണ്ട്, പേര് പറയും.
1: പേര് പ്രിയൻ.
0: പ്രിയപ്പെട്ടതാണ് അല്ലെ ആളുകൾക്ക്? നല്ല പേര്. എന്താണ് ചെയ്യുന്നത്?
1: ഫോട്ടോഗ്രാഫി മേഖലയിൽ വർക്ക് ചെയ്യാണ്. പിന്നെ സിനിമ, അതാണ് ഒരു പാഷൻ.
0: പാഷൻ സിനിമയോടാണ്.
1: അതെ അതെ.
0: ഇപ്പം എത്തി നിൽക്കുന്നത് ഏതെങ്കിലും ഒരു മൂവിന്റെ ഭാഗമായോ?
1: അതെ, ഭാഗമായിട്ടുണ്ട്.
0: ഏതാണ് വിശേഷങ്ങളൊക്കെ പറയൂ.

0: രണ്ട് മൂന്ന് സിനിമകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ കാന്തൻ ദ ലവർ ഓഫ് കളർ എന്ന സിനിമയിൽ സിനിമാട്ടോഗ്രാഫി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം ആണ്ടാൾ, അതിന് മുന്നേ രണ്ട് ജനകീയ സിനിമകളാണ് ചെയ്തിരുന്നത്, നന്മകൾ പോക്കുന്ന നാട്ടിൽ, ഇളം വെയിൽ എന്നുള്ള രണ്ട് സിനിമകൾ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ചെയ്ത് കംപ്ലീറ്റ് ആയ ഒരു സിനിമ എന്ന് പറയുന്നത് വിശുദ്ധ പാര എന്ന പേരുള്ള ഒരു സിനിമയാണ്.
1: ഈ കുട്ടിക്കാലം മുതലേ ഇങ്ങനെ ഒരു പാഷൻ ഉള്ളിലുണ്ടായിരുന്നോ? എങ്ങനെയാണ് ഇതിലേക്ക് കടന്നു വന്നത്? എപ്പോഴാ?
0: കുട്ടിക്കാലം മുതലേ ചിത്രകലയോടാണ് താല്പര്യം ഉണ്ടായിരുന്നത്. ചിത്രകല പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതോട് ഇപ്പൊ ചിത്രകല പഠിക്കുന്നതോടുകൂടിയാണ് ഫോട്ടോഗ്രാഫിയിലും താല്പര്യം വന്നത്. അങ്ങനെ അതും കൂടി പഠിക്കാൻ സാധിച്ചിട്ടുണ്ട്.
1: ഇത് ഇപ്പം ഈ രംഗത്ത് വന്നിട്ട് കുറെ വർഷമായോ?
0: കുറച്ച് വർഷങ്ങളായി, ഒരു 10 വർഷം പറയാം. ഒരു ചെറിയൊരു ഓർമ്മ.
1: ഇതിലേക്ക് വരുന്ന സമയത്ത് കോമ്പറ്റീഷൻ ഉണ്ടോ ഇങ്ങനെ ഒരു ഫീൽഡില്?
0: കോമ്പറ്റീഷൻ ഫോട്ടോഗ്രാഫി മേഖലയിലുണ്ട്. അതുപോലെ തന്നെ സിനിമയിൽ രണ്ട് മേഖല പോലെ മാറേണ്ടതാണ്. ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്ന മേഖല എന്ന് പറഞ്ഞാൽ വെഡിങ് ഫോട്ടോഗ്രാഫി അല്ലേ. അതിൽ നല്ലൊരു കോമ്പറ്റീഷൻ ഉണ്ട്. അതുപോലെ തന്നെ സിനിമയിലും കോമ്പറ്റീഷൻ ആണോ അല്ലെ നമ്മുടെ അവൈലബിലിറ്റി ആണോ എന്നറിയില്ല. അതെങ്ങനെയാന്ന് വ്യാഖ്യാനിക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ.
1: ഇപ്പൊ ഒരു മൂവിയുടെ ഭാഗമാവുമ്പം ഒരു ഫോട്ടോഗ്രാഫർക്ക് ചില ലൊക്കേഷൻ കണ്ടാൽ അല്ലെ ഇതിന് ആപ്റ്റ് ആയിരിക്കും, അങ്ങനെ തീരുമാനിക്കാനുള്ള ഒരു ഇത് അവിടെ കിട്ടുന്നുണ്ട്?
0: തീർച്ചയായും ഉണ്ട്. നമ്മള് ഫിലിമിലുണ്ട്. നമുക്കിപ്പോ ഫിലിമിലാണെങ്കിലും നമുക്ക് മുന്നേ പോയി ലൊക്കേഷനൊക്കെ കണ്ട് ഫിക്സ് ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇപ്പോ വെഡിങ് ഫോട്ടോഗ്രാഫിയിലാണെങ്കിൽ ചിലപ്പോ നമ്മൾ എവിടെയാണ് എത്തുന്നത് അതാണ് നമ്മളെ ലൊക്കേഷൻ. അപ്പൊ അവിടെ ഏറ്റവും നല്ലൊരു ഫ്രെയിം കണ്ടെത്തുക എന്നുള്ളതാണ്.
1: ഫസ്റ്റ് മൂവി ഏതാ ചെയ്തത്?
0: ഫസ്റ്റ് മൂവി ജനകീയ സിനിമയായിരുന്നു, നന്മകൾ പോകുന്ന നാട്ടിൽ നിന്നിട്ട്.
1: അതിന്റെ ലൊക്കേഷനിലെ ഒരു അനുഭവങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ.
0: നമ്മുടെ ആ സിനിമയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഡയറക്ടറെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതുവരെ സിനിമയിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാരെ കൊണ്ട് ഒരു സിനിമ ചെയ്യുക. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് നമ്മള് ചെയ്തു തുടങ്ങിയ സിനിമയാണ്.
1: അതിന്റെ ലൊക്കേഷൻ എവിടെയാണ്?
0: അത് നമ്മുടെ നാട്ടിൽ തന്നെയാണ്, കണ്ണൂർ തന്നെയാണ്.
1: അത് ശരി. കുറച്ച് പാട്ടൊക്കെ പാടാനുള്ള ഒരു ഇതുണ്ടാവും?
0: പാടുന്നില്ല,
1: പാടുന്നില്ല. ആദ്യം തന്നെ സമ്മതിച്ചു.
0: പാട്ട് ഒരുപാട് കേൾക്കുന്നതാണ്, പാട്ട് ഒരുപാട് ഇഷ്ടമാണ്.
1: മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് ഏതാണ്?
0: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറഞ്ഞാൽ പ്രണയവർണ്ണങ്ങളിലെ ആരു വിരൽ മീട്ടി എന്നുള്ള പാട്ട് തന്നെയാണ്.
1: ഓക്കെ, ഒരുപാട് വിശേഷങ്ങൾ പങ്കുവെച്ചു അല്ലെ. കുടുംബത്തിനെ കുറിച്ച് ചോദിക്കണ്ടേ അല്ലെ? വീട് വീട്ടിൽ ആരൊക്കെയുണ്ട്?
0: വീട് തളിപ്പറമ്പ് കരയമ്പലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടില് അമ്മ, ചേട്ടന്മാര്, പിന്നെ വൈഫ്, കുട്ടി, മോളാണ്.
1: മോളാണ്.
0: മഴ എന്നാണ് പേര്.
1: മഴ, ഓ പ്രിയൻ, മഴ, എല്ലാം എന്താ വ്യത്യസ്തമായ പേരുകൾ അല്ലേ. ഈ മഴ എന്ന പേര് ആരാണ് ഇട്ടത്? പ്രിയൻ തന്നെയാണോ?
0: അല്ല, വൈഫാണ്.
1: വൈഫാണ് ഇട്ടത്. നല്ല നല്ല പേരാണ്, കേൾക്കാത്ത പേരാണ് അല്ലേ. എന്തായാലും ഒത്തിരി സന്തോഷമുണ്ട്. ഇത് ആകാശവാണിയുടെ നാട്ടുവഴി ലീനങ്ങളാണ്. നമുക്ക് ഈ പാട്ട് കേട്ട് തിരിച്ചു തരാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ശരി.

0: അങ്ങനെ തളിപ്പറമ്പ് നിന്നുള്ള വേറൊരു കുട്ടി പ്ലസ് ടു വിദ്യാർത്ഥിയാണ് അല്ലെ? കഴിഞ്ഞ മോനെ
1: പ്ലസ് ടു കഴിഞ്ഞു. മംഗലാപുരത്ത് അഡ്മിഷൻ എടുത്തിട്ടുണ്ട് ബി ബി എക്ക്.
0: ബി ബി ആണ്.
1: ഉടൻ തന്നെ പോകും.
0: അതല്ലേ, പേര് പറഞ്ഞില്ല.
1: എന്റെ പേര് ധനുഷ് ബാബു.
0: ഓക്കെ, പ്ലസ് ടുവിന് ഏത് വിഷയം എടുത്തത്?
1: ഞാൻ ബയോസയൻസ് ആയിരുന്നു.
0: അതിനോടാണ് ഇഷ്ടം?
1: അതിനോട് ഇഷ്ടം എന്നല്ല, ആ മേഖല ചൂസ് ചെയ്താൽ നമുക്ക് എല്ലാ മേഖലയിലും പോകാന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു ചൂസ് ചെയ്തത്.
0: ചൂസ് ചെയ്തത് എവിടെയാ പഠിച്ചത് അപ്പം?
1: ഞാൻ തളിപ്പറമ്പ് സി ഡി സാഹിബിലാണ് പഠിച്ചത്.
0: അതായത് ചെറിയ ക്ലാസ് 1 മുതൽ പ്ലസ് 2 വരെ അവിടെയാണോ?
1: എൽ കെ ജി മുതൽ 7th സ്റ്റാൻഡേർഡ് വരെ ഞാൻ ചിന്മയ വിദ്യാലയം എന്ന് പറഞ്ഞ സ്കൂളാണ് പഠിച്ചത്. അതിനുശേഷം 8th സ്റ്റാൻഡേർഡ് മുതൽ പ്ലസ് 2 വരെ സി ഡി സാഹിബിലാണ്.
0: ഓക്കെ, അവിടെ ഇപ്പം പ്ലസ് 2 കഴിഞ്ഞു, അഡ്മിഷൻ എടുത്തു. ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ കൂടെ?
1: ഉണ്ട്, ഒരു 4 ആളുണ്ട്. അതാ ഒരു ധൈര്യം.
0: നിങ്ങൾ 4 പേരും ഒന്നിച്ചാണ് പോകുന്നത് അല്ലേ? ആദ്യമായിട്ട് പാരന്റ്സിനെ വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും അല്ലെ ഇനി പ്ലസ് 2 കഴിഞ്ഞു പോകുന്നത്, മറ്റൊരു അഡ്മിഷൻ എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത്.
1: ഒരു ലോങ് ഡിസ്റ്റൻസ് എന്നുള്ള രീതിയിൽ ആദ്യമായിട്ടാണ്. എനിക്കത്ര പ്രശ്നമൊന്നുമില്ല പോകുന്നതില്, പക്ഷെ എന്നാലും എവിടെയോ ടെൻഷൻ ഉണ്ട്.
0: ടെൻഷൻ ഉണ്ട്.
1: ഒറ്റക്കൊക്കെ ഇൻഡിപെൻഡന്റ് നിൽക്കേണ്ടതല്ലേ.
0: ഓക്കെ, വീട്ടിൽ വേറെ ആരാണുള്ളത്? കമ്പനി
1: വീട്ടില് അനിയൻ തന്നെയാണ്.
0: അടിപൊളി കൂടുവോ?
1: അടിപൊളി കൂടുക വെച്ചാല് തമാശ രീതിയിൽ കൂടും, പക്ഷെ ഇതുവരെ സീരിയസ് ആയിട്ട് ഒന്നും ഉണ്ടായിട്ടില്ല.
0: ശരി, അനിയൻ ചെറിയ എത്ര ക്ലാസ് പഠിക്കും?
1: അനിയനിപ്പോ 8th ലാണ്.
0: അതേ സെയിം സ്കൂളിൽ തന്നെ?
1: അല്ല, അവൻ റോയൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്ന് പറഞ്ഞ സ്കൂളിലാണ്.
0: ഓക്കെ, ബി ബി എടുക്കണം എന്നുള്ള ആഗ്രഹം എന്താണ്? മോന്റെ സ്വന്തം ഇഷ്ടപ്രകാരാണോ?
1: അതെ, അതായത് എനിക്ക് ഏവിയേഷൻ ഫീൽഡിൽ ഒരു ഡിഗ്രി വേണമെന്നുണ്ടായിരുന്നു. അപ്പോ അന്വേഷിച്ച സമയത്ത് ബി ബി എ വിത്ത് ഏവിയേഷൻ ആൻഡ് ലോജിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അതിനെ കുറിച്ച് അന്വേഷിച്ചപ്പോ എന്റെ ഫ്രണ്ട്സും അതിന് റെഡിയാണ്, അവർ ഇൻട്രസ്റ്റഡ് ആണ്. ആ ഒരു കേസിലുള്ളതുകൊണ്ടാണ് അതിലേക്ക് പോയത്.
0: പഠനത്തിന് പുറമെ മറ്റ് എന്തൊക്കെ കാര്യങ്ങളിലാണ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി?
1: അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം അത്യാവശ്യം കണ്ടന്റ് ക്രിയേഷൻ ഒക്കെ ചെയ്യുന്നതാണ്. ഈ വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി മേഖലയൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. ഒരു ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതുവരെ ഇത് ഓൾമോസ്റ്റ് ഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ടെക്നിക്കലായിട്ട് പോസ്റ്റ് പ്രൊഡക്ഷനിലേക്കാണ് പോകുന്നത്.
0: അമ്മയുടെ എല്ലാ കാര്യങ്ങളും വന്ന് പങ്കുവെക്കോ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ?
1: അമ്മയായിട്ടാണ് കൂടുതൽ കമ്മ്യൂണിക്കേഷൻ നടക്കാറ്. അച്ഛനോട് നമ്മളൊക്കെ ഇപ്പം പറയുമ്പോ ഒരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ, നമ്മള് അച്ഛന്മാരാണ് ആ ഒരു ഇതിൽ നമ്മൾ നിൽക്കും.
0: എന്താ അച്ഛൻ സീരിയസ്?
1: അച്ഛൻ അത്യാവശ്യം സീരിയസ്
0: ആണ്. അച്ഛനോട് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ അമ്മയോട് പറഞ്ഞിട്ടാണോ സാധിക്കാറ്?
1: ആദ്യമൊക്കെ അങ്ങനെയായിരുന്നു, പക്ഷെ ഇപ്പോ എനിക്ക് തോന്നുന്നു ഞാൻ തന്നെ പറയുന്നുണ്ട്, കുറച്ചും കൂടി ഓക്കെ ആയി വരുന്നുണ്ട് എന്നുള്ള ഫീൽ ഉണ്ട്.
0: വരുന്നുണ്ട് അല്ലേ? ഓക്കെ, എന്തായാലും രണ്ടുപേരും പാട്ട് പാടാൻ തയ്യാറായിരിക്കും.
1: അയ്യോ,
0: ഇഷ്ടപ്പെട്ട പാട്ട് പറയും.
1: ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് വെച്ചാല് അങ്ങനെയൊന്നും ഇല്ല, അതായത് എപ്പോഴും
0: സിനിമ കാണാൻ ഇഷ്ടമല്ലേ?
1: സിനിമ
0: ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ മൂവിക്കൊക്കെ പോവില്ലേ?
1: ഒരു സിനിഫൈ ടൈപ്പ് തന്നെയാണ്, അത്യാവശ്യം സിനിമയോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്.
0: ഏതാ അവസാനം കണ്ടൊരു മൂവി? ഏതാ
1: അവസാനം തിയേറ്ററിൽ പോയി കണ്ട മൂവി? പാട്ട് കേട്ടോ.
0: ശരി, പാട്ട് പറഞ്ഞോളൂ. അല്ലെ, രണ്ടുപേരും പാടും.

0: പ്രിയ ശ്രോതാക്കളെ, കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ നിന്ന് നാട്ടുവഴിയിലിനങ്ങൾ നേരെ പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റ്യാടിയിലുള്ള നെട്ടൂരിലാണ്. ഇതെന്തൊരു പോക്കാണ് എന്ന് ചിന്തിക്കേണ്ട. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എന്നാ കൂടെ കൂടിക്കോ, 350 വർഷം പഴക്കമുള്ള പന്തീരടി മനയിലേക്കാണ് യാത്ര. രണ്ട് നടുമുറ്റങ്ങളും 64 മുറികളുമുള്ള ഈ എട്ടുകെട്ട് മനയിലെ വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ട് കുടുംബാംഗമായ രാധാകൃഷ്ണൻ മാസ്റ്റർ നമ്മോടൊപ്പം ആദ്യം ചേരുന്നു.
1: കല്ലാച്ചി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള ഒരു കുറ്റിപ്പുറം കോവിലകം പണ്ടത്തെ രാജവംശം ഉണ്ടായിരുന്നു. ആ രാജവംശത്തിൽപ്പെട്ട അയാളുടെ ഒരു അധികാരമുള്ള ഒരു ആളായിരുന്നു ഈ ദേശത്തിന്റെ തലമുതിർത്ത കാരണവര്. ഇവിടെ ആ ഒരു 350 കൊല്ലം ഏകദേശം പഴക്കമുള്ള ഒരു തറവാടാണ്. പത്തായപ്പുരം ഉണ്ടായിരുന്നു, അത് ഇപ്പോ ഇല്ല. ഇപ്പം ഉള്ളത് ഇവിടെ ഒരു എട്ടുകെട്ടാണ്.

0: എന്നത് രണ്ട് നാല് കെട്ട്. സാധാരണ നമ്മൾ നാല് കെട്ട് കേട്ടിട്ടുണ്ട്, രണ്ട് നാല് കെട്ട് ഇതിനുള്ളിൽ ഉണ്ടാവും അല്ലെ?
1: രണ്ട് നാല് കെട്ട് ഇതിനുള്ളിലുണ്ട്.
0: രാധാകൃഷ്ണ മാഷെ, ഇതില് എത്ര മുറികളുണ്ട് ഈ തറവാടിനുള്ളില്?
2: തറവാടിനിപ്പോ 64 മുറികളോളം ഉണ്ട്. അതിൽ കുറെ എല്ലാം പോയി പോയിട്ടുണ്ട്.
0: ഇപ്പൊ ഇവിടെ ആൾ താമസമില്ല
2: അല്ല? ഇപ്പൊ ആരും താമസമില്ല. വിളക്ക് വരിക്കും പടിഞ്ഞിട്ടേല്.
0: പിന്നെ സമയത്ത് ധാരാളം ആളുകൾ കൂട്ടുകുടുംബമായി നിന്ന ഒരു ഇല്ലമാണ്.
2: കൂട്ടുകുടുംബമായിട്ട് 100 ഇവിടെ താമസിച്ചിരുന്നു. അവരെല്ലാം വീടുകളായി വീട്ടിലേക്ക് പോയി. ഇനി ഇവിടെയായിരുന്നു അടുക്കള ഉണ്ടായിരുന്നു.
0: കുറെ മുറികളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ച്, ഇടവഴികളിലൂടെ സഞ്ചരിച്ച് ഇവിടുത്തെ പണ്ട് ഉപയോഗിച്ച അടുക്കളയിലാണ്. ഇവിടെ ഒരു ആട്ടുകല്ലൊക്കെ കാണുന്നുണ്ട് അല്ലെ?
2: പഴയ ആട്ടുകല്ല്.
0: അന്ന് ഈ 64 മുറികളിലും ആളുകളുണ്ട്. 300 ആളുകൾ ഒന്നിച്ച് താമസിച്ച ഒരു വീടാണ്. അപ്പൊ ഈ അടുക്കള അന്ന് സജീവമായിരിക്കാം.
2: സജീവമായിരുന്നു.
0: അപ്പൊ ഇത്രയും ആളുകൾ താമസിക്കുമ്പോ എങ്ങനെയാണ് പാചകം ചെയ്യുന്നത്? ഒരു കൗതുകം കൊണ്ട് ചോദിക്കാണ്.
2: അത് ഒരു ചെറിയ ചെറിയുള്ള അടുപ്പുകളാണ്.
0: ഓരോ കുടുംബങ്ങൾക്കും അവർ സെപ്പറേറ്റ്
2: എന്നുള്ള മട്ടില്. അങ്ങനെ അന്ന് പറയുന്ന കേട്ടത് 28 അടുപ്പ് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ വലിയ സദ്യകളുണ്ടെങ്കിൽ പുറത്ത് കുഴിയടുപ്പ് വലിയ
0: അടുപ്പുണ്ടായിരുന്നു.
2: ആ ഒന്നിച്ച് പാചകം. വിശേഷ ദിവസങ്ങളിൽ വിഷു, ഓണം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ.
0: ഒരുപാട് വിശേഷങ്ങൾ ഇതുമായി പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത പ്രകാശം മാഷിലേക്ക് പോകേണ്ടതുണ്ട്. മാഷ, അതിനിടയിൽ നമുക്കൊരു പാട്ട് കേട്ട് തിരിച്ചു വരാം കേട്ടോ.

0: പന്തീരടി മനയിലെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം കുടുംബാംഗമായ പ്രകാശൻ മാഷിലൂടെ.
1: ജന്മിത്ത കാലഘട്ടത്തിന്റെ ഒരു തിരിശേഷിപ്പാണ് ഈ വിസ്മയ പ്രാകാരമായ പന്തീരടി തറവാട്. ചെറുതും വലുതുമായിട്ട് 64 മുറികൾ ഇവിടെയുണ്ട്. തുറക്കാനും അടക്കാനും കഴിയുന്ന ചാരടികള്, കിളിപാതുകള്, എണ്ണമറ്റ ജലാലകള്, കട്ടിലകള്, അറകള്, കൊട്ടത്തളം, വിശാലമായ അടുക്കള, അതായത് വലിയ ജനലുകളുടെ തുറത്തായിട്ട് ആൾക്കാർക്ക് വിശ്രമിക്കാനും അത് തുറക്കാനും അടക്കാനും കഴിയുന്ന, അതായത് തുറന്നു കഴിഞ്ഞാൽ അതിന്റെ മേലെ കിടക്കാൻ പറ്റും. അപ്പൊ ജനലിന്റെ അടുത്ത് എപ്പോഴും കാറ്റേറ്റ് കിടക്കാൻ പറ്റുന്ന കട്ടിൽ പോലെ ഉപയോഗിക്കാൻ കഴിയും.
2: നമ്മളിപ്പോഴത്തെ ആധുനിക രീതിയിൽ പറയുമ്പോൾ ബേ വിൻഡോ എന്ന് പറയും.
1: കാട്ടും വിളിച്ചു നല്ല റൂമിലേക്ക് കിട്ടും, നല്ല അടച്ചുറപ്പുണ്ടാക്കാനും കഴിയും. താമസിക്കുന്ന മുറികൾ വേറെ, കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നവർ വേറെ, മീറ്റിംഗിനൊക്കെ നടത്തുന്ന മുറികൾ വേറെ, സാധനങ്ങൾ സൂക്ഷിക്കുന്ന മുറികൾ വേറെ, അറകൾ വേറെ. ഇങ്ങനെ അതേപോലെ പ്രസൂതിക മന്ദിരം, അതായത് സ്ത്രീകൾക്ക് മന്ത്രി അതേപോലെ പ്രസവം തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾക്ക് പ്രത്യേക ഒരു മുറി തന്നെ സജ്ജമാക്കിയിട്ടുണ്ട്. അതിന് അവർക്ക് അകത്തേക്ക് പ്രവേശനമില്ല, അതിന് പുറത്തേക്ക് മാത്രമേ അതിന് വാതിലുള്ളൂ. അകത്തേക്ക് വാതിലുണ്ടെങ്കിലും അവർ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. അവർക്ക് പുറത്തുകൂടി വന്ന് അകത്ത് പ്രവേശിക്കാനും അത് ഏറ്റവും ഈ വീട്ടിലെ ഏറ്റവും ശുദ്ധമായും വൃത്തിയായതും മുറിയായിട്ടായിരുന്നു അത് സൂക്ഷിച്ചു വന്നിരുന്നത്. മലപ്പുറത്ത് നിന്നും കൊണ്ടുവന്ന ആശാരിമാരടക്കം 100+ തൊഴിലാളികളെ 10 വർഷം എടുത്തിട്ടാണ് ഈ മാളിക നിർമ്മിച്ചതെന്ന് അറിയുന്നു.
2: അന്ന് ഇതിന്റെ ഈ മര ഉരുപ്പടികളൊക്കെ കൊണ്ടുവരാൻ തൊട്ടടുത്ത് റോഡൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ, തലച്ചുമടായിട്ടാണ്.
1: നാട്ടിൽ ആനയുണ്ടായിരുന്നു. അപ്പോ അതോടൊപ്പം തന്നെ അമ്പലക്കുളം മുതൽ ഇതിൽ ഉയരത്തി വരെ ഉള്ള പ്രദേശം മുഴുവൻ തറവാട്ടിന്റെ അധീനത്തിലായിരുന്നു. അപ്പൊ ഇഷ്ടംപോലെ പ്ലാവും അതേപോലെ മരങ്ങൾ ലഭ്യമായിരുന്നു.
2: ഈ കാണുന്ന മരങ്ങൾ ഇത്രയും വർഷം പഴക്കം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഈ മരങ്ങൾ ഇത്രയും വർഷം ഈട് നിൽക്കണമെങ്കിൽ ഇത് ഏത് തരത്തിലുള്ള മരങ്ങളായിരിക്കും?
1: ശുദ്ധമായ പ്ലാവ് മാത്രമാണ് ഈ വീടിന് നിർമ്മിതിക്ക് ഉപയോഗിച്ചത്. മറ്റൊരു മരവും ഈ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ടില്ല. 501 പ്ലാവുകളാണ് ഈ കെട്ടിടത്തിന്റെ പണിക്ക് ഉപയോഗിച്ചതെന്ന് പറയുന്നു. 10,000

0: പെയ്യുമ്പം ഈ നടുമുറ്റത്തിരുന്ന് കാണാനൊരു ഭയങ്കര ഒരു ഫീലാണ്.
1: ആ കാലഘട്ടത്തില് തെക്കുനിന്ന് ആണുവാസ എന്ന് പറഞ്ഞിട്ട് തിരുവനന്ത രാജാവിന്റെയും സാമൂതിരി രാജന്റെയും ശുപാർശയോടുകൂടിയിട്ട് ഇവിടെ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന് താമസിച്ചിരുന്നു. ഈ വന്ന ആള് ആണ് പിന്നീട് ശ്രീനാരായണ ഗുരുവായി മാറിയത്. ഇതിലുള്ള ഈ മുറികള് പല പേരില് ഇപ്പം തെക്കേറ്റത്തുള്ള മുറി തെക്കിനി എന്ന് പറയും. അതേപോലെ തെക്കിനി അതിന്റെ ഇടയ്ക്ക് ഈ കോൺഫറൻസ് ഹാളുണ്ട്. അതേപോലെ പടിഞ്ഞേറ്റ മുകളിലും താഴെ ഇതും പടിഞ്ഞേറ്റാണ്. നമ്മൾ നിൽക്കുന്നതിന്റെ എടുത്തുള്ള ഇതും പടിഞ്ഞേറ്റാ തുടങ്ങി. എല്ലാത്തിനും പിന്നിൽ ഓവറുകൾ ഉണ്ടായിരുന്നു. ഓവർ എന്ന് പറഞ്ഞാല് മൂത്രമൊഴിക്കാനുള്ള സൗകര്യം മാത്രമുള്ള കരിങ്കൽ ലോബുകളായിരുന്നു. പിന്നുള്ള എല്ലാ മുറികളും അറ്റാച്ച് റൂമാണ് ആ സമയത്ത് ഉണ്ടാക്കിയിരിക്കുന്നത്. മുൻഭാഗത്തെ ഒഴിച്ച് പിൻഭാഗത്തെ എല്ലാ മുറികളിലും അറ്റാച്ച്ഡ് ആണ്. അത് 80s ഈ ചുമരിന് കേടുവരുന്നതുകൊണ്ട് ആ കരിങ്കലിന്റെ ഓവുകൾ പാർട്ടി ഓവുകളാണ്. ഇന്നത്തെ പോലെയുള്ള ക്ലോസറ്റ് സംവിധാനം ഉണ്ടായിരുന്നില്ല. എന്നതിന് ശേഷം അത് കംപ്ലീറ്റ് നീക്കം ചെയ്ത് അത് തേച്ച് ചില റൂമുകളിൽ ആധുനിക ടോയ്ലറ്റുകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഏകദേശം 10 അറകള്. ഈ അറകൾ എന്ന് പറയുന്നത് തന്നെ ഓരോ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന അറകളാണ്. കുരുമുളക് വെക്കാനുള്ള അറ വേറെ, നെല്ല് വെക്കാനുള്ള അറകൾ വേറെ, തേങ്ങയൊക്കെ ഇടാനുള്ള അറയും അടുക്കളയിലാട്ടത്തുണ്ട്. അന്ന് കൂട്ടുകുടുംബ വ്യവസ്ഥയില് എന്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ 21 കുട്ടികളെ എൽ പി സ്കൂളിലേക്ക് ഇവിടെ നിന്ന് പോയിരുന്നു. പ്രധാന ഗുണം എന്ന് പറഞ്ഞാൽ ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയില് ഭക്ഷണം ഓരോരുത്തരും വെവ്വേറെ പാകം ചെയ്യുകയും അവരവരുടെ റൂം അവരവർക്ക് അനുവദിച്ച റൂമുണ്ട്, ആ റൂമിൽ അവർ പ്രവേശിക്കും. അതുകൊണ്ട് തന്നെ ആ റൂമിൽ കൊണ്ടുപോയി അവർ കഴിക്കും. രാത്രി ഇപ്പം വൈകി വരുന്ന അവർ റൂമിൽ കഴിച്ചോളാം, അല്ലെങ്കിൽ അടുക്കളയിലെ ഡൈനിങ് റൂമുണ്ട് അവിടെ വെച്ച് ഭക്ഷണം കഴിക്കാം.
0: ഓരോ കുടുംബങ്ങൾക്കും അടുപ്പം ഓരോ
1: എല്ലാവർക്കും ഒന്നും രണ്ടും അടുപ്പുകളായിട്ട് ഒന്നിച്ചിട്ടുണ്ട്. അത് ഒന്നിച്ച് കൂട്ടായിട്ട് എങ്ങനെയും പിന്നെ ഇടയ്ക്കിടയ്ക്ക് എല്ലാ ആഴ്ചയിലും അല്ലെങ്കിൽ മാസങ്ങളിലും പിറന്നാളും അത് ഇതായിട്ട് ഒരുപാട് അംഗങ്ങളുള്ളതുകൊണ്ട് വിശേഷം ഉണ്ടാവും. ഈ വിശേഷ ദിവസങ്ങളിൽ എല്ലാവരും ഒന്നിച്ച് ചേർന്നാണ് ഭക്ഷണങ്ങൾ തയ്യാറാക്കുക. പച്ചടി കിച്ചടി ഇങ്ങനെ ഓരോരുത്തർ ഓരോ വിഭവങ്ങളാക്കി അങ്ങ് തയ്യാറാക്കി ചെയ്യും. അപ്പൊ ഒന്നിച്ചാണ് ഏകദേശം 1000 പേർക്കെല്ലാം ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം റൂമിലെ ഈ ഇടനാഴികളിൽ വെച്ച് നേരെ ഇലയിട്ടിരുന്ന് അപ്പോ ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും അവിടെ തന്നെയുണ്ട്. ഇവിടെ ഇപ്പം പല കോളേജുകളും തിരുവനന്തപുരത്ത് നിന്നൊക്കെ പല കോളേജുകളിൽ നിന്നും ഈ പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് കോളേജിലെ എംടെക് വിദ്യാർത്ഥികള് അവര് പിന്നെ കളക്ടർ അടിക്കുന്ന അനുവാദി വാങ്ങി ഇവിടെ കോഴിക്കോട് കളക്ടറെ വിളിച്ചു വടകര താലൂക്ക് ഓഫീസിൽ പറഞ്ഞ് അങ്ങനെ നമ്പർ വാങ്ങിയിട്ട് ഇവിടെ വന്ന് ഇതിനെ പറ്റിയിട്ട് പല ദിവസങ്ങൾ വന്ന് പഠനം നടത്താൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ ഈ കഴുക്കോലുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ മൂലയുള്ള കഴുക്കോലും എല്ലാ കഴുക്കോലുകൾക്കും തുല്യ നീളമാണ്. നമ്മളിപ്പോഴാ പണ്ടത്തെ പോലെ 10 കഴുക്കോലുകളില്ല, മൂലക്കഴുക്കോൽ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു മോന്തായത്തിന് മകുടിയിലും മുകളിലാണ് കഴുക്കോലുകൾ. അങ്ങനെയുള്ള 8 മോന്തായങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇന്ന് കോഴിക്കോട് ജില്ലയിൽ അവശേഷിക്കുന്ന ഒരേ ഒരു എട്ടുകാട്ടാണ് ഇത് എന്ന് പറയുന്നത്.
0: കുറ്റിയാടിയിലുള്ള പന്തീരടി തറവാട്ടിലെ വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു. പക്ഷേ നമ്മുടെ ഇത് കണ്ണൂർ ആകാശവാണിയുടെ നാട്ടുവഴിയിൽ ഇനങ്ങളാണ്. ഇതിലൂടെ രണ്ടുപേര് പാട്ട് വേണമല്ലോ.
1: എനിക്ക് പഴയ പാട്ടുകളെല്ലാം ഇഷ്ടമാണ്. കായാമ്പൂ
0: മാഷ് പറഞ്ഞ ഒരു നല്ലൊരു പാട്ട് തന്നെ കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ.

0: കൂടെ ഈ നാട്ടിലുള്ള ഒരു ചേട്ടൻ ചേരുന്നു, പേര് പറയും.
1: പേര് സുന്ദരേശൻ.
0: എന്ത് ചെയ്യുന്നു സുന്ദരേട്ടൻ?
1: ഒരു പാചകമാണ് തൊഴില്. കല്യാണ സദ്യകൾ, അങ്ങനെ വീട്ടിൽ ഹൗസ് വാമിങ് അങ്ങനെയുള്ള വെജിറ്റേറിയൻ സദ്യകൾ ചെയ്യുന്ന ഒരാളാണ്. ഒരു 35 വർഷമായി, അത്രയായിട്ടുള്ളൂ.
0: സുന്ദരേട്ടന്റെ വീട് ഈ കുറ്റ്യാടി തന്നെയാണ്?
1: കുറ്റ്യാടി, അത് തന്നെ. കുറ്റ്യാടി പഞ്ചായത്തിലാണ്. കുറ്റ്യാടി ടൗണിൽ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ നെട്ടൂര് എന്ന പ്രദേശത്താണ്. 1990 ഈ ഫീൽഡിലേക്ക് വരുന്നത്.
0: അന്ന് സുന്ദരേട്ടന് എത്ര പ്രായം ഉണ്ടായിരുന്നു?
1: അന്ന് 27 വയസ്സ്.
0: 27-ാമത്തെ വയസ്സിൽ വരുന്നു. അങ്ങനെ വരാനുണ്ടായ എന്തെങ്കിലും ഒരു സാഹചര്യം എന്താണ്?
1: എനിക്ക് പായസം ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോ കല്യാണ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് പായസം കിട്ടാൻ ഏറ്റവും നല്ല വഴി ഏതാ? അത് ഈ പാചകക്കാരുടെ അടുത്ത് പോയി ചിങ്കിടി കൂടുന്നതാ. അപ്പൊ പാചകക്കാരുടെ ചിങ്കിടി കൂടിക്കഴിഞ്ഞാൽ പായസം നല്ലോണം കിട്ടും.
0: പായസക്കൊതിയാണ് പാചകക്കാരനായി മാറാൻ കാരണം, അല്ലേ?
1: അതെ അതെ, അങ്ങനെയാണ്. പായസക്കൊതിയാണ് എന്നെ ഈ പാചക ഫീൽഡിലേക്ക് നയിച്ചത്. അന്ന് ആ കാലഘട്ടത്തില് നമ്മൾ വളരെ ചെറുതല്ലേ, അപ്പോ കഷ്ണം മുറിച്ചു കൊടുക്കുക, അവര് പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ അടുപ്പിന്റെ അടുത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. പിന്നീട് എന്റെ പ്രിയ ഗുരുനാഥൻ തിനൂര് കളരിക്കണ്ടി കേശവ നമ്പീശൻ എന്ന ഒരു വലിയ ഗുരുവിന്റെ കീഴിലാണ് ഞാൻ ഈ അഭ്യാസം പഠിച്ചത്. അപ്പോ അതിനുശേഷമാണ് പിന്നെ ഒരു 7 വർഷം അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നു. പിന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു നീ സ്വതന്ത്രനായി. അങ്ങനെയാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്.
0: അന്ന് തുടക്കത്തിലെ കൂടെ സഹായിക്കാനൊക്കെ ആളുണ്ടായിരുന്നു?
1: അന്ന് സഹായിക്കാൻ ഉണ്ട്. അന്ന് സഹായിക്കുന്ന ഒരാള് ഇപ്പോ രണ്ടുപേരും ഇപ്പോ എന്റെ കൂടെ ഉണ്ട്. ഒന്ന് ഒരു ജനാർദ്ദനൻ, അതുപോലെ തന്നെ ഒരു സന്തോഷ്. ഇവർ രണ്ടുപേരും ഇപ്പോ എന്റെ സഹായികളായിട്ട് എന്റെ കൂടെ ഉണ്ട്.
0: സദ്യയിൽ ഏതൊക്കെ തരം പായസത്തോടാണ് സുന്ദരേട്ടന് ഏറ്റവും പ്രിയമുള്ളത്?
1: ഏറ്റവും പ്രിയമുള്ള പായസം പാലടയാണ്. പിന്നെ പഴപ്രദവനാണ്. അത് വല്ലപ്പോഴും കിട്ടുന്ന ഒരു പായസമാണ്. പിന്നെ പണ്ട് കിട്ടുന്ന ഗോതമ്പ് പായസവും ഇന്ന് കിട്ടുന്ന ഗോതമ്പ് പായസവും ആയിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട്. നമ്മൾ ഇതിൽ അന്ന് കിട്ടുന്ന സാധനം തന്നെ ജനങ്ങൾക്ക് കൊടുക്കുക എന്നുള്ളതല്ല, നമ്മൾ പുതിയ പുതിയ രീതികളിലേക്ക് ഈ സാധനത്തിന് മാറ്റി ജനങ്ങളിൽ എത്തിക്കുമ്പോഴാണ് അതിനൊരു ടേസ്റ്റും ജനങ്ങൾക്ക് പ്രിയവും വരുന്നത്.
0: എന്തെങ്കിലും ഒരു വ്യത്യസ്തത കണ്ടെത്തും.
1: അതെ അതെ, ഈ പാചകം എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്തതയിലാണ് ഓരോരുത്തരും നിലനിൽക്കുന്നത്.
0: ഈ ഒരു മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചിന്തിക്കാത്തൊരു കാര്യമാണ്, ഉറക്കമില്ലാത്തൊരു രാത്രിയായിരിക്കാം ഒരു സദ്യവട്ടം ഒരുക്കുന്നതിന്റെ തലേനാളല്ലേ. തലേ ദിവസം രാത്രി തുടങ്ങണ്ടേ പരിപാടികളൊക്കെ?
1: മുമ്പ് തീരെ ഉറങ്ങാത്ത രാത്രികളായിരുന്നു സദ്യ. ഇന്ന് നമ്മൾ കാഴ്ചപ്പാടുകളൊക്കെ മാറ്റി 10 മണിയാകുമ്പോഴേക്കും നമ്മുടെ ഫസ്റ്റ് ഷെഡ്യൂളൊക്കെ ഷട്ട് ഡൌൺ ചെയ്യുന്ന രീതിയിലേക്ക് സദ്യ ക്രമീകരിച്ചു. രണ്ടാമത് സെക്ഷൻ തുടങ്ങുന്നത് 3 മണിക്കാണ്. അപ്പൊ ആ രീതിയിലേക്ക് ഇത് ക്രമീകരിച്ചതുകൊണ്ട് തന്നെ 5 മണിക്കൂർ എല്ലാ സ്റ്റാഫിനും പൂർണ്ണമായിട്ട് റെസ്റ്റ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഷെഡ്യൂളിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്.
0: ഇപ്പൊ ഒരു സദ്യവട്ടത്തിലെ ഏറ്റവും ആദ്യം ഉണ്ടാക്കുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ, കൂടുതൽ സമയം നിൽക്കാൻ പാകത്തിനുള്ള ഒരു സാധനമായിരിക്കും ആദ്യം ഉണ്ടാക്കുന്നത്, അത് ഏതാണ്?
1: അത് സാധാരണഗതിയിൽ നമ്മളിപ്പോ എല്ലാ സദ്യവട്ടങ്ങളിലെല്ലാം ചെയ്യുന്നത് അവിടെ പോയിട്ടാണ്. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ആദ്യം ചെയ്യുന്നത് അച്ചാറാണ്, രണ്ടാമത് പുളി. ഈ അച്ചാറും പുളിയൊക്കെ കുറച്ച് ദിവസം ഇരുന്നാലും കേടുവരാത്ത കാര്യങ്ങളാണ്. മൂന്നാമത് കാളനാണ്. കാളൻ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഒരു 24 മണിക്കൂർ കഴിഞ്ഞാലേ ഇതിന്റെ ഈ 100% ടേസ്റ്റ് പുറത്തു വരുള്ളൂ, 24 അവേഴ്സ്. അപ്പൊ ആ രീതിയിൽ വേണം കാളൻ ഉണ്ടാക്കാൻ.
0: ഏറ്റവും അവസാനത്തെ ഒരു ഏതാണ്?
1: ഓലൻ. ഓലൻ ഒരു 4-5 മണിക്കൂറേ ഇരിക്കുള്ളൂ, പിന്നെ കേടുവരും. അതുകൊണ്ട് അവസാനത്തെ ഇതില് ഓലനാണ് ഉണ്ടാക്കുക.
0: സുന്ദരേട്ടാ, ഈ 3 വർഷത്തെ ഒരു ഈ പാചക മേഖലയിൽ ജോലി ചെയ്ത അനുഭവത്തിൽ നിന്ന് ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വേണ്ടി സദ്യ ഒരുക്കിയത് എപ്പോഴാണ്?
1: ഒരു ഭഗവാന്റെ ഒരു നിശ്ചയം ഉണ്ടായിരുന്നു. കണ്ണൂർ ജില്ലയില് 2011 സെപ്റ്റംബർ 11 മുതൽ അതിരുദ്ര മഹാജ്ഞം കണ്ണാടിപ്പറമ്പില്. അതിന് ശരിക്ക് എന്നെ ക്ഷണിച്ചതും കൂട്ടിക്കൊണ്ടുപോയത് അവിടെ ഒരു ബാബുവേട്ടൻ എന്ന ഒരാളാണ്, ശിവജി എന്ന് പറഞ്ഞിട്ട് ഒരു അറിയപ്പെടുന്ന ഒരാളാണ് കണ്ണൂർ ജില്ലയിൽ. ആ ബാബുവേട്ടന്റെ നേതൃത്വത്തിൽ അവിടെ പോയി. 5000 ആൾക്കുള്ള ഭക്ഷണമാണ് അവര് ഓരോ ദിവസവും പറഞ്ഞതെങ്കിലും ഇതിന്റെ ഷെഡ്യൂളൊക്കെ അവിടെ എത്തിയപ്പോൾ തന്നെ തെറ്റി. കാരണം ആദ്യത്തെ ദിവസം തന്നെ 8000 വന്നു, രണ്ടാമത്തെ ദിവസം 13000 വന്നു, അവസാനത്തെ ദിവസം ആളുകളെ എണ്ണാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം ഞങ്ങള് എന്തൊക്കെയാ വെച്ചത്, അവിടെയുള്ള സാധനങ്ങളെ കൊണ്ട് മൊത്തം കറികളും ചോറും ഉണ്ടാക്കി ഒരു 5 മണിവരെ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുത്തിട്ടാണ് അവിടുന്ന് പോകുന്നത്. അത് ഏകദേശം ഒരു 120,000 ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു അനുഭവം ഇനി ഉണ്ടാവില്ല. കാരണം അത്രയും ഒരുപടി ആൾക്കാർക്ക് ഭക്ഷണം വെച്ച് വിളമ്പാൻ ദൈവം എന്നെ സഹായിച്ചത് അവിടെയാണ്.
0: ഈ പണ്ട് കല്യാണത്തിന് തലേ ദിവസം കുറെ പെണ്ണുങ്ങൾ ചേർന്ന് അമ്മിയിൽ തേങ്ങ ഒക്കെ ഇങ്ങനെ അരയ്ക്കുന്ന ഒരു സമ്പ്രദായം, ഒത്തിരി പേരുണ്ടാവും ഇങ്ങനെ, അതൊരു രസമായിരുന്നു. തലേ ദിവസം പോയി കല്യാണ വീട്ടില് ദേഹണ്ണപ്പുരയില് ചിലപ്പോ അവിടെയും ഈ പാട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്
1: ധാരാളം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് ഈ സ്ത്രീകൾ ഒന്നായിട്ട് അരവ് എന്ന് പറഞ്ഞാല് 10-15 അമ്മിയൊക്കെ വെച്ചിട്ട് അരയ്ക്കുന്ന ഒരു സിസ്റ്റമായിരുന്നു. അപ്പൊ അതിന് ഈ അമ്മി അരയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞാല് കുറച്ച് പ്രായമുള്ള ആൾക്കാർ പാടാൻ തന്നെ

0: തനിയുണ്ടാവും. ഇവർ പാട്ട് മാത്രമേ ഉള്ളൂ, ഇവർ അരക്കൊന്നുമില്ല. അരക്കുന്ന ആളെ അരച്ചോണ്ടിരിക്കുക, പാടുന്ന ആൾക്കാർ പാടിക്കൊണ്ടിരിക്കുക. എന്നാൽ ഈ പാട്ടും മരവും കൂടി ഒരു കോമ്പിനേഷൻ ഉണ്ട്, അത് ഭയങ്കര രസം തന്നെയാണ്.
1: നമ്മുടെ നാട്ടുവഴിയിൽ കൂടി പഴയ ഓർമ്മകളിലുള്ള ഒരു കല്യാണ പുരയാണ് അല്ലെ നമ്മളിപ്പം കേൾക്കുകയും കാണുകയും മനസ്സിൽ കാണുകയും ചെയ്യുന്നത്. എല്ലാവരും അവരുടെ കുട്ടിക്കാലത്ത് കണ്ട ഇത്തരം ഓർമ്മകളിലൂടെ ഒക്കെ ഇപ്പൊ സഞ്ചരിക്കുന്നുണ്ടാവാം. ഇത്തിരി വിശേഷങ്ങളാണ് നമ്മൾ ഇപ്പം ഈ നാട്ടുവഴിയിൽ കൂടെ കേട്ടത്. നമ്മുടെ കൂടെ സുന്ദരേശൻ ചേട്ടനാണ് പാചകവും ഇതിനൊക്കെ ഇടയിൽ പാട്ട് പാടുവോ?
0: പാട്ട് ഇഷ്ടമാണ്,
1: കേൾക്കാൻ ഇഷ്ടമാണ്,
0: കേൾക്കാൻ ഇഷ്ടമാണ്. അത് ശങ്കരാഭരണം എന്നുള്ള സിനിമയില് ശങ്കരനാഥ ശരീര എന്ന പാട്ട്, ആ പാട്ട് പഠിക്കാൻ വേണ്ടി മാത്രം നമ്മള് 13 പ്രാവശ്യം ആ സിനിമ കണ്ട ആളാ. അന്നൊക്കെ നടന്നു പോയിട്ട് കാണുന്നതാണ്, അല്ലാണ്ട് ബസ്സും അന്നത്തെ വാഹനങ്ങളൊന്നുമില്ല. മൊകേരി, കക്കട്ടല്, കുറ്റ്യാടി എന്നീ പ്രദേശങ്ങളിലൊക്കെ ഈ സിനിമ മാറി മാറി വരുമ്പോ ഒക്കെ കണ്ടിട്ടുണ്ട്.
1: ഒരുപാട് സന്തോഷം നമുക്ക് ആ സിനിമയിലെ ശങ്കരാഭരണം എന്നുള്ള പാട്ട് തന്നെ കേട്ടിട്ട് തിരിച്ചു വരാം.
0: സന്തോഷം.

0: ఖగరీంద్రజిత హిమగిరీంద్రసిత కందర నీలకందర శుద్ధులెరుగ నీ రుద్రవీణ నిద్రగానమిది అవధరించరా విని ధరించరా శంకర.
1: നാട്ടുവഴിയിൽ ഈണങ്ങൾ എന്ന പരിപാടിയിൽ നിങ്ങൾക്കും പങ്കെടുക്കണം എന്ന ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ ഒരു സന്ദേശമോ ശബ്ദ സന്ദേശമോ അയക്കുക. 9495967080 നമ്പർ ഒരിക്കൽ കൂടി 9495967080. ഇന്നത്തെ നാട്ടുവഴിയിൽ ഈണങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച മറ്റൊരു നാട്ടിൻ പ്രദേശത്തെ വിശേഷങ്ങളുമായി നാട്ടുവഴിയിൽ ഈണങ്ങൾ വീണ്ടും കേൾക്കാം. അവതരണം രമ്യ രാജേഷ്.
2: നാട്ടുവഴിയിൽ ഈണങ്ങൾ, പാട്ടും പറച്ചിലുമായി ജനങ്ങൾക്കിടയിലൂടെ. എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഹലോ പ്രിയ ഗീതം.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ഇന്ന് വൈകിട്ട് 5 മണിക്ക് സംസ്കൃത പാഠം, 5:15 ഇടയ്ക്ക് പി വി രാധാകൃഷ്ണൻ അവതരിപ്പിച്ചത്, 5:30 ചലച്ചിത്ര ഗാനങ്ങൾ, 5:45 ലളിതഗാനങ്ങൾ, 5:58 എഫ് എം പ്രധാന വാർത്തകൾ, 6:10 ജില്ലാ വൃത്താന്തം എറണാകുളം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:20 കമ്പോള വില നിലവാരം, 7:35 യുവവാണിയിൽ ബട്ടർ ആൻഡ് ബ്ലൂ എന്ന സംരംഭത്തിന്റെ ഉടമയും വിദ്യാർത്ഥിനിയുമായ സാറ മായനെ പരിചയപ്പെടുത്തുന്നു.

ആകാശവാണി കണ്ണൂർ. സമയം 3:30. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിച്ചു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

0: ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 101.5 MHz FM ബാൻഡിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 4 മണി കഴിഞ്ഞ് 59 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി.
1: സംസ്കൃത പരിപാടി തീർത്ഥപാദ സമ്പ്രദായ ശ്രീമതി അശ്വതിജി സംസാരിക്കുന്നു.
2: ഇയം ആകാശവാണി തിരുവനന്തപുരം കേന്ദ്രം. അദ്യതനേ സംസ്കൃത കാര്യക്രമേ വയം ഏകം പ്രഭാഷണം ശൃണുമഃ. തീർത്ഥപാദ സമ്പ്രദായഃ ഇതി വിഷയം അധികൃത്യ പ്രഭാഷണം കരോതി ശ്രീമതി അശ്വതി ജി.
3: തീർത്ഥപാദ സമ്പ്രദായഃ ദർശനാനാം മധ്യേ അദ്വൈതവേദാന്തസ്യ മഹനീയ സ്ഥാനമസ്തി. ശ്രീശങ്കര ഭഗവത്പാദാഃ ആസേതു ഹിമാചലം പദ്ഭ്യാം.

അമേവ ചരൻ വേദാന്തസ്യ പ്രചാരണം അകുർവൻ തേ യഥാ ശൃംഗഗിരൌ മഠസ്ഥാപനം അകുർവൻ തഥാ ആരഭ്യ ദക്ഷിണദേശേ വേദാന്തവിദ്യ ശക്തിം പ്രാപ്ത തസ്മിന്നേവ സമയേ ദക്ഷിണഭാരതേ സിദ്ധാന്തപ്രധാനഃ ശൈവധർമ്മഃ അപി പ്രചരിതഃ ആസീത് ഏഷഃ ധർമ്മഃ ജ്ഞാനസമ്പ്രദായ ഇതി പ്രഥിതഃ ജ്ഞാനസമ്പ്രദായേ വിദ്യമാനാഃ ആചാരാഃ ദ്വൈതിനഃ ഇവ ഭാസന്തേ ചേതപി തത്വവിചാരൈഃ അദ്വൈതിനഃ ഏവ അഭവൻ വേദാന്തസ്യ സിദ്ധാന്തസമ്പ്രദായസ്യ ച സമന്വയേന ചട്ടമ്പിസ്വാമിഭിഃ കേരളേഷു ഉപദിഷ്ടഃ നൂതനഃ സമ്പ്രദായഃ ആസീത് തീർത്ഥപാദ സമ്പ്രദായഃ അത്ര ജ്ഞാനയോഗസ്യ പ്രാധാന്യം വർത്തതെ തീർത്ഥശബ്ദസ്യ ആചാര്യ ഇതി സാമാന്യാർത്ഥഃ പരന്തു തത്വമസി ഇതി മഹാവാക്യസ്യ ലക്ഷ്യാർത്ഥം ശ്രവണ മനന നിധിധ്യാസനൈഃ സാക്ഷാത്കൃതവദേ ദീയമാന കാചിദ് ബിരുദമുദ്ര വർത്തതെ തീർത്ഥോപാധിഃ ത്രിവേണീ സംഗമസ്ഥാനേ തത്വമസ്യാദിലക്ഷണേ സ്നായാത്തത്വാർത്ഥഭാവേന തീർത്ഥനാമ സൗച്യത്തെ ഇതി മഠാംനായ പ്രമാണേന തത്വമസി മഹാവാക്യസ്യ തത് ത്വം അസി ഇതി പദത്രയാണാം സംഗമസ്ഥാനേ ത്രിവേണ്യാം ബ്രഹ്മാനുഭൂത്യ യഹ സ്നാനം കരോതി സ ഭവതി തീർത്ഥ ഇതി നാംനാ ഖ്യാതഃ സന്യാസീ അതയേവ തീർത്ഥസമ്പ്രദായസ്യ സാരാംശഃ തത്വമസി മഹാവാക്യസ്യ ലക്ഷ്യാർത്ഥം ജീവ ബ്രഹ്മൈക്യമേവ അസ്തി ഇതി അവഗന്തും ശക്യതെ കേരളസ്യ ആധ്യാത്മിക നവോത്ഥാനസ്യ പ്രാരംഭഃ അനയാ തീർത്ഥപാദ പരമ്പരയാ സമഭവത് ബ്രാഹ്മണാനാം ഏവ സന്യാസായ അർഹത ഇതി വാദഃ അത്ര പൂർണതയാ നിരാക്രിയതെ സിദ്ധാന്ത സമ്പ്രദായേ ചര്യ ക്രിയ യോഗം ജ്ഞാനം ഇത്യാദിഭിഃ പരിപാകതാം പ്രാപ്തഃ ഏവ മോക്ഷാവാപ്തയെ അധികാരീ ഭവതി അനുഭൂതിസമ്പന്നഃ ആചാര്യഃ തം അധികാരിണം ദീക്ഷാപൂർവക തത്വോപദേശദ്വാരാ അഖണ്ഡ പരിപൂർണ ജ്ഞാനതത്വം ശിവാദ്വൈത അനുഭൂതിം പ്രതി നയതി ആദിശങ്കരാചാര്യാണാം സമ്പ്രദായേ മോക്ഷപ്രാപ്ത്യർത്ഥം ശ്രവണ മനന നിധിധ്യാസനാനാം പ്രാധാന്യം വർത്തതെ പരന്തു ശൈവാദ്വൈത പ്രധാനേ ജ്ഞാനസമ്പ്രദായേ ജപഃ യോഗഃ ജ്ഞാനസാധനാനി ഇത്യാദിഭിഃ മാർഗൈഃ സാധകഃ ചിത്തശുദ്ധിം പ്രാപ്യ തദ്വാരാ ഏവ മോക്ഷം പ്രാപ്നോതി സിദ്ധാന്തസാമ്പ്രദായികാഃ ഷട്രിംശത് തത്വാനി അംഗീകുർവന്തി താനി ശിവഃ ശക്തിഃ സദാശിവഃ ഈശ്വരഃ ശുദ്ധവിദ്യ മായാ കാലഃ നിയതിഃ കലാ വിദ്യ രാഗഃ പുരുഷഃ പ്രകൃതിഃ മനഃ ബുദ്ധിഃ അഹങ്കാരഃ പഞ്ചജ്ഞാനേന്ദ്രിയാണി പഞ്ചകർമ്മേന്ദ്രിയാണി ശബ്ദസ്പർശാദയഃ പഞ്ചവിഷയാഃ ആകാശാദീനി പഞ്ചഭൂതാനി ച ഭവന്തി ഏതേഷു ശിവതത്വം പതിഃ ഇതി ഖ്യാതഃ നിത്യമുക്തഃ പരമേശ്വര ഏവ അസ്തി കേവലജ്ഞാനേന വാ കേവലകർമ്മണാ വാ പാശം നാശയിതും അശക്യം ജ്ഞാനസ്വരൂപാഭിഃ ക്രിയാഭിഃ ഏവ തത് സാധ്യം തദർത്ഥം സാധനാഃ അനിവാര്യാഃ വർത്തന്തെ നാനാവിധ സ്വരൂപൈഃ ദൃശ്യമാനാഃ സർവേ യഥാർത്ഥതയാ ഏകഃ പരിപൂർണഃ ശിവസ്വരൂപ ഏവേതി നിശ്ചയകാരണം ഏവ ശൈവാദ്വൈതമതേ ശിവജ്ഞാനം ജ്ഞാനസമ്പ്രദായ അനുസാരേണ ദീക്ഷാദായകഃ ഗുരുഃ ശിവസ്വരൂപഃ ഏവ ഭവതി ശ്രീ താണ്ഡവരായ സ്വാമിന ദ്രാവിഡ ഭാഷയാ വിരചിത വേദാന്തകൃതിരസ്തി കൈവല്യ നവനീതം തത്ര മത്സ്വരൂപം ത്വം ത്വത്സ്വരൂപം അഹമിതി അദ്വൈതബോധസിദ്ധയെ ഗുരുവത് സ്വരൂപവന്തം ഈശ്വരം വന്ദതേ ഇതി ഉക്തം ഏകാദശോത്തര നവശതൈക സഹസ്രതമേ വർഷേ ആസീത് വാഴൂർ തീർത്ഥവാദാശ്രമസ്യ സ്ഥാപനം എത്രയേതം ആശ്രമം വർത്തതെ തത് കുതിരവട്ടം നാമസ്ഥാനം അദ്യ തീർത്ഥപാദപുരം ഇതി നാംനാ വിഖ്യാതം മധ്യ തിരുവിതാംകൂർ ദേശവാസിഷു ഹൈന്ദവേഷു ആത്മീയതയാ സഹ സാമാജിക അവബോധസ്യ ച സംവർദ്ധനായ ഇതം ആശ്രമം അധുനാപി യതതെ ചട്ടമ്പിസ്വാമിനാം നാംനി ഏകമാശ്രമം സ്ഥാപയിതും സമാജസേവനായ അർപ്പിതചേതസാം സന്യാസിനാം സമൂഹം നിർമാതും ച സ്വാമിനഃ സന്യസ്തശിഷ്യേഷു അന്യതമഃ തീർത്ഥപാദസ്വാമീ എഴുമറ്റൂർ ആശ്രമം സ്ഥാപിതവാൻ
ഏതേനൈവ പഞ്ചദശോത്തര നവശതൈക സഹസ്രതമേ വർഷേ എഴുമറ്റൂർ ദേശേ തീർത്ഥപാദീയ സഭ ഇതി ഏകാം സഭാം സമാരഭ്യ ആശ്രമ പ്രവർത്തയഃ.

सुगमतया चालिताः च। चट्टम्बिस्वामिनां वत्सलसन्न्यस्तशिष्यः आसीत् नीलकण्ठतीर्थपादस्वामी। सः आसीत् तीर्थपादाश्रमस्य प्रथम अध्यक्षः। अयं केरळस्य आध्यात्मिकमण्डले सुप्रधानस्थानम् आवहति। മൂവാറ്റുപുഴ സമീപെ തിരുമാറാടി ഗ്രാമേ ഏകസപ്തധിക അഷ്ടശത സഹസ്രതമേ വർഷേ മെയ് മാസേ പഞ്ചവിംശതി ദിനാങ്കേ ആസീത് തസ്യ ജനനം. അയം കൈരളീ, സംസ്കൃതം, ബംഗാളി, മറാഠി, തമിഴ്, ആംഗലം ഇത്യേതയാസു ഭാഷാസു ജ്യോതിശാസ്ത്രം, തർക്കശാസ്ത്രം, വ്യാകരണം, വിഷചികിത്സ, തന്ത്രവിദ്യ, യോഗം ഇത്യാദിഷു ശാസ്ത്രേഷു ച പാരംഗതഃ ആസീത്. ആധ്യാത്മിക ശിക്ഷായാം നീലകണ്ഠ തീർത്ഥപാദ സ്വാമിനഃ ഇച്ഛാ ചട്ടമ്പിസ്വാമിനാ സഹ മേളനേന വൃദ്ധിം ഉപഗത. സഹ ചട്ടമ്പിസ്വാമി പാദേഭ്യഃ സന്യാസദീക്ഷാം പ്രാപ്തവാൻ. വിവിധ വിഷയപ്രതിപാദകാഃ ഗ്രന്ഥാഃ തേന വിരചിതാഃ. വേദാന്തമണിവിളക്ക്, അദ്വൈത പാരിജാതം, ഭാഷാർച്ചാ ശതകം, അദ്വൈതസ്തപകം, യോഗരഹസ്യ കൗമുദി, വാഗീശ്വരാഷ്ടകം, ദ്വാദശാക്ഷര സ്തോത്രം, ശ്രീരാമ ഷടക്ഷര സ്തോത്രം, നൃസിംഹ പദാഞ്ജലിഹി, ആരാധ്യപാദ പഞ്ചകം, സ്തവരത്നഹാരം, ശ്രീകണ്ഠാമൃതം, ശ്രീകണ്ഠാമൃതലഹരി, യോഗാമൃത തരംഗിണി, ഹഠയോഗ പ്രദീപിക, ആത്മാമൃതം, സങ്കൽപ്പരതിക, ദിവ്യക്ഷേത്ര ദർശനം, സ്വരാജ്യ സർവസ്വം, ശ്രീ ബാഹുലേയസ്തവം, ഹരിഭക്തി മരന്തം, വിഥുന വസുധാച്ചരി, ഹരിഭജനാമൃതം, ശിവാമൃതം, ലക്ഷ്മീകടാക്ഷമാല, ദേവാർച്ചാ പദ്ധതി, ആചാരപദ്ധതി ഇത്യേതേ ഗ്രന്ഥാഃ തസ്യ രചനാസു പ്രമുഖാഃ സന്തി. അപേച്ച മുക്തിവിചാരഃ, സ്വരൂപനിരൂപണം, സന്യാസഃ, പുനർവിവാഹം ഇത്യാദി വിഷയാൻ അധികൃത്യ ലിഖിതാഃ പ്രബന്ധാഃ ചിന്തോദ്ദീപകാഃ വർത്തന്തെ. ഭാരതേ വിദ്യമാനാനി പ്രമുഖ തീർത്ഥസ്ഥാനാനി പ്രാപ്യ തത്ര പ്രചലിതാസു ചർച്ചാസു സംവാദേഷു ച ഭാഗഭാഗ് ഭൂത്വാ സ്വസ്യ ഗുരുണാം ചിന്തനാനി പ്രചാരയിതും കൃതപ്രയത്നഃ ആസീത് അയം. വിവിധ വർണ്ണീയാഃ സ്ത്രീപുരുഷാഃ സ്വാമിനഃ ശിഷ്യഗണേഷു ആസൻ. സദാശ്രയഃ ആസീത് നീലകണ്ഠ തീർത്ഥപാദ സ്വാമിനഃ പ്രഥമ ശിഷ്യഃ. ചിന്മഞ്ജീ, ശിവപ്രസാദ വിദ്യാഭാരതി, ആത്മയോഗിനി, ചിദ്വിലാസിനി, മഹാവൈദ്യഃ ആറന്മുള എം കെ നാരായണപിള്ള, ഗോവിന്ദസ്ഥാനേശ്വരഃ, കരിങ്ങാട്ടിൽ നാണുപിള്ള ആശാൻ, പന്നിശ്ശേരി നാണുപിള്ള, പരമവിശുദ്ധ ബോധഃ ഇത്യാദയഃ പ്രമുഖാഃ അപി ശിഷ്യഗണേ അന്തർഭവന്തി. ഷണ്ണവത്യുത്തര ഏകസഹസ്രതമേ കുളമ്പാപ്തെ കർക്കിടകേ ത്രയോവിംശതി ദിനാങ്കേ കരുനാഗപ്പള്ളി പുന്നക്കുളം താഴേത്തോട്ടം ഇത്യസ്മിൻ പ്രദേശേ നീലകണ്ഠപാദസ്വാമി മഹാസമാധിം സമ്പ്രാപ്തഃ. ശ്രീ നീലകണ്ഠ തീർത്ഥപാദസ്വാമിനഃ മഹാസമാധ്യനന്തരം പരമഹംസസ്വാമിനം തീർത്ഥപാദ പരമ്പരായാഃ കുലപതിത്വേന നിയുക്തവന്തഃ. ഏതസ്യ പൂർവാശ്രമനാമ നാണുക്കുറുപ്പ് ഇത്യാസീത്. ഏക അശീത്യുത്തര അഷ്ടശതൈകസഹസ്രതമേ വർഷേ എറണാകുളം ജനപദേ ഉത്തരപറവൂർ ഗ്രാമേ ആസീത് അസ്യ ജന്മ. സപ്തനവത്യുത്തര അഷ്ടശതൈകസഹസ്രതമേ വർഷേ നാരായണക്കുറുപ്പ് പ്രഥമതയാ സ്വാമിനം ദൃഷ്ടവാൻ. കതിപയ വർഷാനന്തരം സഹ സ്വാമിനഃ ശിഷ്യത്വം സ്വീകൃതവാൻ. സ്വാമിഭ്യഃ സന്യാസദീക്ഷാം ച സ്വീകൃത്യ തീർത്ഥപാദ പരമഹംസോ അഭൂത്. അയം തസ്യ ഗുരുനാഥസ്യ യോഗജ്ഞാന സമ്പ്രദായാൻ സന്യാസാശ്രമദ്വാരാ പ്രചാരയിതും വേദാന്തഭാഷണൈഹി ഹൈന്ദവജനാൻ പ്രബോധയിതും ച പ്രയത്നം കൃതവാൻ. ചട്ടമ്പിസ്വാമിനാം ഷഷ്ട്യബ്ദപൂർത്തിസ്മാരകത്വേന നവത്യുത്തരൈകസഹസ്രതമേ കുളമ്പാപ്തെ എഴുമറ്റൂർ പ്രദേശേ ഏവ സഹ തീർത്ഥപാദീയ സഭാം സ്ഥാപയിത്വ ആശ്രമപ്രവൃത്തീഹി സുഗമതാം അനയത്. ഐലൂർ പ്രദേശേ ഗുരുകുലാശ്രമശ്ച സ്ഥാപിതവാൻ. സർവസാമുദായികാൻ സർവധർമാവലംബിനഃ ച ജനാൻ പരമഹംസസ്വാമി ശിഷ്യത്വേന സ്വീകൃതവാൻ. ആശ്രമേ ധർമ്മപാഠശാലാം ഗ്രന്ഥശാലാമപി സ്ഥാപിതവാൻ. തദ്ദേശീയാനാം ശൈക്ഷണിക പ്രഗത്യർത്ഥം തത്രൈകഃ ലഘുവിദ്യാലയഃ അപി അനേന സ്ഥാപിതഃ. അയം വിദ്യാലയഃ കാലാന്തരേ വാഴൂർ ശ്രീ വിദ്യാധിരാജവിലാസം ഉച്ചമാധ്യമിക വിദ്യാലയത്വേന പരിവർത്തിതഃ. സാമാന്യജനേഭ്യഃ സനാതനധർമ്മ പരിചായനായ കർത്തും സഹ ആ കേരളം അടിത്വാ പ്രഭാഷണം കൃതവാൻ. ഏവമേവ സാമുദായിക പ്രവൃത്തിഷു അധികതയാ ഭാഗഭാഗത്വം സ്വീകൃതവാൻ. സ്വശിഷ്യാം ചിന്നമ്മാം മഹിളാമന്ദിരം സ്ഥാപയിതും പ്രേരിതവാൻ അയം. അനേന കാര്യേണ സ്ത്രീണാം ഉദ്ധരണം ച സാധിതം. സ്വാമി സ്വസ്യ തീർത്ഥപാദ സമ്പ്രദായ തത്വാനി രചനാഭിശ്ച ജനേഷു സംക്രാമയിതും പ്രയത്നം കൃതവാൻ. അമൃതാനന്ദലഹരി
നവാലയ

0: ഏശ്വരീ സ്തവം, വിഷ്ണുസ്തോത്ര ശതകം, ക്ഷേത്രപ്രവേശന പ്രശസ്തി, ലേഖനമാലിക, വേദാന്ത ചിന്താശതകം, സർവേശ്വരാഷ്ടകം, ചൂടാലാശിഖിധ്വജ, ജ്യോതിശ്ചക്രം, ശ്രീകുമാരഭരണശതകം, ആരോഗ്യരക്ഷാചര്യ ഇത്യാദ്യാഃ പരമഹംസസ്യ പ്രധാനകൃതയഃ സന്തി. കൃതിഷു പ്രധാനാ അസ്തി ധർമ്മഃ സമൂഹശ്ച. തസ്യ മതേ ധർമ്മോ നാമ ജ്ഞാനദ്വാരാ ഈശ്വരം പ്രാപ്തും സഹായകഃ കശ്ചന അംശഃ അസ്തി. സഹ മഹാജ്ഞാനീ ചതുർദശോത്തര ഏകശതൈകസഹസ്രതമേ കുളംബാബ്ദേ ശ്രാവണമാസേ വിദേഹമുക്തിം പ്രാപ്തഃ. സന്യസ്താഃ ഗൃഹസ്ഥാഃ ച ബഹവഃ ശിഷ്യാഃ തസ്യ ആസന്. തേഷു പ്രധാനഃ അസ്തി ശ്രീ വിദ്യാനന്ദ തീർത്ഥപാദസ്വാമീ. സതു ഷഡശീത്യുത്തരൈകസഹസ്രതമേ കുളംബാബ്ദേ ധനുമാസേ ജനിം പ്രാപ്തഃ. ആറന്മുളദേശേ പുലാട്ട് ഗ്രാമഃ ആസീത് അസ്യ ജന്മസ്ഥാനം. തസ്യ പൂർവാശ്രമനാമ കൃഷ്ണൻ നായർ ഇത്യാസീത്. ദ്വാത്രിംശതുത്തര നവശതൈകസഹസ്രതമേ വർഷേ പരമഹംസസ്വാമിനഃ സന്യാസദീക്ഷാം സ്വീകൃതവാൻ. സപ്തത്രിംശത്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ പരമഹംസസ്വാമിനാ അയം സ്വസ്യ അനുവർത്തകരൂപേണ നിയുക്തഃ. സഹ ഗുരോഃ തീർത്ഥപാദ പരമഹംസസ്വാമിനഃ സമാധിപീഠേ ഏകം മന്ദിരം ഭജനമഠം ച നിർമ്മിതവാൻ. തത്തു ഷഷ്ട്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ ആസീത്. തസ്യ നാമ തീർത്ഥപാദേശ്വര മന്ദിരം ഇത്യസ്തി. വാഴൂർ ദേശസ്യ സാമാജിക ആധ്യാത്മിക അഭിവൃദ്ധയെ സ്വാമിനഃ യോഗദാനം മഹത്തരം വർത്തതെ. തസ്മിൻ സമയേ ചട്ടമ്പി സ്വാമിനാം ബഹ്വ്യഃ കൃതയഃ പ്രസിദ്ധീകൃതാഃ ആസൻ. അദ്വൈത ചിന്താബദ്ധതേ വേദാധികാര നിരൂപണസ്യ ച പ്രൗഢാഃ പ്രാസ്താവിക ഗ്രന്ഥാഃ അനേന രചിതാഃ. പ്രണവോപാസന ആത്മാനുഭൂതിഃ ശ്രീകൃഷ്ണ സ്മരണാഞ്ജലിഃ ഇത്യേതാഃ തസ്യ രചനാസു പ്രമുഖാഃ സന്തി. വാഴൂർ വിദ്യാധിരാജ NSS മഹാവിദ്യാലയഃ തസ്മിൻ കാലേ സമാരബ്ധഃ. തസ്യ മഠാധിപതേഃ ശാസനകാലേ തത്രത്യം ഗുരുകുലം ആഭാരതം യാവത് പ്രസിദ്ധിമുപഗതം. വാഴൂർ ആശ്രമസ്യ മഠാധിപതിസ്ഥാനേ ശ്രീ ചിത്സ്വരൂപതീർത്ഥപാദസ്വാമിനഃ അവരോധാനന്തരമേവ ആസീത് വിദ്യാനന്ദസ്വാമിനഃ സമാധിഃ. അയം ചതുർവിംശത്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ ജനിം പ്രാപ്തഃ. അസ്യ പൂർവാശ്രമനാമ ഗോപാല ഇത്യാസീത്. വിദ്യാനന്ദതീർത്ഥപാദസ്വാമിന അസ്മൈ ദീക്ഷാദത്ത ഏവം സഹ ചിത്സ്വരൂപതീർത്ഥ ഇതി ഖ്യാതഃ. കൈരളി സംസ്കൃതം ഇത്യേതയോഃ ഭാഷയോഃ പ്രവീണഃ ആസീത്. സതു ത്രിനവത്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ സമാധിം ഗതഃ. പ്രജ്ഞാനന്ദതീർത്ഥപാദഃ ആസീത്. തീർത്ഥപാദപരമ്പരായാം വിദ്യമാനഃ പഞ്ചമഃ ആചാര്യഃ. വാഴൂർ തീർത്ഥപാദാശ്രമേ അധുനാതന അധ്യക്ഷോ വർത്തതേ പ്രജ്ഞാനന്ദതീർത്ഥപാദസ്വാമി. സപ്തസപ്തത്യുത്തര നവശതൈകസഹസ്രതമേ വർഷേ അയം വിദ്യാനന്ദതീർത്ഥപാദസ്വാമിനഃ മന്ത്രോപദേശം ബ്രഹ്മചര്യദീക്ഷാം ച പ്രാപ്തവാൻ. തദനു സപ്തവർഷാനന്തരം സന്യാസദീക്ഷാം തദനുഗ്രഹേണ പ്രാപ്യ സർവേഷാം തീർത്ഥപാദാശ്രമാണാം ആചാര്യപദം ആരുഹ്യ ധർമ്മപ്രചാരണം കരോത്യയം. തീർത്ഥപാദ സമ്പ്രദായ തത്വാനി ജീവനവ്രതത്വേന കൽപ്പയിത്വാ പ്രചാരണം കുർവന്തഃ നൈകേൻ മഹാത്മനഃ സന്തി. ശ്രീ പന്നിശ്ശേരി നാണുപിള്ള, ആത്മയോഗിനി അമ്മ, പരമാനന്ദ തീർത്ഥപാദസ്വാമി, ചിദ്വിലാസിനീ ദേവി പ്രഭൃതയഃ തേഷു പ്രമുഖാഃ. അദ്യാപി ചട്ടമ്പിസ്വാമിനാം ശിഷ്യപ്രശിഷ്യ പരമ്പരയാ തീർത്ഥപാദ സമ്പ്രദായഃ ലോകായ പ്രസാര്യതേ.
1: സംസ്കൃത കാര്യക്രമേ ഏതാവതാ ശ്രുതം തീർത്ഥപാദ സമ്പ്രദായഃ ഇതി വിഷയമധികൃത്യ പ്രഭാഷണം ആസീത്. പ്രഭാഷക ശ്രീമതി അശ്വതി ജി. സംസ്കൃത കാര്യക്രമഃ സമാപ്തഃ. ധന്യവാദഃ.
2: ഇതുവരെ കേട്ടത് ശ്രീമതി അശ്വതി ജി അവതരിപ്പിച്ച സംസ്കൃത പരിപാടി.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ PV രാധാകൃഷ്ണൻ അവതരിപ്പിച്ച ഇടയ്ക്ക് കേൾക്കാം.

പി വി രാധാകൃഷ്ണൻ അവതരിപ്പിച്ച ഇടയ്ക്കയാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. യേശുദാസും ചിത്രയും പാടിയ ഗാനം, ചിത്രം പാദപൂജ. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജി ദേവരാജൻ.

ചിത്രം സ്ഫടികം. ഗായകൻ എം ജി ശ്രീകുമാർ. പി ഭാസ്കരൻ്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിൻ്റെ സംഗീതം.

ഇനി ചിത്ര പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം കടൽ. ഗാനശില്പികൾ പി ഭാസ്കരൻ, എസ് പി വെങ്കടേഷ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈ ജി തൂക്കി.
3: സ്മാർട്ട് ഫോണുകളിൽ മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
4: 60,000 മുതൽ 99,999 രൂപ വരെ വിലയുള്ള സ്മാർട്ട് ഫോണുകൾക്ക് 13,500 രൂപ വരെ വില വരുന്ന ഇഷ്ടമുള്ള പ്രൊഡക്ടുകൾ സ്വന്തമാക്കാം.
3: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
5: ഹോം അപ്ലയൻസസിനും ഡിജിറ്റൽ ഗാഡ്ജറ്റുകൾക്കും കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ വില എവിടെയാണെന്ന് അറിയാമോ?
6: എന്താ സംശയം? അത് മൈ ജിയിലല്ലേ.
5: മറ്റാരും നൽകാത്ത വിലക്കുറവും ഡിസ്കൗണ്ടുമായി മൈ ജി പ്രൈസ് ചലഞ്ച് വീണ്ടും.
6: ഓഫർ September 13 ഞായർ വരെ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. TNC അപ്ലൈ.
7: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
8: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080, 9495967080.
9: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
10: ഹലോ പ്രിയ ഗീതം.
11: പോലീസ്?
12: മിസ് സീമ?
11: അതെ.
12: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം.

0: നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
1: എന്തിന്? പക്ഷെ ഞാൻ
0: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
1: ഡിജിറ്റൽ അറസ്റ്റ്?
0: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
5: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
6: റീഗ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
7: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു 100% 916 HUID BIS ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക്. കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: മൈജി പ്രൈസ് ടാലന്റ്
3: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
4: ശ്രീതിലകം, പെൺമയുടെ തിളക്കം. വ്യക്തിത്വങ്ങൾ, വീക്ഷണങ്ങൾ, വിശേഷങ്ങൾ, സ്ത്രീ ശബ്ദങ്ങളുടെ സംഗമ വേദി. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 7:35 ശ്രീതിലകം, പെൺമയുടെ തിളക്കം.
3: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
2: അതിനായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു.
3: 29,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം സ്വന്തമാക്കാം 3,000 രൂപ വരെ വിലയുള്ള ഇഷ്ട പ്രൊഡക്ടുകൾ. ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
5: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
6: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
7: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
8: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
7: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
8: യെസ്, 1,000,000 സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
7: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
9: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
3: ഫോൺ സ്മാർട്ടായ മാത്രം പോരാ, ഓഫറും സ്മാർട്ട് ആകണം.
2: അതിനായി മൈജി പ്രൈസ് ചാലഞ്ച് വീണ്ടും എത്തിയിരിക്കുന്നു. 59,999 രൂപ വരെ വിലയുള്ള ഫോണുകൾക്കൊപ്പം 7,500 രൂപ വരെ വിലയുള്ള പ്രൊഡക്ടുകളും.
3: ഓഫർ 13 ഞായർ വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
10: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
11: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ്.

0: ഇതുവരെ 950,000,000+ ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
1: ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. മലയാളമേ മധുരാംഗനെ എന്നാരംഭിക്കുന്ന ആദ്യ ഗാനം പാടിയത് ബിജോയ്.

ഇന്നാറ് 40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:35 യുവവാണി. ബുട്ടു ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമയും വിദ്യാർത്ഥിനിയുമായ സാറാ മായിനെ പരിചയപ്പെടുത്തുന്നു. 8:00 വളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ആഗോള സമാധാനത്തിനും ഭീകരവാദത്തിനെതിരെയും ശക്തമായ ആഹ്വാനവുമായി ന്യൂഡൽഹി പ്രഖ്യാപനത്തെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ അംഗീകരിച്ചു. കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ആഗോള ഭരണ സംവിധാനത്തിനായി ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബ്രിക്സ് കൂട്ടായ്മ 20 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്മരണയ്ക്കായി 2 പ്രത്യേക തപാൽ സ്റ്റാമ്പുകൾ പ്രധാനമന്ത്രി പുറത്തിറക്കി. രാജ്യത്ത് സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ യജ്ഞത്തിന് തുടക്കമായി. കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി ഐരവൺ PSVPM ഹയർ സെക്കൻഡറി സ്കൂളിലെ +2 വിദ്യാർത്ഥികളായ ഡെനീഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. 11 മാധ്യമ സംഘമാണ് പര്യടനത്തിന്റെ ഭാഗമായത്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഇന്നും നാളെയും താപനില 4 ഡിഗ്രി സെൽഷ്യസ് വരെ അധികമായി വർദ്ധിക്കാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. 3 മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. MG ശ്രീകുമാർ പാടിയത്. ചിത്രം പട്ടാളം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.

എം ജി ശ്രീകുമാർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം പട്ടാളം, ആകാശവാണി കണ്ണൂർ. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ

0: संस्थानों से नहीं किया जा सकता। रिप्रेजेंटेशन, रिस्पॉन्सिवनेस और रूल मेकिंग तीनों में सुधार आवश्यक है। आज एडॉप्ट किया गया न्यू दिल्ली डिक्लेरेशन हमारे साझा संकल्प को स्पष्ट दिशा देता है। अब हमारी जिम्मेदारी है कि इन संकल्पों को ठोस परिणामों में बदले।
1: BRICS members expressed deep concern over the continued escalation of tensions in West Asia and called for exercising maximum restraint as well as avoiding actions that could further aggravate the situation. They encouraged increasing efforts through dialogue and diplomacy towards a long-term understanding that will contribute to lasting peace, security and stability in the region. BRICS leaders called for a sustained Gaza ceasefire and unhindered humanitarian aid. They stressed that lasting peace requires a just solution to the Israeli-Palestinian conflict and reaffirmed support for Palestine's rights and greater representation in international institutions. The leaders condemned the terrorist attack in Jammu and Kashmir on the 22nd of April last year in the strongest terms. BRICS members reaffirmed their commitment to combating terrorism in all its forms and manifestations. Earlier, the BRICS Summit 2026 kicked off at Bharat Mandapam in New Delhi this afternoon. Prime Minister Narendra Modi, in his opening remarks, proposed a BRICS continuity and implementation mechanism to ensure that the grouping's institutional momentum is maintained despite the changing chairship every year. The Prime Minister said the mechanism would enable follow-up of all initiatives and outcomes through the Troika. The Prime Minister said BRICS countries will have to work on a new and ambitious agenda for the next 20 years. The Prime Minister also proposed to establish a seafarers emergency support network to connect the maritime authorities and diplomatic missions of relevant countries to facilitate assistance during difficult times.
0: Kya hum seafarers emergency support network bana sakte hain? Iske madhyam se संबंधित देशों की मैरिटाइम अथॉरिटी और मिशंस को जोड़ा जाएगा। इससे डिस्ट्रेस अलर्ट्स, मेडिकल असिस्टेंस, परिवारों को सूचना तथा इवैक्यूएशन में सहयोग दिया जा सकता है।
1: Prime Minister Modi said the time has come to translate the unity and consensus among BRICS countries into concrete outcomes on the global stage. Mr. Modi said resilience, innovation, cooperation and sustainability have been India's foremost priorities as chair. Guided by these priorities, India has laid special emphasis on connecting BRICS cooperation directly with the common people. The Prime Minister noted that the Global South stands in the front row of global crises, but in the back row of decision-making. On the issue of reform in the United Nations Security Council, the Prime Minister emphasized that it can no longer be postponed. Prime Minister Narendra Modi today held a series of bilateral meetings on the sidelines of the BRICS summit. He met his Ethiopian counterpart, Dr. Abiy Ahmed Ali, Malaysian counterpart, Anwar Ibrahim, and Vietnamese counterpart, Le Minh Hung. The leaders reviewed cooperation in trade, defense and security, people-to-people ties, and also covered regional and global issues. Mr. Modi also held talks with Abu Dhabi Crown Prince Sheikh Khalid bin Mohammed bin Zayed Al Nahyan. Both sides reiterated the importance of the India-UAE Comprehensive Strategic Partnership. And with that, we end this news bulletin.
2: Akashavani. ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. തയ്യാറാക്കിയത് ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ. അവതരണം സുനീഷ് വിതുര. കൊച്ചി നഗരത്തിലെ സ്വകാര്യ ബസ് ജീവനക്കാരുടെ സ്വീകാര്യമല്ലാത്ത പെരുമാറ്റത്തിനും അലക്ഷ്യമായ ഓട്ടത്തിലും നടപടിയുമായി കൊച്ചി സിറ്റി പോലീസ്. ബസ് ജീവനക്കാർക്ക് തിരിച്ചറിയൽ കാർഡ്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമാക്കാൻ ബസ് ഓപ്പറേറ്റർമാരുടെയും തൊഴിലാളി പ്രതിനിധികളുടെയും യോഗത്തിൽ തീരുമാനിച്ചു. നിരവധി പരാതികൾ ബസ് ജീവനക്കാരെക്കുറിച്ച് ഉയർന്ന സാഹചര്യത്തിലാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പരിഹാര നടപടികൾക്ക് തുടക്കമിട്ടത്. കൂടാതെ ബസ് ജീവനക്കാർക്കായി പ്രത്യേക ശില്പശാല നടത്താനും പരിശോധനകൾ കർശനമാക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. കൊച്ചി മെട്രോ എംഡിയായി എറണാകുളം ജില്ലാ കളക്ടർ

ജി പ്രിയങ്ക അധിക ചുമതലയേറ്റു. കാലാവധി പൂർത്തിയായതിനാൽ ലോക്നാഥ് ബെഹ്റ എം ഡി സ്ഥാനം ഒഴിയുകയും ജില്ലാ കളക്ടർക്ക് സർക്കാർ അധിക ചുമതല നൽകുകയുമായിരുന്നു. കെ എം ആർ എൽ ഡയറക്ടർ ബോർഡ് അംഗം കൂടിയാണ് ജില്ലാ കളക്ടർ. ചുമതലയേറ്റതിന് പിന്നാലെ കൊച്ചി മെട്രോ റെയിൽ രണ്ടാം ഘട്ടം കലൂർ ജെ എൽ എൻ സ്റ്റേഡിയം മുതൽ കാക്കനാട് സ്മാർട്ട് സിറ്റി വരെയുള്ള പദ്ധതി പ്രദേശങ്ങൾ ജി പ്രിയങ്ക സന്ദർശിച്ചു. നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തി. പാലാരിവട്ടം സെന്റ് മാർട്ടിൻ പള്ളിക്ക് സമീപം ആലിൻ ചുവട്, വാഴക്കാല തുടങ്ങിയ പ്രദേശങ്ങളിലെ ഗതാഗത പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കാൻ ആർ ടി ഒയുമായി സഹകരിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ മെട്രോ ഉദ്യോഗസ്ഥർക്ക് എം ഡി നിർദ്ദേശം നൽകി. എറണാകുളം ജില്ലയിലെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകളിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ സപ്ലൈ ഓഫീസർ, ലീഗൽ മെട്രോളജി ഡെപ്യൂട്ടി കൺട്രോളർ, ഭക്ഷ്യസുരക്ഷ ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് റെയ്ഡ് നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അന്യായ വില വാങ്ങുന്നുവെന്ന പൊതു പരാതിയെ തുടർന്നാണ് പരിശോധന നടത്തിയത്. സെൻട്രൽ സ്ക്വയർ മാൾ, ഫോറം മാൾ തിയേറ്ററുകളിൽ വില കൂടുതലാണെന്ന പരാതി ശരിയാണെന്ന് പരിശോധന സംഘം കണ്ടെത്തി. പോപ്കോൺ, ശീതളപാനീയങ്ങൾ എന്നിവയ്ക്ക് പൊതുവിപണിയിലേതിനേക്കാൾ 5 ഇരട്ടി വില ഈടാക്കുന്നതായി കണ്ടു. വില വളരെ കൂടുതലാണെന്നും ഗവൺമെന്റിലേക്ക് റിപ്പോർട്ട് ചെയ്യുകയാണെന്നും തിയേറ്റർ മാനേജർക്ക് ഉദ്യോഗസ്ഥ സംഘം നോട്ടീസ് നൽകി. പൊതുവിപണിയിലെ വിലയുമായി ചേർന്ന് നിൽക്കത്തക്ക വിധം വിലയിൽ മാറ്റം വരുത്താൻ കർശന നിർദ്ദേശം നൽകി. ജില്ലയിലെ പ്രവാസികൾക്കായി പ്രവാസി കമ്മീഷൻ അദാലത്ത് സംഘടിപ്പിച്ചു. കാക്കനാട് കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന അദാലത്തിന് ചെയർപേഴ്സൺ ജസ്റ്റിസ് സോഫി തോമസ് നേതൃത്വം നൽകി. 75 പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ചത്. വിസ റിക്രൂട്ട്മെന്റ്, സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട പരാതികളാണ് അദാലത്തിൽ പരിഗണിച്ച ഭൂരിഭാഗം കേസുകളും. നോർക്ക വകുപ്പ് അംഗീകരിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾ വഴി മാത്രം വിദേശ തൊഴിൽ സാധ്യതകൾ തിരഞ്ഞെടുക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കണമെന്നും വിദേശ തൊഴിൽ തട്ടിപ്പുകൾക്കും സാമ്പത്തിക വഞ്ചനകൾക്കുമെതിരെ ജാഗ്രത പാലിക്കണമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി. ഈ വർഷം ഇതുവരെ 268 പുതിയ പരാതികൾ ലഭിച്ചിട്ടുണ്ടെന്നും കമ്മീഷന്റെ പരിഗണനയിലുള്ള കേസുകളിൽ 30% സാമ്പത്തിക വിസ തട്ടിപ്പുകളാണെന്നും കമ്മീഷൻ അറിയിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി കണ്ണൂർ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 നല്ല വാർത്ത, 6:50 കിസാൻ വാണി, 7:35 യുവവാണി. ബട്ടർ ആൻഡ് ബ്ലൂം എന്ന സംരംഭത്തിന്റെ ഉടമയും വിദ്യാർത്ഥിനിയുമായ സാറാ മായിനെ പരിചയപ്പെടുത്തുന്നു. 8:00 വള്ളപ്പൊട്ടുകൾ, മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:40 സേവന വാർത്തകൾ, 9:15 കായിക ലോകം, 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ, 10:00 ദേശീയ സംഗീത പരിപാടിയിൽ അശ്വിൻ ഡാൽവിയുടെ സുർബഹാർ വാദനം, 11:00 സ്പോട്ട്ലൈറ്റ്.

ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് രാധാകൃഷ്ണൻ അടുത്തില. 6 മണിക്ക് FM പ്രധാന വാർത്തകൾ, അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, ബാലാമണിയമ്മയുടെ മഴവെള്ളത്തിൽ എന്ന കവിത, ആലാപനം സ്മിത പി മേനോൻ. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7 മണിക്ക് ട്രെയിൻ സമയം, തുടർന്ന് FM ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഓലച്ചൂട്ട്.

വടക്കൻ കേരളത്തിൻ്റെ ആഖ്യാനങ്ങളും അനുഭവങ്ങളും. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. 7:35 FM ഡയറി തുടർന്ന് കേൾക്കാം രാഗസ്പർശം. നിങ്ങൾക്കറിയാം.

പത്ത് മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 10:25 കിളിക്കൂട്ടം കുട്ടികളുടെ പരിപാടി, മച്ചൂർമല പുരളി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അവതരിപ്പിക്കുന്ന പരിപാടി രണ്ടാം ഭാഗം, 11 ട്യൂൺ ഇൻ സ്റ്റാർസ് ആഘോഷത്തിന്റെ ആവിഷ്കാരം പുനഃപ്രക്ഷേപണം, ജനപ്രിയ സംവിധായകൻ ബേണി ഇഗ്നേഷ്യസ് ഒരുക്കിയ ചില ഹിറ്റ് ഗാനങ്ങളുമായി എത്തുന്നു സ്നേഹ ദീപക്, കൂടെ ഗിറ്റാറിൽ സബ്രീന ടാനിയ റോസ്. 11:30 ആൽബം ഗാനങ്ങൾ, 12:10 സേവന വാർത്തകൾ, 12:15 കെ എൻ ഗിരിജയും സംഘവും അവതരിപ്പിച്ച കൈകൊട്ടിക്കളിപ്പാട്ട്, 12:40 നാടകഗാനങ്ങൾ, പീറ്റർ ബിനീത എന്നിവർ പാടിയത്. 1 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ ഹലോ പ്രിയഗീതം, തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി.

1:58 FM പ്രധാന വാർത്തകൾ. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 ചാക്യാർ കൂത്ത്, കലാമണ്ഡലം ശ്രീനാഥ് അവതരിപ്പിച്ചത്. കഥ അംഗദ ദൂത്. 3:00 ആകാശവാണി ടെലിക്വിസ് പുനഃപ്രക്ഷേപണം. 4:00 കണ്ണൂർ ടാക്കീസ്. 5:00 വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 KV നാരായണമാരാരും സംഘവും അവതരിപ്പിച്ച കേളികൊട്ട്. 5:45 ലളിതഗാനങ്ങൾ. 5:58 FM പ്രധാന വാർത്തകൾ. 6:10 ജില്ലാ വൃത്താന്തം തൃശൂർ. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 വയലും വീടും. 7:20 8:40 സേവന വാർത്തകൾ. 7:35 ഓർമ്മയിലൊരു ഗാനം പുനഃപ്രക്ഷേപണം. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 ദർപ്പണം പുനഃപ്രക്ഷേപണം. 9:30 അക്ഷരസൗരഭം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീതസഭ. സുമിത് സിംഗ് പഠാന്റെ സിതാർവാദനം. 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ കേട്ടത്.

0: പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനായുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടി അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിൽ ബ്രിക്സ് അംഗരാജ്യങ്ങൾ ആശങ്ക രേഖപ്പെടുത്തി. സ്ഥിതിഗതികൾ വഷളാക്കുന്ന നടപടികൾ ഒഴിവാക്കണമെന്നും എല്ലാവരും പരമാവധി സംയമനം പാലിക്കണമെന്നും അവർ ആഹ്വാനം ചെയ്തു. ഭീകരപ്രവർത്തനങ്ങൾ കുറ്റകരവും ന്യായീകരിക്കാനാകാത്തതുമാണെന്ന് ബ്രിക്സ് അംഗങ്ങൾ ശക്തമായി അപലപിച്ചു. കഴിഞ്ഞ വർഷം ഏപ്രിൽ 22 ജമ്മുകാശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തെ അവർ അതിശക്തമായി അപലപിക്കുകയും ചെയ്തു. രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഉച്ചകോടിയിൽ 11 അംഗരാജ്യങ്ങളും 10 പങ്കാളിത്ത രാജ്യങ്ങളുമാണ് പങ്കെടുക്കുന്നത്. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ ഉദ്ഘാടന സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ കഴിഞ്ഞ 20 വർഷങ്ങളിൽ ബ്രിക്സ് കൂട്ടായ്മ തനതായ സ്ഥാനം നേടിയിട്ടുണ്ട്. നിലവിലെ ഉച്ചകോടി ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണെന്നും പ്രതിരോധശേഷി, നവീകരണം, സഹകരണം, സുസ്ഥിരത എന്നിവയാണ് അധ്യക്ഷ രാജ്യമെന്ന നിലയിൽ ഇന്ത്യയുടെ പ്രധാന മുൻഗണനകളെന്നും അദ്ദേഹം വ്യക്തമാക്കി.
1: रिजिलियंस, इनोवेशन, कोऑपरेशन और सस्टेनेबिलिटी हमारी प्राथमिकताएं रही. इन प्राथमिकताओं के साथ हमने ब्रिक्स सहयोग को सामान्य जन से जोड़ने का विशेष बल दिया है.
0: ब्रिक्स കൂട്ടായ്മ ആരുടെയും എതിരാളിയല്ലെന്നും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൌൺസിലിന്റെ പരിഷ്കരണം ഇനിയും വൈകിക്കാനാവില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഉച്ചകോടിയിൽ ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10-ഇന മാർഗരേഖയും ശ്രീ മോദി നിർദ്ദേശിച്ചു. ബ്രിക്സ് ഉച്ചകോടിക്കിടെ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്നലെ അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയിരുന്നു. അതേസമയം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായുള്ള ശ്രീ നരേന്ദ്രമോദിയുടെ കൂടിക്കാഴ്ച ന്യൂഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിൽ എത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ സംബന്ധിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് കോഴിക്കോട് നാളെ വൈകിട്ട് 5 മണി മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വൈദ്യരങ്ങാടി, രാമനാട്ടുകര മുതൽ മലാപ്പറമ്പ് വരെയും കുന്ദമംഗലം മടവൂർ വരെയും വൈകിട്ട് 5 മണി മുതൽ പൂർണ്ണ ഗതാഗത നിയന്ത്രണം ഉണ്ടായിരിക്കും. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്ത മാസം തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജത്തെ മികച്ച രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നയമായിരിക്കും ആവിഷ്കരിക്കുന്നതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഉയർന്ന വില നൽകി വൈദ്യുതി വാങ്ങാൻ സംസ്ഥാന ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകി. ഒക്ടോബർ മുതൽ മെയ് മാസം വരെയുള്ള കാലയളവിൽ ഹ്രസ്വകാല കരാറുകൾ മുഖേന വൈദ്യുതി ലഭ്യമാക്കാനാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. അതേസമയം നിലവിലുള്ള വൈദ്യുതി നിയന്ത്രണങ്ങൾ തൽക്കാലം ഒഴിവാക്കില്ലെന്നാണ് സൂചന. സവാള വില പിടിച്ചു നിർത്തുന്നതിന് വിപണി ഇടപെടലുമായി കേരളം. പൊതുവിപണിയിൽ 65 മുതൽ 75 രൂപ വരെ വിലയുള്ള സവാള 35 രൂപയ്ക്ക് സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി വിതരണം ആരംഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ ഫേസ്ബുക്കിൽ അറിയിച്ചു. പൂഴ്ത്തിവയ്പ്പിനും അനാവശ്യ വിലക്കയറ്റത്തിനുമെതിരെ നിരീക്ഷണം ശക്തമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ ക്യാമ്പയിന് തുടക്കമായി. ഈ മാസം 19 വരെയാണ് ക്യാമ്പയിൻ. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ.

0: കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി കൊച്ചി ക്വീൻസ് വേയിൽ വാക്കത്തൺ സംഘടിപ്പിച്ചു. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന് കീഴിലുള്ള സെന്റർ ഫോർ മറൈൻ ലിവിംഗ് റിസോഴ്സസ് ആന്റ് ഇക്കോളജി സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ പ്രചാരണത്തിന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ചായിരുന്നു പരിപാടി. അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു വാക്കത്തൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. നെടുമ്പാശ്ശേരി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ യാത്രക്കാർക്കുള്ള സേവനവും സൌകര്യങ്ങളും വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി റോബോട്ടുകൾ എത്തുന്നു. പദ്ധതിയുടെ ആദ്യഘട്ടമായി ഡൊമസ്റ്റിക് സെക്യൂരിറ്റി ഹോൾഡ് ഏരിയയിലുള്ള കലാ മ്യൂസിയമായ കലാങ്കണത്തിൽ റോബോട്ട് പ്രവർത്തനമാരംഭിച്ചു. വിമാനത്താവള കമ്പനി മാനേജിംഗ് ഡയറക്ടർ എസ് സുഹാസ് ഉദ്ഘാടനം നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
1: വിമാനത്താവളത്തിലെത്തുന്ന യാത്രക്കാർക്ക് മികച്ച സാങ്കേതികാനുഭവവും തത്സമയ സഹായങ്ങളും ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റോബോട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. യാത്രക്കാരെ സ്വാഗതം ചെയ്യുക, മാർഗനിർദ്ദേശങ്ങൾ നൽകുക, വിമാനങ്ങളുടെ വിവരങ്ങൾ തത്സമയം ലഭ്യമാക്കുക, ബോർഡിംഗ് ഗേറ്റുകളിലേക്കും മറ്റു വിമാനത്താവള സൌകര്യങ്ങളിലേക്കും വഴികാട്ടുക എന്നിവയാണ് റോബോട്ടിന്റെ പ്രധാന ചുമതലകൾ. യാത്രക്കിടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും വിവരങ്ങൾ അറിയുന്നതിനുമായി യാത്രക്കാർക്ക് റോബോട്ടുമായി നേരിട്ട് സംവദിക്കാം.
0: ചൈനയിലെ മോഖിയിൽ നടക്കുന്ന ഏഷ്യ കപ്പ് ജൂനിയർ വനിതാ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഫൈനലിൽ. ദക്ഷിണ കൊറിയയെ 5-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ ഫൈനലിൽ പ്രവേശിച്ചത്. നാളെ നടക്കുന്ന കിരീട പോരാട്ടത്തിൽ ഇന്ത്യ ചൈനയെ നേരിടും. T20 വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യൻമാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. ഇന്നലെ നടന്ന സെമിഫൈനലിൽ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയാണ് ശ്രീലങ്ക ഫൈനലിൽ പ്രവേശിച്ചത്. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. PIB തിരുവനന്തപുരം ഡയറക്ടർ പാർവതി വി, PIB കൊച്ചി അസിസ്റ്റന്റ് ഡയറക്ടർ ലക്ഷ്മിപ്രിയ SS എന്നിവരുടെ നേതൃത്വത്തിൽ 11 മാധ്യമ പ്രവർത്തകരടങ്ങുന്ന സംഘമാണ് പര്യടനം നടത്തിയത്. സിതാപൂർ ജില്ലയിലെ സിദ്ധൌളിയിലെ ചിക്കൻകാരി നൂൽത്തുന്നൽ കലാകാരന്മാർ നൂതന കാർഷിക രീതികളിലൂടെ പ്രശസ്തനായ പത്മശ്രീ രാംശരൺ വർമ്മ എന്നിവരുമായി സംഘം സംഭാഷണം നടത്തി. പത്തനംതിട്ട കോന്നിയിൽ അച്ചൻകോവിലാറ്റിൽ 2 പ്ലസ് 2 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. കോന്നി കൊന്നപ്പാറ പയ്യനാമൻ സ്വദേശികളായ ഡെനിഷ് ഷിബു, സെബിൻ ബിനോയ് എന്നിവരാണ് മരിച്ചത്. ഒരു വിദ്യാർത്ഥിയെ രക്ഷപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ന്യൂഡൽഹി പ്രഖ്യാപനത്തിന് ഉച്ചകോടിയുടെ അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനമാണ് ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ അടിസ്ഥാനമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിനായി സപ്ലൈകോയുടെ ഹോർട്ടികോർപ്പ് വഴി സംസ്ഥാനത്ത് സവാള വിതരണം ആരംഭിച്ചു. സമുദ്ര മലിനീകരണം തടയുന്നതിനുള്ള സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ദേശീയ ക്യാമ്പയിന് തുടക്കം. സംസ്ഥാനത്തും വിവിധ പരിപാടികൾ. ഏഷ്യാകപ്പ് ജൂനിയർ വനിതാ ഹോക്കി ഫൈനൽ ഇന്ത്യ നാളെ ചൈനയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി
3: നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
4: ബാലവേലയും കുട്ടികളെ ഉപയോഗിച്ചുള്ള ഭിക്ഷാടനവും വളരെ ഗുരുതരവും അസ്വസ്ഥത സൃഷ്ടിക്കുന്നതുമായ ഒരു കാര്യമാണിത്. ഒന്നുമറിയാത്ത കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത് ബാലവേലയും മനുഷ്യക്കടത്തും നടത്തുന്ന മാഫിയകളാണ് ഇതിന് പിന്നിൽ. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഒരു നല്ല വാർത്തയനുസരിച്ച് ഈ വർഷം മാത്രം 3,800 കുട്ടികളെയാണ് ഈ ദുരിതത്തിൽ നിന്നും ഗവൺമെന്റ് രക്ഷിച്ചത്. ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ രാജ്യവ്യാപകമായി നടത്തിയ പ്രത്യേക ദൌത്യത്തിലൂടെയാണ് ബാലവേലയിൽ നിന്ന് 3,800 കുട്ടികളെ മോചിപ്പിച്ചത്. ഈ വർഷം June 12 മുതൽ August 31 വരെ അഖിലേന്ത്യാ തലത്തിൽ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ എന്ന പേരിൽ സംഘടിപ്പിച്ച പ്രത്യേക യജ്ഞത്തിലൂടെയാണ് ബാലവേലയിൽ ഏർപ്പെട്ടിരിക്കുന്നവരും മനുഷ്യക്കടത്തിനും ചൂഷണത്തിനും ഇരയാകാൻ സാധ്യതയുള്ളവരുമായ കുട്ടികളെ കണ്ടെത്തി മോചിപ്പിച്ചത്. കൂടാതെ കുട്ടികൾക്ക് വിദ്യാഭ്യാസവും പുനരധിവാസവും ഒരുക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റുകളോട് ശക്തമായ നടപടികൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. തലമുറകളെ തന്നെ നശിപ്പിക്കുന്ന ബാലവേലയിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കാൻ ഇനിയും ശക്തമായ നടപടികൾ തുടരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഒരു ജലജീവിക്ക് ഉദാഹരണം ചോദിച്ചാൽ കണ്ണുമടച്ച് നാം ഉത്തരം പറയും മീൻ എന്ന്. കാരണം ജലമില്ലാതെ മീനുകൾക്ക് നിലനിൽപ്പില്ലല്ലോ. കുട്ടിക്കാലത്ത് ആറ്റിൽ നിന്നും മീൻ പിടിച്ച് കവറിൽ വെള്ളം നിറച്ച് കെട്ടി അതിൽ മീനിനെ ഇട്ട് വീട്ടിൽ കൊണ്ടുവന്നത് ഗൃഹാതുരതയോടെയല്ലാതെ ഓർക്കാനാവില്ല. എന്നാൽ ഇത് ഒരു വേറിട്ട വാർത്ത. മത്സ്യങ്ങളും ചെമ്മീനുകളും ഉൾപ്പെടെയുള്ള ജലജീവികളെ ജലമില്ലാതെ ജീവനോടെ കൊണ്ടുപോകാം. അതിനായുള്ള ഒരു നൂതന സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തിരിക്കുകയാണ് കൊച്ചിയിലെ ICAR സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി സിഫ്റ്റ്. ഈ സാങ്കേതിക വിദ്യയ്ക്ക് സ്ഥാപനത്തിന് പേറ്റന്റും ലഭിച്ചു കഴിഞ്ഞു. നിയന്ത്രിതമായ അളവിൽ ഉയർന്ന മർദ്ദവും താഴ്ന്ന താപനിലയും ഉപയോഗിച്ചാണ് ഈ നൂതന സംവിധാനം പ്രവർത്തിക്കുന്നത്. നിലവിൽ ജീവനുള്ള മത്സ്യങ്ങളെയും മറ്റ് ജലജീവികളെയും ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിന് വലിയ അളവിൽ വെള്ളം ആവശ്യമായി വരും. ഇത് ഗതാഗതത്തിനുള്ള ഭാരവും ചെലവും വർദ്ധിപ്പിക്കുന്നു. ഇതിനു പുറമെ ഓക്സിജൻ ലഭ്യമാക്കുന്നതിനും വെള്ളം ശുദ്ധീകരിക്കുന്നതിനും താപനില നിയന്ത്രിക്കുന്നതിനുമൊക്കെ പ്രത്യേക സംവിധാനങ്ങളും ആവശ്യമായി വരും. എന്നാൽ സിഫ്റ്റ് കണ്ടുപിടിച്ച ഈ നൂതന സാങ്കേതിക വിദ്യയുടെ നേട്ടങ്ങൾ ഇവയാണ്. കുറഞ്ഞ ചെലവിലും കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിലും ജലജീവികളെ ജീവനോടെ കൊണ്ടുപോകാൻ കഴിയും. ഇത് സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ ഒരു സംവിധാനമാണ്. ജലജീവികളെ സൂക്ഷിക്കുന്നതിനുള്ള പ്രത്യേക സൌകര്യങ്ങളോടുകൂടിയ ഇൻസുലേറ്റഡ് കണ്ടെയ്നറും ആവശ്യമായ ഉപകരണങ്ങളും ഈ സംവിധാനത്തിന്റെ ഭാഗമാണ്. വിവിധ ജലജീവികളെ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിൽ 95% വരെ അതിജീവന നിരക്ക്, അഥവാ ജലജീവികൾ 95% ജീവനോടെ നിലനിന്നു എന്നത് ഈ സംവിധാനത്തിന്റെ എടുത്തു പറയത്തക്ക നേട്ടമാണ്. ICAR CIFT ഫിഷ് പ്രോസസിംഗ് ഡിവിഷൻ സീനിയർ സയന്റിസ്റ്റ് ഡോക്ടർ പാർവതി യു നല്ല വാർത്തയോട്.
2: മത്സ്യം ജീവനോടെ വിപണിയിൽ എത്തിക്കുക എന്നത് കർഷകരുടെ ഒരു പ്രധാന വെല്ലുവിളിയാണ്. സാധാരണഗതിയിൽ അത് സാധിക്കുക വലിയ അളവിൽ വെള്ളത്തോടുകൂടി കൊണ്ടുപോകുന്നത് വഴിയാണ്. അതിനായി അധിക സംവിധാനങ്ങൾ ആവശ്യമായി വരാറുമുണ്ട്. അതിനൊരു പരിഹാരം എന്ന നിലയിലാണ് നമ്മൾ ഈ പേറ്റന്റ് ലഭിച്ച സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിരിക്കുന്നത്. ഈ സാങ്കേതിക വിദ്യയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് പരമ്പരാഗത രീതിയിലുള്ള ജലം ഉപയോഗിച്ചുകൊണ്ടുള്ള മാർഗത്തിന് പകരം ഈർപ്പം നിലനിർത്തി ജലജീവികളെ വിപണിയിൽ എത്തിക്കുക എന്നതാണ്. ഈ സംവിധാനത്തിൽ ജലജീവികളുടെ താപനില കുറച്ച്, അതായത് അവയെ മരവിപ്പിച്ച്, അതുവഴി അവയുടെ പ്രവർത്തനം അഥവാ അവയുടെ മെറ്റബോളിസം കുറയുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചതിനു ശേഷം അവയെ പ്രത്യേകമായി രൂപപ്പെടുത്തിയ ഇൻസുലേറ്റഡ് കണ്ടെയ്നറുകളിൽ മർദ്ദത്തോടുകൂടിയ ഓക്സിജനും ആവശ്യമായ ഈർപ്പവും നിലനിർത്തിക്കൊണ്ട് വിപണനം ചെയ്യുക എന്നുള്ളതാണ്. യാത്രക്കിടെ താപനില, ഈർപ്പം, ഓക്സിജൻ തുടങ്ങിയ പ്രധാന ഘടകങ്ങൾ നിരീക്ഷിക്കുവാനുള്ള സംവിധാനവും ഉണ്ട്. ഈ ഒരു സംവിധാനം നമുക്ക് മാനുവലായും ഓട്ടോമാറ്റിക്കായും ചെയ്യാവുന്നതാണ്. നിലവിൽ CIFT അതിനായുള്ള ഒരു പ്രോട്ടോടൈപ്പ് അഥവാ ആദ്യ മാതൃകയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിൽ നമ്മൾ വന്നാമി ചെമ്മീൻ, ഗിഫ്റ്റ് അഥവാ തിലാപ്പിയ എന്നിവയിലാണ് പ്രാഥമികമായ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നത്. ഈ പരീക്ഷണത്തിൽ നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഫലങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. അത് ഒരു വാണിജ്യ അടിസ്ഥാനത്തിലേക്ക് എത്തിക്കുന്നതിൽ ഈ സാങ്കേതിക വിദ്യ അനുയോജ്യമാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മത്സ്യ കർഷകർക്ക് ജീവനുള്ള മത്സ്യം വിപണിയിലേക്ക് എത്തിക്കുവാനും മികച്ച വിപണി സാധ്യതകൾ തുറന്നു കൊടുക്കുവാനും കൂടുതൽ പരീക്ഷണങ്ങൾ നടന്നു വരികയാണ്. ഭാവിയിൽ വിപണി പ്രാധാന്യമുള്ള ചെമ്മീനുകൾ, അലങ്കാര മത്സ്യങ്ങൾ എന്നിവയിലെല്ലാം ഈ സാങ്കേതിക വിദ്യ അനുയോജ്യമാക്കാൻ ഈ വിദ്യയിലൂടെ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു.
4: ഓപ്പറേഷൻ തൂഫാൻ. സംസ്ഥാനത്തെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് ചുക്കാൻ പിടിച്ച ഓപ്പറേഷൻ തൂഫാൻ പദ്ധതി തുടങ്ങിയിട്ട് 100 ദിവസം പിന്നിട്ടിരിക്കുന്നു. ഇതുവരെ ആകെ 10,256 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഒരു ദിവസം ശരാശരി 110 പേർ എന്ന കണക്കിൽ ആകെ 11,085 പേർ ഓപ്പറേഷൻ തൂഫാനിലൂടെ അറസ്റ്റിലായി. കൂടാതെ ഈ ദൌത്യത്തിലൂടെ 1,223 കിലോ കഞ്ചാവാണ് 100 ദിവസം കൊണ്ട് സംസ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്തത്. സംസ്ഥാനത്തെ ലഹരി മരുന്നും ശൃംഖലയെ ഒരു പരിധിവരെ നിയന്ത്രിക്കാൻ ഓപ്പറേഷൻ തൂഫാന് കഴിഞ്ഞിട്ടുണ്ട്. ഈ വിജയത്തിന്റെ ആവേശത്തിൽ രണ്ടാം ഘട്ടത്തിന് സർക്കാർ തയ്യാറാവുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങളെ പങ്കാളികളാക്കിക്കൊണ്ട് തൂഫാന്റെ രണ്ടാം ഘട്ടം ഈ മാസം തുടക്കമിടും. രണ്ടാം ഘട്ടത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും പ്രത്യേക കൌൺസിലിംഗ്, ലഹരി മരുന്നിന് അടിമപ്പെടുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനായി തൂഫാൻ കെയർ എന്ന പദ്ധതിയും വിഭാവനം ചെയ്തിട്ടുണ്ട്. ലഹരിമുക്ത സമൂഹം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഓപ്പറേഷൻ തൂഫാന് എല്ലാവിധ ആശംസകളും. ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഇല്ലെങ്കിലും സ്മാർട്ട് ആവാം. എങ്ങനെയെന്നല്ലേ, സാധാരണ കീപാഡ് ഫോൺ അഥവാ ഫീച്ചർ ഫോണുകളിലും UPI സേവനവും

0: എത്തിയിരിക്കുകയാണ് ഫോൺ പേ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും എൻ പി സി ഐയും ചേർന്ന് അവതരിപ്പിച്ച യു പി ഐ 123 പേ സേവനം ഫോൺ പേയുടെ പ്ലാറ്റ്ഫോമിൽ സംയോജിപ്പിച്ചതോടെയാണ് ഇത് സാധ്യമാവുന്നത്. രാജ്യത്തെ 20 കോടിയിലധികം ഫീച്ചർ ഫോൺ ഉപയോക്താക്കളെ ലക്ഷ്യമിട്ടാണ് ഈ സേവനം. ഇന്റർനെറ്റോ സ്മാർട്ട് ഫോണോ ഇല്ലാതെയും പണം അയയ്ക്കാനും സ്വീകരിക്കാനും സഹായിക്കുന്ന യു പി ഐ സംവിധാനമാണ് 123 പേ. 2G നെറ്റ്വർക്ക് ലഭിക്കുന്ന സ്ഥലങ്ങളിലും ഇത് ഉപയോഗിക്കാനാവും. ഫോൺ കോൾ, SMS, IVR തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാണ് പണമിടപാട് നടത്തുന്നത്. നോക്കിയ, ലാവ, ഐറ്റൽ, HMD തുടങ്ങിയ ബ്രാൻഡുകളുടെ പുതിയ ഫീച്ചർ ഫോണുകളിൽ അഥവാ കീപാഡ് ഫോണുകളിൽ ഈ സേവനം ലഭ്യമാണ്. ഇന്റർനെറ്റ് ലഭ്യത കുറവുള്ള ഗ്രാമീണ മേഖലകളിലും ചെറുകിട വ്യാപാര സ്ഥാപനങ്ങളിലും തോട്ടം മേഖലയിലും ഡിജിറ്റൽ പണമിടപാടുകൾ എളുപ്പമാക്കാൻ ഇത് സഹായിക്കും. മുതിർന്ന പൌരന്മാരുൾപ്പെടെ ഇപ്പോഴും ഫീച്ചർ ഫോൺ ഉപയോഗിക്കുന്ന വലിയൊരു വിഭാഗത്തിനും പുതിയ സംവിധാനം പ്രയോജനകരമാകും. സാധാരണ ഫീച്ചർ ഫോൺ ഉപയോക്താക്കൾക്ക് ഈ സേവനം എളുപ്പം ലഭിക്കുന്നതിനായി വോയിസ് അസിസ്റ്റന്റും AI പിന്തുണയുള്ള ഹെൽപ്പ് ലൈനും ഫോൺ പേ ഒരുക്കിയിട്ടുണ്ട്. ഭാവിയിൽ കൂടുതൽ ഹാൻഡ്സെറ്റുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതിനൊപ്പം ബിൽ പേയ്മെന്റുകൾ, റീചാർജ് സൌകര്യം എന്നിവയും ഫീച്ചർ ഫോണുകളിൽ ലഭ്യമാക്കാനാണ് നീക്കം. അപ്പോൾ ഇനി സ്മാർട്ട് ഫോൺ ഇല്ലെങ്കിലും സ്മാർട്ടായി ജീവിക്കാം. ഇനി യു പി ഐയുടെ തന്നെ മറ്റൊരു വിശേഷം. ഷോപ്പിംഗിന് ശേഷം യു പി ഐ ആപ്പ് തുറക്കാതെ കടയിൽ പണം നൽകുന്നതിനെ കുറിച്ച് ആലോചിച്ചു നോക്കൂ. ഇന്റർനെറ്റ് ലഭ്യത കുറവുള്ളയിടത്ത് പോലും പുതിയ ടാപ്പ് ആൻഡ് പേ സംവിധാനത്തിലൂടെ പേയ്മെന്റ് സാധ്യമാകുമെന്നാണ് പുതിയ കണ്ടെത്തൽ. കടകളിലെ പോയിന്റ് ഓഫ് സെയിൽ അഥവാ പോസ് മെഷീന് സമീപമത്ത് മൊബൈൽ ഫോൺ പിടിച്ചാൽ പണമിടപാട് നടക്കും. മൊബൈൽ ഫോൺ എയ്റോപ്ലെയിൻ മോഡിലാണെങ്കിൽ പോലും ടാപ്പ് ആൻഡ് പേ പ്രവർത്തിക്കും. നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനത്തിൽ ചെറുതുകകളുടെ കാർഡ് പേയ്മെന്റ് നടക്കുന്ന അതേ മാതൃകയിലായിരിക്കും ടാപ്പ് ആൻഡ് പേയുടെയും പ്രവർത്തനം. NFC സംവിധാനമുള്ള മൊബൈൽ ഫോൺ POS മെഷീനെടുത്ത് കൊണ്ടുവരുമ്പോൾ മെഷീനിലെ ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഉപയോഗിച്ചാണ് ഇടപാട് സാധ്യമാകുന്നത്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൽ ഇന്റർനെറ്റ് വേണമെന്നില്ല. പിൻ ഇല്ലാതെ 5000 രൂപയുടെ വരെ ഇടപാടുകളാണ് നടത്താനാവുക.
1: നല്ല വാർത്ത, ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലും ലഭ്യമാണ്. നല്ല വാർത്തയെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ അഭിപ്രായം നല്ല വാർത്ത feedback@gmail.com എന്ന ഇമെയിൽ ഐഡിയിലും യൂട്യൂബ് കമന്റായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് ഏറെ വിലപ്പെട്ടതാണ്. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലെമിജി നായർ, അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ. ആകാശവാണി.

0: വാണി.
1: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാക്കുകൾ എപ്പോഴും സൂക്ഷ്മതയോടെ ഉപയോഗിക്കുക. ആളുകൾ മുഖം മറന്നേക്കാം, പക്ഷേ വാക്കുകൾ മറക്കില്ല. ഈയൊരു ശുഭചിന്തയോടെ നമുക്ക് ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. ഇനി പരിപാടിയിൽ പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണത്തെക്കുറിച്ച് ശ്രീമതി ബിന്ദുആർ മാത്യൂസുമായുള്ള അഭിമുഖം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പരിപാടി തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഇന്നത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: ഏത് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടിയാണ് സാധാരണയായി ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം ഈ പരിപാടിയുടെ അവസാനം കേൾക്കാം.
3: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
4: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ

0: നിങ്ങളുടെ മണ്ണിന് ആവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
0: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
2: നമ്മുടെ അടുക്കളത്തോട്ടത്തിലും കൃഷിയിടങ്ങളിലും പച്ചക്കറികൾ സമർത്ഥമായി വളരണമെങ്കിൽ നല്ല വിത്തും വളവും വെള്ളവും മാത്രം പോരാ, സമയാസമയത്ത് കീടങ്ങളും രോഗങ്ങളും നിയന്ത്രിക്കേണ്ടതുണ്ട്. എന്നാൽ കീടങ്ങളെ കണ്ടയുടൻ രാസകീടനാശിനി പ്രയോഗിക്കുക എന്നതാണോ ശരിയായ മാർഗം? അല്ല. കീടങ്ങളെയും രോഗങ്ങളെയും നിയന്ത്രിക്കുന്നതിനോടൊപ്പം പരിസ്ഥിതിയെയും മണ്ണിനെയും ജലത്തെയും മനുഷ്യാരോഗ്യത്തെയും എല്ലാം സംരക്ഷിക്കുന്ന രീതിയാണ് സംയോജിത കീടരോഗ നിയന്ത്രണം. ഇന്ന് ഈ പരിപാടിയിൽ സംയോജിത കീടരോഗ നിയന്ത്രണത്തെക്കുറിച്ച് നമ്മോട് പറഞ്ഞു തരുന്നത് ICAR മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ശ്രീമതി ബിന്ദുആർ മാത്യൂസ് ആണ്. ബിന്ദുആർ മാത്യൂസുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
3: സംയോജിത രോഗ കീട നിയന്ത്രണം എന്ന് പറയുമ്പം എന്തുവാ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്?
4: ഇപ്പൊ നമ്മുടെ കാലത്തിനനുസൃതമായിട്ട് ഏറ്റവും ആവശ്യമായ ഒന്ന് തന്നെയാണ് സംയോജിത രോഗകീട നിയന്ത്രണം. കാരണം എന്താണെന്ന് ചോദിച്ചാല് മനുഷ്യരാശിക്ക് തന്നെ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ അമിതമായ രാസകീടനാശിനികൾ, അമിതമായ കുമിൾനാശിനികൾ, അമിതമായ രാസവളപ്രയോഗങ്ങൾ, ഇതൊക്കെ തന്നെ നമ്മുടെ ആരോഗ്യത്തെ ബാധിച്ചതായിട്ടാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മളൊരു സംയോജിത രോഗകീട നിയന്ത്രണോ അല്ലെങ്കിൽ കീടനിയന്ത്രണോ ആണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ രാസകീടനാശിനികളോ അല്ലെങ്കിൽ രാസകുമിൾനാശിനികളൊക്കെ ഒഴിവാക്കാനായിട്ട് സാധിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ കൃഷി ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് തയ്യാറെടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സാധ്യമാക്കാൻ വളരെ എളുപ്പമാണ്. കൃഷി സാധാരണഗതിയിൽ പ്രത്യേകിച്ചും പച്ചക്കറികളാണെങ്കിൽ നമുക്കൊരു നല്ല വെയിലുള്ള സ്ഥലങ്ങളാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്. ആ വെയിൽ തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് കീടങ്ങളെ, രോഗങ്ങളെ, മണ്ണിലുള്ളതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മണ്ണ് പരിപാലനത്തിൽ നമ്മൾ മണ്ണ് ശുദ്ധീകരിക്കുന്ന ഒരു പ്രക്രിയ തന്നെയുണ്ട്. അതായത് സോയിൽ സോളറൈസേഷൻ എന്ന് പറയും, അല്ലെങ്കിൽ മണ്ണ് താപീകരണം. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് വെയിൽ കൂടി നിൽക്കുന്ന സമയത്ത് ഈ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കി ആ മണ്ണിലുള്ള രോഗാണുക്കളെ അല്ലെങ്കിൽ കീടങ്ങളുടെ മുട്ടകളെ അല്ലെങ്കിൽ കീടങ്ങളുടെ പലദശങ്ങൾ കാണുന്ന സാഹചര്യത്തിൽ അതിനെ നശിപ്പിക്കാനായിട്ട് മണ്ണ് താപീകരണം വളരെ നല്ലൊരു പ്രക്രിയ തന്നെയാണ്. അതിന് നമ്മൾ സാധാരണഗതിയിൽ ഒരു 100 മുതൽ 150 ഗേജ് കട്ടിയുള്ള സുതാര്യമായ പോളിത്തീൻ ഷീറ്റ് നമ്മൾ മണ്ണിൽ മൂടിയിടുന്നു. ആ സമയം മൂടിയിടുന്നതിന് മുൻപ് തന്നെ ഈ മണ്ണ് നന്നായിട്ട് കിളച്ചൊരുക്കുക. സ്വാഭാവികമായിട്ടും കളകളൊക്കെ തന്നെ മണ്ണിൽ കാണും. അതിനോടൊപ്പം നമുക്ക് പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത്യാവശ്യം വേണ്ടുന്ന ജൈവ വളങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് തന്നെയാണ്. ഇതിനോടൊപ്പം ഈ കവർ നമ്മൾ പോളിത്തീൻ ഷീറ്റ് മൂടിയിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മണ്ണിലുള്ള അല്ലെങ്കിൽ അകത്തുള്ള വായു പുറത്തു പോകാത്ത രീതിയിലും പുറത്തുള്ള വായു അകത്ത് കയറാത്ത രീതിയിലും 4 വശവും നന്നായിട്ട് മണ്ണിട്ട് ടക്ക് ചെയ്ത് മൂടുക എന്ന് തന്നെ നമുക്ക് പറയാം. ഇപ്പൊ സ്വാഭാവികമായിട്ടും മണ്ണിന്റെ താപനില കൂടും, കൂടുന്നതനുസരിച്ച് മണ്ണിലുള്ള അണുക്കളെ നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഒരു ഏകദേശം ഒരു 30-35 ദിവസം മണ്ണിട്ടതിന് ശേഷം ആ മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി ഉള്ള മണ്ണ് കൃഷി ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് രോഗമില്ലാത്ത ചെടികളെ വളർത്തിയെടുക്കാനായിട്ടും സാധിക്കും.
3: അപ്പൊ മാഡം പറഞ്ഞ മാതിരി സംയോജിതം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ കാര്യവും ഒന്നിച്ച് കൊണ്ടുപോകുക, എങ്ങനെ നമ്മൾ രോഗത്തിന്റെയും കീടത്തിന്റെയും നമുക്ക് നിയന്ത്രണത്തിൽ വെക്കാൻ പറ്റുന്നതെന്ന്. അപ്പം ഇതില് രോഗം വരുന്നതെന്ന് പറഞ്ഞാൽ ഒന്നീ രോഗം വരുത്തുന്ന കാര്യങ്ങൾ മണ്ണിൽ കാണും, അല്ലെങ്കിൽ വായുവിൽ നിന്ന് വരും, അല്ലെങ്കിൽ കളകളിൽ നിന്ന് വരും. അപ്പൊ ഈ മണ്ണിന്റെ കാര്യം ഇപ്പം മാഡം പറഞ്ഞു. അപ്പൊ ഇത് ടോട്ടലി നമുക്കൊന്ന് സാനിറ്റൈസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിന്റെ അകത്തുള്ള കീടങ്ങളുടെ എക്സും അതുമൊക്കെ നശിപ്പിച്ചു കളഞ്ഞാൽ നമുക്ക് അവിടെ ഒരു നല്ലൊരു മണ്ണ് നമുക്ക് ലഭിക്കും. ഇത് ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് കണക്കു.
4: അതിനോടൊപ്പം വേണമെങ്കിൽ നമുക്ക് കുമ്മായ പ്രയോഗം, ഏകദേശം 1 സെന്റിന് 2 കിലോ വീതം കുമ്മായം, അല്ലെങ്കിൽ നമുക്ക് സാധാരണ ലഭ്യമാകുന്ന ഡോളമേറ്റ് ഉണ്ട്. ഡോളമേറ്റ് ആകുമ്പോൾ നമുക്ക് 2 മൂലകങ്ങൾ കൊടുക്കും, കാൽഷ്യവും മഗ്നീഷ്യവും കൊടുക്കാനായിട്ട് സാധിക്കും. ഇത് വളരെ തുച്ഛമായ വിലയ്ക്ക് നമുക്ക് കർഷകർക്ക് എല്ലാ കടകളിലും ലഭ്യമാകുന്നുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ നമുക്ക് മണ്ണിന്റെ പുളിപ്പ് കുറയ്ക്കാനായിട്ട് സാധിക്കും.
3: ഇത് ഈ പോളിത്തീൻ കൊട്ട് മൂടുന്നതിന്റെ മുന്നേ തന്നെ
4: അല്ലല്ല, കുഴമ്പുടി നമ്മൾ മണ്ണ് ശുദ്ധീകരിച്ചതിന് ശേഷം. ഇതിപ്പം പോളിത്തീൻ ഷീറ്റ് ഇട്ട് മൂടിയില്ലെങ്കിൽ പോലും കൃഷി ചെയ്യുന്നതിന് മുൻപ് കർഷകർ അനുവർത്തിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ കുമ്മായ പ്രയോഗം. കാരണം മണ്ണിന്റെ പുളിപ്പ് കൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ എല്ലാ പൊതുവെയുള്ള മണ്ണ് പരിശോധനാടിസ്ഥാനത്തിൽ പറയുന്നത്.

0: തീർച്ചയായിട്ടും അത് കൊടുക്കുമ്പോൾ പ്രതിരോധശേഷി കിട്ടുന്നതിനോടൊപ്പം തന്നെ കൊടുക്കുന്ന വളം ചെടികൾക്ക് വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നു. അതിനോടൊപ്പം ചെടികൾ ആരോഗ്യത്തോടെ നിൽക്കാനും സാധിക്കും. അതുകൊണ്ട് കൃത്യമായിട്ടും കർഷകരെ അനുവർത്തിക്കേണ്ട ഒന്ന് തന്നെയാണ് മണ്ണിലെ കുമ്മായ പ്രയോഗം.
1: ഈ കുമ്മായം പ്രയോഗം ചെയ്തിട്ട് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് പിന്നെ അതിന്റെ അകത്ത് വിത്ത് അല്ലെങ്കിൽ തൈകൾ നടാൻ പറ്റും?
0: സാധാരണഗതിയിൽ നമ്മൾ കുമ്മായ പ്രയോഗം കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ ജലാംശം ഉണ്ടെന്ന് ഉറപ്പു വരുത്തണം. കാരണം മണ്ണിൽ അത് ലയിച്ച് അതിന്റെ ആ മണ്ണിനെ അമ്ലത്തും ക്രമീകരിക്കേണ്ടതായിട്ട് വരും. ഏകദേശം 1 മുതൽ 2 ആഴ്ചക്കാലം നമുക്കൊരു ഇന്റർവെൽ കൊടുക്കുന്ന ഏറ്റവും നല്ലത് തന്നെയാണ്. കാരണം മണ്ണിൽ അമ്ലത്വം ക്രമീകരിച്ചതിന് ശേഷം കൃഷി തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ മണ്ണിനെ ശുചീകരിക്കാവുന്ന വേണമെങ്കിൽ പറയാം.
0: അതെ അതെ,
1: അതൊരു ഫസ്റ്റ്
0: ഡിസ്ഇൻഫെക്ഷൻ ആണ്.
1: അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതൊക്കെ സ്റ്റെപ്സ് ആയിരിക്കും.
0: ഇനി നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ വിത്ത് വളരെ വലിയ പ്രാധാന്യമുള്ള ഒന്ന് തന്നെയാണ്. കാരണം വിത്ത് എപ്പോഴും നമുക്ക് സ്ഥലത്തിന്റെ ചുറ്റുപാടനുസരിച്ചോ അല്ലെങ്കിൽ നിരന്തരമായിട്ടുള്ള അവിടെ പ്രശ്നങ്ങൾ, സാധാരണഗതിയിൽ രോഗങ്ങൾ കൂടുതലായിട്ട് കാണും ചില സ്ഥലങ്ങൾ കാണും, ഏതെങ്കിലും രോഗങ്ങൾ അവിടെ പ്രത്യേകമായിട്ട് കൂടുതൽ അല്ലെങ്കിൽ ഏതെങ്കിലും കീടങ്ങൾ ആ സ്ഥലങ്ങൾക്ക് പ്രത്യേകമായിട്ട് കൂടുതലായിരിക്കും, അങ്ങനെയുള്ള സ്ഥലങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് റെസിസ്റ്റന്റ് ആയിട്ടുള്ള വെറൈറ്റീസ്, അതായത് നമുക്ക് പ്രതിരോധശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ സംഘടിപ്പിക്കുന്ന ഏറ്റവും നല്ലതാണ്. അപ്പം അടുത്തുള്ള ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ ലഭ്യമാകുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ആദ്യം സെലക്ട് ചെയ്യാനും കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്വന്തമായിട്ട് നമുക്ക് വിത്ത് ലഭ്യമാകുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് വിശ്വാസമുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് തന്നെ വിത്ത് ശേഖരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വിത്ത് നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ ആ വിത്തിനൊരു പരിചരണം കൊടുക്കണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് മണ്ണിലേക്ക് കൊടുക്കുന്നതാണ്. ഇപ്പൊ സ്വാഭാവികമായിട്ട് ആ വിത്ത് പരിചരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല മിത്ര അണുക്കൾ നമുക്ക് ലഭ്യമാണ്. അത് ട്രൈക്കോഡർമ ഉപയോഗിക്കാം, സ്യൂഡോമോണാസ് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് ഇത് വിത്ത് പരിചരണത്തിനകത്ത് സ്യൂഡോമോണാസ് ആണെങ്കിൽ നമുക്ക് പൊടി രൂപത്തിൽ ലഭ്യമാകുന്നത് ഇച്ചിരി കഞ്ഞിവെള്ളവും കൂടെ ചേർത്ത് ആ ഒരു വിത്തിനെ നമ്മൾ ഒന്ന് ഒരു 20 മിനിറ്റ് അല്ല 1/2 മണിക്കൂർ വെച്ചതിന് ശേഷം നടുകയാണെങ്കിൽ ആ വിത്തിന്റെ പുറത്ത് ഈ സ്യൂഡോമോണാസിന്റെ ആവരണം ഉണ്ടാകുകയും മണ്ണിൽ കൊണ്ട് നടുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള കഴിവ് സ്യൂഡോമോണാസിനുണ്ട്. ട്രൈക്കോഡർമയും നമുക്ക് ഇത്തരത്തിൽ പ്രയോഗിക്കാം. ഇല്ല, രണ്ടായിട്ട് തന്നെ നമുക്ക് കൊടുക്കാം. സജസ്റ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് വിപണിയിൽ കിട്ടുന്ന സീഡുകളെല്ലാം തന്നെ കെമിക്കൽസ് ഉപയോഗിച്ച് ട്രീറ്റ് ചെയ്താണ് വരുന്നത്. കാരണം എന്ന് വെച്ചാൽ വിത്തിന്റെ കാലാവധി കൂട്ടാൻ വേണ്ടി തന്നെ ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നത് തന്നെയാണെങ്കിൽ പോലും നമുക്ക് പാക്കറ്റുകളിലോ അല്ലെങ്കിൽ ലഭ്യമാകുന്നതാണെങ്കിൽ മണ്ണിൽ കൊടുക്കുമ്പോൾ നമുക്കിത് ചെയ്യുന്ന കുറച്ചും കൂടെ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് സാധിക്കും.
1: ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കെമിക്കൽസ് കുറച്ച് യൂസ് ചെയ്താൽ മതിയല്ലോ.
0: അതെ അതെ, സീ ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന, അതുമല്ല വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ, ലവണങ്ങൾ, വൈറ്റമിൻസ് ഒക്കെ കൊടുക്കാനായിട്ട് സ്യൂഡോമോണാസോ ട്രൈക്കോഡെർമയ്ക്കോ സാധിക്കുന്നുണ്ട്.
1: സീ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ മതി സ്യൂഡോമോണാസ് ട്രൈക്കോഡെർമ വെച്ച് പരിചരിച്ച് വിത്തുകളെ നമ്മൾ നടുവാണെങ്കിൽ അത് നിശ്ചയമായിട്ട് അത് ലാഭകരമാണ്.
0: അതിനോടൊപ്പം തന്നെ ഒന്നും കൂടെ പറയാനായിട്ടുള്ളത് ട്രൈക്കോഡെർമ കേക്ക് നമുക്ക് വിപണിയിൽ ലഭ്യമാകുന്നുണ്ട്. ഈ കേക്ക് നമുക്ക് ഈ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കാം. കേക്ക് ആണെങ്കിൽ നമുക്ക് ട്രൈക്കോഡെർമ കൊയർ പിത്ത് കേക്ക് എന്നാണ്, TC കേക്ക് എന്നാണ് പറയുന്നത്. അപ്പം നമ്മളത് ഉപയോഗിക്കുന്നതിന്റെ എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ നാൾ ഈ ട്രൈക്കോഡെർമയുടെ സൂക്ഷിപ്പ് കാലാവധി കൂടുതലുള്ള ഒന്നാണ് ട്രൈക്കോഡെർമ കൊയർ പിത്ത് കേക്കിൽ ഉപയോഗിക്കുന്നത്. സ്വാഭാവികമായിട്ടും അത് മണ്ണിൽ കൊടുക്കുമ്പോൾ മണ്ണിൽ അത് ഈർപ്പമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പിടിച്ചു നിൽക്കും. പക്ഷെ ഒരു കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക, രാസവളങ്ങൾ അല്ലെ രാസ കീടനാശിനികൾ ചൂടുള്ളത് പ്രത്യേകിച്ച് കോഴിക്കാരം അല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നത് ഒരു ഇടവേള കൊടുത്ത് മാത്രം ചെയ്യുക.
1: അതെ.
0: കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് മണ്ണിൽ നന്നായിട്ട് വളരാൻ അനുവദിച്ചതിന് ശേഷം, അത് പ്രതിരോധശേഷി കൊടുത്തതിന് ശേഷം മാത്രം ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഏത് നമ്മൾ ആദ്യം കൊടുക്കുന്നോ തീർച്ചയായിട്ടും അതിനൊരു ഇടവേള കൊടുത്ത് വേണം കൃഷി ചെയ്യാനായിട്ട്.
1: ഒത്തിരി രോഗങ്ങൾ വിത്തിൽ നിന്നും വരാറുണ്ട്.
0: അതെ അതെ അതെ അതെ, പ്രത്യേകിച്ചും നമ്മുടെ വെണ്ടയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് വൈറൽ രോഗങ്ങളൊക്കെ കൂടുതലും വിത്തിൽ നിന്ന് തന്നെ വ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് വിത്ത് പരിചരണം ആവശ്യമായിട്ടുള്ളതും അതുപോലെ നല്ല വിത്തുകൾ ശേഖരിക്കുന്നതിൽ പ്രാധാന്യം കൊടുക്കേണ്ടതും ആവശ്യമാണ്.
1: അപ്പം വിത്ത് നല്ല നമ്മൾ ശേഖരിച്ച് അല്ലെങ്കിൽ വിത്തിനെ നമ്മൾ നല്ലപോലെ പരിചരിച്ച് ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത എന്തോ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്?
0: ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചിലപ്പോൾ പാകി നടുന്ന തൈകൾ, അതായത് പ്രത്യേകിച്ച് ചീര അല്ലെ വഴുതന, മുളക്, കത്തിരി, ഇതൊക്കെ തന്നെ നമ്മൾ സാധാരണഗതിയിൽ പാകിയിട്ട് പിരിച്ചു നടുന്ന ഒരു രീതികളുണ്ട്. അത്തരത്തിൽ ചെയ്യുന്ന തൈകളാണെങ്കിൽ പോലും ആ തൈകൾ ഒരു സ്യൂഡോമോണാസിന്റെ ലായനി നമ്മൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു കുഴമ്പ് രൂപത്തിലാണ്, ചെറിയ ഒത്തിരി നീട്ടിയെടുക്കേണ്ട, കുഴമ്പ് രൂപത്തിലാണെങ്കിൽ തയ്യാറാക്കിയതിന് ശേഷം നമ്മൾ ഈ തൈകൾ അതിലേക്ക് ഒരു 1/2 മണിക്കൂർ മുക്കി വെച്ചതിന് ശേഷം നടുകയാണ്. അതെ, വേരുകൾ മുക്കി വെക്കുക. വേരുകൾ മുക്കി വെക്കുന്നതിന്റെ പ്രയോജനം എന്താണെന്ന് ചോദിച്ചാൽ ഈ വേര് പടലത്തിൽ സ്യൂഡോമോണാസ് നന്നായിട്ട് അതിന്റെ പ്രവർത്തനക്ഷമത കൂടുതലായിരിക്കും. സ്വാഭാവികമായിട്ടും നമ്മൾ മണ്ണിൽ കൊണ്ട് നടുമ്പോൾ അവിടെ നമുക്ക് പ്രതിരോധശേഷി കൂട്ടാനായിട്ട് സാധിക്കും. അത്തരത്തിൽ നടാനായിട്ട് സാധിക്കും. അതിനോടൊപ്പം നമ്മൾ തുടർന്നുള്ള ഇടവേളകളിൽ, അതായത് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ

0: ഏകദേശം ഒരു 10-15 ദിവസ ഇടവേളകൾ ഇതിന്റെ ഒരു പ്രയോഗം കൊടുക്കുന്നതും ഏറ്റവും നല്ലതാണ്. അതായത് 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി ഇലകളിൽ തളിച്ചു കൊടുക്കാം, മണ്ണിൽ കുതിർത്തു കൊടുക്കാം. മണ്ണിൽ കുതിർത്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചും വേര് പടലത്തിൽ എത്തത്തക്ക രീതിയിൽ വേണം നമ്മൾ കുതിർത്തു കൊടുക്കുക. അപ്പൊ തണ്ടോട് ചേർന്നുള്ള ഭാഗത്ത് സ്യൂഡോമോണസ് ലായനി കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണിൽ അത് അത്രത്തോളം പ്രവർത്തനക്ഷമത കൂട്ടി നമുക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടും.
1: ഈ ലായനി ഉണ്ടാക്കുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ എന്തായിരിക്കണം?
0: 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലാണ് സ്യൂഡോമോണസിന്റെ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്.
1: അപ്പൊ ഇതിന്റെ അകത്ത് വല്ലതും സ്റ്റിക്കർ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ?
0: ആ സമയത്ത് അതിന്റെ ആവശ്യമില്ല. സ്പ്രേയിങ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ നമുക്ക് സ്റ്റിക്കർ ഉപയോഗിക്കാം. ഇലകളിൽ തളിക്കുമ്പോൾ മണ്ണിൽ കൊടുക്കുമ്പോൾ അതിന്റെ ആവശ്യമില്ല.
1: അപ്പൊ ഇങ്ങനെ നമ്മൾ തൈ അല്ലെങ്കിൽ വിത്ത് ശുചീകരിച്ച് നമ്മളത് എൻഷുർ ചെയ്ത് തൈയിലും വിത്തിലും രോഗങ്ങളൊന്നും ഇല്ല, മണ്ണും ശുചീകരിച്ച്. പിന്നെ സംയോജിത നിയന്ത്രണത്തിന് വേറെ രീതികളും കാണുമല്ലോ ഇതിന്റെ കൂടെ.
0: അതിപ്പോ നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം കൂടി, പ്രത്യേകിച്ചും നമ്മുടെ പയറിലൊക്കെ പ്രധാനമായിട്ടുള്ള ഫംഗൽ ഡിസീസ് എന്ന് പറഞ്ഞാൽ വാട്ടരോഗം വരും, തുരുമ്പ് രോഗം വരും, കരിമ്പിൻ കേട്, ഇതുപോലെ പ്രധാനപ്പെട്ട കുറേയധികം രോഗങ്ങളുണ്ട്. ഈ രോഗങ്ങളെയൊക്കെ തടഞ്ഞു നിർത്താൻ നമുക്ക് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പൊടി രൂപത്തിൽ കിട്ടുന്ന ട്രൈക്കോഡർമ ഒരു മിശ്രിതമാക്കണം. അതായത് നമ്മൾ ഒരു ഏകദേശം 90 കിലോ ഉണക്കി പിടിച്ച ചാണകവും 10 കിലോ വേപ്പിൻ പിണ്ണാക്കും കൂടെ ചേർത്ത് 1 മുതൽ 2 കിലോഗ്രാം ട്രൈക്കോഡർമയും കൂടെ മിക്സ് ചെയ്യും. മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ട്രൈക്കോഡർമ ഒരു മിത്ര കുമിളാണ്, സ്വാഭാവികമായിട്ട് ഈർപ്പം കൊടുക്കണം. അതെ അതെ, അതിനെ വളർത്താൻ പൂപ്പൽ വളരണമെങ്കിൽ ഈർപ്പം വേണം. അപ്പം നമ്മൾ കുറച്ച് ഏകദേശം ഒരു നമ്മുടെ വീട്ടിലൊക്കെ പുട്ട് നനയ്ക്കുന്ന മാവിന്റെ മിക്സ് ചെയ്യുന്ന പോലെ തന്നെ ഈർപ്പം കൊടുത്തതിന് ശേഷം വേണം ഇത് മിക്സ് ചെയ്യാം. 2-3 കാര്യങ്ങൾ ഇന്നത്തെ ശ്രദ്ധിക്കാനുള്ളത്, നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കാത്ത സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് തണൽ ഉള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഷെയ്ഡുള്ള സ്ഥലങ്ങളിൽ വേണം നമ്മൾ ഈ പറയുന്ന മിശ്രിതം തയ്യാറാക്കാൻ. ഇതിനകത്തുള്ള പൂപ്പൽ വളരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് മൂടിയിടണം. മൂടിയിടാൻ നമുക്ക് നനഞ്ഞ ചണച്ചാക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നനഞ്ഞ തുണി ഉപയോഗിക്കാം, ന്യൂസ് പേപ്പർ വേണമെങ്കിൽ നനച്ചിടാം. ഇത്തരത്തിൽ ഒന്ന് മൂടിയിടുകയാണെങ്കിൽ അതിനകത്ത് വളർച്ച വളരെ പെട്ടെന്ന് ത്വരിതപ്പെടും. ഒരു ആഴ്ച കഴിയുമ്പോൾ വേണമെങ്കിൽ ഒന്ന് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അന്നേരത്തേക്ക് തന്നെ ഏകദേശം ഒരു പൗഡർ വിതറി പോലെ ഇതിനകത്ത് പൂപ്പൽ വ്യാപിച്ചു തുടങ്ങും. തീർച്ചയായിട്ടും വീണ്ടും ആവശ്യത്തിന് ഈർപ്പം ഇല്ല എങ്കിൽ കുറച്ചും കൂടെ വെള്ളം കൊടുത്ത് ഒന്നും കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അടുത്ത 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് ഈ മിശ്രിതം തയ്യാറാകും. അപ്പം നമ്മൾ എപ്പോഴാണോ തൈകൾ നടാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ വിത്ത് നടാൻ ഉദ്ദേശിക്കുന്നത് ആ സമയത്ത് നമുക്ക് മണ്ണിൽ ഈ മിശ്രിതം കൊടുക്കാനായിട്ട് സാധിക്കും. ഈ മണ്ണിൽ ഈ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച മിശ്രിതം കൊടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം 3 കാര്യങ്ങൾ അവിടെ സാധ്യമാക്കും. ഒന്നെന്ന് പറഞ്ഞാൽ ട്രൈക്കോഡർമ നമുക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കും, അതിനോടൊപ്പം ഒരു നല്ല ഒരു ഹോർമോൺ കൊടുക്കാനും വൈറ്റമിൻ കൊടുക്കാനും നല്ല പ്രവർത്തനക്ഷമതയുള്ള ഒന്നുമാണ്. അതിനോടൊപ്പം ചാണകപ്പൊടി ഒരു വളക്കൂട്ടാണ്, വേപ്പിൻ പിണ്ണാക്ക് കീടങ്ങളെ അകറ്റി നിർത്തും. അപ്പൊ ഈ 3 കാര്യങ്ങൾ നമുക്ക് ഒരുപോലെ സാധ്യമാക്കാനായിട്ട് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി കൊടുക്കുന്നത് ഏറ്റവും നല്ലത് തന്നെയാണ്.
1: മേഡം, ഈ കളകള് വീഡ്സ്, ഇത് നമ്മൾ നമ്മുടെ ചെടി നടുന്ന സ്ഥലം വേണമെങ്കിൽ നമ്മൾ നല്ലപോലെ വൃത്തിയാക്കും, വിളകൾ നടുന്ന സ്ഥലം, പക്ഷെ അതിന്റെ ചുറ്റുപാടൊക്കെ കളകൾ ഇഷ്ടമാതിരിയൊക്കെ കാണും. ഇതും നമുക്ക് കീടങ്ങളെയൊക്കെ ആകർഷിക്കാനും അല്ലെങ്കിൽ നമ്മുടെ വിളകളെ കീടത്തിന്റെ അറ്റാക്ക് അധികമാക്കാനും സഹായിക്കത്തില്ല?
0: തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ സംയോജിത നിയന്ത്രണ മാർഗത്തിൽ ഒരു മാർഗം തന്നെയാണ് വീഡ് കൺട്രോൾ അല്ലെ കള നിയന്ത്രണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് കൃഷി ചെയ്യുന്ന സമയത്ത് തന്നെയാണെങ്കിൽ കളകൾ ഉണ്ടെങ്കിൽ കളകളെ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് കളയുക. കൃഷി ചെയ്യാൻ തുടങ്ങുന്ന സമയമാണെങ്കിൽ പോലും പൂർണ്ണമായിട്ടും കള നിയന്ത്രണം സാധ്യമാക്കിയിട്ട് വേണം കൃഷി തുടങ്ങാനായിട്ട്. കാരണം പല കീടങ്ങൾക്കും അല്ലെങ്കിൽ രോഗാണുക്കൾക്കും അവരുടെ ഒരു ഹോസ്റ്റായിട്ട്, അതായത് ഇവരെ കിട്ടാത്ത സമയത്ത് അതിൽ നിന്നുകൊണ്ട് തന്നെ അവർ അവിടെ ആ ഒരു ഫീൽഡിൽ അല്ലെങ്കിൽ ആ ഒരു കൃഷിസ്ഥലത്ത് അവിടെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതുപോലെ ചില വൈറൽ രോഗങ്ങളെ കൂടുതൽ വ്യാപിപ്പിക്കാനും ചില കളകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും കള നിയന്ത്രണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്.
1: ഈ സംയോജിത കീടരോഗ നിയന്ത്രണത്തിൽ നമ്മുടെ ഫ്രണ്ട്ലി ഇൻസെക്ട്സ് ഇത് നല്ലപോലെ നമ്മളെ സഹായിക്കുന്നതല്ല, അതിനെ സംരക്ഷിക്കണം, അതും ആവശ്യമല്ല?
0: അതെ അതെ, പ്രകൃതിയിൽ തന്നെയുള്ള ചില ചിലന്തികൾ അല്ലെ തുമ്പികൾ, നമ്മുടെ പുളിയുറുമ്പ്, ഇതൊക്കെ തന്നെ നമുക്ക് ഈ പറയുന്ന ഈ കൃഷിയിൽ ഈ നമുക്ക് ശത്രുക്കളായിട്ടുള്ള കീടങ്ങളെ നശിപ്പിക്കാനുള്ള മാർഗം തന്നെയാണ്. രാസ കീടനാശിനികൾ അമിതമായിട്ട് പ്രയോഗിച്ചാൽ ഇതുപോലത്തെ മിത്ര കീടങ്ങൾ നശിക്കാനുള്ള സാധ്യത വളരെ കൂടുതൽ. അപ്പൊ അതിനെ കൂടുതലായിട്ട് നമ്മൾ കൊണ്ടുവരാം. അതായത് നമുക്ക് രാസ കീടനാശിനി ഏറ്റവും അത്യാവശ്യമായ സ്ഥലത്ത് മാത്രമേ രാസകീടനാശിനി ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്ക് ഒരു പരിധിവരെ തന്നെ ഈ മിത്ര കീടങ്ങളെ പ്രകൃതിയിൽ തന്നെ നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള കീടങ്ങൾ പ്രത്യേകിച്ചും നമുക്ക് ഈ കീടങ്ങളോടൊപ്പം തന്നെ മിത്ര അണുക്കളും ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതായത് നമുക്ക് കീടങ്ങൾക്ക് രോഗം വരുത്തി കൊല്ലുന്ന മിത്ര അണുക്കൾ ലഭ്യമാണ്. കായ്ച്ചകൾക്ക് ബിവേറി ഉപയോഗിക്കുന്നു, അതേപോലെ പുഴുക്കൾക്കും നമുക്ക് ബിവേറി ഉപയോഗിക്കാം. അതായത് സാധാരണ കായതുരപ്പൻ പുഴു, ഇലചുരുട്ടിപ്പുഴു, അല്ലെങ്കിൽ തണ്ടുതുരപ്പൻ പുഴു, ഇതിനൊക്കെ നമുക്ക് ഈ പറയുന്ന ബിവേറി ഉപയോഗിക്കാം. അതേ അതേപോലെ തന്നെ ചെറിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികളെ നശിപ്പിക്കാനായിട്ട് വെർട്ടിസീ

0: നമുക്ക് ലഭ്യമാണ്. അതും ഒരു മിത്രാണുവാണ്, അതും ഒരു മിത്ര കുമിളാണ്. അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ നീരൂറ്റി കുടിക്കുന്ന പ്രാണികൾക്ക് രോഗം വരുത്തിക്കൊല്ലാനായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതും നമുക്ക് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന രീതിയിൽ കലക്കി തളിച്ചു കൊടുക്കാം. പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു ആവശ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കൃഷിസ്ഥലത്ത് കീടങ്ങളുടെ ആക്രമണം ഉണ്ട് എന്ന് കണ്ടാൽ മാത്രം കൊടുത്താൽ മതി. മുൻകൂട്ടി കൊടുക്കുന്നതൊന്നല്ല, സ്യൂഡോമോണാസ് ട്രൈക്കോഡർമ എന്നൊക്കെ പറഞ്ഞാൽ ഒരു മുൻകരുതലായിരുന്നു. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ എപ്പോഴാണോ നമ്മുടെ കീടങ്ങൾ നമ്മുടെ കൃഷിസ്ഥലത്ത് എത്തുന്നത്, കീടങ്ങളുടെ ശരീരഭാഗത്ത് വീഴത്തക്ക രീതിയിൽ വേണം നമ്മൾ ഈ പ്രയോഗം നടത്താനായിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കീടങ്ങൾക്ക് രോഗം വരുത്തി നമുക്ക് ആ കീടങ്ങളെ നശിപ്പിച്ചു നിർത്താനായിട്ട് സാധിക്കും.
1: ഇത് ഒഴിച്ചിട്ട് നമ്മൾ ചിലപ്പം പറയാറില്ലേ ബന്ദിപ്പൂ ഇടണം, അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ഇൻസെക്ട്സിനെ അട്രാക്ട് ചെയ്യാനുള്ള ചില പ്ലാന്റ്സ് ഉണ്ടല്ലോ, അതിനെ യൂസ് ചെയ്തും നമുക്ക് കുറച്ച്.
0: അതായത് ബന്ദിപ്പൂ എന്ന് പറയുമ്പോൾ ഒരു മഞ്ഞ കളറുള്ള പൂക്കളാണ്. ഈ മഞ്ഞ നമ്മൾ നേരത്തെ മഞ്ഞക്കിണി ഉപയോഗിക്കാം എന്ന് പറഞ്ഞതുപോലെ അതിന്റെ ഒരു പ്രയോജനം കിട്ടുന്നത് സ്വാഭാവികമായിട്ട് ബന്ദിപ്പൂ. അതിനോട് തന്നെ നിമാവരകൾ, മണ്ണിൽ നിമാവരകൾ ഉണ്ടെങ്കിലും അതിനെ നമുക്ക് നിയന്ത്രിക്കാൻ ബന്ദിച്ചെടികൾ സഹായിക്കുന്നുണ്ട്. ചോളം നമുക്ക് ഉപയോഗിക്കാം, അതിനോടൊപ്പം ആവണക്കിന്റെ ചെടികൾ നമുക്ക് ചുറ്റുപാട് നട്ടുവളർത്താം. ഇതൊക്കെ തന്നെ ഈ പറയുന്ന ഈച്ചകളെ അല്ലെ ചെറിയ പ്രാണികളെ ആകർഷിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളുടെ കൃഷിയിലുള്ള വിളകളുടെ കീടങ്ങളെ അകറ്റി നിർത്താനായിട്ട് ഈ പറയുന്ന സഹായിക്കും. അപ്പം ഇത് നമുക്ക് എക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു വിഭാഗത്തിൽ പെടുന്നു. ഇത്തരത്തിലുള്ള ചെടികൾ ഇടവളയായിട്ട് കൊടുക്കുന്നതും നമ്മുടെ കൃഷിയിടങ്ങളിൽ ഈ പറയുന്ന രാസകീടനാശിനി പ്രയോഗം ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്.
1: നമ്മളിവിടെ കർഷകർ ഇതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ടോ, ചെയ്യുന്നുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ?
0: അത്യാവശ്യം നമുക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളത് കൊണ്ട് കർഷകർക്ക് അവിടെ നിന്നുകൊണ്ട് തന്നെ നമ്മളോട് സംശയങ്ങൾ ചോദിച്ച് നമ്മൾ പരിഹരിക്കാനുള്ള മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. അതേപോലെ എക്കോ ഷോപ്പുകൾ നമ്മുടെ ഓരോ പഞ്ചായത്തുകളും ഒട്ടുമിക്കവാറും നടക്കുന്നുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഇതെല്ലാം അവിടെ ലഭ്യമാക്കുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. പ്രൈവറ്റ് സ്ഥാപനങ്ങളിലെ ഉൽപ്പന്നങ്ങളും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. അപ്പം കർഷകരുടെ ആവശ്യാനുസരണം ഇത് എല്ലാ സ്ഥലങ്ങളിലും എത്തുന്നുണ്ട്. പക്ഷേ ചില സ്ഥലങ്ങളിൽ എത്തുന്നില്ല എന്ന് ചില പരാതികളും ഉണ്ടാകാറുണ്ട്. എന്നിരുന്നാൽ പോലും സഹായിക്കാനായിട്ട് അതാത് സ്ഥലങ്ങളിൽ കൃഷിഭവനോ അല്ലെങ്കിൽ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളോ ജില്ലാ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നത് അവരെ സഹായിക്കുന്നുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ ഒരു പരിധിവരെ എല്ലാ കർഷകരും പരിശീലനങ്ങൾ ആവശ്യപ്പെട്ട് വന്നവരോ കിട്ടിയവരോ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും അവർക്കിതിന് അത്യാവശ്യം ചെറിയ ഒരു ബോധവൽക്കരണം നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃഷിയിടങ്ങളിൽ ചെല്ലുമ്പോൾ.
2: പച്ചക്കറികളിലെ സംയോജിത രോഗകീട നിയന്ത്രണം, ഇതേക്കുറിച്ച് തിരുവനന്തപുരം വെള്ളനാട് ICAR മിത്രനികേതൻ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ ശാസ്ത്രജ്ഞയായ ബിന്ദുആർ മാത്യൂസുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിലുണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

0: ഇനി കമ്പോള വില നിലവാരം.
1: ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പ്രസിദ്ധീകരിച്ച വിപണി വില നിലവാര പ്രകാരം വെളിച്ചെണ്ണ ക്വിന്റലിന് 25,600 രൂപ മുതൽ 28,900 രൂപ വരെയും കൊപ്ര ക്വിന്റലിന് 16,400 രൂപ മുതൽ 21,900 രൂപ വരെയും വില രേഖപ്പെടുത്തി. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000 എണ്ണത്തിന് 23,500 രൂപ മുതൽ 27,000 രൂപ വരെയാണ് വില. കുരുമുളക് അൺഗാർ ബിൽഡ് ക്വിന്റലിന് 66,000 രൂപ മുതൽ 72,400 രൂപ വരെയും ഏലം കിലോഗ്രാമിന് 2,900 രൂപ മുതൽ 4,100 രൂപ വരെയും വിലയുണ്ട്. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് 81,400 രൂപ വരെയും അടയ്ക്ക 1,000 എണ്ണത്തിന് 4,600 രൂപ മുതൽ 6,100 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ട് ക്വിന്റലിന് 22,500 രൂപ മുതൽ 26,500 രൂപ വരെയും പൈനാപ്പിളിന് 6,300 രൂപ മുതൽ 6,800 രൂപ വരെയും മഞ്ഞളിന് 18,000 രൂപ മുതൽ 23,500 രൂപ വരെയും വിലയുണ്ട്. പച്ചക്കപ്പ ക്വിന്റലിന് 2,300 രൂപ മുതൽ 3,200 രൂപ വരെയും ഉണക്കക്കപ്പയ്ക്ക് 6,200 രൂപ മുതൽ 8,000 രൂപ വരെയും വില രേഖപ്പെടുത്തി. കൂടുതൽ വിവരങ്ങൾക്ക് ഡയറക്ടറേറ്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്

0: 10 കിലോ വേപ്പിൻ പിണ്ണാക്കുമായി കൂട്ടിക്കലർത്തിയ മിശ്രിതത്തിൽ നിന്നും 2.5 കിലോ വീതം ഓരോ ചെടിക്ക് ചുവട്ടിലും ഇട്ടുകൊടുക്കുക. ഒരു മാസത്തിന് ശേഷം സ്യൂഡോമോണാസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക, അല്ലെങ്കിൽ 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം കലക്കി തളിക്കുക. വെണ്ടയിൽ പച്ചത്തുള്ളന്റെ ആക്രമണം കാണാൻ സാധ്യതയുണ്ട്. അവയെ നിയന്ത്രിക്കാൻ തയോമെത്തോക്സാം 2 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക.
1: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
2: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൌണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
4: പരിപാടിയുടെ തുടക്കത്തിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഇതായിരുന്നു, ഏത് മൃഗങ്ങളുടെ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണ ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്? ഉത്തരം, പന്നിക്കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് സാധാരണയായി ഗാർഡ് റെയിൽ സംവിധാനം ഉപയോഗിക്കുന്നത്. അമ്മ പന്നികളുടെ ശരീരഭാരത്തിൽ അമർന്ന് പന്നിക്കുഞ്ഞുങ്ങൾ ചത്തുപോകാതെ ഗാർഡ് റെയിൽ സംരക്ഷിക്കുന്നു. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം ലിജി അനിൽ.

0: വാണി. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത് കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ആകാശവാണി കണ്ണൂർ.
2: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
3: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
4: ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ലാപ്ടോപ്പ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
5: കേരളം കണ്ട ഏറ്റവും വലിയ വിലക്കുറവുമായി മൈജി നൽകുന്നു ലാപ്ടോപ്പുകൾ. 28,990 രൂപ മുതൽ ലാപ്ടോപ്പുകൾക്കൊപ്പം 12,500 രൂപ വരെ വിലയുള്ള ലാപ്ടോപ്പ് കിറ്റ് സമ്മാനം.
6: മൈജി പ്രൈസ് ചലഞ്ച് ഓഫർ 13,000 വരെ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
7: 30 കോടി രൂപയുടെ
8: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
9: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
10: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൌരവ് കെ സാത്ത് ബിതാ സകോ.
9: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്ന കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത്, ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
2: ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗായകനെ

0: യേശുദാസ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ചിത്രം ത്രിവേണി. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം വരെ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാൻ ഉറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ ന്യൂഡൽഹി പ്രഖ്യാപനം ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ന്യൂഡൽഹി പ്രഖ്യാപനം വ്യക്തമായ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള സമാധാനത്തിനായും ഭീകരവാദത്തിനെതിരായും ശക്തമായ ആഹ്വാനവുമായാണ് ന്യൂഡൽഹി പ്രഖ്യാപനത്തെ ബ്രിക്സ് അംഗരാജ്യങ്ങൾ സ്വീകരിച്ചത്. കഴിഞ്ഞ വർഷം ജമ്മുകശ്മീരിലുണ്ടായ ഭീകരാക്രമണത്തെ ബ്രിക്സ് രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ലോകത്ത് തുടരുന്ന സംഘർഷങ്ങളിലും അന്താരാഷ്ട്ര തലത്തിലെ ധ്രുവീകരണത്തിലും സംഘടന കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. വിശദാംശങ്ങളിലേക്ക്.
2: പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ അതീവ ആശങ്ക പ്രകടിപ്പിച്ചു. പരമാവധി സംയമനം പാലിക്കാൻ രാജ്യങ്ങൾ ആഹ്വാനം ചെയ്തു. ഐക്യരാഷ്ട്രസഭാ ചാർട്ടറിലെ ലക്ഷ്യങ്ങൾക്കും തത്വങ്ങൾക്കും അനുസൃതമായി സാധാരണക്കാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കാൻ അംഗരാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. ആണവോർജ്ജ ഏജൻസിയുടെ പൂർണ്ണ സുരക്ഷാ നിരീക്ഷണത്തിലുള്ള ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടാകുന്ന ബോധപൂർവമായ ആക്രമണങ്ങളിൽ ബ്രിക്സ് അംഗങ്ങൾ ഗൌരവമായ ആശങ്ക രേഖപ്പെടുത്തി. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് സമാധാനപരമായ മാർഗങ്ങളിലൂടെ

0: മാത്രമേ ശാശ്വത പരിഹാരം കാണാൻ കഴിയൂ. ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സുസ്ഥിര വികസനം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ നേരിടാൻ ബഹുരാഷ്ട്ര സഹകരണം അത്യാവശ്യമാണെന്നും ന്യൂഡൽഹി പ്രഖ്യാപനം ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കായിക സാങ്കേതിക വിദ്യ കർമ്മസമിതി രൂപീകരണം, കായികോപകരണ നിർമ്മാണ കോൺക്ലേവ് എന്നിങ്ങനെ ഇന്ത്യയുടെ രണ്ട് ശുപാർശകളും ബ്രിക്സ് ന്യൂഡൽഹി പ്രഖ്യാപനം അംഗീകരിച്ചു. സാമൂഹ്യ വികസനത്തിന്റെ സുപ്രധാന സൂചികയാണ് കായിക മേഖലയെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു അംഗീകാരം. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനത്തോടെയാണ് ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷ പദം വഹിക്കുന്നതെന്ന് ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യവേ പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് ആർക്കും എതിരല്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ആഗോള ഭരണ സംവിധാനത്തിനായി ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
2: ഗ്ലോബൽ സൌത്ത് രാജ്യങ്ങൾ നിരവധി ആഗോള പ്രതിസന്ധികൾ നേരിടുന്നുണ്ടെങ്കിലും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ പരിഗണിക്കപ്പെടുന്നില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ആഗോള ഭരണ പരിഷ്കരണത്തിനായി 10 നിർദ്ദേശങ്ങളും അദ്ദേഹം അവതരിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതി പരിഷ്കരണം ഇനി വൈകിക്കാനാവില്ലെന്ന് വ്യക്തമാക്കിയ പ്രധാനമന്ത്രി സമയബന്ധിതമായ മാറ്റങ്ങൾ ആവശ്യപ്പെട്ടു. കൂടാതെ ആഗോള സാമ്പത്തിക ഭരണ സംവിധാനം കൈകാര്യം ചെയ്യുന്നതിൽ അതിവേഗം വളരുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ പങ്കാളിത്തം നൽകണമെന്നും നിർദ്ദേശിച്ചു.
3: हमारी एकता और सहमति को वैश्विक मंच पर ठोस परिणामों में बदले. अगले 20 वर्षों के लिए हमें एक नए और एम्बिशियस एजेंडा पर काम करना होगा. इसकी शुरुआत हमें अपने खुद के वर्किंग सिस्टम से करनी होगी.
2: അടുത്ത 20 വർഷത്തേക്ക് ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി ബ്രിക്സ് രാജ്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സാമ്പത്തിക സ്ഥാപനങ്ങൾക്കുള്ളിലെ വോട്ടിംഗ് അവകാശം, നേതൃസ്ഥാനങ്ങൾ, നയപരമായ മുൻഗണനകൾ എന്നിവ ഇന്നത്തെ സാമ്പത്തിക യാഥാർത്ഥ്യങ്ങൾക്ക് അനുസൃതമായിരിക്കണമെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: സമുദ്രതീര തൊഴിലാളികളും നാവികരും നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തര പിന്തുണാ ശൃംഖല സ്ഥാപിക്കണമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നിർദ്ദേശം മുന്നോട്ടുവച്ചു. ആഗോള വ്യാപാരത്തിൽ നാവികർ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ പലപ്പോഴും അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി.
3: सी फेरर्स इमरजेंसी सपोर्ट नेटवर्क बना सकते हैं. इसके माध्यम से संबंधित देशों की मैरिटाइम अथॉरिटी.
1: ബ്രിക്സ് കൂട്ടായ്മ 20 വർഷം പൂർത്തിയാകുന്നതിന്റെ സ്മരണയ്ക്കായി രണ്ട് പ്രത്യേക തപാൽ സ്റ്റാമ്പുകളും പ്രധാനമന്ത്രി പുറത്തിറക്കി. തുടർന്ന് പ്രധാനമന്ത്രിയും ബ്രിക്സ് നേതാക്കളും ഭാരത് മണ്ഡപത്തിന്റെ പുൽത്തകിടിയിൽ തൈച്ചെടികൾ നട്ടു. ഇന്ത്യ ഇന്നോവേറ്റ്സ് പ്രദർശനവും നേതാക്കൾ സന്ദർശിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് ഇറാൻ പ്രസിഡന്റ് ഇന്ത്യയിലെത്തിയത്. ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിവിധ രാഷ്ട്രത്തലവന്മാരുമായി ഉഭയകക്ഷി ചർച്ച നടത്തി. എത്യോപ്യൻ പ്രധാനമന്ത്രി അബി അഹമ്മദ് അലി, മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം, വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻ ഹുങ്, അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സയ്ദ് അൽ നഹ്യാൻ, ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് എന്നിവരുമായാണ് ശ്രീ മോദി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യയുടെ കപ്പൽ അറ്റകുറ്റപ്പണി വ്യവസായം ശക്തിപ്പെടുത്തുന്നതിനായി കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡും ഡിപി വേൾഡ് ഗ്രൂപ്പിന്റെ ഭാഗമായ ഡ്രൈ ഡോക്സ് വേൾഡും സംയുക്ത സംരംഭത്തിന് ധാരണയായി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാളിന്റെയും യുഎഇ വിദേശകാര്യമന്ത്രി ഒമ്രാൻ ഷറഫ് അൽ ഹാഷിമിയുടെയും സാന്നിധ്യത്തിൽ ഇതു സംബന്ധിച്ച കരാറിൽ ഒപ്പുവച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്നലെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിന് പിന്നാലെ സൌദി അറേബ്യയിലെ പ്രധാന എണ്ണ പൈപ്പ് ലൈൻ താൽക്കാലികമായി അടച്ചു. യമനിലെ ഇറാനിയൻ പിന്തുണയുള്ള ഹൂതി വിമതർ ചെങ്കടലിന്റെ തെക്കൻ പ്രവേശന കവാടത്തിലുള്ള മോഖ തുറമുഖവും ബാബൽ മന്ദബ് കടലിടുക്കിലെ തന്ത്രപ്രധാന ദ്വീപായ പെരുമും പിടിച്ചെടുത്തതോടെയാണ് താൽക്കാലികമായി പൈപ്പ് ലൈൻ അടച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള ഗതാഗതം നിരോധിക്കപ്പെട്ട സാഹചര്യത്തിൽ സൌദിയിൽ നിന്നുള്ള എണ്ണ കയറ്റുമതി നടത്തിയതിൽ സുപ്രധാന പങ്കുവഹിച്ചത് കിഴക്കു പടിഞ്ഞാറൻ മേഖലയിലെ ഈ എണ്ണ പൈപ്പ് ലൈനാണ്. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അടുത്തമാസം ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി

0: കൊച്ചി ക്വീൻസ്വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. മൂന്ന് മത്സരങ്ങളാണ് പരമ്പരയിലുള്ളത്. വനിതാ ടി ട്വന്റി ഏഷ്യാകപ്പ് ക്രിക്കറ്റ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്ക നാളെ ഇന്ത്യയെ നേരിടും. ദുബായിലാണ് മത്സരം. വനിതാ ജൂനിയർ ഏഷ്യാകപ്പ് ഹോക്കി ഫൈനലിൽ ഇന്ത്യ നാളെ ആതിഥേയരായ ചൈനയെ നേരിടും. തുടർച്ചയായ മൂന്നാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ കലാശപ്പോരാട്ടത്തിന് ഇറങ്ങുന്നത്. യു എസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് ഫൈനലിൽ നിലവിലെ ചാമ്പ്യനായ അരീന സബലങ്കെ എലീന റൈബാക്കിനെയും നേരിടും. ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 1:30 ഫൈനൽ. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്വാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21 സർവീസ് പുനരാരംഭിക്കുക. 2020 കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. ന്യൂഡൽഹിയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൌണ്ടന്റ്സ് ഓഫ് ഇന്ത്യ സംഘടിപ്പിച്ച ബിരുദദാന ചടങ്ങിൽ കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പങ്കെടുത്തു. രാജ്യത്ത് 23 കേന്ദ്രങ്ങളിലായാണ് പരിപാടി നടന്നത്. പുതുതായി യോഗ്യത നേടിയ ചാർട്ടേഡ് അക്കൌണ്ടന്റുകൾക്ക് കേന്ദ്രമന്ത്രി അംഗത്വ സാക്ഷ്യപത്രം വിതരണം ചെയ്തു. പൊതുജനാരോഗ്യം സംരക്ഷിക്കേണ്ടത് ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി രാജ്യത്തുടനീളം 1.25 ലക്ഷത്തിലധികം ആയുഷ്മാൻ ആരോഗ്യ മന്ദിരങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിൽ 10 ക്രിട്ടിക്കൽ കെയർ ബ്ലോക്കുകളുടെയും 12 പൊതുജനാരോഗ്യ ലബോറട്ടറികളുടെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന 2 പതിറ്റാണ്ടിലേക്കുള്ള ഉത്കൃഷ്ട ലക്ഷ്യങ്ങൾക്കായി കൂട്ടായി പ്രവർത്തിക്കാനുറച്ച് ബ്രിക്സ് രാജ്യങ്ങൾ. ഡൽഹി പ്രഖ്യാപനത്തിന് 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ലോകരാഷ്ട്രങ്ങളുടെ അംഗീകാരം. 10-ന് ബ്രിക്സ് പരിഷ്കരണ മാർഗരേഖ മുന്നോട്ടുവച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാവികർക്കായി അടിയന്തര പിന്തുണാ ശൃംഖല കെട്ടിപ്പടുക്കണമെന്നും നിർദ്ദേശം. ഉച്ചകോടിക്കിടെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കയാനുമായി കൂടിക്കാഴ്ച നടത്തി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതത്തിൽ പിടിമുറുക്കി യമനിലെ ഹൂതി വിമതർ. ആക്രമണത്തിന് പിന്നാലെ സുപ്രധാന എണ്ണ പൈപ്പ് ലൈൻ അടച്ച് സൌദി അറേബ്യ. വൈദ്യുതി പ്രതിസന്ധി തരണം ചെയ്യാൻ കേരളത്തിൽ കരുത്തുറ്റ നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ ടി ട്വന്റി ക്രിക്കറ്റ് പരമ്പരയ്ക്ക് നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കണ്ണൂർ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇന്നത്തെ യുവവാണിക്ക് ഒരിത്തിരി മധുരം കൂടും. കാരണം നല്ല മധുരമുള്ള കേക്ക് ബേക്ക് ചെയ്യുന്ന സാറാമായൻ എന്ന ഒരു 19 വയസ്സുകാരി സംരംഭകയാണ് ഇന്നത്തെ യുവവാണിയിലെ അതിഥി. വെൽക്കം സാറാ.
1: താങ്ക് യു.
0: നമുക്ക് മധുരമുള്ള ഒരു കേക്കിൽ നിന്നും തുടങ്ങിയാലോ. നല്ലൊരു കേക്കിന്റെ റെസിപ്പി പറഞ്ഞുതരാൻ പറ്റുമോ? മധുരമുള്ള സാറയുടെ സ്പെഷ്യൽ കേക്ക്.
1: ഒരു വാനില കപ്പ് കേക്കിന്റെ റെസിപ്പി കാണാം. ഇതില് ഫസ്റ്റ് നമ്മൾ കുറച്ച് ബട്ടർ 38 ഗ്രാംസും കാസ്റ്റർ ഷുഗർ 40 ഗ്രാംസും, റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ എടുക്കാന്, അതും ഷുഗറും നമ്മൾ നല്ലോണം ക്രീം ചെയ്യും. നല്ലോണം ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മള് മുട്ട ഒരു 17 ഗ്രാം ആഡ് ചെയ്യും. അതും പിന്നെ വാനില എസെൻസ്, വാനില പേസ്റ്റ് ആണ് ആഡ് ചെയ്യാറ്. വാനില പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് വാനില എക്സ്ട്രാക്ട് ഇല്ലെങ്കിൽ എസെൻസ് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഫ്ലവർ 45 ഗ്രാംസും, ബേക്കിംഗ് പൗഡർ 2 ഗ്രാംസും, പിന്നെ കുറച്ച് ഉപ്പും ആഡ് ചെയ്യും.
0: മൈദ അല്ലേ?
1: ആ, മൈദ ആഡ് ചെയ്യും. പിന്നെ കുറച്ച് പാലുണ്ട്, പാല് 24 ഗ്രാംസ് ആണ്. അത് നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിന്റെ കൂടെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ് ആഡ് ചെയ്യാൻ. കുറച്ച് മൈദ ഇടും, പിന്നെ നമ്മൾ കുറച്ച് പാൽ വെക്കും. അങ്ങനെ അങ്ങനെ ഓൾട്ടർനേറ്റിംഗ് ആയിട്ടാണ്
0: മിക്സ് ചെയ്തിട്ട് അടുത്തിടും. അങ്ങനെ
1: ഫസ്റ്റ് ഈ മുട്ട ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ ഈ മൈദ ആഡ് ചെയ്യും. എന്നിട്ടൊന്ന് മിക്സാക്കി കഴിഞ്ഞാൽ, അധികം മിക്സാക്കരുത്, കുറച്ച് മിക്സാക്കി കഴിഞ്ഞാൽ നമ്മൾ പാൽ ആഡ് ചെയ്യും. എന്നിട്ട് പിന്നെയും മൈദ ലാസ്റ്റ് നമ്മൾ ആഡ് ചെയ്യുന്നത് പാലായിരിക്കണം, ഫ്ലവർ ആയിരിക്കരുത്, മൈദ ആവരുത്
0: അല്ലേ? അതെന്താ കാരണം?
1: അത്

0: നല്ലോണം കോപ്പറേറ്റ് ആകാൻ വേണ്ടിയിട്ട് മൈദന അധികം നമ്മൾ മിക്സാക്കാൻ പാടില്ല. ഗ്ലൂട്ടൺ ഫോം ചെയ്യും, അപ്പോൾ കേക്ക് ഹാർഡാവും. ഗ്ലൂട്ടൺ എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലൊരു സ്ട്രക്ചറാണ്. ആ സ്ട്രക്ചർ എന്ന് വെച്ചാൽ അതൊരു ഇങ്ങനെ ബോണ്ട് ചെയ്ത് ഒരു നമ്മൾ മറ്റേ കെമിക്കൽ ബോണ്ട്സ് പോലെ ഇങ്ങനെ ഫോം ചെയ്ത് വരും. അത് ഫോം ചെയ്താൽ നമ്മളെ കേക്ക് ഹാർഡാവും, സോഫ്റ്റ് ആയിരിക്കുമല്ല. അപ്പം നമ്മളെ കേക്ക് ഹാർഡാവേണ്ട കാര്യം ഈ ഗ്ലൂട്ടൺ ഫോം ചെയ്താലാണ്. കേക്ക്സ് കപ്പ് കേക്ക്സ് എല്ലാം നമുക്ക് പറ്റുന്ന അത്രയും മിക്സിങ് കുറക്കണം മൈദ ഇട്ടിട്ട്, അല്ലെങ്കിൽ കേക്ക്സ് ഹാർഡാവും.
1: അടിച്ചോണ്ടേയിരിക്കരുത്,
0: കൈനെ കൊണ്ട് കുറച്ച് മിക്സ് ആക്കാം. പക്ഷെ അധികം ലൈക്ക് ഒരു കറക്റ്റ് ലിമിറ്റിൽ ഒരു കറക്റ്റ് മിക്സ് ആക്കിയിട്ടില്ലെങ്കിലും അത് ഹാർഡാവും. കൂടുതലല്ല കുറവെല്ലാം നടുക്ക് മിക്സ് ആക്കി വെക്കണം ആ ഒരു ലിമിറ്റിൽ. അപ്പം അത് കഴിഞ്ഞാൽ നമ്മൾ ഓവന് പ്രീഹീറ്റ് ചെയ്യണം. ഓവന് പ്രീഹീറ്റ് ചെയ്ത് 180 degrees ഒരു 15 minutes മിനിമം വെക്കണം പ്രീഹീറ്റ് ചെയ്യാൻ. എന്നിട്ട് അതിൽ നമ്മൾ കപ്പ് കേക്കിന്റെ മോൾഡിൽ ഓരോ കപ്പ് കേക്കിന് ഓരോ മെഷർമെന്റ്സ് ആയിരിക്കും ഗ്രാമേജ്. അപ്പം അതിൽ നമ്മൾ കുറച്ച് ഒഴിച്ചിട്ട് ഇത് അധികം പൊന്തുമില്ല. അപ്പം ഒരു 3/4 വരെ ഒഴിച്ചാൽ നല്ലത്, മേലെ വരെ എത്തും. അപ്പം ആ കപ്പ് കേക്ക് എന്നിട്ട് നമ്മളൊരു അതാവുന്നത് വരെ ഓരോ ഓവണിന് ഓരോ ടെമ്പറേച്ചറാണ് കുക്കിംഗ് ടെമ്പറേച്ചർ. എപ്പോഴും നമ്മൾ ഇതിൽ കാണുന്ന പോലെ കറക്റ്റ് 10 minutes ആവണം എന്നില്ല, ചിലപ്പം കൂടും ചിലപ്പം കുറയും. നമ്മളിപ്പോൾ 10 minutes എന്ന് പറഞ്ഞാൽ അതിലൊരു 3-5 minutes കുറച്ചിട്ട് മുന്നേ നോക്കണം, നോക്കി തുടങ്ങണം നമ്മൾ. ടൂത്ത്പിക്ക് ആയോ ആയോ നോക്കണം. അപ്പം ചില ഇതിൽ നല്ല ലേറ്റ് ആയിരിക്കും, 10 minutes എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 15 minutes ഒക്കെ എത്തും. അപ്പം നമ്മളതിങ്ങനെ ഐസ് ഉണ്ടാവണം കപ്പ് കേക്കിൻ്റെ മേലെ, നമ്മൾ ബേക്ക് ചെയ്യാൻ എപ്പോഴും കണ്ണുണ്ടായിരിക്കണം. അപ്പം അതിങ്ങനെ കുത്തി നോക്കണം. പിന്നെ ചില ആൾക്കാരിങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് എന്ന് വെച്ചാൽ ടൂത്ത്പിക്ക് എപ്പോഴും കുത്തി കഴിഞ്ഞാൽ ക്ലീൻ ആയിട്ട് വരണം.
1: അതെ, അങ്ങനെയല്ലേ വിചാരിച്ചത്?
0: അത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഈ കപ്പ് കേക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് ചൂടുണ്ടാവും. അപ്പൊ ആ സമയത്ത് അത് കുക്കായിക്കൊണ്ടിരിക്കും. നമ്മൾ പുറത്തെടുത്താലും കപ്പ് കേക്കിനെ അവിടുന്ന് പുറത്തെടുത്താലും അത് കുക്കായിക്കൊണ്ടിരിക്കും.
1: ഓ,
0: അപ്പൊ നമ്മളത് ആ ക്ലീൻ ആയിട്ട് വന്നാൽ ദാറ്റ് ഇസ് ഓൾറെഡി അത് ഭയങ്കര ഓവർ ബേക്ക്ഡ് ആയി. അതിന് പുറത്തെടുത്ത് അത് പിന്നെയും ചൂടിൽ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും, ഓവർ ബേക്ക് ആവും. നമുക്ക് അങ്ങനെ ഒരു സോഫ്റ്റ് ഇത് കിട്ടൂല,
1: ഹാർഡാവും,
0: കുറച്ച് ഹാർഡാവും. ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് എടുത്താൽ കുറെയല്ല, കുറച്ച് ആ ക്രംസ് വന്ന് അത് നമ്മൾ ക്രംബ് തൊട്ട് നോക്കിയാൽ വെറ്റല്ല, കുറച്ച് ഡ്രൈ ആണ് എന്നുള്ള അവസ്ഥയിൽ നമ്മൾ അതിനെ പുറത്തെടുത്താൽ ആ ബാക്കി കുക്കിംഗ് പുറത്ത് നടക്കും.
1: നമ്മുടെ വാനില കേക്ക് ഇപ്പോ
0: കപ്പ് കേക്കായി. യെസ്, പിന്നെ അതിന്റെ മേലെ നമ്മൾ ഓരോ ഫ്ലേവേഴ്സ് ഫ്രോസ്റ്റിംഗ് ചെയ്യും. നമ്മൾ ബേസ് കപ്പ് കേക്കാണ് വാനില,
1: അതാണ് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത്.
0: യെസ്, ഇപ്പൊ ഉണ്ടാക്കിയത്.
1: ആദ്യമായിട്ട് ഉണ്ടാക്കിയ കേക്ക് ഏതാ ഓർമ്മയുണ്ടോ?
0: ആദ്യമായിട്ട് ഉണ്ടാക്കിയത് ഞാൻ 3rd standard പഠിക്കുമ്പോഴായിരുന്നു ആദ്യമായിട്ട് ഉണ്ടാക്കിയത്.
1: 3rd class പഠിക്കുന്ന,
0: യെസ്, അത് വാനില കപ്പ് കേക്ക് ആയിരുന്നു.
1: ശരി, 3rd class കേക്ക് ഉണ്ടാക്കാൻ പോയി എന്ന് പറയുമ്പം ഈ അവൻ തൊടുമ്പം രക്ഷിതാക്കളെ സ്വതവേ പറയും തൊടരുത്, കൈ പൊള്ളും, അങ്ങനെയുള്ള അനുഭവങ്ങൾ?
0: ഇല്ല ഇല്ല, അത് എനിക്ക് എന്റെ ഫാമിലി അതിന് എനിക്ക് ഫ്രീഡം തന്നു. ചെയ്തോ ബിക്കോസ് അല്ലെങ്കിൽ എനിക്ക് പണ്ടേ ബേക്കിംഗ് ഇഷ്ടമാണ്. ഞാൻ എല്ലെങ്കിലും എന്റെ മദർ ഇങ്ങനെ കിച്ചണിൽ പണിയെടുക്കുമ്പോൾ ഞാൻ പോയിട്ട് ഹെൽപ്പാക്കും. അപ്പൊ ആ ഉള്ള ഒരു രീതിയിൽ അവർ ആ സമയത്ത് തന്നെ അങ്ങനെ വിട്ടു. വിട്ടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അവിടെ വിട്ടു ഞാൻ അത്. പിന്നെ അങ്ങനെ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കും, കപ്പ് കേക്ക്, കേക്ക്സ്, കുക്കീസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഇപ്പൊ ഇവിടുത്തെ വരെത്തി.
1: ബേക്കിംഗും കുക്കിംഗും രണ്ടും രണ്ടാണല്ലോ സാറാ?
0: യെസ്, ബേക്കിംഗ് എന്ന് പറയുന്നത് നമ്മളിങ്ങനത്തെ സ്വീറ്റ്സ് ഉണ്ടാവില്ലേ, കപ്പ് കേക്ക്സ്, കേക്ക്സ്, പേസ്ട്രീസ്, അങ്ങനത്തതാണ് ബേക്കിംഗിൽ പെടാന്. ഓവൻ റിലേറ്റഡ് ആയിട്ടുള്ളത് ബേക്കിംഗ് വരും. കുക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളെ സേവറി എരിവുള്ള സാധനങ്ങളാണ്, പഫ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കുക്കിംഗിൽ വരാം.
1: അല്ലാതെ കുക്ക് ചെയ്യുന്ന പരിപാടി ഉണ്ടോ?
0: ആ യെസ്, ഉണ്ട്. എനിക്ക് കിച്ചൺ റിലേറ്റഡ് ഭയങ്കര ഇഷ്ടം പണിയെടുക്കാൻ. വീട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ ആക്കി കൊടുക്കാറുണ്ട്, ഭക്ഷണം ആക്കി കൊടുക്കാറുണ്ട് കുക്കിംഗ് ആയിട്ട്. അതല്ലാണ്ട് ബേക്കിങ്ങും ചെയ്യാറുണ്ട്.
1: നമ്മൾ ആദ്യത്തെ കേക്കിന്റെ കഥ പറഞ്ഞു, 3rd class കേക്ക് ഉണ്ടാക്കിയത് പറഞ്ഞു, അത് സക്സസ്ഫുൾ ആയോ?
0: ആ യെസ്, സക്സസ്ഫുൾ ആയിരുന്നു.
1: അതാണ് ശരിക്കും ഒരു പ്രചോദനമായത്.
0: എന്റേത് മോസ്റ്റ് ഓഫ് ദ ടൈം എനിക്ക് സക്സസ് അല്ലായിരുന്നു.
1: ആദ്യമൊന്നും
0: ഇങ്ങനെ ഫെയിലിയേഴ്സ് വരാറുണ്ട്. അപ്പൊ ഒക്കെ കുറച്ച് ഡീമോട്ടിവേറ്റ് ആവാറുണ്ട്. പക്ഷെ എന്റെ പാരന്റ്സ് പറയാം, അങ്ങനെ പെട്ടെന്നൊന്നും ഡീമോട്ട് ചെയ്യാൻ പാടില്ല. അവര് മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങുന്നെ, അത് സാറല്ല നെക്സ്റ്റ് ടൈം ശരിയാവും, ഫസ്റ്റ് ടൈം അല്ലേ ആക്കുന്നെ. അപ്പം ഞാനൊരു സിനമൺ റോൾ ഉണ്ടാക്കാൻ നോക്കിയായിരുന്നു. സിനമൺ റോള് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ, ആ ഒരു 4th 5th ആ സമയത്ത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് വലിയ പ്രൊസീജിയർ ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ വായിച്ചത് തെറ്റിയ കാരണം, അവര് സ്റ്റാൻഡ് മിക്സറില്ലേ നമ്മള് ബീറ്ററിൽ അവര് മാവ് കുഴയ്ക്കുന്നത്, അതിലായിരുന്നു അവര് സ്പീഡ് പറഞ്ഞത്. മിക്സിങ്ങിന്റെ സ്പീഡ് ലോ, മീഡിയം, ഹൈ എന്ന് അവർ അതിലായിരുന്നു സ്പീഡ് പറഞ്ഞത്.
1: അതിലൊരു സ്പീഡ് ഉണ്ട്?
0: ആ, ഉണ്ട്, ഉണ്ട്. അപ്പൊ അതില് സ്പീഡ് പറഞ്ഞപ്പം ഞാൻ ആ മിക്സർ സ്റ്റാൻഡ് മിക്സർ എന്നുള്ള വേർഡ് ഞാൻ വായിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് അത് ഗ്യാസിലിട്ട് കുക്ക് ചെയ്യാനാണ്. അപ്പൊ ഞാൻ അത് ആ മാവിനെ ഞാൻ ഗ്യാസിലിട്ട് കുക്ക് ചെയ്തു. അപ്പൊ അത് വേറെ തന്നെ ഒരു സാധനമായിട്ട് മാറി,
1: ഒരു ഉണ്ണി മധുരം,
0: ഉണ്ണി. അപ്പൊ അത് ലൈക്ക് നമ്മള് അതിലേക്കൊരു പേസ്റ്റ് ആഡ് ചെയ്യും, ഈ സിനമൺ റോളിന്റെ മാവിലേക്ക് ഒരു പേസ്റ്റ് ആഡ് ചെയ്യും. അപ്പൊ അത് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കൊയക്കാണ് വേണ്ടത്, പക്ഷെ അത് ഞാൻ ഇട്ട് കുക്ക് ചെയ്ത് കളഞ്ഞു ഗ്യാസിൽ. അപ്പൊ ആ മാവ് മൊത്തം എന്താ പറയാ വേറെ തന്നെ ഒരു സാധനമായിട്ട് മാറി. പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റൂല, കുക്കായി കഴിഞ്ഞ് മുട്ട ആഡ് ചെയ്ത് കഴിഞ്ഞോണ്ട്, മുട്ടനെ നമ്മൾ ജസ്റ്റ് കുക്ക് ചെയ്താല് സാധനം കുക്കായി വരുമല്ലോ മുട്ട. അപ്പൊ നമുക്ക്
1: പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല,
0: പിന്നെ ഉപയോഗിക്കാൻ പറ്റൂല. അത് ആ മാവിന്റെ കൺസിസ്റ്റൻസി മാറിയിട്ട് ഒരു വേറെ തന്നെ ഒരു ബ്രെഡ് പോലെയായി വന്നു.
1: കഴിക്കാൻ പറ്റുമോ എന്നിട്ടത്?
0: ഇല്ല, കഴിക്കാൻ പറ്റും. ഞാൻ നോക്കി വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ, പക്ഷെ പറ്റിയിട്ടില്ല. അപ്പൊ അതായിരുന്നു ഫസ്റ്റ് ഫെയിലിയർ.
1: ശരി, കൊറോണ സമയത്ത് എന്ത് ചെയ്യായിരുന്നു, ഏത് ക്ലാസ്സിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്?
0: സെവൻത്ത് ലാസ്റ്റ് മുതലാണ് കൊറോണ സ്റ്റാർട്ട് ചെയ്തത്, നയൻത്ത് വരെ.
1: ആ സമയം എനിക്ക് ഇത് ഓർമ്മിക്കാൻ കാരണം കൊറോണയുടെ ഒരു വരവ് എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടങ്ങൾ ജനങ്ങൾക്ക് തന്നെങ്കിലും ഒരുപാട് പേര് പല രീതിയിലും എക്സ്പ്ലോർ ചെയ്ത ഒരു സമയം കൂടിയായിരുന്നു കൊറോണ സമയം. അന്ന് ആ കൊറോണ സമയത്ത് സാറ് എങ്ങനെയായിരുന്നു എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ബേക്കിംഗ് ഒക്കെ തന്നെയായിരുന്നു?
0: ആ ബേക്കിംഗ് ആയിരുന്നു, പക്ഷേ ആ സമയത്ത് അവൈലബിലിറ്റി ഉണ്ടായിട്ടില്ല സാധനങ്ങൾ.
1: ശരിയാണ്.
0: അപ്പം പിന്നെ ഞാൻ അധികം അങ്ങനെ പ്രൊഫഷൻ ആയിട്ട് എടുത്ത്, ജസ്റ്റ് ഹോബി ആയിരുന്നു ആ സമയത്ത്. അപ്പം ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ മാത്രമേ ആക്കാറുണ്ടായിട്ടുള്ളൂ. പിന്നെ ആ സമയത്ത് മെയിൻലി നമ്മള് കുക്കിംഗ് ആയിരുന്നു ഫാമിലീന്റെ കൂടെ, നമ്മൾ ഫാമിലി കുക്കിംഗ് ടൈം ആയിരുന്നു കൊറോണന്റെ സമയത്ത്. അപ്പം ഞാൻ അങ്ങനെ ബേക്കിംഗ് ആയിട്ട് ഫോക്കസ്ഡ് അല്ലായിരുന്നു.
1: അല്ല, ഈ ചോദ്യം ചോദിച്ചത് പലരും, ഈ പറഞ്ഞ ഞാനടക്കം, ഞാൻ സ്വതവേ അങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതോ അങ്ങനെയൊന്നും ആണല്ല. ഒരുപാട് പേര് ആ സമയത്താണ് ഈ കേക്ക് ബേക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പലരും ഓൺട്രപ്രണേഴ്സ്, സംരംഭകരായതുപോലും അതിനുശേഷമാണ്. പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ തീർച്ചയായിട്ടും തീരുമാനിക്കുകയായിരുന്നു അല്ലെ, എനിക്കിനി ബേക്കിംഗ് മാത്രം മതി എന്നുള്ളത്?
0: അപ്പം ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടെൻത്ത് നിന്നാണ് ഓഫ്ലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തത്. നയൻത്ത് വരെ എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു, ടെൻത്ത് സ്റ്റാർട്ടിംഗ് ആയിരുന്നു ഓഫ്ലൈൻ സ്റ്റാർട്ട് ചെയ്തത്.
1: ബാക്ക് ടു സ്കൂൾ,
0: ബാക്ക് ടു സ്കൂൾ എത്തിയത്. അപ്പം ആ സമയത്താണ് നമ്മൾ എല്ലാവരും പറയുമല്ലോ, ടെൻത്ത് എത്തിയ ലൈഫ് ടേണിംഗ് പോയിന്റ് ആണ്, അങ്ങനെ കരിയർ ഡിസിഷൻ സ്റ്റാർട്ട് ചെയ്യണം എടുക്കാൻ വേണ്ടിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു.
1: പത്തിലും അതെ, പ്ലസ് ടുവിലും,
0: പ്ലസ് ടുവിലും അതെ. അപ്പം ടെൻത്ത് ഇങ്ങനെ സ്റ്റാർട്ട് പറയാറുണ്ട്, ഒരു ബേസ് നോക്കണം, എന്നാലേ അതിന്റെ മേലെ നമുക്ക് റിസർച്ച് ഇങ്ങനെ ഓരോ ഫീൽഡ് റിസർച്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറയാറുണ്ടായിരുന്നു. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ലായിരുന്നു. ആ ഓക്കെ ഓക്കെ, ലേറ്റർ നോക്കാം, പിന്നീട് നോക്കാന്നുള്ള രീതിയിൽ ഇങ്ങനെ ഒരു ഫ്ലോയിൽ ഞാൻ ഇങ്ങനെ പോയായിരുന്നു, അങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പോയായിരുന്നു. അപ്പം ടെൻത്ത് കഴിഞ്ഞ് ഇലവൻത്തിൽ നമ്മൾ സ്ട്രീം ചൂസ് ചെയ്യണല്ലോ, കോമേഴ്സ് ആണോ സയൻസ് ആണോ
1: ഹ്യൂമാനിറ്റീസ് ആണോ,
0: യാ ഹ്യൂമാനിറ്റീസ് ആണോ, അങ്ങനെ ചൂസ് ചെയ്യണല്ലോ. ഞാൻ പറഞ്ഞ പോലെ എന്റെ ഫാമിലി, എന്റെ രണ്ട് സിബ്ലിങ്സും എന്റെ ഫാദറും ഡോക്ടേഴ്സാണ്, ഡെന്റിസ്റ്റാ. യെസ്. അപ്പം ആ ഒരു രീതിയിൽ എന്റെ ഫാദറിനും അതൊരു മെഡിക്കൽ ഫീൽഡ് എടുത്തിട്ട് ഇതൊരു പാർട്ട് ടൈം ആയിട്ട് ചെയ്താലോ എന്നുള്ള ഡിസിഷനിലായിരുന്നു ഉണ്ടായത്. ആ ഒരു രീതിയിൽ എനിക്ക് അങ്ങനെ ഉറപ്പുണ്ടായിട്ടില്ലായിരുന്നു, എന്നെ ബേക്കിംഗിലേക്ക് വിടും എന്നുള്ള ഒരു ഉറപ്പുണ്ടായിട്ടില്ലായിരുന്നു. ഉറപ്പില്ലാത്ത കാരണം ഞാൻ സയൻസ് എടുത്തു, സയൻസ് ബയോ മാത്സ് ആണ് ഞാൻ എടുത്തത്,
1: പ്ലസ് ടു.
0: പ്ലസ് ടു അപ്പം ഇലവൻത്ത് സ്റ്റാർട്ടിംഗ് മുതൽ ഇതിങ്ങനെ പ്രഷർ ഉണ്ടായിരുന്നു, എന്ത് ഡിസിഷൻ എടുക്കാത്ത, കരിയർ ഡിസിഷൻ എടുക്കാത്ത എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഹിന്ദ് കൊടുക്കാറുണ്ട്, എനിക്കിങ്ങനെ ബേക്കിംഗ് ചെയ്യണം, അതാണ് താല്പര്യം, എനിക്ക് പ്രൊഫഷനായിട്ട് എടുക്കണം. പക്ഷെ എന്റെ ഫാമിലിക്ക് എന്താ പറയുക ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല അതൊരു പ്രൊഫഷനായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, ബിക്കോസ് എനിക്ക് ജസ്റ്റ് ഹോബിയായിരുന്നു.
1: അപ്പൊ
0: അത് പ്രൊഫഷനായിട്ട് എടുക്കാൻ കുറച്ചൊരു ധൈര്യക്കുറവുണ്ടായിരുന്നു.
1: അതിപ്പോ പല കാര്യത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഒന്നാം ക്ലാസ് തൊട്ട് പന്ത്രണ്ടാം ക്ലാസ് വരെ കണ്ടിന്യൂസ് ആയിട്ട് ഡാൻസ് പഠിക്കുന്ന കുട്ടികളുണ്ട്, പാട്ട് പഠിക്കുന്ന കുട്ടികളുണ്ട്, മത്സരങ്ങളിലേക്കൊക്കെ മികച്ച വിജയം നേടുന്ന കുട്ടികളുണ്ട്. പ്രൊഫഷൻ എന്തെന്ന് ചിന്തിക്കുമ്പോൾ ഈ ഡാൻസ് എത്ര നല്ലതായി കളിക്കുന്ന കുട്ടികളാണെങ്കിലും അതവിടെ നിർത്തി വേറൊരു സ്ട്രീം ചൂസ് ചെയ്തിട്ട് ഈ ഡാൻസ്, പാട്ട്, ഡ്രോയിങ് ഇതൊക്കെ ഒരു പാഷനായിട്ട് കൊണ്ടുപോകും, മറ്റതൊരു പ്രൊഫഷനായിട്ടും അങ്ങനെ ആകും എന്ന് ഭയന്നൂല?
0: അങ്ങനെ ആയിരുന്നു, എന്റെ ഫാമിലിന്റെ മോട്ടീവ് അതായിരുന്നു. പിന്നെ എന്റെ സിബ്ലിങ്സിനെ ഞാൻ കൺവിൻസ് ചെയ്തു, അപ്പൊ എനിക്ക് താല്പര്യം ബേക്കിംഗ് ആണ്, പിന്നെ വൈ വേസ്റ്റ് 4 to 5 years എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ സിബ്ലിങ്സും പറഞ്ഞു അതും നല്ലൊരു തീരുമാനമാണ്, എന്നിട്ട് എന്റെ പാരന്റ്സിനും എന്റെ ഫാദറിനും മദറിനും സമ്മതിപ്പിച്ചു, ലൈക് കൺവിൻസ് ചെയ്തു. അപ്പം എന്റെ ഉപ്പാക്ക് കുറച്ച് പേടി ഉണ്ടായിരുന്നു, ദാറ്റ് ഈസ് ഞാൻ ഉഴപ്പിക്കളയോ പ്രൊഫഷനായിട്ട് എടുക്കുവോ, ബിക്കോസ് ബേക്കിംഗ് അങ്ങനത്തെ ഒരു പ്രൊഫഷനാണ്.
1: എനിക്ക് തോന്നുന്നു കണ്ണൂര് പോലുള്ള ഒരു സ്ഥലത്ത് ഇതിന്റെ ഒരു മാർക്കറ്റ് സാധ്യതയെ കുറിച്ചുള്ള ഒരു ചിന്ത ആർക്കായാലും ഉണ്ടാവുമല്ലോ, പുറം രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഒരുപക്ഷെ ഇത് ഓക്കെ ആണ്.
0: ആ കാരണാണ് ഉപ്പാക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായത്. അപ്പം പിന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂട്ട്സിനെ കുറിച്ച്, പേസ്ട്രി സ്കൂളിനെ കുറിച്ച് ഞാനിങ്ങനെ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. എവിടെല്ലാം ഉണ്ട്, എങ്ങോട്ട് പോകാൻ പറ്റും, നമ്മൾക്ക് പറ്റുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അങ്ങനെ സെർച്ച് ചെയ്യാൻ തുടങ്ങി.
1: ഈ പേസ്ട്രി സ്കൂൾ എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ എങ്ങനെ വന്നു?
0: ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ റീൽസ് കാണുമ്പോൾ ഇങ്ങനെ

0: ഓരോ ഷെഫ്സിന്റെ വീഡിയോസ് ഒക്കെ ഉണ്ടാവുമല്ലോ.
1: അപ്പൊ
0: ഞാനിങ്ങനെ ഒരു ആളുടെ റീൽ കണ്ടപ്പോൾ ഞാൻ അവരെ മെസ്സേജ് ചെയ്തു, നിങ്ങൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചു അവരോട്.
1: അപ്പൊ
0: അവർ പറഞ്ഞ പേസ്ട്രി സ്കൂളിലാണ് പോയത്, പേസ്ട്രി സ്കൂളിൽ നിന്നാണ് ഈ ഇത് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു.
1: ഈ ബേക്കിംഗ് പ്രൊഫഷണൽ ആയിട്ട് പഠിക്കുന്ന കോളേജുകളെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് പേസ്ട്രി സ്കൂൾസ് എന്ന് പറയുന്നത്.
0: അപ്പൊ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവരുടെ ഇത് അറിഞ്ഞിട്ട് ഫോളോ ചെയ്തിട്ട് ഞാൻ പേസ്ട്രി സ്കൂൾസ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഓൾ ഓവർ ഇന്ത്യ ഞാൻ സെർച്ച് ചെയ്തു, ഇന്റർനാഷണലി ഞാൻ നോക്കി. അപ്പം ഇന്റർനാഷണലി പഠിപ്പിക്കുന്ന ആ ഒരു സെയിം കറിക്കുലം സിലബസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ ഇന്ത്യയിലെ കണ്ട്, അതായിരുന്നു ബാംഗ്ലൂരിൽ ലവോൺ എന്ന് പറഞ്ഞ പേസ്ട്രി സ്കൂളും. അപ്പം അവിടെ ഞാൻ ഇങ്ങനെ അന്വേഷിക്കാറുണ്ടായിരുന്നു, ബാംഗ്ലൂർ ആണ് അവിടെ പോവണ്ടേ, ലൈക്ക് അങ്ങനത്തെ ആ ഒരു ഇതില് നമുക്കൊരു
1: ചോദ്യം.
0: അപ്പം നമ്മളിങ്ങനെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അങ്ങോട്ട് പോവണോ വേണ്ടയോ വേറെ എവിടെയെങ്കിലും പോവണോ. എന്നിട്ട് നമ്മൾ ഭയങ്കര ഡിസിഷൻ കുറച്ച്
1: പെൻഡിങ്
0: പെൻഡിങ് ആയി. ട്വൽത്ത് കഴിഞ്ഞ് റിസൾട്ടൊക്കെ കഴിഞ്ഞിട്ടും അറ്റ് എനിക്ക് ട്വൽത്തിൽ എല്ലാ സബ്ജക്ട്സിലും 95 അബവ് ഉണ്ട്. അപ്പൊ അത് കാരണം എന്റെ പാരന്റ്സ് വാസ് ലൈക്ക് 95 ഇല്ലേ, മെഡിക്കൽ സൈഡ് ട്രൈ ചെയ്ത് നോക്കണോ, എന്നിട്ട് ഈ ബേക്കിംഗ് സൈഡായിട്ട് എടുത്തു എന്ന് ട്വൽത്ത് കഴിഞ്ഞിട്ടും അത് തന്നെയായിരുന്നു
1: അവര് പറഞ്ഞു.
0: ആ പറഞ്ഞു, ബിക്കോസ് അത്രക്കും ധൈര്യം ഉണ്ടായിട്ടില്ല അവർക്ക്. അപ്പം പിന്നെ എന്റെ ബ്രദറും സിസ്റ്ററും ഇങ്ങനെ ഫാദറിനൊക്കെ ഇങ്ങനെ സമാധാനിപ്പിക്കാൻ കൺവിൻസ് ചെയ്തു, അവര് കാരണം ഇപ്പം ഇവിടുത്തെ വരെ എത്തിയത്. പിന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് നോക്കാം, ജസ്റ്റ് 6 മന്ത്സ് അല്ലേ, ഒരു ഇയർ ബ്രേക്ക് എടുത്ത് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം.
1: അതെ, പോയാലും പോയാലും ഒരു 6 മാസം ഒരു സ്കിൽ ആവുകയും ചെയ്തു.
0: അപ്പൊ നമുക്ക് നോക്കാം, ജസ്റ്റ് 6 മാസം അല്ലേ, പിന്നെ നെക്സ്റ്റ് വേണമെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ നെക്സ്റ്റ് ഇയർ നമുക്ക്
1: റിപ്പീറ്റ് ചെയ്യാം,
0: വേറെ ചെയ്യാലോ എന്ന് പറഞ്ഞു.
1: എൻട്രൻസ് വേണമെങ്കിൽ ഒന്ന്
0: ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെയുള്ള രീതിയിൽ എന്റെ ഫാദർ ഒന്ന് കൺവിൻസ് ആയി. പിന്നെ എല്ലാരും ഇങ്ങനെ ഇൻഫർമേഷൻ ഗ്യാതർ ചെയ്യാൻ തുടങ്ങി. ഇൻഫർമേഷൻ കളക്ട് ചെയ്തപ്പം നല്ല ഒരു പ്രൊഫഷൻ ആണ്, ഒരു വൈസ് ഡിസിഷൻ ആയിരിക്കും, സെൽഫ് ഇൻഡിപെൻഡന്റ് ആവാൻ പറ്റുന്ന ഒരു പ്രൊഫഷൻ ആണ് എന്നുള്ളത് ഇൻഫർമേഷൻ ഉപ്പാക്ക് കിട്ടി. അപ്പൊ അത് കാരണം പിന്നെ മൂപ്പരിക്ക് കുറച്ച് കോൺഫിഡൻസ് കിട്ടി, കുറച്ച് കൺവിൻസ്ഡ് ആയി. പിന്നെ എല്ലാരും ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി, പോയി നോക്ക്, ബാംഗ്ലൂരിൽ പോയി നോക്ക്, പഠിച്ചു നോക്ക് പറഞ്ഞ്. അപ്പൊ ആ സമയം എന്ന് വെച്ചാല് ഈ ബാംഗ്ലൂർ ലവോണിൽ ജോയിൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ 3 ഡേയ്സ് ഉള്ളൂ. അപ്പം ഇന്ന് രാത്രി നമ്മള് ആ ഓക്കെ ലവോണിൽ പഠിക്കുക, നോക്കാം, നമുക്ക് പോയി കാണാൻ തീരുമാനിച്ചു. അപ്പൊ ഇന്ന് രാത്രി പോയി ബസ് കയറി, നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ട് ഫുൾ ബുക്ക് ആക്കി, ഇഷ്ടമായി, ബുക്ക് ചെയ്ത് നമ്മൾ തിരിച്ചു വന്നു. പാക്ക് ചെയ്ത് നെക്സ്റ്റ് ഡേ തന്നെ ഞാൻ തിരിച്ചു ബാംഗ്ലൂർ പോയി. അങ്ങനെ ലവോണിൽ ജോയിൻ ചെയ്തു.
1: ബാംഗ്ലൂരിൽ കോളേജിൽ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? നിങ്ങൾ എന്തൊക്കെയാ പഠിച്ചത്? ബേക്കിംഗ് പഠിക്കുന്നു അല്ലെങ്കിൽ പേസ്ട്രി സ്കൂൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ വന്നത് നിങ്ങൾ ഫുൾ കേക്കിനെ കുറിച്ച് പഠിക്കുന്നു എന്നുള്ളതാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കേക്കാണ് നിങ്ങളുടെ സബ്ജക്ട്. എങ്ങനെയായിരുന്നു അവിടുത്തെ പഠനം?
0: ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ അവിടെ ജസ്റ്റ് രാവിലെ മുതൽ വൈകുന്നേരം കേക്ക് ബേക്കിംഗ് മാത്രമല്ല, അവിടെ ക്ലീനിങ് ക്ലെൻലിനെസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പങ്ക്ച്വാലിറ്റി, ടൈം പങ്ക്ച്വൽ ഭയങ്കരമാണ്. നമ്മളോട് ഫസ്റ്റ് ഓറിയന്റേഷനെ പറഞ്ഞിട്ടുണ്ട് 7 o'clock ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും,
1: രാവിലെ 7 മണി,
0: 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 7:01 നിങ്ങളുടെ ക്ലാസ് കയറ്റൂല, ഡോർ അടക്കും, പിന്നെ കയറാൻ പറ്റില്ല പറയും. അത് സ്റ്റാർട്ടിങ്ങിൽ നമ്മളോട് പറഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലാസ്
1: 7 to എത്ര മണി വരെയാണ്?
0: അത് ഓരോ ദിവസത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്നത് പോലെ. നമ്മൾ ഒരു ദിവസം ഒരു സാധനം അല്ല, ഓൾമോസ്റ്റ് 15 to 20 ഐറ്റംസ് നമ്മൾ ഒരു ദിവസം ഉണ്ടാക്കും.
1: എന്നിട്ട് ഇത് നിങ്ങൾ സെല്ല് ചെയ്യാണോ ചെയ്യുക?
0: അല്ല, ഇതിപ്പോ നമ്മള് ഒരു ദിവസം ഉണ്ടാക്കിയത് നമ്മൾ തന്നെ അത് വീട്ടിലേക്ക് തിരിച്ചെടുക്കണം,
1: നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് എടുക്കണം,
0: ഹോസ്റ്റലായി അവരുടെ കൂടെ തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ എടുക്കണം. അപ്പം ഈ 15 to 20 സാധനങ്ങൾ ഉണ്ടാക്കി അതിന്റെ മേലെ ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഓരോ സാധനത്തിന്റെ ഇതുപോലെ ഡ്യൂറേഷൻ പോലെ, ഇപ്പം കപ്പ് കേക്ക് എല്ലാം ആണെങ്കിൽ പെട്ടെന്ന് കഴിയും, ഒരു 15 മിനിറ്റ്സിൽ ഒരു കപ്പ് കേക്ക് കഴിയും. അപ്പം ഇപ്പം ഇങ്ങനത്തെ ബ്രെഡ്സ്, ക്രസോൺസ് അങ്ങനത്തെ സാധനങ്ങളെല്ലാം ആണെങ്കിൽ അതിന്റെ പ്രൊസീജിയർ ഭയങ്കര ലെങ്തി ആണ്. അതിന്റെ പ്രൂഫിങ് എന്നുണ്ട്, ഇങ്ങനെ പൊന്താൻ വെക്കുമല്ലോ നമ്മള്, പ്രൂഫിങ് എന്നുണ്ട്, ലൈക്ക് 2 hours, 3 hours ആ ഒരു ടൈമിംഗ് ഉണ്ട്.
1: അപ്പൊ
0: ആ ഒരു സമയമെല്ലാം കാരണം ചിലപ്പം 7 മണി, 8 മണി, 9 മണി വരെ ആയ ദിവസങ്ങളുണ്ട്.
1: രാവിലെ 7 മണിക്ക്
0: തുടങ്ങിയിട്ട് 9 മണി വരെ
1: മടുത്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വേണ്ടിയിരുന്നില്ല.
0: സ്റ്റാർട്ടിങ് ആ ഒരു മന്ത് ഭയങ്കര ഹെക്ടിക് ആയിരുന്നു നമുക്ക്, ബിക്കോസ് നമുക്ക് ഈ ഒരു ഫീൽഡ് ആയിട്ട് അങ്ങനെ ഇത്ര ഹെക്ടിക് ആയിരിക്കുമല്ലോ.
1: നമ്മൾ വിചാരിച്ചത് ഒരു കേക്ക് ഉണ്ടാക്കുന്നു പോരുന്നു എന്നുള്ളതായിരുന്നല്ലോ അല്ലേ.
0: അപ്പം അത് കഴിഞ്ഞിട്ട് ഒരു ഡീപ് ക്ലീനിങ് ഉണ്ട് കിച്ചണ്, അത് ഓരോ ആൾക്കാർക്കും ഒരു ടേബിൾ ആണ്, അപ്പൊ ഒരു ടേബിൾ ഷെയർഡ് ബൈ 2, രണ്ടാൾക്കാർ ഷെയർ ചെയ്യുന്ന. അപ്പൊ അവർ നമ്മൾ ആ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ടേബിൾ ആണ്,
1: അപ്പൊ
0: അത് നമ്മള് എല്ലാരും പണിയെടുത്ത് കഴിഞ്ഞാല് സോപ്പിട്ട് കഴുകി തുടച്ച് ഫുൾ ക്ലീൻ ആക്കിയിരിക്കണം. എന്നിട്ട് ഈ ഇൻസ്ട്രക്ടേഴ്സ് വന്നിട്ട്
1: അത് ചെക്ക് ചെയ്യും,
0: ടോർച്ച് എടുത്തിട്ട് ചെക്ക് ചെയ്യും, കൈ ഇങ്ങനെ എന്താ പറയാ ഇങ്ങനെ തുടച്ചു നോക്കും. അപ്പം തുടച്ചു കഴിഞ്ഞാൽ എണ്ണമായ ഉണ്ടാവില്ലേ, അതുണ്ടായാൽ നമ്മളോട് പറയും ഒന്നും കൂടി ക്ലീൻ ആക്കി പറയും. ടേബിൾ ഇങ്ങനെ ഇതായിരുന്നു നമുക്ക് പണി. അപ്പം ഇങ്ങനെ ഇൻസ്ട്രക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ ഹാർട്ട് ഇങ്ങനെ അടി

0: വിളിക്കും, അയ്യോ പെട്ടെന്ന് തീർത്ത് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കും, അയ്യോ ഉണ്ടാവരുതേ, ഒന്നും ഉണ്ടാവരുതേ.
1: അത് ശരിയാണ്, അടുക്കളയിൽ പെരുമാറുന്ന പല അമ്മമാരും ഇപ്പൊ കുട്ടികള് എന്തെങ്കിലും ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു വരുമ്പോ ആദ്യം പറയും, ഉണ്ടാക്കിക്കോ, ക്ലീനിങ് ആണ് ആദ്യം പഠിക്കണ്ടേ എന്ന് പറയും അല്ലേ. അത് സത്യമാണല്ലേ.
0: ബിക്കോസ് ഈ ബേക്കിംഗ് ഇൻഡസ്ട്രിയിലെ ക്ലീനിനെസ് ഹൈജീൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്.
1: തീർച്ചയായിട്ടും നമ്മുടെ ഹെൽത്തിന്റെ കാര്യം കൂടിയാണല്ലോ അത്. ബേക്കിംഗ് മാത്രമാണോ അവിടെ പഠിക്കുന്നത്? നേരത്തെ കുക്കിങ്ങിന്റെ കാര്യം പറഞ്ഞല്ലോ, അത് ഇവിടെ പഠിക്കില്ലല്ലോ.
0: കുക്കിംഗ് ആയിട്ടില്ല, ജസ്റ്റ് ഒരു കുറച്ച് സേവറി ഐറ്റംസ് ഉണ്ട്, പക്ഷെ കുക്കിംഗ് ആയിട്ടില്ല.
1: ഫുൾ ബേക്കിംഗ്. എന്തൊക്കെയാ അവിടുന്ന് പഠിച്ചത്?
0: അവിടുന്ന് നമ്മള് ഈ കൺഫെക്ഷണറി ഐറ്റംസ് പഠിച്ചു, ബേക്കറി ഐറ്റംസ് കുറച്ച് പഠിച്ചു.
1: അതിന്റെ വ്യത്യാസം എന്തൊക്കെയാണ്?
0: കൺഫെക്ഷണറി എന്ന് പറഞ്ഞാല് ചോക്ലേറ്റ് റിലേറ്റഡ്, പിന്നെ ഷുഗറി ഐറ്റംസ് ഉണ്ടാവില്ലോ,
1: മധുരം കൂടിയ.
0: ആ മെയിൻലി ഷുഗർ ബേസ്ഡ് ആണ്
1: കൺഫെക്ഷണറി.
0: ഇങ്ങനത്തെ കാൻഡീസ് ഒക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ റിലേറ്റഡ് സാധനങ്ങളാണ് കൺഫെക്ഷണറീസിൽ വരാം. ബേക്കറി എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ ബ്രെഡ്സ്, ബൺസ്, ഇങ്ങനത്തെ പഫ്സ് ഉണ്ടാവുമല്ലോ, പഫ് ഷീറ്റ്സ്, അങ്ങനത്തെ അത്, പിന്നെ ബഗേറ്റ്, ഫ്രഞ്ച് ബ്രെഡ്സ്, ഇറ്റാലിയൻ ബ്രെഡ്സ്, അങ്ങനത്തെ സാധനങ്ങളാണ് ബേക്കറിയിൽ വരും.
1: ഗാർലിക് ബ്രെഡ്
0: അങ്ങനത്തത് ബേക്കറിയിൽ വരും. പിന്നെ പേസ്ട്രി സൈഡാണ്. പേസ്ട്രി ഇതെന്ന് പറയുമ്പം ഇങ്ങനത്തെ കുഞ്ഞി കുഞ്ഞി ഐറ്റംസ് ഉണ്ടാവല്ലോ, സ്മോൾ, ദാറ്റ് ഇസ് ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന സ്മോൾ ക്വാണ്ടിറ്റി.
1: മനസ്സിലായി.
0: പീസ് കേക്ക്സ് എല്ലാം പോലത്തെ അങ്ങനത്തതാണ് പേസ്ട്രി സൈഡ്. അപ്പം ഇങ്ങനെ മൂന്ന് ഡിവിഷൻസ് ആണ് പഠിച്ചത്.
1: എത്ര മാസത്തെ ആയിരുന്നു? ആറ് മാസത്തെ ഡ്യൂറേഷൻ അല്ലേ?
0: ആറ് മാസത്തെ കോഴ്സ് ആയിരുന്നു.
1: മൊത്തം നിങ്ങൾ എത്ര റെസിപ്പി പഠിക്കുക അവിടെ? അങ്ങനെയാണോ, റെസിപ്പി കണക്കാണോ അവിടെ? ഒരു ദിവസം ഇത്ര റെസിപ്പി പഠിക്കുക, ഐറ്റം ചെയ്യുക എന്നുള്ളതാണ്?
0: അല്ല, നമ്മള് ഒരു ടോപ്പിക് എടുക്കും. ഇപ്പം ചീസ് കേക്ക് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് എടുത്താല് അതിൽ എന്തെല്ലാം ടൈപ്പ് ചീസ് കേക്ക്സ് ഉണ്ട് അതൊക്കെ നമ്മൾ ഉണ്ടാക്കണം. ഇപ്പൊ ഇതിലൊരു 25 സാധനം ഉണ്ടെങ്കിൽ 25 സാധനം നമ്മൾ ആ ദിവസം ഉണ്ടാക്കണം.
1: ഒരു ദിവസം കൊണ്ട്
0: അത് മൊത്തം പഠിക്കണം.
1: അതിന് എക്സാം എങ്ങനെയാണ്?
0: അപ്പൊ എക്സാം നമുക്ക് ഇതില് തിയറിയും പ്രാക്ടിക്കലും ഉണ്ട്. തിയറി എന്ന് പറയുമ്പോൾ നമുക്ക് ചില ദിവസങ്ങളില് ക്ലാസ്സസ് ഉണ്ടാവും, തിയറി ക്ലാസ്സസ്. ഇങ്ങനെ നമ്മൾ സ്കൂളിലൊക്കെ കേൾക്കുന്ന പോലെ പ്രസന്റേഷൻ ക്ലാസ്സസ് ഉണ്ടാവും. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ട് ചെയ്യണം, പോയിന്റ്സ് നോട്ട് ചെയ്യണം. നോട്ട് ചെയ്ത് വെച്ചിട്ട് നമുക്കൊരു എക്സാം ഉണ്ട്. രണ്ട് എക്സാമാണ് ഈ 6 മന്ത്സ് ഡ്യൂറേഷനിൽ ഉണ്ടായത് നമുക്ക്.
1: ഇങ്ങനെ ആദ്യത്തെ 3 മാസം, പിന്നത്തെ 3 മാസം,
0: ബ്രേക്ക് ആയിട്ട്. അപ്പം ഫസ്റ്റ് നമുക്ക് തിയറി ഉണ്ടാവാൻ. അപ്പം ഈ തിയറി എക്സാമില് പെൻ പേപ്പർ എക്സാം തന്നെയായിരുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ തിയറി എക്സാംസിൽ നമുക്ക് 20 മാർക്സ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബാക്കി ചില ഫസ്റ്റ് എക്സാം നമുക്ക് 80 മാർക്സ് ആയിരുന്നു, ലാസ്റ്റത്തെ ഫൈനൽ എക്സാം 100 മാർക്സ് ആയിരുന്നു.
1: തിയറി.
0: അപ്പം ഫസ്റ്റ് ഫ്യൂ 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസിൽ നമുക്ക് MCQ ആയിരിക്കും. ഇങ്ങനത്തെ
1: മൾട്ടിപ്പിൾ
0: ചോയ്സ് അല്ല, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ടാവും. അപ്പം നമ്മളോട് ഇങ്ങനെ ചോദിക്കും, ഈ FSSAI ഫുൾ ഫോം എന്താണ്, പിന്നെ ഈ വെജിറ്റബിൾസ് മുറിക്കാൻ കട്ട് ചെയ്യണമെങ്കിൽ എന്ത് കളർ കട്ടിംഗ് ബോർഡ് ആണ് യൂസ് ചെയ്യുക,
1: അങ്ങനൊക്കെ ഉണ്ടോ?
0: ആണ്ട്. മീറ്റ് കട്ട് ചെയ്യണമെങ്കിൽ എന്ത് കളറ്?
1: അപ്പൊ അതൊന്ന് പറഞ്ഞാൽ നമുക്കത് ഉപകാരമായിരിക്കും കേൾക്കുന്ന ആളുകൾക്കും.
0: അപ്പൊ കട്ടിംഗ് ബോർഡിൽ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും, ഈ വെജിറ്റബിൾസ് മുറിക്കാൻ ഏത് കളർ കട്ടിംഗ് ബോർഡാണ്, ഫിഷ് മുറിക്കാൻ എന്ത് കളർ കട്ടിംഗ് ബോർഡ്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരും.
1: ഒറ്റ കട്ടിംഗ് ബോർഡ് വീട്ടില് ചില അമ്മമാർ ഇവിടെയൊക്കെ നമ്മൾ ഈ ഇരുന്ന് മുറിക്കുന്ന ഒരു പ്രത്യേക കത്തി, ചെറാപ്പിലെ കത്തിയാണ് ഞാൻ പറയുന്നത്. ആ കത്തിയൊക്കെ നല്ല സുഖമായിട്ട് മുറിക്കും.
0: അപ്പൊ നമ്മളുടെ കിച്ചണിൽ ഈ കളർ ഗൈഡ് ഉണ്ട്, നമുക്ക് കളർ ഉണ്ട്. ഓരോ സാധനത്തിന് ഓരോ കട്ടിംഗ് ബോർഡാണ്. ഇപ്പം റെഡിന് റോ മീറ്റ്, ഇങ്ങനത്തെ ബീഫ്, മട്ടൺ, പോക്ക്, അങ്ങനത്തെ സാധനങ്ങൾ മുറിക്കാൻ റെഡ്. ബ്ലൂ കളറ് മീൻ മുറിക്കാൻ, സീ ഫുഡ്. സീ ഫുഡ്. ഗ്രീന് വെജിറ്റബിൾസ് മുറിക്കാൻ വേണ്ടി. യെല്ലോ ഇങ്ങനത്തെ ചിക്കണ്, അങ്ങനത്തെ സാധനം, ചിക്കണ്, ടേക്കി, അങ്ങനത്തെ സാധനങ്ങൾ മുറിക്കാൻ. അത് റെഡ് മീറ്റ്, റെഡ് കളറ്. ഇത് യെല്ലോ കളറ്
1: ചിക്കൻ പോലുള്ള
0: സാധനങ്ങൾ. വൈറ്റ്, ഗ്രേ കളറ്, ഇങ്ങനത്തെ ബേക്കറി സാധനങ്ങൾ ഉണ്ടാവില്ല, ബ്രെഡ് മുറിക്കാൻ, ബ്രെഡ് ബൺസ് ഒക്കെ മുറിക്കാൻ വേണ്ടിട്ട് വൈറ്റ്.
1: ഇതൊക്കെ പുതിയ അറിവാണ് കേട്ടോ.
0: അപ്പൊ ബ്രൗണ് ഇങ്ങനത്തെ കുക്ക് ചെയ്ത മീറ്റ് ഉണ്ടാവല്ലോ, വേവിച്ച കുക്ക് ചെയ്ത ചിക്കൻ ഒക്കെ ഉണ്ടാവല്ലോ, അത് മുറിക്കാൻ ബ്രൗൺ കളർ.
1: അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കണം.
0: അങ്ങനെ ഉപയോഗിക്കുന്നത് ഒരു റൂളാണ്, ഉപയോഗിക്കണം എന്നുള്ള നമുക്കൊരു റൂൾ ഉണ്ട്, ഉപയോഗിക്കണം.
1: കളർ ഒരുപാട് പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടാവില്ലേ നിങ്ങളുടെ ഇടയിൽ?
0: യെസ്, ഉണ്ടാവും.
1: ഇതൊക്കെ ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സ് ആയിരിക്കും അല്ലേ? അതായത് നമ്മള് വലിയ വലിയ ഹോട്ടലുകളിൽ പോയി കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിലെ അടുക്കളയിൽ ഇങ്ങനെയായിരിക്കും പെരുമാറേണ്ടത്.
0: ആണ്.
2: ഒരു സിനിമയിൽ പറഞ്ഞതുപോലെ ഭക്ഷണം പാകം ചെയ്യാൻ ആർക്കും സാധിക്കും, എന്നാൽ കഴിക്കുന്ന ആളുടെ മനസ്സ് തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് കാര്യം. അങ്ങനെ കഴിക്കുന്ന ആളുടെ മനസ്സ് തൃപ്തിപ്പെടുത്തുന്ന ഒരു സംരംഭം ബട്ടർ

ആൻഡ് ബ്ലൂം. ഇവിടെ മാധുര്യമുള്ള കേക്കാണ് നമുക്ക് കിട്ടുന്നത്. ബട്ടർ ആൻഡ് ബ്ലൂം എന്ന ഈ സംരംഭത്തിന്റെ ഉടമസ്ഥ സാറ മായിൽ ആണ് ഇന്നത്തെ യുവവാണിയിൽ നമ്മളോടുകൂടെ ഉണ്ടായത്. സാറയുടെ മധുരമുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, തുടരും അടുത്ത യുവവാണിയിൽ. ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം വിനോദ് ബാബു എച്ച്, കൂടെ മീര ആര്യു, ആതിര രാജൻ, ഉഷ വിനീത്.

0: സന്തോഷമാണോ അമ്പരപ്പാണോ എന്ന് പറഞ്ഞറിയിക്കാൻ വയ്യ. അത്രയും ഒരു വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഞാൻ. പക്ഷേ ആദ്യമായി സ്ക്രീനിൽ എൻ്റെ പാട്ട് മഞ്ജുവാര്യരുടെ കഥാപാത്രം പാടുന്നത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും തോന്നി.
1: കർണാടക സംഗീതജ്ഞയും പിന്നണി ഗായികയുമായ ഡോക്ടർ ഭാവന രാധാകൃഷ്ണൻ പങ്കെടുക്കുന്നു. കേൾക്കാൻ മറക്കരുത് ഞായറാഴ്ച കൃത്യം 4 മണിക്ക് കണ്ണൂർ ടാക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

ആകാശവാണി കണ്ണൂർ വളപ്പൊട്ടുകൾ. മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ ഇപ്പോൾ കേൾക്കാം. ചിത്രം മൈ ഡിയർ കരടി. ഗായകർ എം ജി ശ്രീകുമാർ, രാധിക തിലക്. ഗാനരചന തങ്കരാജ്. സംഗീതം ബാലു കിരിയത്ത്.

ചിത്രം ഇന്ദുലേഖ, ഗായകർ കെസ്റ്റർ രാധിക തിലക്, ഗാനശില്പികൾ പൂവച്ചൽ ഖാദർ, സംജി ആറാട്ടുപുഴ.

സുജാതാമോഹനും സംഘവും പാടിയത് ചിത്രം അങ്ങനെ ഒരവധിക്കാലത്ത്. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ജോൺസൺ.

കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ ഈണം നൽകി. എം ജി ശ്രീകുമാറും സംഘവും പാടിയൊരു ഗാനമാണിനി ചിത്രം അപൂർവം ചിലർ.

വളപ്പൊട്ടുകൾ മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം പാടിയത് എസ് ജാനകി, ചിത്രം മനസ്സിൻ്റെ തീർത്ഥയാത്ര. ഗാനശില്പികൾ ONV കുറുപ്പ്, സംഗീതം MB ശ്രീനിവാസൻ.

ചിത്രം വല്ലാത്ത പഹയൻ. ഗായകൻ യേശുദാസ്. ശ്രീകുമാറിൻ്റെ വിടവരികൾക്ക് കെ വി ജോബിൻ്റെ സംഗീതം.

സുജാത പാടിയ ഗാനം ചിത്രം മഹോത്സവം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ശശികാന്ത്.

വളപ്പൊട്ടുകൾ മലയാള സിനിമയിലെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അക്ഷയ് ഷാജി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ തുടക്കമായി. ഭാരത് മണ്ഡപത്തിൽ ഇന്നും നാളെയുമായി നടക്കുന്ന ഉച്ചകോടിയുടെ ആദ്യ ദിനത്തിൽ ന്യൂഡൽഹി പ്രഖ്യാപനം ബ്രിക്സ് രാഷ്ട്രങ്ങൾ ഏകകണ്ഠമായി അംഗീകരിച്ചു. അംഗരാജ്യങ്ങളുടെ നിശ്ചയദാർഢ്യത്തിന് ന്യൂഡൽഹി പ്രഖ്യാപനം വ്യക്തമായ ദിശാബോധം നൽകുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ജനകേന്ദ്രീകൃതവും മാനവികതയ്ക്ക് മുൻഗണന നൽകുന്നതുമായ സമീപനത്തോടെയാണ് ഇന്ത്യ ബ്രിക്സ് അധ്യക്ഷപദം വഹിക്കുന്നത് എന്ന് ഉച്ചകോടി അഭിസംബോധന ചെയ്യവെ പ്രധാനമന്ത്രി പറഞ്ഞു. കൂടുതൽ പ്രാതിനിധ്യമുള്ളതും ഏവരെയും ഉൾക്കൊള്ളുന്നതുമായ ആഗോള ഭരണ സംവിധാനത്തിനായി പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു. സമുദ്രതീര തൊഴിലാളികളും നാവികരും നേരിടുന്ന പ്രയാസങ്ങൾ പരിഹരിക്കാൻ അടിയന്തര പിന്തുണ ശൃംഖല സ്ഥാപിക്കണമെന്ന് ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നിർദ്ദേശം മുന്നോട്ടുവച്ചു. ആഗോള വ്യാപാരത്തിൽ നാവികർ ഗണ്യമായ സംഭാവന നൽകുന്നുണ്ടെങ്കിലും അടിയന്തര ഘട്ടങ്ങളിൽ പലപ്പോഴും അവർക്ക് ആവശ്യമായ പിന്തുണ ലഭിക്കുന്നില്ലെന്ന് ശ്രീ മോദി ചൂണ്ടിക്കാട്ടി. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധങ്ങളെ തന്ത്രപരമായും ദീർഘകാല കാഴ്ചപ്പാടോടെയും കാണണമെന്ന് അഭിപ്രായ വ്യത്യാസങ്ങൾ തർക്കങ്ങളായി മാറരുതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും ആവർത്തിച്ച് വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയിലാണ് ഇരുനേതാക്കളും നിലപാട് വ്യക്തമാക്കിയത്. പരസ്പര ബഹുമാനം, സംവേദനക്ഷമത, താൽപര്യം എന്നീ മൂന്ന് തത്വങ്ങളിൽ അധിഷ്ഠിതമായിരിക്കണം ഇരു രാജ്യങ്ങളുടെയും മുന്നോട്ടുള്ള നീക്കമെന്ന് പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഉപഹാരം ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന് സമ്മാനിച്ചതായി അവകാശപ്പെടുന്ന വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. 2019 ഒക്ടോബർ 12 തമിഴ്നാട്ടിലെ മാമല്ലപുരത്ത് നടന്ന കൂടിക്കാഴ്ചയിൽ ചൈനീസ് പ്രസിഡന്റാണ് ശ്രീ മോദിയുടെ ചിത്രം ആലേഖനം ചെയ്ത ഉപഹാരം പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചതെന്ന് PIB വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഇന്ത്യയിലെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം നാളെ കേരളം സന്ദർശിക്കും. കോഴിക്കോട് മർക്കസ് ക്യാമ്പസിലെത്തുന്ന അദ്ദേഹം പ്രത്യേക പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കും. ജൂത പുതുവത്സരമായ റോഷ് ഹഷാന ദിനത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നെതന്യാഹുവിനും ഇസ്രായേൽ ജനതയ്ക്കും ലോകമെമ്പാടുമുള്ള ജൂത സമൂഹത്തിനും പുതുവത്സരാശംസകൾ നേരുന്നതായി ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കേരളത്തിൽ വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ ശക്തമായ വൈദ്യുതി നയം ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. അടുത്തമാസം ഇതിനുള്ള നടപടികൾ ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം ലക്ഷ്യമിട്ട് ദേശീയതലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ 2026 ജനകീയ യജ്ഞത്തിന് തുടക്കമായി. ഈ മാസം 19 വരെ നടക്കുന്ന യജ്ഞത്തിന്റെ ഭാഗമായി കടലും തീരവും മാലിന്യമുക്തമായി സംരക്ഷിക്കണമെന്ന സന്ദേശവുമായി

0: കൊച്ചി ക്വീൻസ്വേയിൽ വാക്കത്തോൺ സംഘടിപ്പിച്ചു. 6 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഗ്വാങ്ഷു ന്യൂഡൽഹി വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതായി ചൈന സതേൺ എയർലൈൻസ്. ഈ മാസം 21-നാണ് സർവീസ് പുനരാരംഭിക്കുക. 2020-ൽ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെട്ട ശേഷം ഇന്ത്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള വിമാന സർവീസുകൾ നിർത്തിവച്ചിരുന്നു. തിരുവനന്തപുരം പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആഭിമുഖ്യത്തിൽ ഉത്തർപ്രദേശിലേക്ക് സംഘടിപ്പിച്ച 7 ദിവസത്തെ മാധ്യമ പര്യടനം സമാപിച്ചു. 11-അംഗ മാധ്യമ സംഘമാണ് പര്യടനത്തിന്റെ ഭാഗമായത്. തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ആരോപണങ്ങൾ നിയമത്തിന് മുന്നിൽ നിലനിൽക്കില്ലെന്നും ജനങ്ങൾ അവയെ തള്ളിക്കളയുമെന്നും അദ്ദേഹം കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് CSR പദ്ധതിയുടെ ഭാഗമായി എറണാകുളം ജില്ലയിലെ 11 താലൂക്ക് ആശുപത്രികളുടെ അടിസ്ഥാന സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ 1.40 കോടി രൂപ അനുവദിച്ചു. തീരദേശ മേഖലയിലെ ആശുപത്രികളെ മെച്ചപ്പെടുത്താൻ ഉതകും വിധമാണ് പദ്ധതി. ഈ വർഷത്തെ ആയുർവേദ ഫാർമസി ഡിപ്ലോമ ആയുർവേദ തെറാപ്പി കോഴ്സുകളിലേക്കുള്ള അപേക്ഷാ തീയതി ഈ മാസം 19 വരെ ദീർഘിപ്പിച്ചു. അപേക്ഷകൾ LBS സെന്ററിന്റെ വെബ്സൈറ്റ് വഴി സമർപ്പിക്കാം. ബീഹാറിലെ പ്രളയബാധിത പ്രദേശങ്ങളിൽ വെള്ളമിറങ്ങി തുടങ്ങിയെങ്കിലും നിരവധി പ്രദേശങ്ങളിൽ ജനജീവിതം ദുഷ്കരമായി തുടരുകയാണ്. 14 ജില്ലകളിലായി 2000-ലധികം ഗ്രാമങ്ങളിൽ രക്ഷാപ്രവർത്തനങ്ങൾ തുടരുന്നു. ഗംഗ, സോൻ, ബാഗ്മതി, ഖാഗ്ര, പുൻപുൻ തുടങ്ങിയ പ്രധാന നദികളിലെ ജലനിരപ്പ് താഴ്ന്നതായാണ് റിപ്പോർട്ട്. എന്നാൽ സംസ്ഥാനത്തെ എല്ലാ നിരീക്ഷണ കേന്ദ്രങ്ങളിലും ഗംഗാനദിയുടെ ജലനിരപ്പ് അപകടനിലയ്ക്ക് മുകളിലാണെന്നും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും സർക്കാർ വ്യക്തമാക്കി. ഫോറിൻ കറൻസി നോൺ റെസിഡന്റ് ബാങ്ക് പദ്ധതി ഉൾപ്പെടെ മറ്റ് മാർഗ്ഗങ്ങളിലൂടെയുള്ള വിദേശ നാണ്യ വരവ് വളരെ മികച്ചതെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണർ സഞ്ജയ് മൽഹോത്ര. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക അടിത്തറയിലുള്ള വിശ്വാസത്തെയും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിദേശ മൂലധനം ആകർഷിക്കാനുള്ള കഴിവിനെയും പ്രതിഫലിപ്പിക്കുന്നതായി സഞ്ജയ് മൽഹോത്ര സ്വകാര്യ ചാനൽ അഭിമുഖ്യത്തിൽ വ്യക്തമാക്കി. സ്ത്രീകളുടെ ചിത്രങ്ങൾ മോർഫ് ചെയ്ത് നഗ്നചിത്രങ്ങളാക്കിയ പരാതിയിൽ യുവാവ് പോലീസ് പിടിയിൽ. പത്തനംതിട്ട റാന്നി സ്വദേശി അനൂപിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി കണ്ണൂർ സേവന വാർത്തകൾ. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ നിലവിലുള്ള 3 ഒഴിവുകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെയുള്ളതും SSLC പാസായതുമായ വിമുക്തഭടന്മാർക്ക് അപേക്ഷിക്കാം. ഇരിട്ടി നഗരസഭാ പരിധിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉള്ളവർക്ക് മുൻഗണന. ഈ മാസം 17-ന് മുൻപായി ജില്ലാ സൈനികക്ഷേമ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കണം. കാഞ്ഞങ്ങാട് മീനാപീസിൽ പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ ഹൈസ്കൂൾ ഫോർ ഗേൾസ് സ്കൂളിൽ വിദ്യാധീരം പദ്ധതിയുടെ ഭാഗമായി കായിക പരിശീലകനെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 16-ന് രാവിലെ 10:30 നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 94-46-65-11-31 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ കെമിസ്ട്രി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപക നിയമനത്തിനുള്ള കൂടിക്കാഴ്ച 16-ന് രാവിലെ 11:30 നടക്കും. 55% മാർക്കോടെ ബിരുദാനന്തര ബിരുദവും നെറ്റും പാസായവർക്ക് അപേക്ഷിക്കാം. ഫോൺ നമ്പർ 0499425-6027. തൃക്കരിപ്പൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലെ താൽക്കാലിക ഒഴിവുകളിലേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിൽ അഡ്ഹോക് അസിസ്റ്റന്റ് പ്രൊഫസർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 17-ന് രാവിലെ 11:00 നടക്കും. ഫോൺ നമ്പർ 04-672-25-03-77. കണ്ണൂർ പറശ്ശിനിക്കടവ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിൽ 1 വർഷത്തെ HDCM കോഴ്സിലേക്ക് 45 വയസ്സ് കവിയാത്ത ബിരുദധാരികൾക്ക് അപേക്ഷിക്കാം. താൽപര്യമുള്ളവർ ഈ മാസം 15-ന് മുൻപായി ബിരുദം, SSLC എന്നിവയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. അർഹരായവർക്ക് ഇ ഗ്രാൻഡ് സ്കോളർഷിപ്പ് ലഭിക്കും. ഫോൺ നമ്പർ 04-972-78-40-44. പൈവെളികെ ഗ്രാമപഞ്ചായത്തിൽ കൊക്കച്ചാൽ, അട്ടഗോളി വാർഡുകളിലേക്ക് ആശാവർക്കർമാരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 19-ന് ഉച്ചയ്ക്ക് 2:30 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും.

പഞ്ചായത്ത് പരിധിയിൽ സ്ഥിരതാമസക്കാരായ 10-ാം ക്ലാസ് പാസായ വനിതകൾക്ക് അപേക്ഷിക്കാം. പ്രായപരിധി 25-45 വയസ്സ്. ഫോൺ നമ്പർ 94-96-04-97-19. ദേലമ്പാടി ഗ്രാമപഞ്ചായത്തിലെ LID ആൻഡ് EW വിഭാഗത്തിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 15 ഉച്ചയ്ക്ക് 2 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 0499-27-00-34 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കാസർഗോഡ് ജില്ലയിൽ മഞ്ചേശ്വരം ബ്ലോക്കിൽ നടപ്പിലാക്കി വരുന്ന വീട്ടുപടിക്കൽ രാത്രികാല മൃഗചികിത്സാ സേവനത്തിനായി വെറ്ററിനറി സർജൻ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച 15 രാവിലെ 11 കാസർഗോഡ് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസിൽ നടക്കും. ഫോൺ നമ്പർ 0499-25-45-43. പരവനൊടുക്കം പെൺകുട്ടികൾക്കായുള്ള മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിൽ ചിത്രകലയിൽ താൽപര്യമുള്ള വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നതിന് അധ്യാപകരെ നിയമിക്കുന്നു. കൂടിക്കാഴ്ച 17 ഉച്ചയ്ക്ക് 2 സ്കൂളിൽ നടക്കും. മാസ്റ്റർ ഇൻ ഫൈൻ ആർട്സ്, ബാച്ചിലർ ഇൻ ഫൈൻ ആർട്സ്, ഡിപ്ലോമ ഇൻ ഫൈൻ ആർട്സ് യോഗ്യതയുള്ളവർക്ക് മുൻഗണന. ഫോൺ നമ്പർ 0499-24-23-99-69. സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

0: Begula, while second seed Rybakina beat fourth seed Coco Gauff. In women's doubles, Katerina Siniakova and Taylor Townsend won the title, defeating Americans Robin Montgomery and Ashlyn Kruger in the final. In cricket, India will begin their three-match T20I series against Afghanistan at Arun Jaitley Stadium in Delhi tomorrow. All three matches are scheduled at the same venue. The Inter Meteorological Department has issued a red colour warning for heavy to very heavy rainfall, with extremely heavy rainfall over Gujarat region tomorrow. The Weather Department said Madhya Pradesh, West Madhya Pradesh, Saurashtra and Kutch are expected to face heavy to very heavy rainfall. Now, before we end the bulletin, the headlines once again. BRICS nations adopt New Delhi Declaration 2026, reaffirming commitment to stronger multilateralism and deeper cooperation. Declaration calls for economic and developmental cooperation among member states, urges dialogue and diplomacy to resolve disputes, particularly in West Asia. New Delhi says adoption of the declaration among defining outcomes of India's BRICS chairship. Prime Minister Narendra Modi says gap between decisions and outcomes must be bridged through partnership and collective action, emphasizes BRICS moving forward with approach of taking everyone along. Prime Minister Modi and President of China Xi Jinping stress for strategic and long-term perspective of ties in their bilateral meeting, assert differences should not become disputes. Mr. Modi holds series of bilateral meetings with his counterparts from BRICS countries. CBI secures extradition of red notice fugitive Amritpal Singh from Moldova, and in US Open, defending champion Arina Sabalenka to take on Elena Rybakina in women's singles title clash tonight. That is all in the news at 9. Good night.
1: Agashavani. ഇരുപത്തിമൂന്നാമത് ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ നടത്തുന്ന അഭിമുഖം കേൾക്കാം.
2: നമസ്കാരം, കായിക ലോകത്തിലേക്ക് സ്വാഗതം. ഇന്ന് കായിക ലോകത്തിൽ നമുക്കൊപ്പമുള്ളത് ഒരു വിശിഷ്ടാതിഥിയാണ്. ഇക്കഴിഞ്ഞ ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ സ്പ്രിന്റ് താരം മുഹമ്മദ് ബാസിൽ. അദ്ദേഹം തന്റെ ജന്മനാവുള്ള പരിമിതികളെ അതിജീവിച്ചുകൊണ്ടാണ് ഈ ഒരു വലിയ നേട്ടം കരസ്ഥമാക്കിയത്. തന്റെ ജീവിതത്തിന്റെ വെല്ലുവിളികളെക്കുറിച്ചും തന്റെ നേട്ടത്തെക്കുറിച്ചും ഭാവി എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ബാസിൽ നമ്മളോടൊപ്പം സംസാരിക്കുന്നു. സ്വാഗതം ബാസിൽ. ബാസിൽ, എങ്ങനെയാണ് കായിക രംഗത്തേക്ക് വരുന്നത്? ഈ ചെറുപ്പകാലം തൊട്ടേ ജന്മനാ തന്നെ ഒരു കൈക്ക് വലത്തെ കൈക്ക് വളർച്ച കുറവായിരുന്നു, മുട്ടുകൊണ്ട് അവിടെ വരെ വളർച്ചയുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് എങ്ങനെയാണ് കായിക രംഗത്തേക്ക് വരുന്നത്?
3: തീർച്ചയായും ഞാൻ 6 ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ടൈം. അതുവരെ ഞാൻ ഇപ്പം എന്റെ വീട്ടിലാണെങ്കിലും എനിക്ക് ഗെയിംസ് ഭയങ്കര താല്പര്യം. ഇപ്പം ഫുട്ബോൾ കളിക്കാൻ പോവാ, അങ്ങനെ ഓട്ടം അങ്ങനെ ഉണ്ടായിരുന്നില്ലെങ്കിലും ഫുട്ബോൾ കളിക്കും.
2: ഫുട്ബോൾ
3: ആ ടൈമിലൊക്കെ എപ്പോഴും കളിക്കാൻ പോവാ. പിന്നെ വീട്ടില് കസിൻസ് ഉണ്ട്, അപ്പം കസിൻസിന്റെ കൂടെ ഇപ്പം വീട്ടിൽ നിന്ന് സാധനങ്ങൾ അയക്കാൻ പറഞ്ഞാലും ഞാൻ അവരോട് ഓടിയിട്ട് അങ്ങനെ കുട്ടികൾ ആ ഒരു പ്രായത്തിൽ ഓടി ഓടി അങ്ങനെ തുടങ്ങി. പിന്നെയാണ് ഞാൻ സ്കൂൾ സ്പോർട്സ് വെറുതെ ചെയ്തു നോക്കാന്നുള്ള രീതിയിൽ 5 ക്ലാസ് ഞാൻ വെറുതെ ചെയ്തു നോക്കി. അങ്ങനെ എനിക്ക് അന്ന് ഫസ്റ്റ് വന്നു.
2: അത് ഏതിനകത്തായിരുന്നു?
3: അത് 5th സ്റ്റാൻഡേർഡില് സ്കൂൾ സ്പോർട്സിൽ. ഓടി 50 മീറ്റർ എന്തോ ആയിരുന്നു, ഓടി ഫസ്റ്റ് വന്ന്. പിന്നെ 6 ക്ലാസ് ഞാൻ കൊക്കോയിൽ ഇറങ്ങി. കൊക്കോ എനിക്ക് ഭയങ്കര താല്പര്യം, സീനിയേഴ്സ് ഒക്കെ കളിക്കണം കാണുമായിരുന്നു. അങ്ങനെ ഞാൻ കളിക്കാറിറങ്ങി. പിന്നെ അതിലുള്ള എന്റെ ഓട്ടം കണ്ടിട്ടാണ് ഈ സ്പോർട്സ് കോച്ചിന്റെ ഈ അത്ലറ്റിക്സിലോട്ട്, ഈ വലിയൊരു കോമ്പറ്റീഷനിലോട്ട് ഇറക്കാൻ നോക്കി.
2: ആരാണ്, ഏത് അധ്യാപകനാണ് കൊക്കോയിൽ നിന്നും അത്ലറ്റിക്സിലേക്ക് മാറ്റിയത്?
3: മുഹമ്മദ് അനസ് എന്നാ പേര്. പുള്ളിക്കാരൻ മലപ്പുറത്ത് തവനൂരാണ് വീട്. അപ്പം പുള്ളിക്കാരൻ ആ ടൈമിലാണ്, 6th സ്റ്റാൻഡേർഡ് ഞാൻ പഠിക്കുമ്പോഴാണ് പുള്ളിക്കാരൻ അവിടെ സ്പോർട്സ് ടീച്ചറായിട്ട് ഇൻചാർജ് ചെയ്യുന്നത്. അപ്പം ആ ടൈമിൽ എന്റെ ഓട്ടം കണ്ടു, എന്നെ ഇതിലോട്ട് ഇട്ടു, ഈ അത്ലറ്റിക്സിലോട്ട് ഇട്ടു. പിന്നെ ഞാൻ സഹോദയ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷൻ ചെയ്യാൻ
2: സി ബി എസ് സി
3: പഠിച്ച സഹോദയില് ഞാൻ ഓടാൻ പോയി. അന്ന് ഞാൻ ഫോർത്ത് എന്താ വന്ന, ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷൻ പോണു, ഫോർത്ത് വന്നു. അപ്പം രണ്ട് കളിമാർ ഇപ്പോ ഒരു ഫോർത്ത് വന്ന്, അതും ഈ 24 പേരും 34 പേരുള്ള

0: ഒരു ഇതില് അതിൽ ഫോർത്ത് വന്നു എന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം. കാരണം രണ്ട് കൈയുള്ള അമ്മമാരും എന്റെ കാര്യം വെച്ച് നോക്കുമ്പം ഓടാൻ കുറച്ച്
1: ബുദ്ധിമുട്ടാണ്. എന്തൊക്കെയാണ് കാരണം ബുദ്ധിമുട്ടായിട്ട് വരുന്നത്?
0: കൈ എപ്പോഴും ആമാക്ഷൻ എപ്പോഴും ബെനിഫിറ്റ്സ് ആണ്. കാരണം കൈ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ ബോഡി ഫ്രണ്ടിലോട്ട്
1: വരത്തുള്ളൂ. അപ്പൊ അത് വലത്തെ കൈയുടെ കുറവ് ഫീൽ ചെയ്യും.

0: അവർക്കൊപ്പം നിന്ന് മത്സരിക്കാൻ കഴിയുന്നത് തന്നെ വലിയൊരു നേട്ടമായിട്ടല്ലോ. അപ്പൊ അത് അത് എങ്ങനെയാ നിങ്ങളെ അധ്യാപകരും വീട്ടുകാരും എത്രത്തോളം പ്രോത്സാഹനം ഉണ്ടായിരുന്നു? വീട്ടിൽ ആരൊക്കെയാണ്?
1: വീട്ടുകാര് ആദ്യമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഒരു മെഡൽ വന്നു സഹോദര. പിന്നെ ഞാൻ പറഞ്ഞില്ല വർക്കൗട്ട് തുടങ്ങി അന്നത്തെ വർഷം എനിക്ക് ഗോൾഡ് വന്നു.
0: ഗോൾഡ് വന്നു.
1: അപ്പം ന്യൂസിൽ കുറെ ഇതൊക്കെ വന്നപ്പം വീട്ടുകാർ ഭയങ്കര
0: സന്തോഷമായി.
1: അവര് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. പിന്നെ അവർക്ക് മനസ്സിലായി എനിക്ക് ഇതിലും
0: കഴിവുണ്ടെന്ന്
1: മനസ്സിലായി. പിന്നെ എനിക്ക് താല്പര്യം ഇതാണെന്ന് മനസ്സിലായി. അപ്പം അവരെന്നെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിയത്.
0: ശരിക്കും രണ്ട് കയ്യോ ഉള്ളവരോടൊപ്പം മത്സരിച്ച് അവർക്കൊപ്പം നിൽക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അപ്പൊ അവരിൽ നിന്നും മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് വരുന്നു. അതിനുശേഷം എപ്പോഴാണ് ഈ പാരാ അത്ലറ്റിക്സിലേക്ക് തിരിയുന്നത്?
1: ഞാൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ അസോസിയേഷൻ കോമ്പറ്റീഷൻ ചെയ്യുമായിരുന്നു. അസോസിയേഷൻ ഭയങ്കര ടൈറ്റുള്ള കോമ്പറ്റീഷനാണ്. കേരള സ്റ്റേറ്റ്
0: അത്ലറ്റിക് അസോസിയേഷൻ
1: കോമ്പറ്റീഷൻ.
0: ജില്ലാതലത്തിൽ മത്സരിക്കും.
1: അതിലെല്ലാരും ഉണ്ടാവും. ക്ലബ്
0: ഉണ്ടാവും. സ്കൂളിൽ സ്പോർട്സ് ഹോസ്റ്റലിൽ നിന്നുള്ള കുട്ടികളുണ്ടാവും.
1: അങ്ങനെ ഓടി അതിലോടി ഞാൻ സെക്കൻഡ് വന്നു. അപ്പം അതും കേരളത്തിലെ ഏറ്റവും നല്ല ഇന്ത്യയിലെ തന്നെ ജൂനിയർ കോമ്പറ്റീഷനിൽ നല്ല കോമ്പറ്റീഷനാണ്. അപ്പം അതിലെനിക്ക് സെക്കൻഡ് വന്നു. ഞാൻ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്ത് നാഷണലി ചെയ്തു.
0: കൈകൊണ്ട് കോമ്പറ്റീഷൻ
1: അത് കോഴിക്കോട് വെച്ചായിരുന്നു. കാലിക്കറ്റ്
0: യൂണിവേഴ്സിറ്റി ട്രാക്കിൽ വെച്ചിട്ടായിരുന്നു.
1: 32nd അപ്പൊ അന്ന് ഞാൻ ഓടിയപ്പോ ഞാൻ ലാസ്റ്റാ വന്ന. കാരണം എനിക്ക് എനിക്ക് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് അന്നത്തെ ആ ഒരു ടൈമില് കേരളത്തിന്റെ ഒരു ജേഴ്സിയുടെ
0: അതെ കേരളം എന്ന് പറയുന്ന ഒരു കുപ്പായിട്ട് സംസ്ഥാനത്തെ പ്രതിനിധീകരിക്കാൻ കഴിയുക എന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. അത് ഏത് വർഷമായിരുന്നു?
1: 2017
0: വർഷത്തിലായിരുന്നു. അപ്പൊ ആ ഒരു സമയത്തേക്ക് എത്തുമ്പോഴത്തേക്ക് തന്നെ കേരളത്തിന് വേണ്ടി പ്രതിനിധീകരിച്ചു. ജൂനിയർ അത്ലറ്റിക്സിൽ പ്രതിനിധീകരിച്ചു. അവസാനമായി പോയി എങ്കിൽ പോലും നമ്മളൊരു ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ നേരത്തെ ചോദിച്ചത് തന്നെ പാരാ അത്ലറ്റിക്സിലേക്ക്
1: +1 പഠിക്കുമ്പം ഞാൻ സ്കൂൾ സ്പോർട്സ് ചെയ്തായിരുന്നു. അതില് തിരുവനന്തപുരത്ത് ചേർന്ന സ്കൂൾസില് ഗോൾഡ് വന്നു. റിലേയില് ഗോൾഡ് വന്നു. അന്ന് ഭയങ്കര ഇതൊക്കെ
0: പബ്ലിസിറ്റി.
1: പിന്നെയാണ് ഞാൻ പാരലോട്ട് വരുന്നത്. ആദ്യമായിട്ട് ഒരു കോമ്പറ്റീഷൻ ചെയ്യുന്നതും അവിടെയാണ്.
0: ആരാണ് ഈ പാരാ അത്ലറ്റിക്സിലേക്ക്
1: കൊണ്ടുവന്നത്? സ്കൂൾ കോച്ച് തന്നെയാണ്. എനിക്ക് അറിയില്ലായിരുന്നു, ഇതിനെ പറ്റി അറിയില്ലായിരുന്നു.
0: അനസ് എന്ന് പറയുന്ന കോച്ചായിരുന്നു അതോ? അദ്ദേഹം തന്നെയാണ് തുടക്കം തൊട്ടേ കൂടെ ഉള്ളത്. അദ്ദേഹത്തിന്റെ ആ ഒരു കണക്കൂട്ടലാണ് അല്ലെങ്കിൽ ആ ഒരു ശിക്ഷണത്തിലാണ് ഇത്രയും എത്തിയത് അല്ലെ?
1: അദ്ദേഹമാണ് ഈ ഇതിനെ പറ്റി പറഞ്ഞതും ഇതെങ്ങനെയാണെന്നോ ഈ കാറ്റഗറി എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു.
0: ബാസിൽ മത്സരിക്കുന്നത് T-47 എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. T-47 കാറ്റഗറിയെ കുറിച്ച് എന്താണ് നമ്മുടെ കേൾവിക്കാർക്ക് വേണ്ടി?
1: T-47 കാറ്റഗറി എന്ന് പറഞ്ഞാൽ മുട്ടിന്റെ താഴെ, അതായത് കൈയുടെ മുട്ടിയുടെ താഴെ T-47, മുട്ടിന്റെ മേലെയാണെങ്കിൽ, മുട്ടില്ലെങ്കിൽ T-46, T-45 അങ്ങനെ.
0: അപ്പൊ ആ ഒരു കാറ്റഗറി തന്നെയാണ് തുടക്കം തൊട്ടേ പാരാ അത്ലറ്റിക്സ് മത്സരിക്കുന്നത്.
1: അതെ.
0: ഈ പാരാ അത്ലറ്റിക്സിൽ ആദ്യമായിട്ടൊരു സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ വരുന്നത് എപ്പോഴാണ്?
1: സ്റ്റേറ്റ് ഞാൻ അത്ര ഇതാക്കില്ല. കാരണം എനിക്ക് നോർമലിലോ ഓടിയിട്ട് കോൺഫിഡൻസ് ഉണ്ട്, മനസ്സിലായോ? അപ്പം എനിക്ക് അവരോട് ഓടി എന്തുകൊണ്ടും ഈസി ആവും, സുഖമായിട്ട് ഓടാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ്
0: ഉണ്ടായിരുന്നു. കൂടെ
1: ചെയ്യുക. കാരണം ഈ രണ്ടു കേരളന്മാർ ഓടി പിടിക്കുക,
0: അത്
1: ഓടി ഈസി ആയിട്ട് തോന്നും. അങ്ങനെയാണ് ഞാൻ വരുന്നത്. കേരള സ്റ്റേറ്റ് ഫസ്റ്റ് വന്നു. അങ്ങനെ ആരും ഇല്ല, ഓടാൻ ആൾക്കാരില്ല. കാരണം എനിക്ക്
0: കോമ്പറ്റീഷൻ കുറവാണല്ലോ.
1: കോമ്പറ്റീഷൻ ഇല്ല. നാഷണൽ പോയപ്പം, ഫസ്റ്റ് നാഷണൽ പോയപ്പം ഞാൻ സെക്കൻഡ് എന്തോ വന്ന ജൂനിയർ. പക്ഷെ അന്നത്തെ ആ ടൈമിൽ എനിക്ക് ഇതിനെ പറ്റി അറിയില്ല. ഞാൻ ഇന്റർനാഷണൽ ക്ലാസിഫിക്കേഷന് ആയിട്ടില്ല, അങ്ങനെയൊക്കെ പോയിരുന്നത്. അപ്പം ആ ടൈമിൽ ഞാൻ ജസ്റ്റ് വെറുതെ എന്ന് പോയി ചെയ്ത് നോക്കി. സെക്കൻഡ് വന്നു.
0: സെക്കൻഡ് വന്നു.
1: അപ്പൊ ആ ടൈമിൽ 11.6 seconds എന്തോ ഓടി.
0: 11.6.
1: പിന്നെ അടുത്ത കൊല്ലം ഈ കോമ്പറ്റീഷൻ ഒന്നും ഇറങ്ങില്ല. 2 കൊല്ലം ഈ കോമ്പറ്റീഷൻ
0: ഒന്നും ഇറങ്ങിയില്ല. പാരാ ഒന്നും ഇറങ്ങിയില്ല.
1: പിന്നെ സായിലോട്ട് വരുന്നത്, +2 കഴിഞ്ഞിട്ടാണ് സായിലോട്ട് വരുന്നത്.
0: ഈ സായിലേക്ക് വരുന്ന സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു പരിശീലനം കിട്ടാനുള്ള വഴി ഒരുങ്ങിയത് എങ്ങനെയാണെന്ന് പറയാം?
1: അത് എനിക്ക് ഈ ഗുജറാത്ത് സായി എന്നൊരു പോസ്റ്റർ വന്നായിരുന്നു. ഇങ്ങനെ അവര് ട്രയൽസ് വെക്കുന്നുണ്ട്, ഇങ്ങനെ സെലക്ഷൻ. അപ്പൊ അങ്ങനെയാണ് അവിടെ പോണത്. അവിടെ പോയിട്ട് സെലക്ഷന് പോയി, ഓടി. പിന്നെ അവര് ഭയങ്കര ഗുജറാത്ത് സായിലെ സാർമാര് ഭയങ്കരമായിട്ട് തന്നെ അവിടെ ഫോഴ്സ് ചെയ്ത് അവിടെ നിർത്താൻ.
0: കാരണം
1: എന്റെ ഓട്ടം കണ്ട് നല്ല ടൈമാ വന്ന്, 11.03 എന്തോ വന്ന്, നല്ല ടൈമാ. അങ്ങനെ പറഞ്ഞു എന്നെ അവിടെ നിർത്താൻ നോക്കി. പക്ഷെ ഞാൻ എപ്പോഴും തിരുവനന്തപുരം സായിയാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്ത. കാരണം എനിക്ക് ഇവിടെ നടുത്താണ്,
0: ഗുജറാത്തിലൊക്കെ
1: പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാ അവിടെ നിന്ന്. അങ്ങനെയാണ് ഇവിടെ വരുന്നത്.
0: തിരുവനന്തപുരത്ത് സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ സായി കാര്യവട്ടം LNCP പരിശീലനത്തിന് വരുന്നതും ആരാണ് അവിടെ പരിശീലനം?
1: ഞാൻ അവിടെ വന്നപ്പം കോച്ച് ഇവിടെ ഉണ്ടായിരുന്നില്ല. വേൾഡ് ജൂനിയറിന് പോയിരിക്കുന്നു. അപ്പം എനിക്ക് ഒന്നാമത് ഈ സ്പോർട്സ് എന്നുള്ള കാര്യം കുറച്ചേ അറിയുള്ളൂ, വല്ലാണ്ട് അറിയില്ല.
0: ഇല്ല
1: കുറച്ച്, എനിക്കങ്ങനെ കുറെ പ്ലേയേഴ്സിന്, കുറെ അത്ലീറ്റ്സിന്, കുറെ കോച്ചസിന് അങ്ങനെ അറിയില്ല. കുറെ ഫേമസ് ആയ അങ്ങനെ ഒന്നും അറിയില്ല. ഫോട്ടോ കണ്ടുപിടിച്ചുള്ളൂ. അല്ലാതെ
0: നമ്മുടെ കൂടെ അവിടെ എൻസിപിയിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഇഷ്ടം പോലെ ഇന്റർനാഷണൽ അത്ലറ്റ്സ് ഉണ്ട്, അവരെ ആരെയും സത്യത്തിൽ അറിയത്തില്ല.
1: കാരണം ഞാൻ ഫോട്ടോ കാണുന്നവരും വീഡിയോ, ഞാൻ അവരെ വീഡിയോ ഓട്ടം കാണുന്നവരൊക്കെ എന്റെ ഫ്രണ്ട് കൂടെ നടക്കുമ്പോ ഭയങ്കരമായിട്ടൊരു
0: ഒരു വല്ലാത്തൊരു അത്ഭുത ലോകത്തിൽ എത്തിയത് പോലെ ആയിരുന്നല്ലേ.
1: പിന്നെ കോച്ച് വന്നു,

0: ആരായിരുന്നു കോച്ച്?
1: ശ്രീനിവാസൻ.
0: ശ്രീനിവാസൻ തമിഴ്നാട്ടിൽ നിന്നുള്ള സ്പ്രിന്റ് കോച്ചാണല്ലേ?
1: ഹൺഡ്രഡ് കോച്ചാ, ഇന്ത്യൻ ടീമിന്റെ കോച്ചാണ്. പുള്ളിക്കാരനാണ് എന്നെ ഇതിലോട്ട് പാര, അതായത് നല്ലൊരു ടൈമിലോട്ട് എത്തിച്ചത്.
0: അതെ, ആ ഒരു വർക്ക്ഔട്ടിലൂടെയാണ് പാര
1: 11.3 10.9 സെക്കൻഡിലോട്ട് വന്ന്. 10.9 നോർമൽ ഓടാൻ പോലും
0: വലിയ പാടാത്ത
1: ടൈമാണ്.
0: നമ്മുടെ റെക്കോർഡ് ഒരിക്കലും 10-നകത്ത് താഴോട്ട് ഒരിക്കലും പോവാറില്ല. നോർമൽ ആൾക്കാര് നമ്മുടെ 100 മീറ്റർ വലിയ പാടാണ്.
1: അപ്പൊ
0: ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ പാര അത്ലറ്റിക്സിൽ നമുക്ക് 10.9 ഒക്കെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സമയം തന്നെയാണ്. അവിടെ എന്തൊക്കെയായിരുന്നു കഠിനമായ പരിശീലനമായിരുന്നു?
1: ഫസ്റ്റത്തെ പോലെ ഞാൻ തുടക്കുകയായിരുന്നു, പഠിച്ചു വരുന്നേ ഉള്ളൂ. ഞാൻ ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരെ കണ്ടു പഠിച്ചിട്ടുള്ളൂ.
0: ആരെയൊക്കെയാണ് ഈ കണ്ടുപഠിച്ചത്?
1: എലീറ്റ് അത്ലീറ്റ്സ് ഇവരിങ്ങനെ ചെയ്യുന്നതും അവരെങ്ങനെ ചെയ്യുന്നത്, അവരെ മെന്റാലിറ്റി എങ്ങനെയാ, പിന്നെ അതുപോലെ
0: പ്രാക്ടീസ് എങ്ങനെയാ,
1: പ്രാക്ടീസ് എങ്ങനെയാ, പിന്നെ മൈൻഡ് സെറ്റ് എങ്ങനെയാ, അതൊക്കെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അവരിപ്പോ എന്താ കഴിക്കുന്ന പോലും ഞാൻ നോക്കും, കാരണം അറിയില്ല.
0: അതെ, നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ധാരണകളൊന്നുമില്ല. നമ്മള് ചെറുപ്പകാലം തൊട്ടേ സ്പോർട്സ് ഹോസ്റ്റലിൽ നിന്ന് വളർന്നിട്ടില്ല. നമ്മള് മത്സരിച്ചു, കേരളത്തിന് വേണ്ടി മത്സരിച്ചു, ഇന്ത്യ ദേശീയ തലത്തിൽ മത്സരിച്ചു. അതിനുശേഷം 2 കൊല്ലം മത്സരിക്കാതെ തന്നെ ഇരുന്നു. പിന്നെ പാരാ അത്ലറ്റിക്സിലേക്ക് മാറി ഇവിടെ വന്നപ്പോഴത്തേക്ക് പുതിയൊരു ലോകത്ത് വന്ന കണക്ക് നമുക്ക് മുന്നിൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അത്ലറ്റുകളെയൊക്കെ നമ്മൾ കാണുന്നു. ഇന്ത്യയുടെ കോച്ചും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ദേശീയ കോച്ച് രാധാകൃഷ്ണൻ സാർ അല്ലേ? അപ്പൊ ആ ഒരു വലിയൊരു അനുഭവത്തിൽ നിന്ന് കണ്ടു പഠിച്ചതാണ് ഇത്. എങ്ങനെയുണ്ടായിരുന്നു കോച്ചിന്റെ ഒരു പിന്തുണ? എത്രത്തോളം ഉണ്ടായിരുന്നു?
1: കോച്ച് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കോച്ച് ആദ്യത്തെ ആ ടൈമിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പം എനിക്ക് നല്ല ടൈം വരും, നല്ല ഓടാനൊക്കെ പറ്റും, നല്ല കഴിവുണ്ടെന്നൊക്കെ പറയും. എനിക്കതൊരു പ്രോത്സാഹനമാണ്,
0: ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു.
1: പിന്നെ ആ ഒരു കൊല്ലം ഞാൻ ജസ്റ്റ് ഒന്ന് പോയെന്നുള്ളൂ. പിന്നെ അടുത്ത കൊല്ലമാണ് ഞാൻ ഇതിനായിട്ട് പ്രോപ്പറായിട്ട് എല്ലാം പഠിച്ച് എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ വർക്കൗട്ട്.
0: നമ്മൾ ഒരു കൊല്ലം എല്ലാവരെയും കണ്ടുപഠിച്ചു.
1: പിന്നെ ആ ഒരു കൊല്ലം ഫുള്ളി ഹാർഡ് വർക്ക് അങ്ങനെ ആയിട്ട് പിന്നെ ആണ് എനിക്ക് ഏഷ്യൻ റെക്കോർഡ് വന്നത്. ഫസ്റ്റത്തെ കൊല്ലം നാഷണൽ ഫസ്റ്റ് വന്നു, കേലോ ഇന്ത്യ ഫസ്റ്റ് വന്നു, ഗ്രാൻഡ് പ്രിക്സ് ജസ്റ്റ്
0: പാരീസിൽ നടന്ന ഗ്രാൻഡ് പ്രീ അല്ലേ,
1: ക്ലാസിഫിക്കേഷൻ ആയിരുന്നു. എനിക്ക് 2024 ഒളിമ്പിക്സിന്റെ ട്രയൽസിന് പോകാൻ പറ്റിയില്ല. ക്ലാസിഫിക്കേഷൻ വേണം, അതായത് ഞങ്ങളിപ്പോ ഒരു പാരാത്ലറ്റ് ഇന്ത്യന്റെ അകത്ത് നടക്കണമെങ്കിൽ ചെയ്യാൻ പറ്റും, ക്ലാസിഫിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇന്ത്യന്റെ പുറത്ത് പോയി ചെയ്യണമെങ്കിൽ ഇന്ത്യന്റെ പുറത്ത് ഏതെങ്കിലും കോമ്പറ്റീഷൻ ചെയ്ത്, കോമ്പറ്റീഷൻ അല്ല ഒരു ക്ലാസിഫിക്കേഷൻ ചെയ്ത് അവര് വെരിഫൈ ചെയ്ത് ഫുള്ള് വെരിഫൈ ചെയ്യും.
0: അതെ, നമ്മൾ ഏത് കാറ്റഗറി ആണെന്ന് അവര്
1: അപ്പൊ വെരിഫൈ ചെയ്തിട്ടാണ് അവര് കൺഫേം ചെയ്യുന്നത്. എന്നാലേ ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ചെയ്യാൻ പറ്റുള്ളൂ,
0: ചെയ്യാൻ പറ്റത്തുള്ളൂ.
1: എനിക്കത് അപ്പൊ അറിയില്ല,
0: അറിയില്ലായിരുന്നു.
1: പാരീസ് ഒളിമ്പിക്സ് അങ്ങനെ പോയി. പിന്നെയാണ് ഇതിനായിട്ട് പാരീസിൽ പോയിട്ട് എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം ചെയ്തിട്ട് വന്ന. അങ്ങനെയാണ്
0: പാരീസിൽ ഗ്രാൻഡ് പ്രീക്ക് പോയപ്പോഴാണ് ശരിക്കും ഒരു ആത്മവിശ്വാസം വന്നല്ലേ. അന്ന് ഗോൾഡ് തന്നെ കിട്ടി.
1: ഗോൾഡ് അതൊരു കോമ്പറ്റീഷൻ അല്ല,
0: ക്ലാസിഫിക്കേഷൻ.
1: ക്ലാസിഫിക്കേഷൻ ജസ്റ്റ് ക്ലാസിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. എന്നാലും എനിക്ക് അടുത്തുള്ള കോമ്പറ്റീഷൻ
0: ചെയ്യാൻ പറ്റും.
1: വേൾഡ് ചാമ്പ്യൻഷിപ്പ് ആയാലും ഇതൊക്കെ ആയാലും ചെയ്യാൻ പറ്റുള്ളൂ.
0: നമ്മൾ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു
1: ഐഡന്റിഫൈ ചെയ്യുന്ന
0: ഒരു ഇതായിരുന്നു. അതിനുശേഷം ഏഷ്യൻ റെക്കോർഡ് ഇട്ടത് അതിന് മുമ്പായിരുന്നു അല്ലേ?
1: അല്ല, അത് കഴിഞ്ഞിട്ടായിരുന്നു.
0: അത്
1: കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അത് ഫസ്റ്റത്തെ ആ ഒരു കൊല്ലായിരുന്നു. ഇതൊക്കെ രണ്ടാമത്തെ കൊല്ലം ഇതിനായിട്ട് ഇറങ്ങി.
0: അപ്പൊ ക്ലാസിഫിക്കേഷൻ കിട്ടി, നമ്മള് T47
1: എല്ലായി.
0: അതിനുശേഷം രണ്ടാമത്തെ വർഷം LNCB രണ്ടാമത്തെ വർഷം നമ്മള് ഫുൾ മത്സരത്തിലേക്ക് ഇറങ്ങി. ആ രണ്ടാമത്തെ വർഷം ഏതൊക്കെ നേട്ടങ്ങളാണ് നമുക്ക് ലഭിച്ചത്?
1: ആ രണ്ടാമത്തെ വർഷം നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തെല്ലാം ചെയ്ത് ഫസ്റ്റ് കോമ്പറ്റീഷൻ ഇറങ്ങിയ എനിക്ക് 4 സ്റ്റാർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നാഷണൽ പോയി 11.02 ഓടി. അത് എനിക്കറിയായിരുന്നു, അത് പെട്ടെന്ന് തന്നെ പറഞ്ഞില്ല, കോമ്പറ്റീഷൻ ചെയ്ത് കുറയണം. അപ്പം ഒരു നോർമൽ കോമ്പറ്റീഷന് പോയി, ചെന്നൈയിൽ പോയി സീരിയസ് ചെയ്യാൻ പോയി, 10.85 ചെയ്ത്. പിന്നെയാണ് ബാംഗ്ലൂർ ഏഷ്യൻ ഗെയിംസിന്റെ ട്രയൽസ് വന്നത്, അതിൽ ഞാൻ 10.63 ഓടി, ഏഷ്യൻ റെക്കോർഡ് വന്നു. അവിടെ നിന്നാണ് പിന്നെ എല്ലാ കോമ്പറ്റീഷനും, ഏഷ്യൻ ഗെയിംസ് ക്വാളിഫൈ ചെയ്ത്, കോമൺവെൽത്തും ക്വാളിഫൈ ചെയ്ത്, വേൾഡ് ടൂലുണ്ട്
0: ക്വാളിഫൈ ചെയ്ത്. കോമൺവെൽത്ത് ഗെയിംസ് ഇത്തവണ പാരാ അത്ലറ്റ്സിനും അത്ലറ്റ്സിനും ഒക്കെ ഒരുമിച്ചാണ് മത്സരങ്ങൾ നടന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്.
1: അല്ല, ആദ്യ കോമൺവെൽത്ത് ഇങ്ങനെ മുമ്പ് ഇങ്ങനെ നടത്തിയിരുന്നത്, ഇങ്ങനെ കമ്പൈൻ ആയിട്ട് നടത്താണെന്നുള്ളത് നല്ല കാര്യം. കാരണം എല്ലാവരും ഐഡന്റിഫൈ ചെയ്യും.
0: അതെ,
1: പാര കോമ്പറ്റീഷൻ മാത്രം നടത്താണെങ്കിൽ ഇതൊരു അധികം ആൾക്കാരെ അറിയണ്ടാവില്ല.
0: അറിയത്തില്ല. ഇത് ഒരുമിച്ച് നടത്തുന്നു.
1: ഒരുമിച്ച് നടത്തുമ്പോ അത്യാവശ്യം ഭയങ്കര
0: പബ്ലിസിറ്റി കിട്ടുന്നു.
1: എല്ലാം ഉണ്ടോ?
0: പബ്ലിസിറ്റിക്ക് അപ്പുറത്തേക്ക് ഒരു അംഗീകാരമല്ലേ, നമ്മളും ഇതിന്റെ ഭാഗമാണ് എന്നുള്ള ഒരു ഇതാണ്. കാരണം ഇന്ത്യക്ക് അത്ലറ്റിക്സിൽ കിട്ടിയ സ്വർണ്ണ മെഡൽ പാരാ അത്ലറ്റിക്സിൽ നിന്നാണ്. അത് ബാസിലിന്റെ ഇനത്തിൽ തന്നെ ഒരു സ്വർണം കിട്ടി, ഷോർട്ട് പുട്ടിൽ ഒരു സ്വർണം കിട്ടി അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു കോമൺവെൽത്ത് ഗെയിംസിലെ മത്സരം?
1: ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു, ഇന്റർനാഷണൽ ഫസ്റ്റ് കോമ്പറ്റീഷൻ ആയിരുന്നു. ക്ലൈമറ്റ് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നു.
0: മഴയായിരുന്നു അല്ലേ?
1: മഴ ഭയങ്കര തണുപ്പാ,
0: തണുപ്പും മഴയും
1: ഭയങ്കര വിൻഡ്. 16-15 എന്തോ ഭയങ്കര വിൻഡ്. ആദ്യമായിട്ടാണ് അതിലൂടെ ചെയ്യുന്നത്, അപ്പൊ എനിക്ക് അത്ര പെർഫോമൻസ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഫസ്റ്റ് 15 മീറ്റർ ഓടി പിന്നെ കഴിഞ്ഞപ്പം ബോഡി ഭയങ്കരമായിട്ട് ടൈറ്റ് ആവാൻ തുടങ്ങി. കാരണം ക്ലൈമറ്റ് ഭയങ്കര ഇതായിരുന്നു. ഡിസപ്പോയിന്റഡ് ആയിരുന്നു. ഫിനിഷ് ചെയ്തപ്പം ഞാൻ ഫസ്റ്റ് പ്രതീക്ഷ, നല്ല ടൈം പ്രതീക്ഷ, ഗെയിംസ് റെക്കോർഡ് പ്രതീക്ഷ, 10.5 ഒക്കെ പ്രതീക്ഷയായിരുന്നു.

0: ചെയ്യാൻ പറ്റിയില്ല, ഡിസപ്പോയിന്റഡ് ആയി. പിന്നെ ഞാൻ ഓർത്തു 21-ആം വയസ്സിൽ ഒരു കോമൺവെൽത്ത് മെല്ലടിക്കാന്ന് പറഞ്ഞാൽ ഇത്ര
1: വലിയ നേട്ടം തന്നെയാണ്. നമുക്ക് സ്വർണം കിട്ടിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ ഇന്ത്യക്കാരന് തന്നെ സ്വർണം കിട്ടിയല്ലോ.
0: അതെ.
2: 23-ാമത് ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസ് പാരാ അത്ലറ്റിക്സിൽ വെള്ളി മെഡൽ നേടിയ കായിക താരം മുഹമ്മദ് ബാസിലുമായി സ്പോർട്സ് ജേർണലിസ്റ്റ് അൻസാർ എസ് രാജ് നടത്തിയ അഭിമുഖത്തിന്റെ 1-ാം ഭാഗമാണ് ഇതുവരെ കേട്ടത്. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

നമസ്കാരം. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടിയിലേക്ക് സ്വാഗതം. എക്കാലവും മനുഷ്യജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് സമുദ്രം. ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് ഭക്ഷണവും ഉപജീവന മാർഗവും പ്രദാനം ചെയ്യുന്ന കടൽ എണ്ണമറ്റ സമുദ്രജീവി വർഗ്ഗങ്ങൾക്ക് ആവാസ വ്യവസ്ഥയും ഒരുക്കുന്നു. അതുമാത്രമല്ല, കാലാവസ്ഥയെ നിയന്ത്രിക്കുന്ന ഘടകവും കടൽ തന്നെയാണ്. വിശാലമായ തീരപ്രദേശവും സമ്പന്നമായ സമുദ്രവിഭവങ്ങളുമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമുദ്രം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണ്. തീരദേശവാസികൾ ഉപജീവനത്തിനായി കടലിനെ ആശ്രയിക്കുമ്പോൾ വിനോദം, ടൂറിസം, ആത്മീയ കാര്യങ്ങൾ എന്നിവയ്ക്കായി ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ വർഷവും നമ്മുടെ കടൽത്തീരങ്ങൾ സന്ദർശിക്കുന്നു. എന്നാൽ ഇന്ന് നമ്മുടെ സമുദ്രങ്ങൾ വലിയൊരു വെല്ലുവിളി നേരിടുകയാണ്. മലിനീകരണം. ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% ൽ അധികം വരുന്ന സമുദ്രങ്ങളാണ് ജീവന്റെ നിലനിൽപ്പ് സാധ്യമാക്കുന്നത്. എന്നാൽ ഇന്ന് ഈ സമുദ്രങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മനുഷ്യൻ സൃഷ്ടിക്കുന്ന മലിനീകരണമാണ്. സമുദ്ര മലിനീകരണം എന്ന് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പ്ലാസ്റ്റിക് കുപ്പികളും കവറുകളുമായിരിക്കാം. എന്നാൽ പ്ലാസ്റ്റിക് കൊണ്ട് മാത്രമല്ല സമുദ്രങ്ങൾ മലിനമാക്കപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. മലിനജല നിക്ഷേപം, എണ്ണ മലിനീകരണം, രാസമലിനീകരണം, കാർഷിക മലിനീകരണം, പോഷക മലിനീകരണം, മണ്ണടിയൽ കൊണ്ടുള്ള മലിനീകരണം, ശബ്ദമലിനീകരണം, താപമലിനീകരണം, റേഡിയോ ആക്റ്റീവ് മലിനീകരണം എന്നിവയൊക്കെയാണ് നമ്മുടെ സമുദ്രങ്ങളെ ശ്വാസം മുട്ടിക്കുന്ന പ്രധാന വില്ലന്മാർ. കപ്പലുകളിൽ നിന്നുള്ള എണ്ണ ചോർച്ചയും അപകടങ്ങളും സമുദ്രോപരിതലത്തിൽ കട്ടിയുള്ള പാളികൾ ഉണ്ടാക്കുന്നു. ഇത് കടൽ പക്ഷികളുടെയും സമുദ്രജീവികളുടെയും ജീവന് വലിയ ഭീഷണിയാകുന്നു. വ്യവസായശാലകളിൽ നിന്നുള്ള വിഷലിപ്തമായ രാസവസ്തുക്കളും ഖനലോഹങ്ങളും കടലിലെ ആവാസ വ്യവസ്ഥയെ തകിടം മറിക്കുന്നു. ശുദ്ധീകരിക്കാത്ത ഗാർഹിക നഗര മലിനജലം നേരിട്ട് കടലിലേക്ക് ഒഴുക്കുന്നത് വഴിയുണ്ടാകുന്ന മലിനീകരണം തീരദേശങ്ങളിലെ ജലത്തിന്റെ ഗുണനിലവാരം തകർക്കുന്നു. കൃഷിയിടങ്ങളിൽ ഉപയോഗിക്കുന്ന കീടനാശിനികളും രാസവളങ്ങളും മഴവെള്ളത്തിലൂടെ പുഴകളിലെത്തി ഒടുവിൽ കടലിൽ ചെന്ന് ചേരുന്നു. കൂടാതെ നൈട്രജൻ, ഫോസ്ഫറസ് എന്നിവ അമിതമായി കടലിലെത്തുന്നത് പായലുകളുടെ അനിയന്ത്രിതമായ വളർച്ചയ്ക്ക് കാരണമാകുന്നു. ഇത് വെള്ളത്തിലെ ഓക്സിജൻ ഇല്ലാതാക്കി ജീവനറ്റ ഡെഡ് സോണുകൾ സൃഷ്ടിക്കുന്നു. അമിതമായ മണ്ണൊലിപ്പും നിർമ്മാണ പ്രവർത്തനങ്ങളും കാരണം ചെളിയും മണലും കടലിൽ അടിഞ്ഞുകൂടുന്നത് പവിഴപ്പുറ്റുകളെ നശിപ്പിക്കുന്നു. വലിയ കപ്പലുകൾ, കടലിലെ എണ്ണ ഖനനം എന്നിവയിൽ നിന്നുണ്ടാകുന്ന അമിത ശബ്ദം തിമിംഗലങ്ങൾ, ഡോൾഫിനുകൾ എന്നിവയുടെ ആശയവിനിമയത്തെയും ദിശാബോധത്തെയും ദോഷകരമായി ബാധിക്കുന്നു. അമിത ശബ്ദം ഡോൾഫിനുകളിൽ സമ്മർദ്ദവും ഭയവും ഉണ്ടാക്കാം. ചില സാഹചര്യങ്ങളിൽ കേൾവിശക്തിക്ക് തകരാറുണ്ടാകാനും ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറിപ്പോകാനും ഇടയാക്കും. ഫാക്ടറികളിൽ നിന്നും പുറന്തള്ളുന്ന ചൂടുജലം പ്രാദേശിക സമുദ്ര താപനില ഉയർത്തുകയും ജീവികളുടെ നിലനിൽപ്പ് അപകടത്തിലാക്കുകയും ചെയ്യുന്നു. അപൂർവമാണെങ്കിലും ആണവ അവശിഷ്ടങ്ങൾ കടലിലെത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ വലിയ നാശമുണ്ടാക്കുന്നു. എന്നാൽ ഇവയിലെല്ലാം ഉപരി ഇന്ന് സമുദ്രജീവികളുടെ ഏറ്റവും വലിയ അന്തകനായി മാറിയിരിക്കുന്നത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ്. കടലിലെത്തുന്ന മാലിന്യങ്ങളുടെ സിംഹഭാഗവും പ്ലാസ്റ്റിക് ബാഗുകൾ, കുപ്പികൾ, പാക്കിംഗ് സാമഗ്രികൾ, ഉപേക്ഷിക്കപ്പെട്ട മീൻപിടുത്ത വലകൾ എന്നിവയാണ്. പ്ലാസ്റ്റിക് ഒരിക്കലും പൂർണമായി മണ്ണിലോ വെള്ളത്തിലോ അലിയുന്നില്ല. സൂര്യപ്രകാശമേറ്റ് അവ ചെറുതുണ്ടുകളായി, അതായത് മൈക്രോ പ്ലാസ്റ്റിക്കായി മാറുന്നു. ഈ പ്ലാസ്റ്റിക്

0: മീനുകൾ ചെറുമീനുകൾ ഭക്ഷണമാക്കുന്നു. അവയെ വലിയ മീനുകളും ഒടുവിൽ മനുഷ്യരും ആഹാരമാക്കുന്നു. അങ്ങനെ നാം കടലിലേക്ക് തള്ളുന്ന വിഷം ഒടുവിൽ നമ്മുടെ ഭക്ഷണമേശയിൽ തന്നെ തിരിച്ചെത്തുന്നു. വലിയ പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങളും സമുദ്രജീവികൾക്ക് ഭീഷണിയാകുന്നുണ്ട്. ആമകൾ പ്ലാസ്റ്റിക് കവറുകൾ ഭക്ഷിക്കുകയും അത് അവയുടെ ജീവന് ആപത്താവുകയും ചെയ്യുന്നു. തിമിംഗലങ്ങളുടെയും കടൽപക്ഷികളുടെയും വയറ്റിൽ കിലോ കണക്കിന് പ്ലാസ്റ്റിക് അടിഞ്ഞുകൂടിയ നിലയിൽ കണ്ടെത്തിയെന്ന വാർത്തകളും ഇന്ന് നാം സ്ഥിരമായി കേൾക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ട മീൻവലകളിൽ കുരുങ്ങി ആയിരക്കണക്കിന് ഡോൾഫിനുകളും സ്രാവുകളുമാണ് ഓരോ വർഷവും ചത്തുപൊങ്ങുന്നത്. ഈ വിനാശകരമായ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തേണ്ടത് മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് അനിവാര്യമാണ്. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുക, തീരദേശങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നിവ ഓരോ പൌരന്റെയും കടമയാണ്. കടൽ സംരക്ഷിക്കപ്പെട്ടാൽ മാത്രമേ ഭൂമിയിൽ ജീവന്റെ സുരക്ഷിതമായ തുടർച്ച സാധ്യമാകൂ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് കടൽ ജീവികൾക്കും അതുവഴി മനുഷ്യർക്കും ഉണ്ടാകുന്ന വിവിധ തരം പ്രശ്നങ്ങളെക്കുറിച്ച് കൊച്ചി ICAR CMFRI പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ ആശ PS ആകാശവാണി വാർത്തകളോട്.
1: കേരളത്തിന് ഏകദേശം 590 കിലോമീറ്റർ നീളമുള്ള മനോഹരമായ കടൽത്തീരമുണ്ട്. മത്സ്യബന്ധനം, വിനോദസഞ്ചാരം, തീരദേശ ജീവിതം എന്നിവയുമായി അടുത്ത ബന്ധമുള്ള ഈ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടൽ മാലിന്യത്തിന്റെ ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. കടൽ മാലിന്യം രണ്ടു തരമുണ്ട്, ജൈവ മാലിന്യം, അജൈവ മാലിന്യം. ഇതിൽ മണ്ണിൽ അഴുകിച്ചേരാത്ത മാലിന്യങ്ങളാണ് അജൈവ മാലിന്യങ്ങൾ. പ്ലാസ്റ്റിക്, ഗ്ലാസ്, ലോഹങ്ങൾ, ഇലക്ട്രോണിക് മാലിന്യങ്ങൾ, മീൻ പിടിക്കുന്ന വലകൾ എന്നിവ ഉദാഹരണങ്ങളാണ്. കടൽ മാലിന്യങ്ങളുടെ പ്രധാന സ്രോതസ്സുകൾ 80% കരയിൽ നിന്നും 20% കടലിൽ നിന്നുമാണ് വരുന്നത്. കടൽത്തീരങ്ങളിൽ അടിഞ്ഞുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തീരപ്രദേശങ്ങളുടെ സൌന്ദര്യവും വിനോദസഞ്ചാര സാധ്യതകൾ കുറയ്ക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സമുദ്രത്തിന്റെ സൌന്ദര്യവും ഗുണനിലവാരവും കുറച്ച് സമുദ്ര പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്നു. കടലിൽ ഒഴുകി നടക്കുന്ന ഉപേക്ഷിക്കപ്പെട്ട വലകൾ കപ്പലുകൾക്കും ബോട്ടുകൾക്കും തടസ്സമായി മാറി അപകടങ്ങൾക്ക് കാരണമാകുന്നു. ഇവയിൽ സമുദ്രജീവികൾ കുടുങ്ങാനും ജീവഹാനി സംഭവിക്കാനുമുള്ള സാധ്യത കൂടുതലാണ്. കടൽ മാലിന്യങ്ങൾ പവിഴപ്പുറ്റുകൾ ഉൾപ്പെടെയുള്ള ലോല ആവാസ വ്യവസ്ഥകൾക്ക് വലിയ ഭീഷണി ഉയർത്തുകയും അവയുടെ സന്തുലിതാവസ്ഥയെ തകരാറിലാക്കുകയും ചെയ്യുന്നു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കാലക്രമേണ സൂര്യപ്രകാശം, തിരമാലകൾ എന്നിവയുടെ സ്വാധീനത്തിൽ ചെറുതായി വിഘടിച്ച് മൈക്രോ പ്ലാസ്റ്റിക്കുകളായി മാറുന്നു. ഇവ ദീർഘകാലം പരിസ്ഥിതിയിൽ നിലനിൽക്കുന്നുണ്ട്. കടലിൽ പ്ലാസ്റ്റിക് ബാഗുകൾ ജെല്ലി ഫിഷിനെ പോലെയും മത്സ്യബന്ധന വലകൾ കടൽപ്പായലിനെ പോലെയും തോന്നിക്കുന്നു. അതിനാൽ കടലാമകളും പക്ഷികളും അവയെ തെറ്റിദ്ധരിച്ച് ഭക്ഷിക്കുന്നു. ചിലപ്പോൾ ഇത് മരണത്തിനും കാരണമാകുന്നു. അതുപോലെ മീനുകളും മറ്റു സമുദ്രജീവികളും മൈക്രോ പ്ലാസ്റ്റിക്കുകൾ പ്ലവകങ്ങളാണെന്ന് കരുതി ഭക്ഷണമാക്കുന്നു. മൈക്രോ പ്ലാസ്റ്റിക്കുകളും അവയിലടങ്ങിയ വിഷപദാർത്ഥങ്ങളും ഭക്ഷ്യ ശൃംഖലയിലൂടെ ചെറിയ ജീവികളിൽ നിന്ന് മനുഷ്യരുൾപ്പെടെയുള്ള വലിയ ജീവികളിലേക്ക് ക്രമേണ ശേഖരിക്കപ്പെടുകയും ആരോഗ്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു. കടൽ മാലിന്യങ്ങൾ ദോഷകരമായ സൂക്ഷ്മാണുക്കളുടെയും അധിനിവേശ ജീവവർഗങ്ങളുടെയും വാഹകരായി പ്രവർത്തിക്കും. അവ സമുദ്ര ആവാസ വ്യവസ്ഥയിലുടനീളം എത്താൻ കാരണമാകുകയും ചെയ്യും. പ്ലാസ്റ്റിക് നശിച്ചു തകരുമ്പോൾ അതിലടങ്ങിയ വിഷാംശമുള്ള രാസവസ്തുക്കൾ വെള്ളത്തിലേക്ക് കലർന്ന് സമുദ്രജലത്തെ മലിനീകരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പ്ലാസ്റ്റിക് മലിനീകരണം ഒരു കാഴ്ചയിലെ മാലിന്യ പ്രശ്നം മാത്രമല്ല, അത് സമുദ്ര ജൈവ വൈവിധ്യത്തിന്റെയും മത്സ്യസമ്പത്തിന്റെയും മനുഷ്യാരോഗ്യത്തിന്റെയും ഉപജീവന മാർഗങ്ങളുടെയും ഒരു പ്രശ്നം കൂടിയാണ്.
0: കടുത്ത പാരിസ്ഥിതിക വെല്ലുവിളിയുടെ സാഹചര്യത്തിലാണ് ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സ്വച്ഛ സാഗർ സുരക്ഷിത് സാഗർ 2026 എന്ന ജനകീയ ക്യാമ്പയിൻ ഏറെ പ്രസക്തമാകുന്നത്. രാജ്യവ്യാപക ക്യാമ്പയിൻ ഈ മാസം 19 സമാപിക്കും. അന്താരാഷ്ട്ര തീരദേശ ശുചീകരണ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ പ്രവർത്തനങ്ങളോടെയാണ് വാരാചരണത്തിന്റെ സമാപനം. നമ്മുടെ തീരപ്രദേശങ്ങൾ പൊതുജന പങ്കാളിത്തത്തോടെ വൃത്തിയായി സൂക്ഷിക്കുക, സമുദ്ര സംരക്ഷണത്തെക്കുറിച്ച് ആഴത്തിലുള്ള അവബോധം വളർത്തുക എന്നിവയാണ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. എന്തുകൊണ്ടാണ് സമുദ്ര പരിസ്ഥിതിക്ക് പ്ലാസ്റ്റിക് ഇത്രമേൽ ഗുരുതരമായ ഭീഷണിയാകുന്നത്? ലോകമെമ്പാടും പ്രതിദിനം വൻതോതിലാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൽ വലിയൊരു പങ്ക് ശരിയായ രീതിയിൽ ശേഖരിച്ച് സംസ്കരിക്കപ്പെടുന്നുണ്ടെങ്കിലും ഗണ്യമായ ഒരു ഭാഗം പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. നദികൾ, അഴുക്കുചാലുകൾ, മഴവെള്ളപ്പാച്ചിൽ, തീരങ്ങളിലെ മാലിന്യ നിക്ഷേപം, ബീച്ചുകളിലെയും മത്സ്യബന്ധന മേഖലകളിലെയും മനുഷ്യന്റെ അശ്രദ്ധമായ ഇടപെടലുകൾ എന്നിവയിലൂടെയാണ് ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കടലിലെത്തുന്നത്. ഇത് ഒരു ബീച്ചിന്റെയോ ഒരു നഗരത്തിന്റെയോ അല്ലെങ്കിൽ ഒരു തീരദേശ സംസ്ഥാനത്തിന്റെയോ മാത്രം പ്രശ്നമല്ല, നാം എല്ലാവരും ഒരുമിച്ച് നേരിടേണ്ട പൊതുവായ ഒരു പാരിസ്ഥിതിക വെല്ലുവിളിയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെയും തദ്ദേശ ഭരണകൂടങ്ങളുടെയും നിരവധി സന്നദ്ധ സംഘടനകളുടെയും വോളണ്ടിയർമാരുടെയും കഠിന പരിശ്രമം കൊണ്ട് പ്ലാസ്റ്റിക് മലിനീകരണം ഉൾപ്പെടെയുള്ളവ തടയാൻ വ്യാപക ശ്രമങ്ങളാണ് രാജ്യത്തുടനീളം നടക്കുന്നത്. കേരളത്തിന്റെ ഭൂപടത്തിൽ ഏറെ പ്രാധാന്യമർഹിക്കുന്ന ബീച്ചുകളുടെ ശുചീകരണത്തിൽ മുഖ്യ

0: ളികളായ ഡി ടി പി സിയുടെ കണ്ണൂർ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രഭാത് ഡി വി സംസാരിക്കുന്നു.
1: ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ക്ലീൻ ഡെസ്റ്റിനേഷൻ ക്യാമ്പയിന്റെ ഭാഗമായി കുടുംബശ്രീ വോളണ്ടിയർമാർ മുഖേന ഡി ടി പി സി ദൈനംദിന ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ്പ് ഡേയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ പ്രധാനപ്പെട്ട ബീച്ചുകളിൽ ബീച്ച് ക്ലീനിംഗ് ക്യാമ്പയിനും സംഘടിപ്പിക്കുകയാണ്. മാലിന്യം നീക്കുന്നതിനേക്കാൾ അത് വലിച്ചെറിയാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ലോകോത്തര ബ്ലൂ ഫ്ലാഗ് അംഗീകാരം ലഭിച്ച ഇന്ത്യയിലെ 13 ബീച്ചുകളിൽ ഒന്നായ കണ്ണൂരിലെ ചാൽ ബീച്ച് ഇതിനൊരു മികച്ച ഉദാഹരണമാണ്. അവിടെ മിനറൽ വാട്ടർ കുപ്പികൾ വലിച്ചെറിയുന്നത് തടയാൻ ഡി ടി പി സിയും അഴീക്കോട് പഞ്ചായത്തും ചേർന്ന് വാട്ടർ എ ടി എം സ്ഥാപിച്ചതോടെ പ്ലാസ്റ്റിക് മാലിന്യം ഗണ്യമായി കുറഞ്ഞു. കൂടാതെ കൂടുതൽ വേസ്റ്റ് ബിന്നുകളും ബോധവൽക്കരണ ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. വിനോദസഞ്ചാരികളും പുറമേ നിന്ന് വരുന്നവരും മാലിന്യങ്ങൾ വലിച്ചെറിയാതെ നമ്മുടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ വൃത്തിയായി സൂക്ഷിക്കാൻ പൂർണ്ണമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു.
0: കഴിഞ്ഞ വർഷം ആലപ്പുഴ തോട്ടപ്പള്ളിയിൽ അപകടത്തിൽപ്പെട്ട MSC എൽസാത്രി എന്ന ചരക്ക് കപ്പലിൽ നിന്നും കടലിലേക്കെത്തിയ പ്ലാസ്റ്റിക് പെല്ലറ്റുകൾ വർദ്ധിച്ച അളവിൽ കോവളം ഉൾപ്പെടെയുള്ള തീരങ്ങളിൽ അടിഞ്ഞിരുന്നു. ഏറെക്കാലം കടലിൽ കിടന്ന പ്ലാസ്റ്റിക് പെല്ലറ്റുകളുടെ വലിപ്പത്തിലും നിറത്തിലും മാറ്റം വന്നത് ഗുരുതര പ്രശ്നങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നു. ഈ പ്ലാസ്റ്റിക് തരികൾ കടൽവെള്ളത്തിൽ അലിഞ്ഞു ചേരുകയോ മത്സ്യങ്ങൾ ഉൾപ്പെടെയുള്ള ജീവികൾ ഭക്ഷിക്കുകയോ ചെയ്തിരിക്കാം. കടലിലടിയുന്ന മാലിന്യങ്ങൾ കാരണം കടലാമകൾക്കും മത്സ്യസമ്പത്തിനും വലിയ തോതിൽ നാശം സംഭവിക്കുകയാണ്. മത്സ്യങ്ങളുടെ ചെകിളയിലും മറ്റും പ്ലാസ്റ്റിക് നർഡിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇത് വരുത്തിവയ്ക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പഠിക്കാൻ അടിയന്തരമായി വിദഗ്ധ സമിതി രൂപീകരിക്കണമെന്നതാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി വിഭാഗം ഏറെക്കാലമായി ആവശ്യപ്പെടുന്നത്. ഭക്ഷണത്തിനായും ഉപജീവനത്തിനായും മത്സ്യമേഖലയെ വൻതോതിൽ ആശ്രയിച്ചു കഴിയുന്ന കേരളത്തിൽ ഏറെ ഗൌരവത്തോടെ കാണേണ്ട വിഷയമാണിത്. സമുദ്ര മലിനീകരണം തടയാൻ നാവികസേനയ്ക്ക് സഹായിക്കാൻ സാധിക്കും. എണ്ണ ചോർച്ച പോലുള്ള ദുരന്തങ്ങളിൽ വേഗത്തിൽ രക്ഷാപ്രവർത്തനവും മലിനീകരണ നിയന്ത്രണവും നടത്താൻ നാവികസേനയ്ക്ക് സാധിക്കും. സ്വച്ഛസാഗർ സുരക്ഷിത് സാഗർ എന്ന സന്ദേശം കേവലം ഒരു മുദ്രാവാക്യമല്ല, മറിച്ച് നമ്മുടെ കടലിനെയും അതിലെ ജീവജാലങ്ങളെയും കാത്തുസൂക്ഷിക്കാനുള്ള അടിയന്തര ആഹ്വാനമാണ്. സമുദ്രങ്ങളെ മലിനീകരണത്തിൽ നിന്നും സംരക്ഷിക്കേണ്ടത് വരും തലമുറയോടുള്ള നമ്മുടെ കടമയാണ്. കടൽ മലിനപ്പെടുത്താതെ സൂക്ഷിക്കുന്നതിലൂടെ ജീവജാലങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാനും സാധിക്കും. ഓരോ വ്യക്തിയുടെയും ചെറിയ പങ്കാളിത്തം പോലും വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും. കടൽ ശുദ്ധമായിരുന്നാൽ മാത്രമേ ഭൂമിയിൽ ജീവൻ സുരക്ഷിതമായി നിലനിൽക്കൂ എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഈ സന്ദേശം ജീവിതചര്യയാക്കി മാറ്റാൻ നമുക്ക് ഒന്നിച്ച് അണിനിരക്കാം. സമുദ്ര മലിനീകരണം തടയേണ്ടതിന്റെ പ്രാധാന്യം സംബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ സ്പോട്ട്ലൈറ്റ് പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ, തയ്യാറാക്കിയത് കാർത്തിക വിശ്വംഭരൻ, അവതരണം സോഫിയ ഡാനിയേൽ.

ആകാശവാണി കണ്ണൂർ. സമയം 11 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഇതോടെ ഈ നിലയത്തു നിന്നുള്ള ഇന്നത്തെ പരിപാടികൾ സമാപിച്ചു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5:50 ആരംഭിക്കും. ശുഭരാത്രി ആശംസകളോടെ ജയ് ഹിന്ദ്.